ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ 1152 കിലോ ഹേർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഹലിമ ബീഗം കടപ്രത്തേലം. ഇന്ന് ശകവർഷം 1947, ജ്യേഷ്ഠം 19, മലയാള വർഷം 1201, ഇടവം 26, 2026 ജൂൺ 9, ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ് 4 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം സാബിർ നവാസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്. 7:05 ബിത്രദ്വീപിൽ നിന്നുള്ള നവ്വാൽ ഈദ് ഫാത്തിമ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, തുടർന്ന് 7:20 ദ്വീപ് വിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കല്ലറ ആയുർവേദ സെക്രട്ടറി ഡോക്ടർ സുഭാഷ് എം കുട്ടികളിലെ പഠന പെരുമാറ്റ വൈകല്യങ്ങളും മറ്റ് മാനസിക പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലൂടെ. തുടർന്ന് പാട്ടും, തുടർന്ന് 8:30 മുതൽ 9:00 വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള ചാറ്റൽ മഴയ്ക്കോ ശക്തമായ മഴയ്ക്കോ സാധ്യത. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. ഇനി വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില നോക്കാം. കവരത്തി കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. അമീനി കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയി കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഒരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാത ഭേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ 6:55 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. MBBS വിദ്യാർത്ഥികളിൽ നിന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ വാങ്ങിയ 5-ാം വർഷ ഫീസ് തിരികെ വാങ്ങാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശം. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് വൻ സുരക്ഷാ സന്നാഹങ്ങൾ. ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നവരെ ലോക്ഡൌണിൽ പാർപ്പിക്കുന്നതടക്കം കർശന നിയന്ത്രണങ്ങൾ. ഔദ്യോഗികമായി ചുമതലപ്പെടുത്തിയവർക്ക് മാത്രമാകും ഇത്തരം കേന്ദ്രങ്ങളിൽ പ്രവേശനം. ചോദ്യക്കടലാസ് സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിനും വിതരണം ചെയ്യുന്നതിനും വ്യോമസേന സഹായിക്കും. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതികളിലൊന്നും ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള നീളം കൂടിയ ട്യൂബ് ടണലുമായ സോജില തുരങ്കപാതയുടെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകുമെന്ന് കേന്ദ്ര ഗതാഗതമന്ത്രി സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. 2020 ഒക്ടോബർ 1 തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീകളുടെ സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ആരംഭിക്കും. ആദ്യ 100 ദിവസത്തെ വിവരങ്ങൾ വിലയിരുത്തിയതിനു ശേഷമാകും തുടർ നടപടികളെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. വിവിധ വകുപ്പ് അധ്യക്ഷന്മാർക്ക് മാറ്റം. തെക്കൻ ഫിലിപ്പീൻസിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ നിരവധി പേർ മരിച്ചു. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റിന്റെ 3-ാം ദിനത്തിൽ ഇന്ത്യയ്ക്ക് വിജയം.
1: അസുഖം ബാധിച്ച് അവശരായ ഒരു സാധാരണ കുടുംബത്തിന്റെ അത്താണിയാണ് സർക്കാർ ആശുപത്രികൾ. ആഘോഷിക്കപ്പെടുന്ന കേരള മോഡൽ ആരോഗ്യ സംവിധാനങ്ങളിൽ നീണ്ട കാത്തിരിപ്പും കിടത്തി ചികിത്സ ലഭ്യതയിലെ അപാകതകളും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നതിലെ ബുദ്ധിമുട്ടുകളും സർവ്വസാധാരണമായിട്ടുണ്ട്. വർദ്ധിച്ചുവരുന്ന ജീവിതശൈലീ രോഗങ്ങളും പ്രായമാകുന്ന ജനങ്ങളുടെ ഏറുന്ന എണ്ണവും ആരോഗ്യരംഗത്തെ സമ്മർദ്ദത്തിലാക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലേക്ക് ഒരു അദാലത്ത് അവതരിപ്പിക്കപ്പെടുകയാണ്. കായകൽപ്പ അദാലത്ത്.
2: നിലവില് സർക്കാർ കൊണ്ടുവരുന്ന ഈ പദ്ധതി ആവേശകരമാണ്.
1: പൊതുപ്രവർത്തകനായ നൌഷാദ് തെക്കയിൽ.
2: പൊതുജനങ്ങൾക്ക് പ്രത്യാശ പകരുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ ചില ഇടങ്ങളിലൊക്കെ കാണാറുള്ളത് പദ്ധതികൾ ആരംഭിക്കുകയും അത് പിന്നീട് നിലച്ചു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ കാണാറുണ്ട്. ആ അവസ്ഥ ഇതിൽ വരാൻ പാടില്ല. ഒന്നാമത് പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനങ്ങളാണ് സർക്കാർ ആശുപത്രികൾ. അവിടെയാണ് ഏറ്റവും പാവപ്പെട്ട ആളുകൾ എത്തിപ്പെടുന്നത്. അവർക്ക് മെച്ചപ്പെട്ട സേവനവും മെച്ചപ്പെട്ട ചികിത്സയും കിട്ടണം എന്നുള്ളത് ആ രോഗിയുടെ അവകാശമാണ്. ഇപ്പൊ ഇവിടെ നിലവിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ആശുപത്രിയിൽ കത്രി കുടുങ്ങിയ കേസായാലും ICU ഒരു അതിജീവിതത്തിന് നേരെ ഉണ്ടായ ക്രൂരമായ ബലാത്സംഗ ശ്രമമായാലും അതൊക്കെ നമ്മൾ കാണുന്നത് ആ സമയത്തൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നിസ്സംഗതയും അവിടെയൊക്കെ ഇവർക്ക് ഒരു ചോദ്യം ചെയ്യാൻ അതല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അതിന് നടപടിയെടുക്കാനൊക്കെ ഒരു അപാകതകളൊക്കെയാണ് അതിന് മിക്കവാറും കാണുന്നത്. ഈ ചികിത്സാരംഗത്ത് പിഴവുകളിൽ തുടർക്കവയായി വരുന്നതും നടപടികളുടെ അപര്യാപ്തത മൂലമാണ്. അതേപോലെ ഈ സ്ത്രീകളുള്ള അധികമുള്ള വാർഡുകളിലൊക്കെ സ്ത്രീകളായിരിക്കുന്ന ആളുകളെ തന്നെ അവരുടെ സുരക്ഷാ ഡ്യൂട്ടി നിയോഗിക്കണം. അതേപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ ബെഡ് ഇല്ലാത്തത് കൊണ്ട് തറകളിലൊക്കെയാണ് ആളുകൾ കിടക്കുന്നത്. അപ്പൊ അതേ ആവസ്ഥ ഒഴിവാക്കണം.
1: ആരോഗ്യമേഖലയിലെ വ്യവസ്ഥാപരമായ പ്രശ്നങ്ങളിൽ നിന്നാണ് നിരന്തരം വെല്ലുവിളികൾ ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കുന്നവരും കുറവല്ല. പ്രത്യേക വൈദ്യസഹായം, പുനരധിവാസ സഹായം, സർട്ടിഫിക്കറ്റുകൾ എന്നിവയിലെ

0: കാലതാമസവും ദ്രുതഗതിയിലുള്ള സാംക്രമികമല്ലാത്ത രോഗങ്ങളുടെ വർദ്ധനവിനെയും അധികൃതർ ഗൌരവമായി നേരിടുന്നില്ല എന്ന് അവർ പരാതിപ്പെടുന്നു.
1: കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം.
0: പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ എൻ എം അരുൺ,
1: ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റാഫ് ഷോർട്ടേജ് ആണ്. ഡോക്ടർമാരുടെ, നഴ്സുമാരുടെ, മറ്റനുബന്ധ സ്റ്റാഫുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോഴും പഴയ 60-കളുടെയും 70-കളുടെയും സ്റ്റാഫ് പാറ്റേൺ വെച്ചിട്ടാണ് പല സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുന്നത്. എന്നാൽ രോഗികളുടെ എണ്ണം അതിൽ നിന്ന് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. രണ്ടാമത്തൊരു പ്രശ്നം ബെഡ് ഷോർട്ടേജ് ആണ്. ജില്ലാ ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ ഒരു ബെഡിൽ 2-3 രോഗികൾ കിടക്കേണ്ട ഒരു ദയനീയ അവസ്ഥ ഇപ്പോഴുമുണ്ട്. അതും വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ടതാണ്. പിന്നെയുള്ളത് ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ഇപ്പോഴും വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അത് ജില്ലാ ആശുപത്രിയിലായിക്കോട്ടെ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയിലായിക്കോട്ടെ, ഒരു സ്പെഷ്യാലിറ്റി, നല്ല രീതിയിലെ സ്പെഷ്യാലിറ്റി ചികിത്സയും ചില സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളെങ്കിലും ജില്ലാ ആശുപത്രികളിലും, പിന്നെ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ആവശ്യത്തിന് എല്ലാ മെഡിക്കൽ കോളേജുകളിലും സജ്ജമാക്കിയാൽ മാത്രമേ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിലേക്ക് വേണ്ട എല്ലാ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കേണ്ടി വരും, കൂടുതൽ നഴ്സുമാരെയും കൂടുതൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും എല്ലാം വേണ്ടി വരും. അതും പുതിയ സർക്കാർ ചെയ്യേണ്ടതാണ്.
0: ആരോഗ്യ സംരക്ഷണം എന്നത് രോഗം നിർണയിക്കുകയും സഹായം അനുവദിക്കുകയും മാത്രമല്ല, രോഗമുക്തിക്ക് പലപ്പോഴും ദീർഘകാല വിശ്രമം, കൌൺസിലിംഗ്, ഫിസിയോതെറാപ്പി, സ്ഥിരമായ നിരീക്ഷണം എന്നിവ ആവശ്യമാണ്. അതുകൊണ്ടുതന്നെ ഏതൊരു പരാതി പരിഹാര സംവിധാനത്തിനും കൃത്യമായ ഫോളോ അപ്പ് വേണമെന്ന് വിദഗ്ധർ ഊന്നി പറയുന്നു.
2: കേരളത്തിലെ ആശുപത്രികളുടെ സമഗ്ര വികസനവും പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടാണ് കായികൽപ്പം ജനസമ്പർക്ക പരിപാടി ആരോഗ്യവകുപ്പ് ആരംഭിക്കുന്നത്.
0: കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുനിൽ പി കെ,
2: എല്ലാ ജില്ലകളിലും നടത്തുന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലയിലാണ് നടക്കുന്നത്. തീർച്ചയായും കെ ജിമയെ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു പരിപാടിയുടെ തുടർന്നുള്ള ഫോളോ അപ്പ് ഏറ്റവും മികച്ച രീതിയിൽ നടക്കുകയും ഓരോ ജില്ലകളിലെയും ജനപ്രതിനിധികൾ, അതുപോലെ ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ ഇവരിൽ നിന്ന് സ്വീകരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി വിശകലനം ചെയ്ത് ഓരോ ആശുപത്രികളിലും അതാത് തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി ഏതിനൊക്കെയാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. അതിന് ഏറ്റവും മികച്ച രീതിയിലുള്ള ഫോളോ അപ്പ് ഉണ്ടാകണം എന്നാണ് സംഘടനയുടെ അഭിപ്രായം.
0: ആരോഗ്യ സംരക്ഷണം, വികലാംഗക്ഷേമം, പുനരധിവാസം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളെയും ഏജൻസികളെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ് കായകൽപ്പ അദാലത്തിന്റെ ലക്ഷ്യമെന്ന് അധികൃതർ പറയുന്നു. വൈകല്യമുള്ളവർ, അസുഖമോ പരിക്കോ മൂലം പുനരധിവാസം ആവശ്യമുള്ളവർ, പ്രായമായ രോഗികൾ, ഗുരുതരമായ ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തികൾ എന്നിവർക്ക് ഈ പദ്ധതി പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു.
3: സർക്കാർ ആശുപത്രികളിലൂടെ ജനങ്ങൾക്ക് നൽകി വരുന്ന സേവനങ്ങളിൽ കൃത്യമായി എവിടെയൊക്കെയാണ് പോരായ്മകൾ എന്ന് കണ്ടെത്തി അത് പരിഹരിക്കുകയും സേവനങ്ങൾ എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: പൂജപ്പുര പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി പ്രൊഫസറും സൂപ്രണ്ടുമായ ഡോക്ടർ മായ ബാലകൃഷ്ണൻ,
3: ഈ സമ്പർക്ക പരിപാടി എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്നതാണ്. ഇതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആരോഗ്യ മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ആദ്യപടിയായി നിലവിലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ, ജീവനക്കാർ, മറ്റ് സൌകര്യങ്ങൾ എന്നിവ എങ്ങനെ ഫലവത്തായി പ്രയോജനപ്പെടുത്താം എന്ന് വിലയിരുത്തുന്നതിനും, അതുപോലെ അടിസ്ഥാന സൌകര്യങ്ങളുടെയും ജീവനക്കാരുടെയും കുറവ് എവിടെയൊക്കെ നിലനിൽക്കുന്നുവെന്നും ഉപയോഗശൂന്യമായി കിടക്കുന്ന സൌകര്യങ്ങൾ, കേന്ദ്രങ്ങൾ എന്നിവ ഏതൊക്കെയെന്നും കണ്ടെത്തുന്നതിനുമായി വിവരങ്ങൾ ശേഖരിക്കുന്നു. പൊതുജനങ്ങളിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന അഭിപ്രായങ്ങളിൽ നിന്നും സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു മുൻഗണനാ പട്ടിക തയ്യാറാക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായൊരു വികസന പദ്ധതിയും അതിന്റെ രൂപരേഖയും തയ്യാറാക്കി നടപ്പിലാക്കും. അടിസ്ഥാന സൌകര്യങ്ങളുടെയോ ജീവനക്കാരുടെയോ കുറവ് മൂലം ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാകാതെ വരുന്നിടത്ത് പ്രാദേശിക ഫണ്ടുകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നും പ്രവർത്തിക്കുന്നതാണ്. കായകൽപ്പം എന്നത് ശരീരത്തിന്റെ ജീർണത മാറ്റി അതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്ന പ്രക്രിയയാണ്. അതുപോലെ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള ജീർണതകൾ മാറ്റി പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് ഇവിടെയും ലക്ഷ്യമാക്കുന്നത്. ഇതിലൂടെ വരും വർഷങ്ങളിൽ നമ്മുടെ എല്ലാ സർക്കാർ, അലോപ്പതി, ആയുഷ് ആശുപത്രികളുടെയും പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ചതാക്കുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്.
0: ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം എൻ മേനോൻ,
4: കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളിലെ പോരായ്മകൾ ജനങ്ങളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കി കൃത്യമായ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള ഉദ്ദേശത്തിലാണ് സംസ്ഥാന തലത്തിൽ ആരോഗ്യമന്ത്രി കായകൽപ്പം പൊതുജന സമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു. വളരെ സ്തുത്യർഹമായ ഒരു നീക്കമാണിത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾ, പകർച്ചവ്യാധികൾ,

0: മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, മുതിർന്നവരുടെ ആരോഗ്യം, സബ്സ്റ്റൻസ് അബ്യൂസ്, ആശുപത്രി അക്രമങ്ങൾ എന്നീ മേഖലകളിൽ ഏറെ ശ്രദ്ധയുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ആശുപത്രികളിലെയും മെഡിക്കൽ കോളേജുകളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക, കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കുക വഴി നമുക്ക് ഏറെ മുന്നോട്ട് പോകാൻ കഴിയും. ഏറെ പേരുകേട്ട കേരള ഹെൽത്ത് മോഡൽ എന്ന അവസ്ഥയിലേക്ക് നാം തിരിച്ചെത്തണമെങ്കിൽ ശാസ്ത്രീയാധിഷ്ഠിതമായ ചികിത്സയ്ക്ക് കൂടുതൽ മുൻഗണന ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു.
1: കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുന്ന ആരോഗ്യ സംരക്ഷണ രംഗത്ത് കാരുണ്യപരമായ ഒരു ഇടപെടലായിട്ടാണ് പലരും കായകൽപ്പത്തെ കാണുന്നത്. കേരളത്തിലെ ജനസംഖ്യാപരമായ പരിവർത്തനം പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. അതേസമയം പ്രമേഹം, രക്താതിമർദ്ദം, ക്യാൻസർ, വൃക്കരോഗം തുടങ്ങിയവ ബാധിച്ചവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിലൂടെയും പെട്ടെന്ന് തീരുമാനങ്ങൾ സാധ്യമാക്കുന്നതിലൂടെയും ദുരിതങ്ങൾ കുറയ്ക്കുന്നതിനും പരിചരണം മെച്ചപ്പെടുത്തുന്നതിനും കായകൽപ്പ് അദാലത്തിന് കഴിഞ്ഞേക്കാം.
2: നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, അത് കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്, അടുത്ത കാലത്തുണ്ടായ പുതിയ പ്രശ്നങ്ങൾ.
1: പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ SS ലാൽ,
2: പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടാതിരിക്കുകയും രോഗികളുടെ എണ്ണം കൂടുകയും രോഗാവസ്ഥയുടെ എണ്ണം കൂടുകയും ചെയ്യും. ഇത് നമ്മുടെ ഒരു മിസ്മാച്ച് ആണ് യഥാർത്ഥത്തിലെ പ്രശ്നം. പിന്നെ നമ്മുടെ ഇപ്പോഴും ബജറ്റിന്റെ 5% ആരോഗ്യത്തിൽ മാറ്റി വയ്ക്കും. അപ്പൊ GDP 2% ഇത് രണ്ടും കൂടുക എന്നുള്ള ആവശ്യം, പണം ഉണ്ടെങ്കിലേ അത് ചെലവാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ബജറ്റ് വിഹിതം തന്നെ ഒരു 5-6 കൂട്ടേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് ഈ അടിയന്തര ചികിത്സ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു 100 കാർഡിയോളജി രോഗികൾ ഒരു ദിവസം നോക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ OP വരുന്ന 700 പേരാണ്. അപ്പൊ അത് ഡോക്ടർമാർക്ക് നോക്കി എടുക്കാൻ പറ്റാതെ വരും. ഇതിന് കാരണം നമ്മുടെ പുറത്തുള്ള ആശുപത്രികളില് റെഫർ കൃത്യമായിട്ട് നോക്കാതെ രോഗി വരുന്നവരെന്തെങ്കിലും ഇങ്ങോട്ട് വിടുന്നതിന്റെ പ്രശ്നവും, റെഫർ സമ്പ്രദായം കൃത്യമായിട്ട് വരികയും പെരിഫറിയുള്ള ആശുപത്രികളിൽ കൃത്യമായി ചികിത്സ നടത്തുകയും കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ആവശ്യമുള്ളവർക്ക് മാത്രമേ ചികിത്സ കൊടുക്കുന്ന അഭിപ്രായം വരും. അപ്പൊ രോഗിയെ തറയിൽ തടുത്തുന്ന പോലത്തെ വിഷയങ്ങളോ പുഴുവരിക്കുന്ന വിഷയങ്ങളോ ഒക്കെ മാറി. അപ്പൊ ഇതിന് വേണ്ട ഒരു ആരോഗ്യരംഗത്തിന് മൊത്തത്തിൽ ഉടർച്ചുമാറ്റൽ വേണ്ടി വരും.
1: കേരള സർക്കാർ ആരോഗ്യ മേഖലയിൽ ആരംഭിച്ച കായകൽപ്പ് അദാലത്ത് പുനരധിവാസവും വൈദ്യസഹായവും ആവശ്യമുള്ള രോഗികളുടെയും ദുർബലരായ വ്യക്തികളുടെയും പരിഹരിക്കപ്പെടാത്ത ആരോഗ്യ സംരക്ഷണ ആശങ്കകൾ തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനും ലക്ഷ്യമിടുന്നു.
3: അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജില്ലയിലെ ഹെഡ്ക്വാർട്ടേഴ്സിലെ ജനപ്രതിനിധികളുടെയും ഒക്കെ യോഗം വിളിച്ചു കൂട്ടി.
1: സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി K. മുരളീധരൻ.
3: അതായത് ജനപ്രതിനിധികൾക്ക് അവരുടെ നിയോജകമണ്ഡലത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എവിടേക്കാണ് കെട്ടിടങ്ങൾ പൂർത്തിയായത്, എവിടേക്കാണ് ഡോക്ടേഴ്സിന്റെ അഭാവമുള്ളത്, ഏത് സ്റ്റാഫിന്റെ അഭാവമാണ്, ഇത്തരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്താണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ അവസ്ഥ എന്താണ്, ഇതെല്ലാം പുറമെ ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ സന്ദർശനം, ഇപ്പൊ കോഴിക്കോടാകുമ്പോ മെഡിക്കൽ കോളേജ്, അങ്ങനെയൊക്കെയുള്ള ഒരു ജില്ലയിലുള്ള എന്തെല്ലാം ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങളാണോ അത് മനസ്സിലാക്കാനും അങ്ങനെയുള്ള ഏറ്റവും പരാതിയുള്ള കേന്ദ്രങ്ങൾ സന്ദർശിക്കാനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ കായകൽപ്പം. അതായത് ആരോഗ്യ വകുപ്പിന് പുതുജീവൻ നൽകുക, അതാണ് ഇതിന്റെ അർത്ഥം.
1: കായകൽപ്പ് അദാലത്തിന്റെ വിജയം എത്ര അപേക്ഷകൾ പ്രോസസ് ചെയ്തു എന്നതിലല്ല, അത് പുനർജനി കിട്ടിയ കുടുംബങ്ങളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കും. ചികിത്സയ്ക്കും പുനരധിവാസത്തിനും സഹായത്തിനുമുള്ള തടസ്സങ്ങൾ മറികടക്കാൻ രോഗികളെ സഹായിക്കുന്നതിൽ കായകൽപ്പ് വിജയിച്ചാൽ അത് കേരളത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ ഒരു വിലപ്പെട്ട പൂരക പ്രക്രിയയായിരിക്കും.
4: ഇന്നത്തെ പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിലയത്തിൽ നിന്ന്, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. അതിർത്തികളിലെ ചരക്ക് നീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്ന് നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ കര അതിർത്തികൾ വഴി വിദേശ വ്യാപാരവും യാത്രാ സൌകര്യങ്ങളും ആധുനികവൽക്കരിക്കുന്നതിൽ LPMS വലിയ നാഴികക്കല്ലാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഒരൊറ്റ ശൃംഖലയിലൂടെ സംയോജിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ചരക്ക് നീക്കവും യാത്രാ പരിശോധനകളും പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതോടെ അനാവശ്യ കാലതാമസം ഒഴിവാകും. സ്ലോട്ട് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റുകൾ, തത്സമയ ട്രാക്കിംഗ് സംവിധാനം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് തുടങ്ങിയവ LPMSന്റെ പ്രധാന സവിശേഷതകളാണ്. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നവീകരണം, ആഗോള പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക് വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഗ്ലോബൽ അംബാസഡർ മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ദുഃഖിതരായ കുടുംബാംഗങ്ങളുടെ ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു, ചീഫ് സെക്രട്ടറി, ജില്ലാ കലക്ടർ എന്നിവരോടൊപ്പം അവലോകനം ചെയ്തു. അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തെക്കുറിച്ചും കലക്ടർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. ഇന്നലെയുണ്ടായ സംഭവത്തിൽ 5 സ്ഥിര ജീവനക്കാരും 3 കരാർ തൊഴിലാളികളുമാണ് മരിച്ചത്. പരിക്കേറ്റ 6 തൊഴിലാളികളിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കലക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട വൈദ്യസഹായം ലഭ്യമാക്കാൻ ചന്ദ്രബാബു നായിഡു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
3: 12 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം ഗണ്യമായി ശക്തിപ്പെടുത്തി. ഇപ്പോഴത് കൂടുതൽ ജനങ്ങൾക്ക് പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരം അടിസ്ഥാനമാക്കിയുമാണ്. 2018 ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, മോദി

0: ഗവൺമെന്റ് ആരംഭിച്ചു. പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് 5 ലക്ഷം രൂപ വരെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞു. ഈ പദ്ധതി അനുസരിച്ച് 44 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വഴി 180,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന ചികിത്സയാണ് നൽകിയത്. 2024 പദ്ധതി വിപുലീകരിച്ചു. 70 വയസ്സിന് മുകളിൽ എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരത് വയവന്ദന ആരംഭിച്ചു. പ്രാഥമികാരോഗ്യ സംരക്ഷണത്തിന് 186,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ ആരംഭിക്കാനും കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞു.
1: സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. LDF ഗവൺമെന്റിന്റെ കാലത്ത് അച്ചടക്ക നടപടിക്ക് വിധേയരായി കഴിഞ്ഞ ദിവസം സർവീസിൽ തിരിച്ചെത്തിയ ഡോക്ടർ ബി അശോകും എൻ പ്രശാന്തുമടക്കം 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് ഉത്തരവിറങ്ങി. ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായികം യുവജനകാര്യ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയുമായാണ് നിയമിച്ചത്. ഡോക്ടർ രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. ദിവ്യ എസ് അയ്യരെ തദ്ദേശവകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചു. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD. MG രാജമാണിക്കും KSEB ചെയർമാനായി. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് ആസൂത്രണ വകുപ്പിന്റെ അധിക ചുമതല നൽകി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. KJ MLA അധ്യക്ഷനാകും. ജില്ലയിലെ MP MLA തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മറ്റ് ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആയുഷ് ഹോമിയോ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനും സേവനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശങ്ങളും പരാതികളും മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. തൃശൂർ ചാലക്കുടി താലൂക്കിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പ് പ്രവർത്തിക്കുന്ന മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ LKG UKG വിഭാഗത്തിന് ഇന്നും നാളെയും കലക്ടർ അവധി നൽകി. മഴക്കെടുതിയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. തിരുവല്ല താലൂക്കിൽ കവിയൂർ വില്ലേജിൽ പടിഞ്ഞാറ്റശ്ശേരി LP സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
2: മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഇന്ന് അർദ്ധരാത്രി നീണ്ടകരപ്പാലത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുമ്പായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. മറൈൻ ഇന്ധന പമ്പുകളും ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ നിരോധനം ബാധകമല്ലാത്ത യാനങ്ങളിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ നീണ്ടകരയിലും അഴീക്കലും സജ്ജമാക്കിയിട്ടുണ്ട്.
1: ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ KV ശരത്ചന്ദ്രൻ രചനയും സംവിധാനം നിർവഹിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററിലായിരുന്നു പരിപാടി. കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
3: നാടകകൃത്തും പ്രക്ഷേപകനും സാംസ്കാരിക പ്രവർത്തനവുമായിരുന്ന തിക്കൊടിയന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി KV ശരത്ചന്ദ്രൻ രചിച്ച നാടകത്തിൽ തിക്കൊടിയൻ, ഉറൂബ്, കെ രാഘവൻ എന്നീ മൺമറഞ്ഞ പ്രതിഭാധനന്മാർ കഥാപാത്രങ്ങളായി വന്നു. ഇവരുടെ ശബ്ദം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതേപടി പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ഈ 3 കഥാപാത്രങ്ങൾക്കും ശബ്ദം പകർന്നത് കോഴിക്കോട് ആകാശവാണി നിലയത്തിലെ ബോബി സി മാത്യുവാണ്. തിക്കൊടിയന്റെ മകൾ പുഷ്പയും 12 ശബ്ദകലാകാരന്മാരും നാടകത്തിൽ പങ്കാളിയായി. തുടർന്ന് നാടക ചർച്ചയും ഉപഹാര സമർപ്പണവും നടന്നു. കവി PP ശ്രീധരനുണ്ണി ഉപഹാര സമർപ്പണം നടത്തി.
1: UKയിലെ കാൻഡിഫിൽ ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ 26 റൺസിന് പരാജയം.

0: പരാജയപ്പെടുത്തി. വെസ്റ്റിൻഡീസ് 8 വിക്കറ്റിന് 153 റൺസ് എടുത്തു. അടുത്ത മത്സരത്തിൽ നാളെ ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. വയനാട് ബത്തേരിയിലെ സ്കൂളിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 4.5 വയസ്സുകാരനും 5 വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോഹേർട്സ്. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം സാബിർ നവാസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്. 7:05 നവ്വാൽ ഈദ് ഫാത്തിമ ചിത്രാത്തദ്വീപിൽ നിന്നും പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, തുടർന്ന് 7:20 ദ്വീപ് വിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 ആയുർവേദ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എം സുഭാഷ് കുട്ടികളുടെ പഠന പെരുമാറ്റ വൈകല്യങ്ങളും മറ്റ് മാനസിക പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലൂടെ. തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സാബിർ നവാസ്.
1: ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? ഒരേ സമയം ഒരുപാട് ഉത്തരങ്ങൾ മാറി മാറി മനസ്സിൽ കടന്നു വരാൻ സാധ്യതയുള്ള ചോദ്യമാണിത്. എല്ലാ ഉത്തരങ്ങളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ശരിയുമായിരിക്കാം. മാതാപിതാക്കളുടെ തൃപ്തിയും സ്നേഹവും കൈവരിക്കുന്ന നല്ല മക്കളാവുക എന്നത് ജീവിതത്തിലെ അനർഘ സൗഭാഗ്യമാണ്. നമ്മെ വളർത്തി വലുതാക്കിയ മാതാവിന്റെയും പിതാവിന്റെയും കൂടെ അവരുടെ വാർദ്ധക്യദശയിൽ കുറച്ചു കാലമെങ്കിലും ജീവിക്കാൻ കഴിയുക എന്നത് ചെറിയ കാര്യമല്ല. എങ്കിൽ നമുക്ക് നല്ല മക്കളാകാം. നമ്മിൽ എത്ര പേർക്ക് കഴിയും അങ്ങനെ ആയിത്തീരാൻ? ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമായ ഒരു കാര്യമാണിത്. നമ്മളെല്ലാവരും ജീവിതായോധനത്തിന്റെ ഭാഗമായി സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്ന പലരുടെയും ഇഷ്ടവും സ്നേഹവും നേടിയെടുക്കാൻ പെടാപ്പാടുപെടുന്ന ധാരാളം ആളുകൾ നാം കാണാറുണ്ട്. ഒരേ സമയം നേതാവിന്റെയും അണികളുടെയും സ്നേഹം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, മേലുദ്യോഗസ്ഥന്റെ പ്രശംസ കിട്ടാൻ അധ്വാനിക്കുന്ന കീഴ് ജീവനക്കാരൻ, തൊഴിലുടമയുടെ തൃപ്തി കൈവരിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളി, ഉപഭോക്താവിന്റെ സ്നേഹം കിട്ടാൻ മുഖത്ത് ഫിറ്റ് ചെയ്ത പുഞ്ചിരിയുമായി കാത്തുനിൽക്കുന്ന സേവനദാതാവ്, അങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക. ഭൌതിക ജീവിതത്തിലെ നിസ്സാരമായ നേട്ടങ്ങൾക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന നാം പലപ്പോഴും സ്വന്തം അച്ഛനമ്മമാരുടെ കാര്യത്തിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നത് ഏറെ ഖേദകരമാണ്. മറ്റുള്ളവരെ പഴിച്ചു രക്ഷപ്പെടുക എളുപ്പമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഈ വിഷയത്തിൽ എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് ഒരുമിച്ച് ആലോചിച്ചു നോക്കാം. അല്പം ക്ഷമയും ത്യാഗമനസ്ഥിതിയും കൂടെയുണ്ടെങ്കിൽ ഏതൊരാൾക്കും നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യമാണിത്. പല ആളുകളും വിചാരിക്കുന്നത് നിർലോഭമായി പണവും ഭേദപ്പെട്ട ചികിത്സയും ഉയർന്ന ജീവിത നിലവാരവും നൽകിയാൽ എല്ലാമായി എന്നാണ്. നാം സമയാസമയങ്ങളിൽ എറിഞ്ഞുകൊടുക്കുന്ന നോട്ടുകെട്ടുകൾ കൊണ്ട് തിട്ടപ്പെടുത്താവുന്നതല്ല അവർ നമുക്ക് യാതൊരു ലാഭേച്ഛയുമില്ലാതെ നൽകിയ സ്നേഹവും പരിചരണവും. പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ ചികിത്സ ഏർപ്പാട് ചെയ്ത് വല്ലപ്പോഴുമുള്ള ഫോൺ വിളികളിൽ മാത്രം ഒതുങ്ങുന്ന കുശലാന്വേഷണങ്ങൾ കൊണ്ട് അവരുടെ സ്നേഹമല്ല വെറുപ്പും അകൽച്ചയുമാണ് നമുക്ക് നേടിയെടുക്കാനാവുക. ഇവിടെയാണ് അവരും നമ്മളും തമ്മിലുള്ള കൃത്യമായ രണ്ട് വ്യത്യാസങ്ങൾ പ്രകടമാകുന്നത്. ഒന്ന്, നമ്മൾ എല്ലാറ്റിനും കണക്ക് വെക്കുന്നു എന്നതാണ്. രണ്ട്, നാം അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ കുറച്ചു കാലത്തേക്ക് വേണ്ടി മാത്രം ചെയ്താൽ മതി, അവർ അധികകാലം ജീവിച്ചിരിക്കും.

0: ഇല്ല എന്ന പ്രതീക്ഷയാണ്. വളരെ വേദനയോടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം അവർക്ക് ഈ രണ്ടു വിചാരവും ഉണ്ടായിരുന്നില്ല എന്നതാണ്. വളരെ മോശമായ ഭൗതിക സാഹചര്യങ്ങളോട് പടപെട്ടി പാടുപെട്ട് നമ്മെ നാമാക്കി മാറ്റാൻ നീണ്ട വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്ത അവർ നാം എത്ര കുത്തി നോവിച്ചാലും ചെയ്ത ത്യാഗങ്ങളുടെ കണക്ക് പറയില്ല. നാം അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയുമായിരുന്നില്ല. ഇവിടെയാണ് നമ്മുടെ ചില തീരുമാനങ്ങൾ പ്രസക്തമാകുന്നത്. ആദ്യം നാം പരിശോധിക്കേണ്ടത് വാർദ്ധക്യത്തിന്റെ അവശതയിൽ എത്തിനിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സറിയുക എന്നതാണ്. അവർക്ക് ആവശ്യം നമ്മുടെ സ്നേഹമാണ്, മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് പ്രവഹിക്കുന്ന നിഷ്കളങ്ക സ്നേഹം. അവർക്ക് ആവശ്യം നമ്മുടെ സാന്നിധ്യമാണ്. നമ്മുടെ സ്നേഹസ്പർശത്തിനു വേണ്ടിയാണ് അവർ ദാഹിക്കുന്നത്. ഭാര്യയും കുട്ടികളും ജോലിയും മറ്റു ജീവിത തിരക്കുകളും കാരണം പലപ്പോഴും വഴിയാധാരമായി തീരുന്നത് സത്യത്തിൽ നമ്മുടെ മാതാപിതാക്കളാണ്. ബോധപൂർവം ഒന്ന് മാറി നടക്കാൻ നാം തീരുമാനിച്ചാൽ മാത്രമേ നമ്മുടെയും അവരുടെയും മനസ്സിൽ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കാനാവുകയുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ കുറച്ച് സമയം മാതാപിതാക്കൾക്കായി നീക്കിവെക്കാം. ഇത്തരമൊരു അവസരം തേടി അവർ കാത്തിരിക്കുകയാണ്. അവർക്കൊരുപാട് കാര്യങ്ങൾ പറയാനും പങ്കുവെക്കാനുമുണ്ട്. നമുക്ക് പിഞ്ചു പൈതങ്ങളായി അവർക്കു മുന്നിൽ സാഗൂതം കാതോർത്തിരിക്കാം. ചെറുപ്പത്തിൽ നമ്മുടെ പൊട്ടവർത്തമാനങ്ങൾ അവർ കേട്ടിരുന്നത് പോലെ നമുക്ക് ഒരു നല്ല കേൾവിക്കാരനാകാം. സ്നേഹവും സാന്ത്വനവും ചാലിച്ച ആശ്വാസവചനങ്ങൾ അവർക്കു വേണ്ടി സമ്മാനിക്കാം. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റാൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അവരുടെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക എന്നത് നമ്മൾ മക്കളുടെ കടമയാണ്. ഒരുമിച്ച് ആഹാരം കഴിക്കുവാനും യാത്ര ചെയ്യാനും നല്ല അവസരങ്ങൾ സൃഷ്ടിക്കുവാനും കൂടി സാധിച്ചാൽ നമുക്ക് വിജയിച്ച മക്കളുടെ കൂട്ടത്തിൽ ഇടം പിടിക്കാൻ കഴിയും. ഓർക്കുക, അനാഥത്വം എന്ന ദുരവസ്ഥയിൽ നിന്ന് മോചനം ലഭിച്ച നാം നന്ദിയുള്ളവരാകണം. നമുക്ക് മക്കളുണ്ട്, അവർ നമ്മെ നോക്കിയാണ് പഠിക്കുന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക. കവി പറഞ്ഞ പോലെ, ഉണ്ണി മറക്കായിക പക്ഷേ ഒരമ്മ തൻ നെഞ്ചിൽ നിന്നുണ്ട മധുരമൊരിക്കലും.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സാബിർ നവാസ്. ഇനി ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം.

ആകാശവാണി കവരത്തി. ഇപ്പോൾ ബിത്ര ദ്വീപിൽ നിന്നുള്ള നവാൽ ഈദ് ഫാത്തിമ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടി നമുക്ക് കേൾക്കാം.

0: ഹലോ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
1: ഞാൻ നവാൽ ഈദ് ഫാത്തിമ.
0: നവാൽ ഈദ് ഫാത്തിമ അല്ലേ?
1: ശരിയാ.
0: നല്ല വെറൈറ്റി പേരാണല്ലോ. ഇത് ആരാ ഈ പേര് സെലക്ട് ചെയ്തത്? ഇതിന്റെ മീനിങ് എന്തെന്നാ? നവാൽ ഈദ് ഫാത്തിമ.
1: നവാൽ എന്ന് വെച്ചാൽ അള്ളാഹു കൊടുത്തൊരു സമ്മാനം. പിന്നെ ഈദ് ഞാൻ പെരുന്നാളിലാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത്.
0: ഓ ഓ, ഏത് പെരുന്നാളിന്റെ?
1: ചെറിയ പെരുന്നാളാണ്.
0: ഓ, പിന്നെ ഫാത്തിമ. ഓക്കെ, നവാൽ ഈദ് ഫാത്തിമ. എന്തായാലും നല്ല വെറൈറ്റി പേര്, നല്ല അടിപൊളി പേരാട്ടോ. എന്തായാലും ഒരു പ്രാവശ്യം കേട്ടാലോ പിന്നെ മറന്നു പോവില്ല ഈ പേര്. ആദ്യമായിട്ട് കേൾക്കുന്ന പേരായിരിക്കും അല്ലെ എല്ലാവർക്കും? അപ്പൊ ഈദിന്റെ അന്ന് ജനിച്ചത് കൊണ്ട് ഈദെന്നും കൂടി ചേർത്തു പേരില്. പിന്നെ നവാൽ എന്ന് പറഞ്ഞാല് ദൈവത്തിൽ നിന്നുള്ള വിലപ്പെട്ട ഒരു സമ്മാനം. അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട് കുട്ടികളായിട്ട്? ഓ, രണ്ട് അനിയന്മാരാണ്. അനിയന്മാരൊക്കെ ഏത് ക്ലാസ്സിലായപ്പോ?
1: ഒരാളിപ്പോ നയൻത്തിലാണ്, പിന്നെ ഏറ്റവും ഇളയ അനിയൻ ഇപ്പൊ LKGയിലാണ്.
0: ഓ, നവാൽ ഇത് ഫാത്തിമ, അങ്ങനെയാണല്ലോ പേര്. അപ്പൊ സാധാരണ എല്ലാവരും എങ്ങനെയാ വിളിക്കുന്നത്? ഫാത്തിമ എന്നാണോ? നവാൽ എന്നാണ് കൂടുതലും വിളിക്കാറല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ തന്നെ വിളിക്കാം. നവാൽ എന്തായാലും നല്ല അടിപൊളി പേരാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ പേര്. രണ്ട് അനിയന്മാരും പിന്നെ ബാപ്പയും ഉമ്മയാണ് അല്ലേ കൂടെ ഉള്ളത്? മോളിപ്പോ ഏത് ക്ലാസ്സിലാണ്?
1: ഞാൻ
0: ഇപ്പൊ 11th. ഓക്കെ, ഏതാ സ്കൂള്?
1: 10th ഞാൻ KV-യിലായിരുന്നു, ഇപ്പൊ ടോക്കിച്ച് ആണ്, കൊച്ചിയിലാണ്.
0: ഓ, പ്ലസ് വൺ കൊച്ചിയിലാണോ? അതെന്താ അങ്ങനെ ഒരു ചേഞ്ച്?
1: ചേഞ്ച് മീൻ ഇവിടെ കൊച്ചിയില് കുറച്ചും കൂടി ലൈക്ക് റീസോഴ്സസ് കൂടുതലാണല്ലോ, പിന്നെ എൻട്രൻസിനും അതിനൊക്കെ ആയിട്ട് ബെറ്റർ ആണെന്ന് തോന്നി.
0: അങ്ങനെയാണ്. ഇപ്പൊ എൻട്രൻസിന്റെ കോച്ചിങ്ങിന് അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടോ?
1: ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കുറച്ച് കഴിഞ്ഞ് പോവാൻ പ്ലാൻ ഉണ്ട്.
0: ഓക്കെ, അപ്പൊ എങ്ങനെ പഠിത്തത്തിനോടൊപ്പം തന്നെ അതും കൊണ്ടുപോകാനായിട്ട് സാധിക്കോ?
1: പറ്റണോന്നൊക്കെ ഉണ്ട്.
0: എന്തായാലും ശ്രമിക്ക. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. അപ്പൊ ആദ്യം കുറച്ച് ചോദ്യങ്ങളാവാം. എങ്ങനെയാണ് നമ്മുടെ പരിപാടി കേട്ടിരുന്നു? ഗ്രീൻ ക്വിസ്
1: കേട്ടിരുന്നു.
0: ഓക്കെ, അപ്പൊ നമ്മൾ 10 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇതിൽ 5 ചോദ്യങ്ങൾക്കുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് വരണം, എന്നാലേ നമുക്ക് സമ്മാനം തരാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യവും ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്നതുമായ മണ്ണ് ഏതാണ്? പരുത്തി കൃഷിക്ക് ബ്ലാക്ക് സോയിൽ. ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഇതിനെ നമുക്ക് ശരിക്കും കറുത്ത മണ്ണെന്ന് മാത്രമല്ല, കറുത്ത പരുത്തി മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും റിഗർ മണ്ണ് അല്ലെങ്കിൽ റിഗർ സോയിൽ എന്നും കൂടി അറിയപ്പെടാറുണ്ട്. ഇതിന്റെ വെറൈറ്റി പേരുകളാണത്. പിന്നെ ഡെക്കാൻ പീഠഭൂമിയിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ലാവ തണുത്തുണ്ടായ ബസാൾട്ട് പാറകൾ പൊടിഞ്ഞാണ് ഈ മണ്ണ് രൂപപ്പെടുന്നത്. ഈ മണ്ണിൽ കളിമണ്ണിന്റെ, അതായത് നമ്മുടെ ക്ലേയുടെ അംശം വളരെ കൂടുതലായുള്ളതിനാൽ തന്നെ ഇതിന്റെ കൂടുതൽ കാലം ഈർപ്പം പിടിച്ചു നിർത്താൻ ഈ മണ്ണിന് സാധിക്കാറുണ്ട്. നമ്മുടെ ഈ കോട്ടൺ കൃഷിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും ഈർപ്പമാണ്. അതിന് ഈർപ്പം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ണ്, കറുത്ത മണ്ണ് അതിന് അനുയോജ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്, 2020

0: 1993-ൽ ISRO വിക്ഷേപിച്ച് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിൽ വിജയകരമായി ഇറങ്ങിയ ചാന്ദ്രദൌത്യത്തിന്റെ പേര് എന്താണ്? വട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലൂണാർ മിഷൻ ലോഞ്ച്ഡ് ബൈ ISRO ഇൻ 2023 ദാറ്റ് സക്സസ്ഫുള്ളി ലാൻഡഡ് ഓൺ ദ മൂൺസ് സൗത്ത് പോൾ?
1: ചന്ദ്രയാൻ 3.
0: വെരി ഗുഡ്, ഉത്തരം ശരിയാണ്. 2023 ഓഗസ്റ്റ് 23 ഈ ചരിത്ര നേട്ടം നമ്മുടെ ഇന്ത്യ കൈവരിക്കുന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയതും ഈ ചരിത്ര ദൌത്യമായിരുന്നു. ചാന്ദ്രദൌത്യങ്ങളുടെ ഭാഗമായി 2028 ചന്ദ്രയാൻ 4 വിക്ഷേപിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ ഇപ്പോ ISRO ഉള്ളത്. ഇപ്പൊ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു, രണ്ടും ആൻസർ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ ആലോചിച്ചത് മോളിപ്പോ സയൻസ് ആണല്ലോ എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു സോഷ്യൽ ഭാഗത്ത് നിന്ന് ചോദിച്ചാൽ ആൻസർ കിട്ടൂലെന്നാ കരുതി. അപ്പൊ എന്തായാലും ആൻസർ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ.
1: ഓക്കെ,
0: പിന്നെ അനിയന്മാരൊക്കെ ഇപ്പൊ എവിടെയുള്ളത്? കവരത്തിയിലാണോ?
1: കൊച്ചി തന്നെയാണ്.
0: എല്ലാവരും കൊച്ചിയിലാണോ? ഓക്കെ, അപ്പൊ ബാപ്പ ഉമ്മ അവരൊക്കെ എന്താ ചെയ്യുന്ന അവിടെ?
1: ബാപ്പ മാത്രം കവരത്തിയിലാണ് ഇപ്പൊ, ഉമ്മയും ഞങ്ങൾ മൂന്നുപേരും കൊച്ചിയിലോട്ട് വന്നു.
0: മോളുടെ പഠിത്തത്തിനായിട്ട് അവര് വന്ന് നിക്കുകയാണോ അവിടെ? ഓക്കെ, അപ്പൊ അനിയനോ? നമ്മുടെ 9 പഠിക്കുന്ന അനിയനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഫാമിലി ആയിട്ട് തന്നെ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ബാപ്പ ഇവിടെ വർക്ക് ചെയ്യാണോ കവരത്തിയില്? ഏത് ഡിപ്പാർട്ട്മെന്റ്? അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ മോള് 10 വരെ പഠിച്ചത് ഇവിടെ KV-യിലാണോ?
1: 10 വരെ KV-യിലായിരുന്നു, ബട്ട് 10th മാത്രമാണ് ഞാൻ കവരത്തിയിലെ KV-യില് പഠിച്ചത്. അതിനു മുമ്പ് കൊച്ചിയിലെ KV-യിലേക്ക്.
0: ഓ, അതെന്താ പിന്നെ അങ്ങനെ തിരിച്ചു പിന്നെ കവരത്തിയിലേക്ക് പിന്നെ എന്താ വന്നേ?
1: അതും വാപ്പയുടെ ട്രാൻസ്ഫർ വന്നായിരുന്നു. വാപ്പയ്ക്ക് കൊച്ചിയിൽ നിന്ന് കവരത്തിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോ വന്നതായിരുന്നു.
0: ഓ, അങ്ങനെ ഒരു വർഷമാണ് കവരത്തിയിൽ പഠിച്ചത് അല്ലേ? ഓ, ബാക്കി മൊത്തം കൊച്ചിയിൽ തന്നെയാണോ പഠനമൊക്കെ? ഓക്കെ, നമ്മള് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 3rd ചോദ്യം, ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു?
1: രാജേന്ദ്രപ്രസാദ്.
0: ഉത്തരം ശരിയാണ്, ഡോക്ടർ രാജേന്ദ്രപ്രസാദ്. അദ്ദേഹത്തിന്റെ ഭരണകാലം ഏതാന്നുള്ളതൊന്ന് പറയാൻ പറ്റോ? ഓർക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി. അത് പറഞ്ഞിരട്ടെന്നാ. 1950 ജനുവരി 26 മുതല്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് മുതല് 1962 മെയ് 13 വരെയാണ് അദ്ദേഹം ഈ പദവി വഹിച്ചത്. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന വ്യക്തിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. ഓക്കെ, ഹാരി പോട്ടർ എന്ന പരമ്പര രചിച്ചത് ആരാണ്?
1: ജെ കെ റൗളിംഗ്.
0: വെരി ഗുഡ്, ഉത്തരം ശരിയാണ്. പ്രശസ്തമായ ഹാരി പോട്ടർ പരമ്പര രചിച്ചത് ബ്രിട്ടീഷ് എഴുത്തുകാരിയായ JK Rowling ആണ്. മാന്ത്രിക വിദ്യാർത്ഥിയായ ഹാരി പോട്ടറുടെയും സുഹൃത്തുക്കളുടെയും കഥ പറയുന്ന ഈ പരമ്പരയിൽ ആകെ 7 നോവലുകളാണുള്ളത്. എങ്ങനെയാ മോള് വായിച്ചിട്ടുണ്ടോ?
1: വായിച്ചിട്ടില്ല, മൂവി കണ്ടിട്ടുണ്ട്, വായിക്കണമെന്നുണ്ട്.
0: ഓക്കെ, 5th ചോദ്യത്തിലേക്ക് പോവാം. 5th ചോദ്യം നമ്മുടെ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ലക്ഷദ്വീപിലെ ആദ്യത്തെ UT-level ശാസ്ത്രോത്സവം നടത്തിയത് ഏത് ദ്വീപിൽ? ഇതിൽ ഓവറോൾ കിരീടം നേടിയ ദ്വീപ് ഏത്? ഇതിന് വേണമെങ്കിൽ ഞാനൊരു ക്ലൂ തരാം. ക്ലൂ തരട്ടെ. നമ്മുടെ ലക്ഷദ്വീപിലെ വേണമെങ്കിൽ നമുക്ക് മെയിൻ ഐലൻഡ് എന്ന് പറയാം അതിനെ.
1: കവരത്തിയാണോ?
0: കവരത്തിയാണ്, ശരിയാണ്. വെരി ഗുഡ്, കവരത്തിയാണ്. രണ്ടിന്റെ ആൻസർ അത് തന്നെയാണ് കേട്ടോ. ലക്ഷദ്വീപിൽ ആദ്യമായിട്ട് UT-level ശാസ്ത്രോത്സവം നടത്തിയത് കവരത്തി ദ്വീപിലാണ്. അതിലെ ഓവറോൾ കിരീടം നേടിയതും കവരത്തി ദ്വീപ് തന്നെയാണ്. 6th ക്വസ്റ്റ്യൻ, പാതിര സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? വിച്ച് കൺട്രി ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് ദി മിഡ് നൈറ്റ് സൺ?
1: ജപ്പാനല്ല.
0: ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു പേര് വരുന്നുണ്ട്, പക്ഷെ ജപ്പാനല്ല. ഇത് ആർട്ടിക് സർക്കിളിലുള്ളതാണ്.
1: നോർവേ.
0: വെരി ഗുഡ്, വെരി ഗുഡ്. പറഞ്ഞോ നവാൽ. ശരിയാണ്, നോർവേ ആണ്, ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇപ്പൊ മോൾ ഇപ്പൊ പറഞ്ഞൊരു ആൻസർ ഉണ്ടായിരുന്നല്ലോ, ഫസ്റ്റ് പറഞ്ഞത് ജപ്പാൻ എന്ന്. റൈസിംഗ് സൺ, ഉദയ സൂര്യന്റെ നാട് എന്നാണ് ജപ്പാനെ അറിയപ്പെടുന്നത് അല്ലേ? ഇത് പാതിരാ സൂര്യന്റെ നാട്. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും നമ്മുടെ ജീവിതം

0: വരുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ 6 ചോദ്യങ്ങൾ ചോദിച്ചു, ഇനി കുറച്ച് വിശേഷങ്ങളിലേക്ക് വരാം. എനിക്ക് മോളുടെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനൊരു ആകാംക്ഷ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞവാൽ അപ്പോ ബിത്രോ ദ്വീപ് ആണ് സ്വദേശം അല്ലെ?
1: എന്റെ പാരന്റ്സ് രണ്ടുപേരും അവിടെ രണ്ടുപേരും.
0: ഓ, അപ്പൊ ഞവാല് നേരത്തെ കേരളത്തിലാണ്, കൊച്ചിയിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ പഠിക്കുന്ന ടൈമിലൊക്കെ വെക്കേഷൻ ഉണ്ടാവുമ്പോ പോവാറുണ്ടോ നാട്ടിലേക്ക്? അങ്ങനെ. അപ്പൊ നാടൊക്കെ ബിത്രയ്ക്ക് ഇഷ്ടമാണോ? ബോറിംഗ് ആവില്ലേ ബിത്ര? കാരണം നമ്മളിപ്പോ മോള് കൂടുതലും അവിടെ പഠിച്ച ഒരാളാണ്. അപ്പൊ അവിടത്തെ ഒരു വലിയ ഒരു സ്ഥലത്തിൽ നിന്നൊക്കെ വന്നിട്ട് ബിത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ഒരു ഐലൻഡും ആണ്. അപ്പൊ അവിടെ നിൽക്കുമ്പോ ഒരു ബോറിംഗ് ആയിട്ട് തോന്നാറുണ്ടോ? കാരണം എന്നും കണ്ടവരെ തന്നെയാണ് പരസ്പരം എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു ചേഞ്ചോ ഒന്നുമില്ല. അപ്പൊ ആ ഒരു ഇത് എങ്ങനെയുണ്ടായിരുന്നു?
1: ബോറിംഗ് പറയാൻ പറ്റില്ല ശരിക്കും. എനിക്ക് തോന്നിയത് കുറച്ചുകൂടി കാം ആയിട്ടാണ്. അതായത് ഇവിടെ ഒരു സിറ്റി ലൈഫ് എന്നൊക്കെ പറയുമ്പോ മൊത്തവും ഓട്ടവും തിരക്കും ഒക്കെയാണ്. അതായിട്ട് കമ്പയർ ചെയ്യുമ്പോ ലക്ഷദ്വീപില് ഇപ്പൊ ബിത്ര, ചേച്ചിലാത്ത അങ്ങനത്തെ ചെറിയ ഐലൻഡിൽ പോയി നിൽക്കുമ്പോ ഭയങ്കര കാം ആണ്, നമുക്ക് പീസ്ഫുൾ ആയിട്ട് തോന്നും. ധൃതിയിട്ട് എങ്ങോട്ടും പോകേണ്ട ആവശ്യം വരാറില്ല. ഒരു രീതിക്ക് നോക്കിയാൽ കൈൻഡ് ഓഫ് ബോറിംഗ് ആണ്, പക്ഷെ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി കാം ആയിട്ടാണ്.
0: ഓക്കെ, ഇപ്പൊ എന്തായാലും പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് നവാൽ കണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല കാര്യമാണ്, നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ഒരു ബ്രേക്ക് അതായിരിക്കും ബിത്ര. നവാൽ അവിടെ പോകുമ്പോ എൻജോയ്മെന്റ് ഒക്കെ എന്തൊക്കെയായിരുന്നു പ്രത്യേകിച്ച് ഹോബീസ് ആയിട്ടുള്ളത്?
1: ഇവിടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കാണാൻ കിട്ടാറുണ്ടല്ലോ, അവരോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെ കാണാൻ കിട്ടും. പിന്നെ വെഡിങ് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ അറ്റൻഡ് ചെയ്യാനും, ഫെസ്റ്റിവൽസ് ഇങ്ങനെ പെരുന്നാൾ പോലത്തെ ദിവസം ആണെങ്കിൽ അങ്ങനെ കുറെ സെലിബ്രേഷൻസ് ഒക്കെ ചെയ്യാം, എൻജോയ്മെന്റ് ഒക്കെ ആണ്.
0: അങ്ങനെ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട് നാട്ടിൽ വരുമ്പോഴൊക്കെ. നാട്ടില് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് ഐറ്റം ഏതാ നേപ്പാളിന്? ചണ്ണോ ചോറെങ്കിലേ. അപ്പൊ അത് വിട്ട് വേറെ കളിയൊന്നുമില്ല. പോവാല്ലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 1498 ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തിയത് ആരാണ്? അല്ലല്ല, ഉത്തരം തെറ്റ്, ഞാൻ ഉത്തരം തെറ്റായിട്ടേ പരിഗണിക്കുന്നുള്ളൂ കേട്ടോ ഹനി. മാർക്കോ പോളോ അദ്ദേഹം 13-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ യാത്രാ വിവരങ്ങളിൽ ഇന്ത്യയെക്കുറിച്ച് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സന്ദർശിച്ച ഒരു ഇറ്റാലിയൻ സഞ്ചാരിയാണ് മാർക്കോ പോളോ. ഒരു ക്ലൂ തരാം, നമ്മുടെ കോഴിക്കോട് കാപ്പാട് തീരത്ത് വന്നിറങ്ങിയ, വാസ്കോഡ ഗാമയാണ് ആൻസർ. 1498 May 20 അദ്ദേഹം കേരളത്തിലെ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് കപ്പലിറങ്ങിയത്. ഇനി 8-ാമത്തെ ചോദ്യം, യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള സ്വാഭാവിക അതിർത്തിയായി പ്രവർത്തിക്കുന്ന പർവ്വതനിര ഏതാണ്? അറിയില്ല. അതിന്റെ ആൻസർ വരുന്നത് യുറാൽ മൗണ്ടെയ്ൻസ്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള സ്വാഭാവിക അതിർത്തിയായി പ്രവർത്തിക്കുന്ന പ്രധാന പർവ്വത നിരകളാണ് യുറാൽ പർവ്വത നിരകൾ. ഇത് കേട്ടിട്ടില്ല നേരത്തെ?
1: ഓർത്തുവച്ചിട്ടില്ല.
0: ഓക്കെ, അപ്പൊ ഇത് സാധാരണ നമ്മൾ ജി കെ ക്വസ്റ്റ്യനിലേക്ക് വരാറുള്ള ഒരു ചോദ്യമാണ്. ഈ രണ്ട് ഭൂഖണ്ഡങ്ങൾക്കിടയിലുള്ള ഒരു നാച്ചുറൽ ബൗണ്ടറി ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കാട്ടോ. ഇനി 9th ക്വസ്റ്റ്യൻ, ഏത് ദിവസമാണ് ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്?
1: ജൂൺ 12.
0: ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഓരോ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്കെതിരെയുള്ള ബോധവൽക്കരണം ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫറവോന്മാരുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഈജിപ്ത്. ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഈജിപ്തിന്റെ വേറെ പ്രത്യേകതകൾ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ? ഈജിപ്ത് ഏത് ഭൂഖണ്ഡത്തിലാണുള്ളത്, ഏത് കോണ്ടിനെന്റിലാണ് ഈജിപ്ത് ഉള്ളത്? ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ്. പിന്നെ ഈജിപ്തിന്റെ മോൾക്ക് അറിയാവുന്ന എന്തെങ്കിലും സവിശേഷതകൾ ഒന്ന് പറയാൻ പറ്റുമോ? വെരി ഗുഡ്. പിരമിഡ്സ്, മമ്മീസ് അല്ലേ. പിന്നെ ഈജിപ്ത്

0: പറയുന്ന പ്രധാനപ്പെട്ട ഒരു നദിയുണ്ട്, നൈൽ റിവർ. പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു പ്രത്യേകത ഉണ്ട്, ഈജിപ്തും ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കരമാർഗം, അത് നിലനിൽക്കുന്നത് ഈജിപ്തിലാണ്. ഓക്കെ നവാൽ, ആ പേര് വിളിക്കാൻ തന്നെ എന്തോ ഒരു സുഖം. എത്ര മാർക്ക് കിട്ടി നമുക്ക്? 8 മാർക്ക് കിട്ടി, 2 എണ്ണമാണ് തെറ്റിപ്പോയത്. വാസ്കോഡ ഗാമയും പിന്നെ നമ്മുടെ യുറാൽ മൗണ്ടൈൻസും, അത് രണ്ടുമാണ് തെറ്റിപ്പോയത്. ബാക്കി നമുക്ക് 8 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ല മാർക്കാണ്, കൺഗ്രാജുലേഷൻസ്. അപ്പൊ എന്തായാലും നവാൽ നല്ല രീതിയിൽ പഠിക്കുക, എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കാൻ സാധിക്കട്ടെ. നമ്മളിപ്പോ ഈ ടൈമില് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാല്ലേ. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയാം, വീട്ടില് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷമുണ്ട്, നല്ല മിടുക്കിയായിട്ട് വളരാട്ടോ. ഓക്കെ, താങ്ക് യു.
1: ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.
2: തിങ്കളാഴ്ചകളും രാവിലെ 7:45 ഹരിത ചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.
3: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
2: ശനിയാഴ്ചകളും രാവിലെ 7:45 ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.

0: ദ്വീപ് വിശേഷത്തിൽ പ്രത്യേക കാലാവസ്ഥ അറിയിപ്പ് കേൾക്കാം. ഇന്ന് കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. ലക്ഷദ്വീപിലും കേരളത്തിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും കനത്ത മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അറബിക്കടലിൽ ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.
1: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:45 ഹരിത ചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം. ശനിയാഴ്ചകളിൽ രാവിലെ 7:45 ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്കു ശേഷം ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2047 വികസിത ഭാരതം വ്യാപാര സൌകര്യം, കണക്ടിവിറ്റി, ദേശസുരക്ഷ എന്നീ ദർശനങ്ങൾ സാക്ഷാത്കരിക്കാൻ ആകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗ്യാലൻട്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സായുധസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP Nadda ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA യുടെ ലക്ഷ്യം. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിനായി 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജനസമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി നടപ്പാക്കാൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda യുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഇത്. സാർവത്രിക ആരോഗ്യ പരിരക്ഷയിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ചരിത്ര നിമിഷമാണിതെന്ന് ശ്രീ നഡ്ഡ അഭിപ്രായപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ ഉരുക്ക് നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്ത് മറിഞ്ഞ് 8 പേർക്ക് ദാരുണാന്ത്യം. 12 പേർക്ക് പരിക്കേറ്റു. വിശാഖ് സ്റ്റീൽ പ്ലാന്റിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30 അപകടം. ക്രെയിൻ ഉപയോഗിച്ച് ബക്കറ്റിൽ മാറ്റുകയായിരുന്ന 1600 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഇരുമ്പാണ് ദേഹത്ത് വീണത്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പരസ്പരമുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായ ദക്ഷിണ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ശാശ്വതമായ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നതായും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും US

0: പ്രസിഡന്റ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സംഘർഷങ്ങൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. മേഖലയിലെ സമാധാനവും സ്ഥിരതയും തിരികെ കൊണ്ടുവരുന്നതിനായി നടത്തുന്ന നയതന്ത്ര ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H-1B വിസകൾക്ക് ഫീസ് കുത്തനെ കൂട്ടാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം റദ്ദാക്കി US കോടതി. കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുടെ ഭാഗമായി $100,000 ഫീസായി നിശ്ചയിച്ചത്. ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്കും IT കമ്പനികൾക്കും പുതിയ ഉത്തരവ് ആശ്വാസമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് യോഗം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. രോഗബാധിതരായ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളുമായി 60 കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുമായി അടുത്ത് ഇടപഴകിയവർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട് നടക്കും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിലെ ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ, പരാതികൾ എന്നിവ മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ, അഭിമുഖങ്ങൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: ഇന്ന് അർദ്ധരാത്രി നീണ്ടകരപ്പാളത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്തെ 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുൻപായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. നീണ്ടകര, ശക്തികുളങ്ങര ഹാർബറുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രോളിംഗ് ബോട്ടുകൾ നീണ്ടകര പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റാൻ ഫിഷറീസ് അധികൃതർ നിർദ്ദേശം നൽകി. മറൈൻ ഇന്ധന പമ്പുകളും ഇന്ന് അർദ്ധരാത്രി മുതൽ July 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല.
0: കേരളത്തിൽ IAS തലപ്പത്ത് അഴിച്ചുപണി. സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട് തിരികെ എത്തിയ ഡോക്ടർ ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായും നിയമിച്ചു. ഏകദേശം 50 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ മാറ്റം വരുത്തിയാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. പുതുതായി സൃഷ്ടിച്ച തദ്ദേശഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സ്ഥാനത്തേക്ക് ദിവ്യ എസ് അയ്യരെ നിയമിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ ഡോക്ടർ രത്തൻ യു കേൽക്കറിന് കോസ്റ്റൽ ഷിപ്പിംഗ് ആന്റ് ഇൻലാൻഡ് നാവിഗേഷൻ, PRD, മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം എന്നീ വകുപ്പുകളുടെ അധിക ചുമതല കൂടി നൽകി. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 റൺസിന് പരാജയപ്പെടുത്തി. ഹർമൻപ്രീത് നയിച്ച ഇന്ത്യൻ ടീം ആദ്യം ബാറ്റ് ചെയ്ത് 8 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ വെസ്റ്റിൻഡീസിന് 153 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. നാളെ ഇന്ത്യ ഇംഗ്ലണ്ടുമായി സന്നാഹ മത്സരം കളിക്കും. ഞായറാഴ്ച പാകിസ്ഥാനുമായാണ് ഇന്ത്യയുടെ വേൾഡ് കപ്പ് മത്സരങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ തകർത്ത് ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്നിംഗ്സ് വിജയം സ്വന്തമാക്കി ഇന്ത്യ. ഏക ടെസ്റ്റിൽ ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് അഫ്ഗാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ

0: ഫാട്ടഫെട്ടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫാട്ടഫെട്ടിയിലൂടെ ഇന്ന് കടമത്ത് ദ്വീപിൽ നിന്നുള്ള അക്ബറും ചങ്ങാതികളും ഒന്നിച്ചുള്ള ഒരു സായാഹ്നത്തെയാണ് നമ്മൾ ഇന്ന് ഫാട്ടഫെട്ടിയിലൂടെ കേൾക്കാൻ പോകുന്നത്. നമുക്ക് അക്ബറിന്റെയും കൂട്ടുകാരുടെയും വിശേഷങ്ങളും പാട്ടും കേൾക്കാം. അക്ബറും കൂട്ടരും ഇന്നലെ വൈകിട്ട് ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഇന്നത്തെ സായാഹ്നത്തിൽ അവർ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയില് ഒറ്റ മൈൻഡ് എന്നൊരു വേടനെ കുറിച്ച് സംസാരിക്കുന്നു. കുറച്ചു നേരമായിട്ട് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കത് ചോദിച്ചാലോ?
1: ഈ ഒറ്റ മൈൻഡ് എന്ന് പറയുന്ന ഒരു വേദന കേട്ടപ്പോ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നി. എന്താണ് അങ്ങനെ ഒരു പേര് വന്നത്?
2: ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഫണിയും ഇല്ല. ഞങ്ങൾ അസർക്ക് കറങ്ങാൻ പുറപ്പെടും. അത് എല്ലാ ദിവസവും പോകണ്ടാണ്. അങ്ങനെ ശാലോള ദിവസം എല്ലാവരും എത്താ പക്ഷെ ഇങ്ങനെ ഞങ്ങൾ കൂടുതലുണ്ടോ? രണ്ടാൾ മൂന്നാളിനാണ്. ഞങ്ങളെ മെയിൻ തക്മീലുണ്ട്, പിന്നെ ശിബിലുണ്ടാവും, പിന്നെ ഇവർ രണ്ട് അസിസ്റ്റന്റ് ആയിട്ട് ശുക്കൂറും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പോകേണ്ട സമയത്ത് ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ തക്കാരങ്ങനെ നേരെ റോഡിനെ പക്കലില്ലേ, ഇവിടെ ഇങ്ങനെ പോക്കുമാരൊക്കെ കൂടിയാണ്, നല്ല ബീഫ് റോസ്റ്റും അല്ലെങ്കിൽ അൽഫാം എല്ലാം പൊരിച്ച്. അപ്പൊ ഇങ്ങനെ ഇനോണ്ട് ആരാ ഒരുത്തം ചൊല്ലും, നല്ല ബീഫ് റോസ്റ്റും പൊറോട്ടിയെങ്കിലേ ഒന്ന് കഴിച്ചാലോ എന്ന് കേൾക്കും. അതാണ് ഈ ഒറ്റ മൈൻഡ്. അവിടെ ഉണ്ട് ആരാ ഒരുത്തം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പരിപാടി ഇതാണ്. ആ എന്നറിയി പോയിക്കളോ വന്നാലും ചില നേരത്തിൽ ഇപ്പൊ ഈ ഒറ്റ മൈൻഡ് ശിവലി വല്ലതെങ്കിൽ ശിവിലെ തിരക്കാരങ്ങനെ ഫുൾ എമൗണ്ട് പോവാം. മൂപ്പര് ഒറ്റ കിടക്കുന്നുണ്ട്, കാരണം കൂട്ടത്തിൽ റിച്ച് ആയിട്ടുള്ള മൂപ്പരാണ്. അത് കഴിഞ്ഞാ പിന്നെ വരുവാ ഞങ്ങളെ ശുക്കൂറാണ്. ശുക്കൂറ് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ അങ്ങ് പോകേണ്ട കഴിഞ്ഞ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ വേണ്ടി പാരാൻ ചൊല്ലിക്കഴിഞ്ഞാൽ അയാളെ കുടിച്ച് അത് പിന്നെ എങ്ങനെയെങ്കിലും പേടിപ്പാനുള്ളൊരു കഴിവ് ഞങ്ങളെ ശുക്കൂർക്കാണുള്ളത്.
1: മനസ്സിലാ?
2: എല്ലാം ഉണ്ട്. പിന്നെ ഇയാൾ ഞങ്ങളെ കൂട്ടത്ത് എപ്പ എല്ലാ ഉടായ്പും ഉണ്ടെങ്കിലും കോളേജില് ജയിച്ചത് ആദ്യത്തെ ഇയാളാണ്. ഞങ്ങളെ കൂടെ എല്ലാ ഉടായ്പും മന്നിച്ച് ഞങ്ങൾ പിന്നെ സെക്കൻഡ് സെമ്മിന്റാണ് എഴുതിയെടുത്ത് എല്ലാം ജയിച്ചു കിടന്നത്.
1: അപ്പൊ
2: പക്ഷെ അങ്ങനെ കടന്നില്ലേ കുഞ്ഞി, കാരണം നോട്ട് കംപ്ലീറ്റ് ആക്കൂലേ. ഒരു സെമിനാർ വായിപ്പിയല്ലേ, ഒരു അസൈൻമെന്റ് വായിപ്പിയല്ലേ, ജയിച്ചത് മൂപ്പര്.
3: കൂട്ടുകാരൻ
1: പറഞ്ഞ
3: കാര്യം സത്യമാണ്? സത്യം ജയിച്ചത് കാറ്ററിംഗ് ആൻഡ് ഹോസ്പിറ്റാലിറ്റിയാണ് പഠിച്ചത്. അല്ലല്ലേ അക്ബർ ഇല്ലേ നെല്ലവലി പഠിച്ചിട്ട് ഞാൻ കൂടെ പുറപ്പെട്ട് ലോകം പയറ്റിയെങ്കിലും മറ്റേ അസൈൻമെന്റ് ബൈക്കിന്റെ ടൈമിൽ ലോകം പറ്റിക്കൊണ്ട് അവളെ കൊണ്ട് എഴുതിപ്പിച്ച് ബൈപ്പിച്ചുകൊണ്ടാണ് എക്സാമിന്റെ ടൈമിൽ ഞങ്ങളെ എഴുതി നേരത്തെ പുറപ്പെടാൻ ചങ്ങാതി പുറപ്പെടാം ലാസ്റ്റ് വരെയുള്ള. അപ്പൊ ഞങ്ങൾക്ക് ഇത്ര പേര് എന്നുള്ള ജീവിക്കും. അപ്പൊ ഞങ്ങളുടെ ഏതും കുട്ടികളെ കഥ എഴുതുന്നുണ്ട്, സിനിമ എഴുതുന്നുണ്ട്, ഫസ്റ്റ് മാർക്ക് വേണ്ടിയതൊക്കെ എല്ലാവരും കാണിച്ചു അല്ല മറ്റു ഞങ്ങൾക്ക്.
1: നല്ല ഗ്യാങ് ആണല്ലോ. എന്തായാലും എല്ലാരെയും ഇപ്പൊ നിങ്ങളെ കുറെ പേരുണ്ട് അല്ലേ. എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ കവരത്തിയുടെ ആകാശവാണിയുടെ ഫാട്ടുപെട്ടി എന്ന് പറയുന്ന പരിപാടിയാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ പഠിച്ച കൂട്ടുകാർ കുറച്ച് പേര് ഇപ്പൊ ഇവിടെ ഉണ്ട് കവരത്തിയിലുണ്ട്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള കൂട്ടുകാരുണ്ടാവും, മിസ് ചെയ്യുന്നവരുണ്ടാവും. ഫാട്ടുപെട്ടി എന്ന പരിപാടിയിലൂടെ അക്ബർക്കും കൂട്ടുകാർക്കും ഏത് ഗാനമാണ് കേൾക്കാൻ ആഗ്രഹമുള്ളത്?
2: ഇപ്പൊ പുതിയായിട്ട് ഇറങ്ങിയ ഒരു പടം ഉണ്ട് വായറ്റു, അതിനുള്ള ഒരു പാട്ട് കിട്ടിയ അവനെ എല്ലാവർക്കും തമ്മിൽ പിണങ്ങി പോയില്ലേ എന്നുള്ള ഒരു പാട്ടുണ്ട്. അതെല്ലാവർക്കും വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഞങ്ങളെ കോളേജ് നോക്കില്ല എല്ലാവർക്കും പാടി.
1: പാട്ടുപെട്ടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി.
2: താങ്ക് യു.

0: കടലക്കൊത്ത വായുള കിനാവും കണ്ടോണ്ടിലാകണ്ട ദീപള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയാ.
1: ദീപള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് ബന്നതാണ്ടും.
0: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം നിങ്ങൾക്ക് ആശയില്ല.
1: ദീപിളെ ഇളുത്തുകാരുള്ള കഥയും കവിതയും പാട്ടും വിഷളവും എല്ലാം കുടുപ്പാമുണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
2: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
0: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05. ഇപ്പോൾ ആരോഗ്യ വിചാരം എന്ന പരിപാടി കേൾക്കാം. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കല്ലറയിലെ ആയുർവേദ സൈക്യാട്രി ഡോക്ടർ സുഭാഷ് എം. കുട്ടികളിലെ പഠന പെരുമാറ്റ വൈകല്യങ്ങളും മറ്റ് മാനസിക പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു.
3: എല്ലാവർക്കും നമസ്കാരം. കുട്ടികളിലെ പഠന പെരുമാറ്റ വൈകല്യങ്ങളും മറ്റു മാനസിക പ്രശ്നങ്ങളും അവയ്ക്കുള്ള ആയുർവേദ പരിഹാരങ്ങളും എന്ന വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സുപ്രധാന കാലഘട്ടമാണ് വളർച്ചയുടെ ആദ്യ വർഷങ്ങൾ. ശാരീരികവും മാനസികവുമായ വളർച്ചാ വികാസങ്ങളുടെ നാഴികക്കല്ലുകൾ അടങ്ങുന്ന കാലമാണത്. മസ്തിഷ്കത്തിന്റെയും സുഷുമ്നയുടെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാഡീവ്യൂഹത്തിന്റെയും വികാസവുമായി ബന്ധപ്പെട്ട് ഈ പ്രായത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരവധി സങ്കീർണതകളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളവയാണ്. അവ കൂടുതലായും ദൃശ്യമാവുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ്. വ്യക്തിപരവും സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ തലങ്ങളിലെ വൈകല്യങ്ങളായാണ് അവ പ്രകടമാവുന്നത്. ചിലപ്പോഴൊക്കെ അത് ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾ പഠിച്ചെടുക്കാനും പ്രവർത്തിക്കാനുമുള്ള ശേഷിക്കുറവ് മുതൽ പൊതുവെയുള്ള ബൗദ്ധിക ശേഷിയുടെയും കാര്യശേഷിയുടെയും കുറവ് വരെയായി പ്രകടമാകുന്നു. ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് 5 പ്രകാരം ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകൾ എന്നറിയപ്പെടുന്ന ഇത്തരം ഒന്നിലധികം രോഗാവസ്ഥകൾ പലപ്പോഴും ഒരു വ്യക്തിയിൽ തന്നെ കാണപ്പെടാവുന്നതാണ്. ഉദാഹരണമായി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ASD, ബൗദ്ധിക ശേഷിയിലുള്ള കുറവ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ ഡിസോർഡർ IDD എന്നിവ ഒരേ ആളിൽ തന്നെ കാണാറുണ്ട്. ഈ വിഭാഗത്തിലുള്ള പല രോഗാവസ്ഥകളിലും പ്രായാനുസൃതമായി ഉണ്ടാവേണ്ടതിൽ നിന്നും അധികരിച്ചതോ അല്പമായതോ ആയ പ്രവൃത്തികളാണ് ലക്ഷണങ്ങളായി പ്രകടമാവുക. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അഥവാ ASD. ഓട്ടിസം എന്ന സാധാരണ അറിയപ്പെടുന്ന ഈ രോഗാവസ്ഥയിൽ ആശയവിനിമയ ശേഷിയിലുണ്ടാകുന്ന അപര്യാപ്തതയും ആവർത്തിച്ചിട്ടുള്ളതും ഒരേ തരത്തിലുള്ളതും ഒട്ടും വഴക്കമില്ലാത്തതുമായ പെരുമാറ്റവും കാണപ്പെടുന്നു. ആശയവിനിമയത്തിലുള്ള അപര്യാപ്തത എന്നാൽ സംഭാഷണത്തിലേർപ്പെടാനുള്ള കഴിവുകുറവ്, ഇഷ്ടങ്ങളെയും വികാരങ്ങളെയും പ്രകടിപ്പിക്കുവാനും സംഭാഷണം ആരംഭിക്കുവാനും സംഭാഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള പരിമിതി എന്നിവയൊക്കെ ഉൾപ്പെടും. സംസാരം, ശരീരഭാഷ എന്നിവയിലൊക്കെയുള്ള മേൽപ്പറഞ്ഞ കഴിവുകുറവ് നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും. പലപ്പോഴും മുഖം നിർവികാരമായി കാണപ്പെടും. ബന്ധങ്ങൾ ഉണ്ടാക്കാനും നിലനിർത്താനുമുള്ള ശേഷി കുട്ടിക്ക് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള ഒരു കുട്ടി സമപ്രായക്കാരുമായി ഇടപഴകുന്നത് ചുരുക്കമായേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ബുദ്ധിപരമായ ശേഷിയുടെ കുറവ് അഥവാ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ ഡിസോർഡർ IDD. പൊതുവെയുള്ള മനോവ്യാപാര ശേഷിയുടെ കുറവാണ് ഇവിടെ പ്രകടമാവുക. വിവരങ്ങൾ അറിയാനും അപഗ്രഥനം ചെയ്യാനുമുള്ള ശേഷിയുടെ കുറവാണ് IDDയിൽ ഉണ്ടാവുക. ആശയഗ്രഹണത്തിനും ആസൂത്രണം ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും അക്കാദമികവും അനുഭവാത്മകവുമായ പഠനത്തിനുമുള്ള കഴിവ് ഈ രോഗാവസ്ഥയിൽ കുറവായിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവിലും പരിമിതികളുണ്ടാവും. ആശയവിനിമയ സംബന്ധിയായ രോഗാവസ്ഥകൾ, കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ്, ലാംഗ്വേജ് ഡിസോർഡർ, സ്പീച്ച് ആൻഡ് സൗണ്ട് ഡിസോർഡർ, സംസാരത്തിന്റെ ഒഴുക്കിനെ ബാധിക്കുന്ന രോഗാവസ്ഥകൾ, ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് ഫ്ലുവൻസി ഡിസോർഡർ, വിക്ക് തുടങ്ങിയവ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മറ്റ് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകളെ പോലെ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ ബാല്യത്തിൽ തന്നെ ആരംഭിക്കുന്നതും ജീവിതത്തിലുടനീളം നമുക്ക് പരിമിതികൾ ഉണ്ടാക്കുന്നതുമാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ADHD എന്ന പേര് ഇന്ന് ഏവർക്കും സുപരിചിതമാണല്ലോ. പിരിപിരിപ്പ് എന്ന് നമ്മൾ മുൻകാലങ്ങളിൽ കുട്ടികളിൽ പറഞ്ഞിരുന്ന രോഗാവസ്ഥ ഏറിയും കുറഞ്ഞും ഇതിലുൾപ്പെടും. കുട്ടികളിൽ 5% മുതിർന്നവരിൽ 2.5% എന്ന അനുപാതത്തിൽ ഇത് സമൂഹത്തിൽ കണ്ടുവരുന്നു. നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു രോഗാവസ്ഥ എന്ന നിലയിൽ ഇതിനെ ആളുകൾ കണ്ടു തുടങ്ങിയിട്ട് അധിക കാലം ആയിട്ടില്ല. പഠന വൈകല്യങ്ങൾ, സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ, LD. പഠനത്തിനുള്ള ശേഷിക്കുറവാണ് ലേണിംഗ് ഡിസോർഡർ. അതിൽ കൃത്യതയില്ലാതെയോ പതുക്കെയോ ശ്രമകരമായ വായന, വായിച്ച വിവരങ്ങളുടെ അർത്ഥഗ്രഹണത്തിനുള്ള കഴിവുകുറവ്, വാക്കുകളിലെ അക്ഷരങ്ങൾ കൃത്യമായി എഴുതാനുള്ള ബുദ്ധിമുട്ട്, സംഖ്യകൾ മനസ്സിലാക്കാനും എഴുതാനും ഗണിതക്രിയകൾ ചെയ്യാനുമുള്ള ബുദ്ധിമുട്ട്, ഗണിത സങ്കല്പങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവുകുറവ്, അവ നിർദ്ധാരണം ചെയ്യാനുള്ള കഴിവുകുറവ് എന്നിവയൊക്കെ ലക്ഷണങ്ങളായി ഉണ്ടാകുന്നു. വയസ്സിന് അനുസരിച്ച് പ്രതീക്ഷിതമായ പഠനശേഷി ഉണ്ടാവുകയില്ല. സ്വഭാവ വൈകല്യങ്ങൾ, കോണ്ടക്ട് ഡിസോർഡർ അഥവാ CD കുട്ടികളിൽ കാണപ്പെടാനിടയുള്ള മറ്റൊരു രോഗാവസ്ഥയാണ്. മറ്റുള്ളവരുടെ അടിസ്ഥാന അവകാശങ്ങളെ തീരെ ഗൗരവിക്കാതെയും സാമൂഹ്യ നിയമങ്ങളെ ലംഘിക്കുന്നതുമായ സ്ഥിരവും വ്യക്തവുമായ സ്വഭാവത്തിലുള്ള ഒരു കൂട്ടം ലക്ഷണങ്ങളാണ് CDയിൽ ഉണ്ടാവുക. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, കാരണങ്ങൾ സാമൂഹ്യ സാഹചര്യങ്ങൾ. കുട്ടിക്കാലത്തെ പ്രതികൂലമായ സാമൂഹ്യ സാഹചര്യങ്ങളും വൈകാരിക പരിസരങ്ങളും ബുദ്ധിപരമായ വളർച്ചയ്ക്കും വികസനത്തിനും പ്രതിബന്ധമായി തീരുന്നുണ്ട്. മികച്ച ശിശുപരിചരണം, ഗാർഹിക വിദ്യാലയ അന്തരീക്ഷം എന്നിവ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകളെ തടയാനും ലഘൂകരിക്കാനും പര്യാപ്തമാണ്. ജനിതകപരമായ കാരണങ്ങൾ. ക്രോമോസോമുകളിലെ ജനിതക പദാർത്ഥത്തിന് സംഭവിക്കുന്ന അസാധാരണ മാറ്റങ്ങൾ പല ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകൾക്കും കാരണമാകുന്നു. ഡൗൺ സിൻഡ്രോം, ഫ്രജൈൽ എക്സ് സിൻഡ്രോം, ADHD, കണ്ടക്ട് ഡിസോർഡർ എന്നിവകളിൽ ജനിതകപരമായ കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പകർച്ചവ്യാധികൾ, രോഗപ്രതിരോധം, പോഷകാഹാരം, ഇവ സംബന്ധിച്ച പ്രശ്നങ്ങൾ. ഗർഭകാലത്ത് മാതാവിന് ഉണ്ടാകുന്ന ഗുരുതരമായ രോഗാവസ്ഥകൾ, മാനസിക സമ്മർദ്ദം, രോഗപ്രതിരോധ കുറവ്, പോഷകാഹാരക്കുറവ് എന്നിവയും ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകൾക്ക് കാരണമാവാം. ശിശുക്കളിലും കുട്ടികളിലും ഉണ്ടാകുന്ന അഭിഘാതങ്ങൾ. ശൈശവ ബാല്യങ്ങളിൽ വികസ്വരമായിക്കൊണ്ടിരിക്കുന്ന മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന അഭിഘാതങ്ങൾ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിന് കാരണമായി തീരുന്നുണ്ട്. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, പ്രതിരോധവും ചികിത്സയും. ഇത്തരം രോഗാവസ്ഥയ്ക്കുള്ള സാധ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിദാനങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും ഒന്നിലധികം നിദാന ഘടകങ്ങളുടെ സാന്നിധ്യം രോഗത്തെ പ്രകടമാക്കുന്നതും സങ്കീർണമാക്കുന്നതുമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിനാൽ ജീവിതശൈലി ക്രമീകരണം, സാമൂഹ്യവും ഗാർഹികവുമായ ശിശു സൗഹൃദ അന്തരീക്ഷം, പരിചരണം, പോഷകാഹാര ലഭ്യത എന്നിവ ഉറപ്പാക്കിയാൽ തന്നെ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകളെ പ്രതിരോധിക്കുന്നതിൽ നമുക്ക് ഏറെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഔഷധാധിഷ്ഠിത ചികിത്സയോടൊപ്പമോ ഒരു വേള അതിലേറെയോ പ്രാധാന്യമുള്ളതാണ് വിവിധതരം തെറാപ്പികൾ, ഒക്യുപേഷണൽ തെറാപ്പികൾ, പരിശീലനം തുടങ്ങിയവ. ആയുർവേദ സമീപനം. ഒരു വ്യക്തിയുടെ ജീവിതാരംഭം മുതൽ അവർക്ക് ലഭിക്കേണ്ടുന്ന ശാരീരികവും മാനസികവുമായ പിന്തുണ, സത്വബലം, ശരിതെറ്റുകൾ സംബന്ധിച്ച വിജ്ഞാനം തുടങ്ങി വ്യക്തിയെ സമഗ്രതയിൽ കാണുന്ന ചികിത്സാ പദ്ധതിയാണ് ആയുർവേദം. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകളുടെ ലക്ഷണങ്ങളായി പറയപ്പെട്ടിട്ടുള്ള പലതും ആയുർവേദത്തിലും രോഗലക്ഷണങ്ങളായി വിശദീകരിച്ചിട്ടുള്ളവയാണ്. അത്തരം രോഗാവസ്ഥകൾക്ക് പ്രയോജനപ്രദമായതും ശാരീരികവും മാനസികവുമായ വളർച്ചയെയും വികാസത്തെയും ഉദ്ദേശിച്ചിട്ടുള്ളതുമായ നിരവധി ഔഷധയോഗങ്ങളും ചികിത്സാക്രമങ്ങളും ആയുർവേദം പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഒരു വിദഗ്ധന്റെ മുന്നിൽ നടത്തുന്ന പരിശോധനയിലൂടെയും വിദഗ്ധന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന ചികിത്സയിലൂടെയും ആണ് വളരെ ഫലപ്രദമായി ആയുർവേദ ചികിത്സ ഇത്തരം ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകൾക്ക് സാധ്യമായി തീരുക.
0: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കല്ലറയിലെ ആയുർവേദ സൈക്യാട്രി ഡോക്ടർ സുഭാഷ് എം. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വ്യക്തിയുമായി കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാടാ.

കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാടർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മണി വല്ല ലോകമെന്ന പരിപാടിയിലൂടെ. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മണി വല്യ ലോകത്തിലേക്ക്.

0: പഠിപ്പും പൊലിമയും
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.

News on AIR app. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. പ്ലേസ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാവുന്നതാണ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി അനന്തപക്ഷിയുടെ വരികൾക്ക് രാഹുൽ ദേവ് ബർമാൻ സംഗീതം പകർന്ന് കിഷോർ കുമാർ ആലപിച്ച ഗാനം ചിത്രം മെഹബൂബ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഉന്നൈ നിനത്തു എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമീനോൻ, സുജാത എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന രവിശങ്കർ, സംഗീതം സിർപ്പി.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി അവളുടെ രാവുകൾ എന്ന ചിത്രത്തിനു വേണ്ടി വൈശാഖ് സി മാധവൻ ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന സിബി പടിയാറ, സംഗീതം ശങ്കർ ശർമ്മ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി മേരെ യാർ കി സാദി ഹൈ എന്ന ചിത്രത്തിന് വേണ്ടി ഉദിത് നാരായൺ, സോനു നിഗം, അൽക്ക യാഗ്നിക് എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം ജീത് പ്രീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കുഞ്ഞു രാമായണൻ രാമായണം എന്ന ചിത്രത്തിനു വേണ്ടി ദയ, ബിജിബാൽ എന്നിവർ ചേർന്നാലപിച്ച ഗാനം, രചന മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം കടപ്രതയിലും. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക ദിവ്യ നായർ. പ്രശസ്ത ഗുരുക്കന്മാരായ ഡോക്ടർ ഓമനക്കുട്ടി, ആലപ്പുഴ ശ്രീകുമാർ എന്നിവരുടെ കീഴിൽ കർണാടക സംഗീതം അഭ്യസിച്ച് 12 വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച കലാകാരിയാണ് ജെ ആർ ദിവ്യ നായർ. പ്ലേബാക്ക് സിംഗർ, ലൈവ് പെർഫോമർ എന്നീ നിലകളിൽ ശ്രദ്ധേയയായ ദിവ്യ ആകാശവാണിയുടെ ബി ഹൈ ഗ്രേഡ് ലൈറ്റ് മ്യൂസിക് ആർട്ടിസ്റ്റ് കൂടിയാണ്. പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ തുടങ്ങിയ പ്രഗത്ഭർക്കൊപ്പം വേദി പങ്കിട്ടിട്ടുള്ള ദിവ്യ ഡി ജെ ആർ ലൈവ് ബാൻഡ് എന്ന സ്വന്തം മ്യൂസിക് ബാൻഡിലൂടെ ഇന്ത്യയിലും വിദേശത്തും നിരവധി വേദികളിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഗായിക എന്നതിലുപരി മികച്ചൊരു ആങ്കർ, അഭിനേത്രി, ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ എന്നീ നിലകളിൽ തിളങ്ങി നിൽക്കുന്ന ദിവ്യ തെലുങ്കിലും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. നേരറിയും നേരത്ത് എന്ന ചിത്രത്തിലെ മധുരമായൊരു കോകിലനാദം എന്ന ഗാനത്തിലൂടെ 2026 ഏപ്രിലിൽ പ്രഖ്യാപിച്ച 49th കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സിൽ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ദിവ്യയുടെ കരിയറിലെ ഏറ്റവും തിളക്കമാർന്ന നേട്ടമാണ്.

0: ഹലോ പ്രീഗതത്തിലേക്ക് സ്വാഗതം. ഞാൻ ജെ ആർ ദിവ്യ നായർ. കഴിഞ്ഞ ആഴ്ച ഹലോ പ്രീഗതത്തിലൂടെ കുറെ നല്ല കോളേഴ്സ് ഉണ്ടായിരുന്നു. നല്ല വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മൾ കേട്ടുമുട്ടി. ഇന്ന് ആരൊക്കെയാണ് വിളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് ആതിര എന്നാണ്.
0: ആതിര, ഓക്കെ ഓക്കെ. ആതിര എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. കുമാരപുരം.
0: കുമാരപുരം, ഓക്കെ ഓക്കെ. ആതിര, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ?
1: ദിവ്യ മാഡത്തിന് അവാർഡ് കിട്ടി എന്നൊക്കെ അറിഞ്ഞു. അപ്പോ എനിക്ക് സന്തോഷമായി. ഞാൻ ഇൻസ്റ്റാഗ്രാമില് ഫോളോ ചെയ്യുന്നു. അപ്പൊ രാജഹംസമേ എന്ന് പറഞ്ഞ പാട്ടിന്റെ കവർ സോങ് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. ആ കവർ സോങ് കണ്ടപ്പോഴത്തെ ഞാന് മാഡത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവാർഡ് കിട്ടി എന്നറിഞ്ഞു, വളരെ സന്തോഷം. കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് വിളിച്ചത്.
0: ഓക്കെ, താങ്ക് യു. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരാളുണ്ടെന്ന്. അപ്പൊ ഇന്ന് ഇവിടെ വെച്ച് പരിചയപ്പെടാൻ പറ്റിയല്ലോ, ഒരുപാട് സന്തോഷം. ഓക്കെ, എന്താ ചെയ്യുന്നേ?
1: ഞാനൊരു പ്രൈവറ്റ് കമ്പനിയില് വർക്ക് ചെയ്യാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി.
0: ഓക്കെ. ഇഷ്ടപ്പെട്ട മൂന്ന് സിനിമകളുടെ പേര് പറയോ.
1: മൂന്ന് സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദൃശ്യം, ലൂസിഫർ, പിന്നെ മനുഷ്യർ.
0: പുതിയ ദൃശ്യം 3 കണ്ടായിരുന്നോ?
1: ഇല്ല, കണ്ടില്ല. കാണണം,
0: സമയമുണ്ടല്ലോ അല്ലേ. ദൃശ്യം അതിരടി കുറെ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് കണ്ടോ? ജോലിയുടെ തിരക്കില്ല,
1: സമയമില്ല.
0: ഓക്കെ, അടുത്ത സാറ്റർഡേ സൺഡേ ഇത് രണ്ടും നമുക്ക് കണ്ടു തീർക്കാം അല്ലേ. ഓക്കെ, പിന്നെ ഇത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് എത്രയോ ജന്മമായി.
0: ഓക്കെ, സമ്മറിൻ ബദലായമുള്ള പാട്ട്, എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടല്ലേ. ഓക്കെ, 90s സോങ്സ് കൂടുതൽ ഇഷ്ടമാണോ?
1: അതെ അതെ,
0: പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം അല്ലേ?
1: പഴയ പാട്ടുകൾ ഇഷ്ടമാണ്.
0: ഓക്കെ, അപ്പൊ ഈ പാട്ട് എന്തായാലും കേൾപ്പിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ്.
1: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ.

0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം മാഡം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ ഇർഷാദ്. ഇർഷാദ് ആണ്.
0: എവിടെ നിന്നാണ് ഇർഷാദ് വിളിക്കുന്നത്?
1: ഞാൻ ഇവിടെ കൊല്ലം ജില്ല പരവൂര്.
0: ഓക്കെ, ഏത് പാട്ടാവശ്യം?
1: കാര്യസ്ഥാനിലെ ഒരു പാട്ട് വെച്ചാൽ മതി.
0: കാര്യസ്ഥാനിലെ ഏത് പാട്ട്? ഏതെങ്കിലും പാട്ട് മതിയോ അതോ ഏതെങ്കിലും പാട്ട് പറയുന്നുണ്ടോ?
1: അതിന് പാട്ടെല്ലാം ഇച്ചിരി നല്ല ബെറ്റർ പാട്ടാണ്, കേൾക്കാത്ത സുഖമുള്ള പാട്ടുകളാണ്.
0: ഓക്കെ, അതിലെ മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാമയച്ചേരട്ടെ, എല്ലാവർക്കും ഒരു സന്തോഷം.

ചുവട് വച്ച് പാടാം ശുഭരാത്രി, മനസ്സ് കൊണ്ട് നേരം ആശംസ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും കാര്യസ്ഥനിലെ ഈ മനോഹരമായ സോങ് കേൾപ്പിച്ചു തരാം കേട്ടോ.

0: സതീഷ് കുമാർ, അടിക്കപ്പോൾ തെരുവിക്കൽ.
1: ആണോ? ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: വീട്ടില് വൈഫ്, വൈഫിന്റെ ഒരു സുമ, രണ്ട് മക്കളാണ്, മൊത്തം അനൂപ്, രണ്ടാമത്തെ അശ്വനാഥ്.
1: അവരൊക്കെ എന്ത് ചെയ്യുന്നു? സ്കൂളിലാണോ കോളേജിലായോ?
0: കോളേജിൽ പഠിക്കാണ്.
1: കോളേജിൽ പഠിക്കാണ്.
0: ഡിഗ്രിക്ക് ചേർന്നു. സെക്കൻഡ് ഇയർ.
1: ഓക്കെ. ഇന്ന് ഏത് പാട്ടാ ആവശ്യം?
0: പഴയൊരു പാട്ടാണ്, പ്രൈം മിനിസ്റ്റർ കെ ആർ വിജയ മഹസാർ അഭിനയിച്ച് വെള്ളം സൗര്യ യൂത പദത്തിൽ നിന്ന് മുല്ലനീര് ജയിച്ച് ദേവരായ മാസ്റ്റർ എന്ന ഗാനം, വെള്ളം എന്നത്
1: സൗര്യ
0: യൂത പദത്തിൽ നിന്ന് അന്നാൽ തുറന്ന ഗാനം.
1: നല്ല പാട്ടാണ്, നല്ല പാട്ടാണ് ചോദിച്ചേക്കുന്നത്.
0: ഇപ്പൊ പുതിയ പാട്ട്,
1: എന്റെ ന്യൂ സോങ്സ് ഇറങ്ങാനുള്ള പാട്ടുകളുണ്ട്. ഇറങ്ങിയ ഒരു പാട്ടുണ്ട്, അതാണ് എനിക്ക് റീസെന്റ്ലി കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയത്, ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗറിന്റെ. മധുരമായൊരു കോകിലനാഥം എന്നാണ് ആ പാട്ടിന്റെ പേര്. കേട്ട് നോക്കണം കേട്ടോ, കേട്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ. നേരറിയും നേരത്തെന്നാണ് സിനിമയുടെ പേര്. ആ, ഒരുപാട് ഇറങ്ങാനുള്ള ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്, ഷോസ് ഉണ്ട്. ഓ, സന്തോഷം. ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു കേട്ടോ.
0: ഓക്കെ.
1: ഓ, വിളിച്ചാൽ ഒരുപാട് സന്തോഷം. നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ.

0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: മേഡം, ഞാൻ സുരേന്ദ്രൻ നായരാണ്. കേരളനാറിലെ പട്ടുമുഖാവ് കേരളനാറിലെ താമസിക്കുന്നു.
0: ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ.
0: ആണോ? ഓക്കെ. സിനിമകളൊക്കെ ഇഷ്ടമാണോ? സിനിമയാണോ പാട്ടാണോ കൂടുതൽ ഇഷ്ടം?
1: സിനിമയൊക്കെ കാണാറുണ്ട്, പാട്ടും ഇഷ്ടമുണ്ട്. പാട്ട് പാടുന്ന ആളാണ്. പാട്ട് പഠിച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ ആകാശവാണി എന്ന് പറഞ്ഞാൽ എന്റെ ജീവന്റെ ഒരു ഭാഗമാണ്. ആകാശവാണിയിൽ വരുന്ന പാട്ടുകൾ ഞാൻ കൊച്ചിലെ പാടുന്ന ആളാണ്.
0: അത് എല്ലാ പാട്ടുകാരെ സംബന്ധിച്ചും ആകാശവാണി എന്ന് പറഞ്ഞ ഒരു മീഡിയത്തിൽ കൂടെയാണ് എല്ലാവരും പാട്ട് പഠിക്കുന്നതെന്ന് തോന്നുന്നു. ഗുരുനാഥന്മാരോടൊക്കെ എത്തുന്നതിന് മുന്നേ ആദ്യം ഈ പറഞ്ഞ പോലെ ആകാശവാണിയിലെ പാട്ടുകളും ലളിതഗാനങ്ങളും കേട്ടാണ് എല്ലാവരും പഠിച്ചു വളരുന്നത്. ഓക്കെ, അതൊരു വലിയ സത്യം തന്നെയാണ്. അപ്പോ ആകാശവാണി സാറിന്റെ ഒരു ലൈഫ് ലൈൻ ആണെന്നാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് പിന്നെ എനിക്ക് രണ്ടു വാരി പാട്ട് പാടണം മാഡം.
0: ആ പാടിക്കോളൂ, പാടിക്കോളൂ.
1: ഒരു രാത്രി കൂടി വിടമോ നദി, ഒരു പാട്ടുകൂടി പരി പരന്ന അഴകി തൂവനായി. ഒരു രാത്രി കൂടി വിടമോ നദി, ഒരു പാട്ടുകൂടി.
0: നന്നായിരുന്നു കേട്ടോ, നന്നായി. എനിക്കും വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ട് കീപ്പിങ് കേട്ടോ. വിളിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.

0: ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? എവിടുന്നാണ് വിളിക്കുന്നത്? കുട്ടിച്ചൽ. ഓക്കെ ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ വിശേഷം എന്തൊക്കെയാണ് വീട്ടിലെ?
2: ഇങ്ങനെയൊക്കെ പോകുന്നു. മക്കളെ രണ്ടും പുറത്താണ്. അങ്ങനെ പോകുന്നു.
1: അവിടെ മഴയൊക്കെ ഉണ്ടോ?
2: മഴയുണ്ട്. ഇപ്പൊ ഇപ്പൊ ചാറ്റൽ മഴയായിരുന്നു. ഇന്നലെ നല്ല മഴയായിരുന്നു. ചാറ്റൽ മഴയായിട്ട് അങ്ങനെ നിൽക്കുന്നു.
1: ഈ യാത്രകളൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആളാണോ?
2: ഞാൻ ഡൽഹിയിലായിരുന്നു, അവിടെ ജോലിയിലായിരുന്നതാണ്.
1: ഓക്കെ.
2: ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ്.
1: സീനിയർ സിറ്റിസൺ ആയിട്ട് വേണം നമ്മൾ യാത്രകൾ പോകാൻ. അതുവരെ നമ്മള് ജോലി ആദ്യമായിട്ട് ബിസി അല്ലേ.
2: സ്ഥാപനം നടത്തുന്നോണ്ട് എനിക്ക് അതിനെ ഒരുപാട് സമയം വിട്ടു നിൽക്കാൻ പറ്റത്തില്ല. ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം ആയതുകൊണ്ട് അപ്പൊ അത് എടുക്കാനെല്ലാം ഞാൻ തന്നെയാണ് ബാങ്കുമായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്നോണ്ട് എനിക്ക് യാത്രക്ക് എല്ലാരും വെളിയിൽ ഡൽഹിയിലും ഒക്കെ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ഡൽഹിയിലായിരുന്നു. ഇപ്പൊ ഈയിടയ്ക്ക് ഓരോ കല്യാണമൊക്കെ വരുമ്പോ പോവും, പോയി പെട്ടെന്ന് മടങ്ങും. പിന്നെ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങൾ പോണോന്നൊക്കെ ഉണ്ട്. അത് ആരെങ്കിലും വന്നിപ്പോ മക്കള് വലിയ ഇൻട്രസ്റ്റ് എടുത്ത് ഇതൊക്കെ ഏറ്റെടുത്താലല്ലേ എനിക്ക് പോവാൻ പറ്റും.
1: അവരിത് കേൾക്കുന്നുണ്ടാവും, ഇനി എന്തായാലും ഇൻട്രസ്റ്റ് എടുത്തോളും.
2: താല്പര്യം അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. മോള് ഡോക്ടറാണ്, മോൻ എഞ്ചിനീയറാണ്. അപ്പൊ അവരിതിലോട്ട് താല്പര്യം കാണിക്കുക.
1: അല്ല, നമ്മളെപ്പോഴും എന്താ പറയാ, നമ്മള് സെൽഫ് ലവ് എന്നൊക്കെ പറയില്ലേ, നമ്മള് നമ്മളെ കാര്യം നമ്മൾ ആരെയും നോക്കണം. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ ഇഷ്ടമുള്ള പോലെ പോകണം. അപ്പം സ്ഥാപനമൊക്കെ നോക്കുന്ന തിരക്കിലാന്നറിയ, അപ്പൊ ഇടയ്ക്ക് രണ്ടു ദിവസം സമയമെടുത്ത് നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ഇനി തൊട്ട് അങ്ങനെ ആയിരിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു യാത്രകളെ പോലെ ഇഷ്ടമുള്ളതാണ് പാട്ടും അല്ലെ. പാട്ട് ഇന്ന് ഏത് പാട്ടാ ആവശ്യം?
2: പാട്ടെന്ന് പറയുന്ന വലിയ ഇഷ്ടമാണ്. പാട്ടെന്ന് പറഞ്ഞാൽ ആദ്യ റേഡിയോ ഞാൻ കുഞ്ഞിലേ തൊട്ട് എന്റെ ചേട്ടൻ ഡൽഹിയിൽ നിന്ന് ആദ്യമായിട്ട് ടോർണിക്കോന എന്നുള്ള ഇത് മർഫിയോ അങ്ങനെ എന്തോ ഒരു റേഡിയോ കൊണ്ടുവന്നു. ഞങ്ങളവിടെ ആയിരുന്നു ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ആൾക്കാരെല്ലാം ഭയങ്കര അതിശയായിരുന്നു. അന്ന് തൊട്ട് ഞാൻ എന്തിനു കേൾക്കാതെ ഉറങ്ങില്ല. അതിനുവേണ്ടി ഞാൻ അടിയും കൊണ്ടിട്ടുണ്ട്. പത്താം ക്ലാസ്സൊക്കെ ഒമ്പതാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ രഞ്ജിനിയും 10 മണിക്കൊക്കെ റേഡിയോ ഇട്ടുകൊണ്ടിരിക്കും. എന്റെ അണിയനൊരു മിലിറ്ററി ആയിരുന്നു. അപ്പം പുള്ളി മിലിറ്ററി കഴിയുമ്പോൾ കുറെ സ്ട്രിക്റ്റ് ആണ്. അപ്പോ 10 മണി കഴിഞ്ഞാൽ റേഡിയോ ഇടാൻ പാടില്ല, സൗണ്ട് പുറത്തു വരാൻ പാടില്ല. അപ്പം അത് എനിക്കൊരു ഇത്, എനിക്ക് രഞ്ജിനി അന്ന് രഞ്ജിനി 10 മണിക്കായിരുന്നു രാത്രി.
1: അതെ അതെ, പാട്ടുകൾ എന്ന് പറയുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഒട്ടും ടോക്സിക് അല്ലാത്ത ഒരു കാര്യം, നമുക്ക് പോസിറ്റിവിറ്റി സന്തോഷം മാത്രം തരുന്നത് അല്ലേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ചോദിക്കുന്നത്?
2: എനിക്ക് നീലക്കണ്ണുകൾ എന്നുള്ള സിനിമയിലെ പാട്ട്.
1: ഓക്കെ, ദേവരാജൻ മാസ്റ്ററിന്റെ നല്ലൊരു പാട്ട് കണ്ണോളി, ആ പാട്ടല്ലേ.
2: അത് ഞാൻ സ്കൂളില് പാടി തണുത്ത് വിറച്ച് നിന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് 8ാം ക്ലാസ്സിൽ വെച്ചോന്നാണെന്ന്
1: തോന്നുന്നു. എന്താ പാടാൻ ശ്രമിച്ചോ ആ പാട്ട്?
2: ആ പാട് ഇപ്പം പാടിയാല് എനിക്ക് സൗണ്ട് ശരിയാവും. തന്നാലും വേണമെങ്കിൽ രണ്ടുപേര് പാടാം. കല്ലോലി വന കല്ലോലി ീരത്തെവിടരും ദുഃഖ പുഷ്പങ്ങളെ താരാട്ട് പാടി ഉറക്കൂ ഉറക്കൂ കല്ലോലി.
1: നന്നായിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പാടി കേട്ടോ. പാട്ടുകാരനാണെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ എന്തായാലും ഈ പാട്ട് നമുക്ക് റേഡിയോയിലൂടെ കേൾക്കാം. ഓക്കെ
2: ഓക്കെ, താങ്ക് യു.

0: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: സിന്ധു എന്നാണ്.
0: സിന്ധു, ഓക്കെ. എവിടെ നിന്നാണ് സംസാരിക്കുന്നത്?
1: തിരുവല്ലം വണ്ടിത്തട എന്ന് പറയുന്ന സ്ഥലമാണ്, പാലപ്പൂരം എന്ന് പറയും.
0: ആണോ? ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: ഞാനും അച്ഛനും രണ്ട് മക്കളും ഉണ്ട്.
0: ആണോ? ഓക്കെ. അവരൊക്കെ സ്കൂളിലാണോ കോളേജിലാണോ?
1: എല്ലാരും വളർന്നു.

0: ഓട്ടോ ഓടിക്കുന്നുണ്ട്. ഇളയാള് ബജാജിന്റെ കമ്പനിയിലാണ്.
1: ആണോ, ഓക്കെ ഓക്കെ. പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ അല്ലേ?
0: നല്ല ഇഷ്ടമാണ് പാട്ടെല്ലാം.
1: അതാണ് വിളിച്ചതല്ലേ. അപ്പൊ ഇഷ്ടപ്പെട്ട സിംഗറിന്റെ പേര് പറയൂ.
0: എല്ലാരും
1: ഇഷ്ടമാണ്, എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ഇങ്ങനെ ഇന്ന കാലഘട്ടത്തിലെ പാട്ടുകൾ ഇഷ്ടം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ എല്ലാ പാട്ടുകളും ഇഷ്ടമുള്ള ആളാണോ?
0: അങ്ങനെയൊന്നുമല്ല, എനിക്ക് പഴയ പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
1: ഏത് പാട്ടാണ് ഇന്ന് ആവശ്യമുള്ളത്?
0: എനിക്കിപ്പോ ഒരു പഴയ പാട്ടാണ്, കാലക്കമ്പോളത്തിൽ കണ്ടപ്പോ ആ പാട്ടാണ്.
1: നല്ല പാട്ടാണ്. പി ജയചന്ദ്രൻ സർ പാടിയ പാട്ട്. ഓക്കെ, എം കെ അർജുനൻ മാസ്റ്റർ, ശ്രീകുമാരൻ തമ്പി സാറിന്റെ പാട്ട്. ഓക്കെ, ആ പാട്ട് എന്തായാലും കേൾപ്പിക്കാം കേട്ടോ.
0: പാട്ട് പാടും.
1: പഴയ പാട്ട് ഇഷ്ടമുള്ള ആളാണല്ലേ, അപ്പൊ ഞാനും അങ്ങനത്തെ പാട്ട് പാടണം എന്ന് തോന്നുന്നു.

0: ഇഷ്ടമാണോ ഈ പാട്ട്?
1: അപ്പൊ
0: ഈ ജയചന്ദ്രൻ സാറിന്റെ പാട്ട് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ജയചന്ദ്രൻ സാറിന് എന്നൊരു പാട്ട് പാടാന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ എന്തായാലും അജയ്ക്കാനായി ജനിച്ചു വന്ന സിനിമയിലെ പാട്ട് കേൾപ്പിക്കാം കേട്ടോ. വിളിച്ചാൽ സന്തോഷം.

0: മുന്നണി ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഞാൻ ആലപ്പുഴ പഞ്ചായത്തിൽ നിന്ന് വിളിക്കുവാ.
1: ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.

0: ഇഷ്ടം. വിളിക്കുന്ന ആളുടെ പേരെന്താണ്?
1: എന്റെ പേര് മഹേഷ് എന്നാണ്. ഞാൻ ജന്മനാലെ അംഗനാണ്. അതുകൊണ്ട് മേഡത്തിനോട് ഞാൻ ആഗ്രഹം പറയുന്നു, നായന്റെ വരിയൊന്ന് പാടി കേൾപ്പിച്ചാൽ കൊള്ളായിരുന്നു.
0: ഒരുപാട് സന്തോഷം. ഞാൻ ഒരു പാട്ട് പാടിത്തരാം.

0: മതിയോ?
1: താങ്ക് യു, താങ്ക് യു. എനിക്ക് റേഡിയോ മാത്രമേ ഉള്ളൂ മാഡം, ഒരു ആശ്രയി കൂട്ടുകാരനും എല്ലാം എല്ലാം ആകാശവാണി തന്നെ.
0: എനിക്ക് മനസ്സിലാവും. ആകാശവാണി അങ്ങനെ ഒരു എന്താ പറയാ, ഒരു എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു മീഡിയം ആയതിൽ അതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞ എല്ലാവർക്കും അതൊരു ഭാഗ്യമാണ്. അപ്പോ പാടുന്ന ആളാണോ?
1: ഞാൻ പാടും.
0: ആ എനിക്ക് തോന്നി ഒരു പാട്ട് എനിക്ക് വേണ്ടി പാടിത്തരോ? ഞാൻ ആദ്യം അങ്ങോട്ട് പാടി തന്നില്ലേ.
1: അത് ശരി. കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ കാണപ്പെടുന്നതായി, ദൈവമല്ലേ അമ്മേ അമ്മേ അമ്മേ അമ്മയല്ലാതെ ദൈവമുണ്ടോ?
0: വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. വരികളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ആളാണെന്ന് തോന്നുന്നു, മനസ്സിലാവത്. എന്റെ വീട്ടില് അച്ഛൻ അമ്മ അമ്മൂമ്മ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. എന്റെ പുതിയ പാടത്തിലെ പാട്ടിനാണ് ഈ വർഷത്തെ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയത്, ഫോർ ദ ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ.
1: അപ്പൊ
0: ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചല്ലോ. അപ്പം ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
1: ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ശ്രീനിവാസനും മമ്മൂട്ടിയും കൂടി പാഠം അഭിനയിച്ചായിരുന്നല്ലോ
0: കഥ പറയുമ്പോൾ. ഓ നന്നായി, നല്ല വേഴ്സറ്റൈൽ സിംഗർ ആണ് സാർ. രണ്ട് പാട്ട് രണ്ട് രീതിയിൽ പാടി. ഓക്കെ,
1: ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നത് എടപ്പിള്ളത്തോപ്പിൽ അനിത സുനിൽ എന്ന് പറഞ്ഞ ഒരാളിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും, അതുപോലെ തന്നെ തങ്കമല പുരുഷനും അതുപോലെ അവരുടെ കുടുംബത്തിനും, പിന്നെ കുമാരവേണ പഞ്ചായത്ത് 13-ാം വാർഡ് ബസുമതി എന്ന് പറയുന്ന ആളിനും അവരുടെ കുടുംബത്തിനും, അതുപോലെ തന്നെ എന്റെ മരുമകളായ അഞ്ജു കലേഷിനും അഖിലേഷ് അഖിലേഷ് എന്ന് പറയുന്ന എന്റെ കൊച്ചുമോനാണ് ബാലയ, പിന്നെ എന്റെ ഭാര്യ ജലതയാണ് പേര്, എല്ലാവർക്കും വേണ്ടി ഈ
0: പാടാണ്. ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്.
1: ബൈ ബൈ.

0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് മുഹമ്മദ് എന്നാണ്.
0: എന്താണ്? മുഹമ്മദ്. മുഹമ്മദ്, ഓക്കെ ഓക്കെ. എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: അറിയാം.
0: അവിടെ മഴയൊക്കെ ഉണ്ടോ?
1: മഴ പെയ്യുന്നില്ല, ചെറിയ കാറ്റാ. മഴ
0: മഴ പെയ്യുന്നതാണോ ഇഷ്ടം, മഴ പെയ്യാത്തതാണോ ഇഷ്ടം?
1: രണ്ടും വേണം.
0: രണ്ടും വേണം. ഓക്കെ ഓക്കെ. അപ്പൊ എവിടെയെങ്കിലും പോവാൻ നിൽക്കുവാണെങ്കിൽ മഴ പെയ്യരുത്, അല്ല വീട്ടില് വെറുതെ ഇരിക്കുകയാണെങ്കിൽ മഴ പെയ്യണം. അങ്ങനെയാണോ?
1: അങ്ങനെയല്ലോ.
0: അതെ അതെ അതെ, അത് വേണം, അത് വേണം.
1: ഞാൻ മുമ്പ് സൗദിയിൽ ഉണ്ടായിരുന്നു, അനുഭവിച്ചാണ്.
0: ഓ, മനസ്സിലായി മനസ്സിലായി.
1: അവിടെയൊക്കെ
0: ഇനി ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് ഒരു പാട്ട്
0: പറഞ്ഞോ.
1: സ്വപ്നഭൂമി.
0: പാട്ട് ഏതാണ്? പ്രേമ സർവസ്വമേതാണോ? പ്രേമ സർവസ്വമി ആ പാട്ടല്ലേ? ഓക്കെ, ദേവരാജൻ
1: മാസ്റ്റർ.
0: ഓ, വെറൈറ്റി ഡെഡിക്കേഷൻ. അപ്പൊ ദാസ് സാർ ഇപ്പൊ യു എസിലാണ്, അപ്പൊ സാറിന്റെ ഫാമിലിക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ?
1: ഓക്കെ,
0: സന്തോഷം. എപ്പോഴും പാട്ട് കേൾക്കാൻ ഇടവരട്ടെ. ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചാല്. ഓക്കെ, താങ്ക്സ്. ഓക്കെ, ബൈ.

0: കണ്ടു മതിരോത്സവം കണ്ടു പ്രേമ സർവസ്വമേ.
1: ഹലോ പ്രീതത്തിലേക്ക് വിളിച്ച എല്ലാവർക്കും നന്ദി. നല്ലൊരു സന്തോഷമുള്ള കുറേ കോളേഴ്സും എന്താ പറയാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കുറെ നേരം പോയത് അറിഞ്ഞതേയില്ല. എല്ലാവരും എന്താ പറയാ ഒരുപാട് പാട്ടുകളെ സ്നേഹിക്കുന്നവരാണ് വിളിച്ചത് എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ആകാശവാണി എന്ന് പറഞ്ഞ മീഡിയം കുറെ ആൾക്കാർക്ക് എന്താ പറയാ ജീവിതമാണ് എന്ന് പറഞ്ഞ് ഒരുപാട് കോളേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ഒരു ജീവിതത്തിനെ സന്തോഷമാക്കുന്ന ഒരു മീഡിയത്തിന്റെ ഭാഗമായിട്ട് എനിക്കൊന്ന് എത്താൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
2: ഗായിക ദിവ്യ നായർ അവതരിപ്പിച്ച ഹലോ പ്രിയ ഗീതം സമാപിച്ചു. നിർവഹണം സെവിൽ ജിഹാൻ, ഷിബിന അൻവർ.

പ്രിയ ശ്രോതാക്കളെ, ഒരു ഗാനം കേൾക്കാം. ഗിരീഷ് പതഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന് MG ശ്രീകുമാർ പാടിയത് ചിത്രം ചന്ദ്രലേഖ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റ് അനുബന്ധ രോഗങ്ങളും തലപൊക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ നാം ജാഗ്രത പുലർത്തേണ്ട ഒരു

0: സമയം കൂടിയാണിത്. മഴക്കാല രോഗങ്ങളും അതിന്റെ പ്രതിരോധവും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
1: എല്ലാ വർഷങ്ങളിലും ഉള്ള പോലെ ജൂൺ മാസമായി സ്കൂളുകൾ തുറന്നു, മഴക്കാലവും കട്ടിപിടിച്ചു വരുന്നു. അപ്പൊ മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ എവിടെ വായിച്ചാലും, ന്യൂസ് വെച്ചാലും ശരി, ടി വി കണ്ടാലും ശരി, പേപ്പർ വായിക്കുമ്പോഴെല്ലാം മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് നമ്മളെല്ലാം കാണുന്നു. എന്താണ് ഈ മഴക്കാല രോഗങ്ങൾ? മഴക്കാലത്ത് അങ്ങനെ പ്രത്യേക തരം രോഗമുണ്ടോ, അല്ലെങ്കിൽ പുതിയ തരം രോഗങ്ങളുണ്ടോ? അങ്ങനെയല്ല. രോഗങ്ങൾ പൊതുവായിട്ടുള്ള കുറെ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട്. നമ്മൾ എൻഡമിക് എന്ന് പറയും, ഇവിടെയൊക്കെ എപ്പോഴും പ്രാബല്യത്തിലുള്ള രോഗങ്ങൾ. ആ കൂട്ടത്തിൽ മഴ വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യം ഉണ്ടാകുകയാണ്. മഴ വരുമ്പോൾ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്, വെള്ളം പല സ്ഥലത്തും കെട്ടിക്കിടക്കുന്നു, ആൾക്കാർ നനയും, വസ്ത്രങ്ങളൊക്കെ നനയും, പിന്നെ തല നനയും. ഇങ്ങനത്തെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി, എൻവയൺമെന്റ് എന്ന് പറയുന്നതിനകത്ത് അണുക്കൾക്ക് വളരാനും പെരുകാനും അനുകൂലമായിട്ടുള്ളതും, അതേസമയം മനുഷ്യൻ എന്ന ഹോസ്റ്റ് ഇവരെ തടുക്കേണ്ട ആളാണ്. അപ്പൊ തടുക്കാനുള്ള ഒരു ശേഷി കുറയുക, ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് രോഗാവസ്ഥ വർദ്ധിക്കുന്നത്. അപ്പോൾ ശരിയാണ്, മഴക്കാലത്ത് ചില രോഗങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ കാണപ്പെടും. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും സർവ്വസാധാരണമായി കോമൺ ആയി നമ്മൾ കാണുന്നത് ഒന്ന് ഈ ജലദോഷ പനികളാണ്. അപ്പൊ വെറും പനിയായിട്ടുള്ള കുട്ടികളും ആൾക്കാരും ഒക്കെ പനി എന്ന് പറയാറുണ്ട്. മഴയത്ത് നടന്ന് പനി പിടിച്ചു, അതുപോലെ ജലദോഷം, തുമ്മൽ, ചീറ്റൽ, മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ആ മഴ നനഞ്ഞു, ജലദോഷം പിടിച്ചു എന്ന് ആൾക്കാർ പറയും. പിന്നെ കുറെ പേർക്കാണെങ്കിൽ അത് ചുമയായി മാറി, അപ്പൊ ചുമയ്ക്ക് കട്ടി കൂടി, പിന്നെ കഫം മഞ്ഞ നിറമായി മാറി. ചിലർക്ക് അത് കഠിനമായിട്ട് അവസാനം ശ്വാസമുട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു, കുറെ ആൾക്കാർ അഡ്മിഷൻ വേണ്ടി വരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ശ്വാസകോശ രോഗങ്ങളും വൈറൽ ഫീവേഴ്സ് എല്ലാം കൂടെ ഒരു സെറ്റ് ഈ നേരത്തെ എപ്പോഴും കൂടാറുണ്ട്. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പനി കൂടുന്നു എന്നുള്ള ന്യൂസും പലപ്പോഴും മാധ്യമങ്ങളും നമ്മൾ കാണുന്നത്. ഇനി ഇങ്ങനെ കൂടുന്ന ശ്വാസകോശ രോഗങ്ങളുടെ കൂട്ടത്തിൽ ചില പേരുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ H1N1 അറിയാം. H1N1 പണ്ടേ വന്നു, അത് പീക്ക് ചെയ്തു, കൂടി വർദ്ധിച്ചു. ഇപ്പോഴത് എല്ലാ നേരത്തും ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുണ്ട്. സാഹചര്യം അണുക്കൾക്ക് അനുകൂലവും നമുക്ക് മോശവുമാകുമ്പോൾ അതിന്റെ തോത് കൂടും. അതുപോലെ തന്നെയാണ് കോവിഡ്. കോവിഡ് മാറിയോ എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. കോവിഡിന്റെ ഒരു അണുബാധ ഇപ്പോഴും നിലനിൽക്കാം, അത് ഏത് നേരത്ത് വേണമെങ്കിലും ഒരു സമൂഹത്തിൽ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും ഇപ്പൊ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രോഗങ്ങളാണ്, കാരണം അതും എൻഡമിക് എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇതൊരു സെറ്റാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. അടുത്തത് മഴക്കാലത്ത് എപ്പോഴും കൂടി കാണാറുള്ളത് വയറിളക്കത്തിന്റെ എണ്ണം പലപ്പോഴും കൂടാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലത്തെ ജലജന്യ രോഗങ്ങൾ, അല്ലെങ്കിൽ മലിനമായ ആഹാരമോ കുടിവെള്ളമോ അകത്ത് ചെന്നിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. വയറിളക്കങ്ങൾ, സാധാരണ വയറിളക്കം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. അതല്ലാതെ വളരെ കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാകുന്ന കോളറയും ചിലപ്പോൾ ജലത്തിന്റെ മലിനീകരണത്തിൽ നിന്ന് ഈ സീസണിൽ ഉണ്ടാകാം. ഇനി അടുത്തൊരു സെറ്റ്, മലിനമായ ജലം നമ്മുടെ ദേഹത്തിലുള്ള എക്സ്പോഷർ, അല്ലെങ്കിൽ ദേഹത്തിൽ ഉള്ള സമ്പർക്കം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉള്ള മുറികളിൽ കൂടെ മലിനമായ ജലം അകത്ത് ആ സമ്പർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഈ എലിപ്പനിയുടെ അടുക്കൾ, എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിന് പഴയ ഒരു പേരാണ് എലിപ്പനി. നമ്മൾ ഓർക്കണം, എലി മാത്രമല്ല മറ്റേത് മൃഗങ്ങളിൽ നിന്ന് വരാവുന്നതാണെങ്കിലും ഈ മഴക്കാലത്ത് പലപ്പോഴും പെരിച്ചാഴികളുടെയും മറ്റ് എലി പോലത്തെ വർഗത്തിലുള്ളതിന്റെയൊക്കെ മാളങ്ങളിൽ നിന്ന് അതിന്റെ പഴയ ഉണങ്ങിയ വിസർജ്യ വസ്തുക്കളൊക്കെ നനഞ്ഞ് കലങ്ങി അത് ചിലപ്പോൾ മറ്റു ഒഴുകി നടക്കാം. അപ്പൊ അങ്ങനത്തതിനകത്ത് ഈ ലെപ്റ്റോസ്പൈറ ജേംസ് അണുക്കൾ വളർന്നിട്ടുണ്ടാകും. അതിന്റെ സമ്പർക്കം കൊണ്ട് നമുക്ക് എലിപ്പനി അല്ലെ ലെപ്റ്റോസ്പൈറോസ് എന്നുള്ള രോഗം ഉണ്ടാകാം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് കൊതുവിന്റെ കാര്യമാണ്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ചെറിയ അളവ്, ഉദാഹരണം ഒരു കളഞ്ഞ കുപ്പിയുടെ അടപ്പ്, അല്ലെ ഒഴിഞ്ഞൊരു കുപ്പി കളഞ്ഞു, ചിലപ്പോൾ മുട്ടത്തോട് കിടക്കുന്നതായിരിക്കാം, ചിരട്ട കിടക്കുന്നതായിരിക്കാം, ഉപേക്ഷിച്ച ആഹാര കണ്ടെയ്നറുകൾ കിടക്കുന്നതായിരിക്കാം. അപ്പൊ അതിനകത്തൊക്കെ ചെറിയ തോതിൽ ക്ലിയർ വെള്ളം നിന്നാലും അതൊരു മൂന്നാല് ദിവസം നിൽക്കുമ്പോഴേക്കും അതിനകത്ത് വളരെ വേഗത്തിൽ ഈഡിസ് എന്ന് പറഞ്ഞ ഇനത്തിൽ ഉള്ള കൊതുകുകളുടെ കൂത്താടികൾ ഉണ്ടാകുകയും അത് വളരെയും പെരുകുകയും ഈഡിസ് കൊതുകുകളുടെ പ്രജനനം അവിടെ ഉണ്ടാകുന്നു. ഈഡിസ് കൊതുവിന്റെ പ്രശ്നം എന്താണ്? ഇവരാണ് നമ്മുടെ സമൂഹത്തിൽ ഡെങ്കി എന്നുള്ള ശല്യം പിടിച്ച രോഗത്തിനെ പകർത്തുന്നത്. അപ്പൊ അങ്ങനെ ഡെങ്കിയുടെ വർദ്ധനവും വരാം. പ്രത്യേകിച്ചും മഴ വന്നും പോയി നിൽക്കുമ്പോഴാണ് ഇതിന്റെ കൂടുതൽ ഭീഷണിയുള്ളത്. പിന്നെ ഇതൊന്നും അല്ലാതെ ഗുരുതരമല്ലെങ്കിലും ശല്യമാകാവുന്ന സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളും വരാം. കാരണം നമുക്കറിയാം, ഈ കുട്ടികളൊക്കെ ഇന്ന് പല സ്ഥലത്തും സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമായി ഷൂസും സോക്സും ഒക്കെ ഇട്ട് അത് ദിവസങ്ങളോളം ഇങ്ങനെ അത് ഈർപ്പമായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽ വരണ്ട ഇടയ്ക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ അണുബാധകൾ ഉണ്ടാകുകയും പണ്ട് പുഴുക്കടി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അണുബാധകളൊക്കെ അവിടെ കാലിലും ദേഹത്തൊക്കെ ഉണ്ടാകാം. നനഞ്ഞ അടിവസ്ത്രങ്ങളും ഇതിന് കാരണമാകാം. അപ്പൊ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ മഴക്കാല രോഗം എന്നുള്ള കൂട്ടത്തിൽ വിളിക്കാവുന്ന ചില രോഗങ്ങൾ. ഇതിന്റെ എല്ലാം കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ജലദോഷപ്പനികൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവയൊക്കെ മിക്കവാറും അധികവും വൈറൽ

ഗ്യാസുകളാണ് ഉണ്ടാക്കുന്നത്. ചില സാഹചര്യത്തിൽ ബാക്ടീരിയ എന്നുള്ള അണുക്കളും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് പകരുന്നത് നമുക്കറിയാം, തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പകരുന്നത്. ജലദോഷമോ ചുമയോ ഉള്ള ഒരാൾ തുമ്മുമ്പോൾ ഏകദേശം 1 മീറ്റർ അകലത്തിലോട്ട് തന്നെ ഇതിന്റെ അണുക്കൾ പകരാം. ആ പരിസരത്ത് ആ അത്രയും ചുറ്റളവിനകത്തേക്കുന്ന ആർക്കും കിട്ടും. അപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ ബസ്സുകൾ, ക്ലാസ് മുറികൾ, തിരക്ക് പിടിച്ച ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, പൊതുവിടങ്ങൾ, അവിടെയൊക്കെ ആൾക്കാർ തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോൾ കെർച്ചീഫ് ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, തൂവാല കൊണ്ട് വായും മൂക്കും മൂടാതെ ആണ് തുമ്മുകയോ ചുമക്കുകയോ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അപ്പോ അത് അതിന് പൊതുജനങ്ങൾ എന്നല്ല, കുടുംബത്തിനകത്ത് പോലും ഭീഷണിയാണ്. ഒരു വീട്ടിനകത്തൊരാളോ ഒരു കുട്ടിയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ബാക്കി എല്ലാവർക്കും ഭീഷണിയാണ്. അണുക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ സഹോദരങ്ങളോടോ പ്രായമായ അച്ഛനമ്മയോടോ ഒന്നും പ്രത്യേക സ്നേഹമൊന്നും ഇല്ല. അത് നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കണം. പകർച്ച രീതി ഇതാണ് ജലദോഷപ്പനികളുടെ. വയറിളക്കവും കോളറയും ഒക്കെ പകരുന്ന നേരത്തെ പറഞ്ഞു, അതുപോലെ മഞ്ഞപ്പിത്തം എ ഒക്കെ പകരുന്നത് മലിനമായ ജലം, ജലത്തിന് കുടിവെള്ളവും ആഹാരവും മലിനമാകുന്നതാണ്. അപ്പോൾ ആഹാരം മലിനമാകുന്നതും കുടിവെള്ളമൊക്കെ ഒന്ന് നേരിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ എവിടെയെങ്കിലും ഓവർഫ്ലോ ചെയ്ത് ശരിയല്ലാത്ത രീതിയിലുള്ള സൈറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്കുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം വരുന്ന ഉറവിടങ്ങൾ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വരാം. പിന്നെ അതുപോലെ പാനീയങ്ങളിൽ നിന്ന് വരാം. ഈച്ചകൾ മലിനത്തിൽ പെരുകി അത് ആഹാരത്തിൽ വന്നിരുന്നിട്ട് അങ്ങനെ ആ രീതിയിൽ വരാം. ഈ രീതിയിലാണ് ഇത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, പനി കൂടുന്നു, വിശപ്പില്ലാണ്ടാകുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. നിർജലീകരണം ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഡീഹൈഡ്രേഷൻ. അപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വയറിളക്കവും നിർജലീകരണം ഉണ്ടാക്കി ഒരാളുടെ ജീവന് ഭീഷണിയാകാം. നിർജലീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വില്ലൻ രോഗം ഏതാണ്? അതാണ് കോളറ. അതിസാരം എന്ന് പറയാറുണ്ട്. കോളറ രോഗത്തിന് പോകുന്നത് മലം പോകുന്ന വളരെ ക്ലിയർ വെള്ളം പോലെ പോകാം. വൻ തോതിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും പിന്നെ ലവണങ്ങളും ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാഷ്യം ഒക്കെ ശരീരത്തിൽ നിന്ന് നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. അപ്പൊ അത് വളരെ പെട്ടെന്ന് ഒരാളുടെ മരണത്തിൽ വരെ എത്താം. കോളറ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു പിക്ചറുണ്ട്, മലത്തിനകത്ത് മലമില്ല, പകരം ക്ലിയർ വെള്ളമോ കഞ്ഞിവെള്ളത്തിലോ നിറത്തിലുള്ള മലം. ഇത് ഇത് കണ്ടാൽ എപ്പോഴും നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കോളറയാണ്. അപ്പോൾ അതാണ് വയറ്റിന് വരാവുന്ന അസുഖങ്ങൾ. എലിപ്പനി നേരത്തെ സൂചിപ്പിച്ചു, അത് ഈ എലിയുടെ മറ്റു മൃഗങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങളിൽ നിന്നുള്ള അണുക്കൾ വെള്ളത്തിൽ കലങ്ങിയാണ് അത് നമ്മുടെ മുറിവുകൾ കൂടെ കയറുന്നു. അപ്പൊ അങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്. എലിപ്പനി വന്നു കഴിഞ്ഞാൽ സാധാരണ കടുത്ത പനി, ദേഹം വേദന. ദേഹം വേദന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മസിൽസിന് വേദന, മാംസപേശികളൊക്കെ തൊട്ടോ പുതുക്കോ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെയിൻ അനുഭവിക്കും. പിന്നെ തലവേദന വരാം, കണ്ണൊക്കെ കലങ്ങിയിരിക്കാം, ചിലപ്പോൾ കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്ന നിറത്തിലിരിക്കാം, അധിക തോതിലുള്ള ക്ഷീണം തളർച്ച എല്ലാം ഉണ്ടാകാം. എലിപ്പനിയുടെ ഒരു പ്രത്യേകത, നേരത്തെ ചികിത്സിച്ച് നമുക്ക് സംശയം തോന്നി ഡോക്ടറോട് പറഞ്ഞു നേരത്തെ ചികിത്സ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ ലളിതമായ മരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ആ നേരത്തെ തുടങ്ങുന്ന നേരത്തെ കണ്ടുപിടിക്കാതെയോ അല്ലെ ഊഹിക്കാതെയോ അങ്ങനെ അനുമാനിക്കാതെ നീണ്ടു നീണ്ടു പോകുമ്പോഴോ ഒക്കെയാണ് അതിന് പ്രശ്നങ്ങൾ വരാവുന്നത്. അപ്പൊ നേരത്തെയുള്ള ചികിത്സയാണ് എലിപ്പനിക്ക് രക്ഷ. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തൊക്കെ ചികിത്സിക്കേണ്ടി വരുന്നു. കുറച്ചും കൂടെ കൂടിയ മരുന്നുകളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും അത് ശരീരത്തിലെ എല്ലാ സിസ്റ്റംസ് അവയവ കൂട്ടങ്ങളെയും ബാധിക്കുന്നത് കൊണ്ടാണ് എലിപ്പനിയുടെ ഒരു അപകടം. അതുപോലെ തന്നെയാണ് ഡെങ്കി. ഡെങ്കി രോഗത്തിന്, കൊതുകിൽ നിന്ന് പകരുന്ന ഈ ഡെങ്കി രോഗത്തിന് ചികിത്സ എന്നുള്ള ഒരു പ്രത്യേകതയില്ല, ഒരു പ്രത്യേക ചികിത്സയില്ല. അത് പകരുന്നത് കൊതുകിന്റെ കടി കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈഡിസ് കൊതുകൾ രാവിലെയാണ് കടിക്കുക, രാവിലെയും വൈകുന്നേരവും, അത് ഏർലി മോർണിംഗ്, അതുപോലെ സന്ധ്യാസമയം, ആ നേരത്താണ് ഇവരേറ്റവും കൂടുതൽ പറന്ന് കടിക്കുന്നത്. അപ്പൊ അങ്ങനെ കടിച്ചാൽ നമുക്ക് ആ രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈഡിസ് കൊതുകാണ് കടിക്കുന്നതെങ്കിൽ. അപ്പൊ നമ്മളത് കടിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നമുക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സ്കിൻ ഡിസീസ് നേരത്തെ പറഞ്ഞു, അത് തണുത്ത അല്ലെങ്കിൽ ഈർപ്പം മാറിയ തുണികളും വസ്ത്രങ്ങളും സോക്സും ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വസ്ത്രങ്ങളാരണങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ അധികൃതരും അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം തടയുന്നത് എങ്ങനെയാണ്? വളരെ നിസ്സാരമാണ്. ഇതിനെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് രോഗപ്രതിരോധത്തിന് ആവശ്യം. ഇപ്പൊ ജലദോഷം ചുമ പനിയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ വായും മൂക്കും മൂടിയിട്ടേ ചുമയ്ക്കാവും. അപ്പൊ കെർച്ചീഫ് തൂവാല ഉപയോഗിക്കുന്ന ശീലം നമ്മൾ എല്ലാവരും സ്വായത്തമാക്കണം. മുതിർന്നവരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എല്ലാവരും അത് പാലിക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇപ്പൊ സ്കൂളൊക്കെ തുറന്ന സമയത്ത് കൊച്ചു LKG അല്ലെ അംഗൻവാടി പ്ലേ സ്കൂൾ തൊട്ടുള്ള കാലം തൊട്ട് ടീച്ചർമാര് ഡേ കെയർ സെന്റേഴ്സും നടത്തുന്ന ഹെൽപ്പേഴ്സും അവരും എല്ലാം ഇത് അംഗൻവാടികൾ നടത്തുന്നവരെല്ലാവരും ഈ നേരത്ത് ഇത് കുട്ടികളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കണം. കെർച്ചീഫ് ഉപയോഗിക്കുന്നത് നല്ലൊരു ആരോഗ്യ മര്യാദയാണ്, ആരോഗ്യ ശീലമാണ് എന്ന് പറഞ്ഞ്. അതുപോലെ കുടുംബത്തിനകത്തും പേരൻസ് ശ്രദ്ധിക്കണം. വീട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ശീലങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും പാടില്ല. മുതിർന്നവർ ഒരു മാതൃകയായി തന്നെ ചെയ്യുകയും വേണം. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ തമ്മിൽ പറഞ്ഞ് തിരുത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കാം.

0: ചീഫിന്റെ ശീലമാണ്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് കൂടിയ ഒരാളാണ്. ഉദാഹരണത്തിന് നമുക്ക് പ്രമേഹത്തിന്റെ രോഗമോ അല്ലെങ്കിൽ മറ്റ് കിഡ്നി രോഗങ്ങളോ കരൾ രോഗമോ അല്ലെങ്കിൽ അമിതവണ്ണമോ ആസ്മയുള്ള വ്യക്തിയാണ്, അല്ലെ അധിക പ്രായമുള്ള വളരെ പ്രായം കൂടിയ ആളാണ്, അല്ലെ വളരെ കൊച്ചു ശിശു അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്ത വ്യക്തികൾക്ക്, അല്ലെ ഗർഭിണിയാണ്, ഇങ്ങനത്തെ വ്യക്തികൾക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും, ഹൈ റിസ്ക് ഗ്രൂപ്പ്. ഇതിൽപ്പെട്ട ആളാണെങ്കിൽ കഴിയുന്നത്ര ഈ സീസണിൽ പൊതുജന സമ്പർക്കത്തിനെ കുറച്ചൊന്ന് കുറച്ചാൽ നല്ലത്. തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഒഴിവാക്കാവുന്ന സന്ദർശനങ്ങൾ ഒഴിവാക്കുക, ആശുപത്രികളിലൊക്കെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക, നിസാര രോഗങ്ങളെയൊക്കെ നമ്മൾ ടെലിമെഡിസിൻ ഈ സഞ്ജീവനി പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ തേടുക, പിന്നെ പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ നിർബന്ധമായിട്ടും ഹൈറിസ്ക് ഗ്രൂപ്പിൽപ്പെട്ടവർ ഒരു മാസ്ക് ഭദ്രമായി കെട്ടി തന്നെ വായും മൂക്കും മൂടത്തൊക്കെ വേണം. അത് ഞാൻ എടുത്തു പറയുന്ന പലരും മാസ്ക് കെട്ടുമ്പോൾ മൂക്കെല്ലാം പുറത്ത് തന്നെ അടിക്കിയിരിക്കുന്നു ഇപ്പോഴും. അതുകൊണ്ട് വായും മൂക്കും മൂടത്തൊക്കെ വേണം, ശരിയായ രീതിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു മാസ്ക് കെട്ടി തന്നെ പുറത്തു പോകാവൂ. ഇനി വയറിളക്ക രോഗങ്ങളെ പറ്റി എടുത്തു പറയേണ്ടതില്ല. ആഹാര പാനീയങ്ങളുടെ ശുചിത്വം, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക മുതലായ പൊതുജനാരോഗ്യ നടപടിയിൽ കൂടെ ഇതിനെ നമുക്ക് കുറയ്ക്കാം, അല്ലെ പ്രതിരോധിക്കാം. എലിപ്പനിയുടെ കാര്യത്തിൽ നമ്മളൊരു സൂചന ഉണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരു ഊഹം ഉണ്ടെങ്കിൽ അത് ആദ്യമേ ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ ചികിത്സ ആദ്യമേ ഡോക്ടർ തുടങ്ങുന്നതും കുറച്ചുകൂടെ ഉറപ്പായിട്ട് നടക്കും. ഡെങ്കിയുടെ പ്രതിരോധം നമ്മൾ ഡ്രൈ ഡേ ആണ്, കൊതുകൾ വളരാതിരിക്കാൻ വേണ്ടി ചുറ്റുപാടുമൊക്കെ നോക്കി ഇങ്ങനത്തെ വെള്ളം കെട്ടിനിക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഡെങ്കിയുടെ പകർച്ച നമുക്ക് തടയാൻ സാധിക്കും. സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അതിനെ പറഞ്ഞാൽ അത് വേണ്ട കെയർ ഡോക്ടർ പറഞ്ഞുതരുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തടയുന്നു. ഇനി പൊതുവായിട്ട് ചില പൊതുജനാരോഗ്യ നടപടികൾ നമ്മളെല്ലാം പങ്കാളികളായിരിക്കണം. ഇത് വെറും ആരോഗ്യവും മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡ്രൈ ഡേ ആചരണം ഒന്നാണ്. പിന്നെ നമ്മുടെ അറിവും അവബോധവും പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണ് ഏറ്റവും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യം ഈ നേരത്ത്. അപ്പോൾ ആ അറിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇന്ന് കേൾക്കുന്ന പോലത്തെ റേഡിയോ ഹെൽത്ത് സംപ്രേഷണം നിത്യമായി കൃത്യമായി കേൾക്കുക. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ഐഡിയാസ് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇന്ന് പല മാധ്യമങ്ങളും നല്ല രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്, സെൻസേഷണലിസ്റ്റ് അല്ലാത്ത നല്ല ബോധവൽക്കരണ ശൈലിയിൽ എഴുതിയ ലേഖനങ്ങൾ, അത് വായിക്കുക. ടി വിയിലും റേഡിയോയിലൊക്കെ വരുന്ന പൊതുജന ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി പാലിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദിശ 1056 എന്ന നമ്പറിലേക്ക് വിളിച്ച് വേണ്ട സംശയ നിവാരണമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒറ്റ കാര്യം ഓർക്കേണ്ടത്, ഈ നേരത്ത് വാട്സാപ്പ്, യൂട്യൂബ് മുതലായ മാധ്യമങ്ങൾ, നവമാധ്യമങ്ങളിൽ കൂടെ വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയല്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ഊഹാപോഹമുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, ഉൾക്കൊള്ളാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ഇവയും ഇതിനെപ്പറ്റിയും ശരിയാണോ അല്ലെന്ന് അറിയാൻ ദിശ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ, സംശയ നിവാരണം ഇതിനെക്കുറിച്ച് നടത്താം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നോട്ടെ, അതിനെ ആഘോഷിക്കുക, പക്ഷേ സേഫ് ആയിട്ടിരിക്കണം, ആരോഗ്യം നിലനിർത്തുക, സംശയങ്ങളൊക്കെ മാറ്റുക, ആരോഗ്യവകുപ്പിന്റെ എല്ലാ സഹായങ്ങളും തേടുക, ഉപയോഗപ്പെടുത്തുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

രാഗാമൃതത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ ഡോക്ടർ എസ് രാമനാഥൻ പാടിയ കൃതികൾ കേൾക്കാം. ലാൽഗുഡി ജി ജയരാമൻ വയലിൻ, ഉമയാൾപുരം കെ ശിവരാമൻ മൃദംഗം. ആദ്യം ചനിതോടി എന്നാരംഭിക്കുന്നു രാഗം ഹരികാംബോജി ആദിതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.

0: രാഗാമൃതത്തിൽ അടുത്തത് ശ്ലോകത്തെ തുടർന്ന് ചിദംബരം എന്നാരംഭിക്കുന്നു. രാഗം ചെഞ്ചുരുട്ടി, ആദിതാളം. ഗോപാലകൃഷ്ണ ഭാരതി കൃതി.
1: കുനിത്തപൂർവമു

ഇന്ന് രാഗാമൃതത്തിൽ നിങ്ങൾ കേട്ടത് ഡോക്ടർ എസ് രാമനാഥൻ പാടിയ കൃതികൾ, ലാൽഗുഡി ജി ജയരാമൻ വയലിൻ, ഉമയാൾപുരം കെ ശിവരാമൻ മൃദംഗം.

0: ഹരിതവാണിയിൽ ഇന്ന് മാറുന്ന കാലാവസ്ഥ, ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മുൻകരുതൽ നടപടികൾ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ ശാസ്ത്രജ്ഞയായിരുന്ന പി എൻ ശ്യാമള സംസാരിക്കുന്നു.
1: ദുരന്തങ്ങൾ ആരംഭം മുതൽ മനുഷ്യ സമൂഹത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അവയുടെ തീവ്രത പലപ്പോഴും അളക്കുന്നത് അവ മനുഷ്യജീവനും സ്വത്തിനും വരുത്തുന്ന നാശത്തിന്റെ വ്യാപ്തിയെ അടിസ്ഥാനമാക്കിയാണ്. ഉടനടി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പുറമെ ദുരന്തങ്ങൾ ഗണ്യമായ സാമ്പത്തിക നഷ്ടങ്ങൾക്കും കാരണമാകുന്നു. കെട്ടിടങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ തുടങ്ങിയ പ്രധാന അടിസ്ഥാന സൌകര്യങ്ങളെ തടസ്സപ്പെടുത്തുന്നു. ഈ തടസ്സങ്ങൾ ബാധിത പ്രദേശങ്ങളുടെ സാമ്പത്തിക വികസനത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയായേക്കാവുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയും സംഭവമാണ് പ്രകൃതി ദുരന്തം. ഒരു നിർവചിക്കപ്പെട്ട പ്രദേശത്ത് പരിമിതമായ സമയത്തിനുള്ളിൽ സംഭവിക്കുന്ന അപകടകരമായ ഒരു പൊതു സംഭവമാണ് ദുരന്തം. പ്രകൃതി ദുരന്തത്തിന്റെ മാനദണ്ഡങ്ങൾ ഇവയാണ്: 1. 10 അതിലധികമോ ആളുകൾ കൊല്ലപ്പെടുന്നു. 2. 100 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ ബാധിക്കപ്പെടുന്നു. 3. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നു. 4. അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിക്കുന്നു. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ബാധകമാണെങ്കിൽ ഒരു സംഭവം പ്രകൃതി ദുരന്തമായി കണക്കാക്കപ്പെടുന്നു. കേരളത്തിൽ ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും അവയുടെ അനന്തരഫലങ്ങളെക്കുറിച്ചും പരിശോധിച്ചു നോക്കാം. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളം പച്ചപ്പ്, ശാന്തമായ കായലുകൾ, ഊർജ്ജസ്വലമായ സംസ്കാരം എന്നിവയ്ക്ക് പേരുകെട്ട നാടാണ്. എന്നിരുന്നാലും പ്രകൃതി സൗന്ദര്യത്തിനിടയിലും കേരളം പ്രകൃതിയുമായുള്ള ഒരു പ്രക്ഷുബ്ധമായ ബന്ധത്തെ നേരിടുകയും ചെയ്തിട്ടുണ്ട്. വിനാശകരമായ വെള്ളപ്പൊക്കം മുതൽ നിരന്തരമായ മണ്ണിടിച്ചിൽ വരെ സംസ്ഥാനം അതിന്റെ ഭൂപ്രകൃതിയിലും ജനങ്ങളിലും നിലനിൽക്കുന്ന മുറിവുകൾ അവശേഷിപ്പിച്ച നിരവധി പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. കേരളം ആവർത്തിച്ചിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ള ഒരു സംസ്ഥാനമായി അംഗീകരിക്കേണ്ടത് അത്യാവശ്യമായി തീർന്നിരിക്കുന്നു. ഈ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതിന് സൂക്ഷ്മമായ വിശകലനവും സാഹചര്യത്തിന്റെ സത്യസന്ധമായ വിലയിരുത്തലുകളും ആവശ്യമാണ്. തീരദേശ സ്ഥാനം, പശ്ചിമഘട്ടത്തിന്റെ ചെരുവുകളിലെ കുത്തനെയുള്ള ചെരുവ്, ജനസാന്ദ്രത എന്നിവയാൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാ സാഹചര്യങ്ങളും പ്രകൃതി ദുരന്തങ്ങൾക്ക് വളരെ സാധ്യതയുള്ളതാക്കുന്നു. കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ച് അവയ്ക്കുള്ള കാരണങ്ങൾ, അവ മൂലമുണ്ടാകുന്ന ആഘാതങ്ങൾ, അവയെപ്പറ്റി ജനങ്ങളുടെ പ്രതികരണങ്ങൾ, ഇവ മനസ്സിലാക്കി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ 39 അപകടങ്ങളെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ വെല്ലുവിളികൾ കണക്കിലെടുത്ത് അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനും ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനും സംസ്ഥാനം മുൻകരുതലോടെയും പോസിറ്റീവായും പ്രതികരിച്ചു വരുന്നു. ദുരന്തങ്ങൾ ലഘൂകരിച്ച് കേരളത്തിന്റെ ഭാവി സംരക്ഷിക്കുന്നതിൽ അവബോധം, തയ്യാറെടുപ്പ്, ഫലപ്രദമായ പ്രതികരണ തന്ത്രങ്ങൾ എന്നിവയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ആധുനിക കാലത്ത് മനുഷ്യരുടെ വിവിധങ്ങളായ പ്രവൃത്തികൾ മൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതിദത്ത ദുരന്തങ്ങൾ പോലെ തന്നെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികൾ, ആസൂത്രിതമല്ലാത്ത വിഭവ മാനേജ്മെന്റ്, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മനുഷ്യന്റെ പല പ്രവർത്തനങ്ങളും പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതിൽ ഒരു നല്ല പങ്കു വഹിക്കുന്നു. അപര്യാപ്തമായ കെട്ടിട മാനദണ്ഡങ്ങൾ, വിഭവങ്ങളുടെ അമിത ചൂഷണം, ദ്രുതഗതിയിലുള്ള നഗരവ്യാപനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാൽ പ്രകൃതി ദുരന്തങ്ങൾ കൂടുതൽ സംഭവിക്കുന്നു. ജനസംഖ്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയും അപകടകരമായ പരിതസ്ഥിതികളിൽ അതിന്റെ വർദ്ധിച്ചു വരുന്ന സാന്ദ്രതയും ദുരന്തങ്ങളുടെ ആവൃത്തിയും തീവ്രതയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തീവ്രമായ കാലാവസ്ഥയും അസ്ഥിരമായ ഭൂപ്രകൃതിയും, വനനശീകരണം, ആസൂത്രിതമല്ലാത്ത വളർച്ചാ വ്യാപനം, അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ എന്നിവയും ചേർന്ന് ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ദുരന്ത സാധ്യത കൂടിയ ദുർബലമായ ഇന്റർഫേസുകൾ സൃഷ്ടിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ജീവഹാനിക്കും, സാമ്പത്തിക നഷ്ടത്തിനും, പ്രകൃതി നാശത്തിനും ഇടയാക്കുന്നു. കേരളത്തിൽ അടുത്തിടെ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ ഭൂകമ്പം, സുനാമി, വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ്, മിന്നൽ, കാട്ടുതി, മണ്ണിടിച്ചിൽ എന്നിവയാണ്. ഇവ ഓരോന്നും ഒന്ന് പരിശോധിച്ചു നോക്കാം. ഭൂകമ്പം. ഭൂമിയുടെ പുറന്തോടും മുകളിലെ മാന്റിലും ചേർന്ന് ഏറ്റവും കട്ടിയുള്ളതും പുറമേയുള്ളതുമായ ഷെല്ലായ ലിത്തോസ്ഫിയറിൽ നിന്നും പെട്ടെന്ന് ഊർജം പുറത്തുവിടുന്നത് മൂലമുണ്ടാകുന്ന ഭൂമിയുടെ ഉപരിതലത്തിലെ കുലുക്കമാണ് ഭൂകമ്പ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരു പ്രത്യേക സ്ഥലത്തെ ഭൂകമ്പം എന്നത് ഒരു യൂണിറ്റ് വോളിയത്തിൽ ഭൂകമ്പ ഊർജം പുറത്തുവിടുന്നതിന്റെ ശരാശരി നിരക്കാണ്. കേരളത്തിലും ലക്ഷദ്വീപുകളിലും ഉണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പം കോട്ടയം മേഖലയിൽ 2001 ജനുവരി 7 പ്രാദേശിക സമയം രാവിലെ 8:25 ഉണ്ടായ ഭൂകമ്പമാണ്. ഇത് മധ്യ കേരളത്തിലെ ചില ഭാഗങ്ങളിൽ 2 മരണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും കാരണമായി. സുനാമി. പ്രസിദ്ധമായ ഇന്ത്യൻ മഹാസമുദ്ര സുനാമി ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളായ തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരളം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ വലിയ തോതിൽ നാശം വിതച്ചു. 2004 ഡിസംബർ 26 രാവിലെ 11 മണിയോടെയാണ് സുനാമി കേരള തീരത്ത് ആഞ്ഞടിച്ചത്. കേരളത്തിൽ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത്. മത്സ്യബന്ധന ബോട്ടുകൾ, വലകൾ, വീടുകൾ, കടകൾ, തീരപ്രദേശങ്ങളിലെ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവ നശിപ്പിക്കപ്പെടുകയോ ഗുരുതരമായി കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തു. ഒട്ടേറെ പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു. വെള്ളപ്പൊക്കം. കേരളത്തിൽ ആദ്യത്തെ വെള്ളപ്പൊക്കം 1924 ഉണ്ടായി. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2018 ഓഗസ്റ്റ് 1 വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടായി. 94 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു അത്. കാലവർഷം 41% അധികം മഴ പെയ്തതിന്റെ ഫലമായി അസാധാരണമായി ഉണ്ടായ തീവ്രമഴയെ തുടർന്ന് സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ അണക്കെട്ടുകളും തുറന്നു വിട്ടതിനാലാണ് വെള്ളപ്പൊക്കത്തിന്റെ തീവ്രതയും വ്യാപ്തിയും അത്ര വർദ്ധിച്ചത്. സംസ്ഥാനത്തെ 44 അണക്കെട്ടുകളിൽ 35 ചരിത്രത്തിലാദ്യമായി ഈ സമയത്ത് തുറക്കുകയുണ്ടായി. ഇതുമൂലം 483 ആളുകൾ മരിക്കുകയും 1,00,000 ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരികയുമുണ്ടായി. ഗണ്യമായ തോതിൽ ആളപായം ഉണ്ടാവുകയും സ്വത്തുക്കൾക്ക് നഷ്ടമുണ്ടാവുകയും ചെയ്തു. പരിസ്ഥിതിയിൽ മനുഷ്യൻ വരുത്തുന്ന മാറ്റങ്ങൾ പലപ്പോഴും വെള്ളപ്പൊക്കത്തിന്റെ തീവ്രതയും ആവൃത്തിയും വർദ്ധിപ്പിക്കുന്നു. വനനശീകരണം, തണ്ണീർത്തടങ്ങൾ നീക്കം ചെയ്യൽ, ജലപാതയിലെ മാറ്റങ്ങൾ, വെള്ളപ്പൊക്ക നിയന്ത്രണ സംവിധാനങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വർദ്ധിച്ച മഴ, തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങൾ തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വെള്ളപ്പൊക്കത്തിനുള്ള കാരണങ്ങളാണ്. വെള്ളപ്പൊക്ക സമതലങ്ങളുടെ കയ്യേറ്റം, ഡാമുകളിലെ ജലസംഭരണം, അശാസ്ത്രീയമായ ഭൂവിനിയോഗം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ വെള്ളപ്പൊക്കത്തെ സ്വാധീനിക്കുന്നു. വരൾച്ച. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആദ്യമായി ലഭിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമായ കേരളത്തിൽ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് പൊതുവെ അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്തിന്റെ 3 പ്രധാന കാലാവസ്ഥാ സീസണുകൾ വേനൽക്കാലം മാർച്ച് ടു മേ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ജൂൺ ടു സെപ്റ്റംബർ, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം ഒക്ടോബർ ടു ഡിസംബർ എന്നിവയാണ്. കേരളത്തിലെ പ്രധാന മഴക്കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. ഇത് വാർഷിക മഴയുടെ 80% സംഭാവന ചെയ്യുന്നു. 1983, 1985, 1986, 1987 വർഷങ്ങളിൽ കേരളത്തിൽ സാമാന്യം കടുത്ത വരൾച്ച അനുഭവപ്പെടുകയുണ്ടായി. 1987 കേരളത്തിൽ വരൾച്ച മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വളരെ വലുതായിരുന്നു. 14 ജില്ലകളിലായി ഏകദേശം 1500 വരൾച്ച ബാധിച്ചു. 9.82 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി നശിച്ചു. സീസണിലെ നെൽകൃഷിയുടെ ഏകദേശം 30% നശിച്ചു. തേങ്ങ, കശുവണ്ടി തുടങ്ങിയ നാണ്യവിളകൾക്ക് നാശനഷ്ടമുണ്ടായതിന്റെ ഫലമായി 1,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ചുഴലിക്കാറ്റ്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് എന്നത് അതിവേഗം ഭ്രമണം ചെയ്യുന്ന ഒരു കൊടുങ്കാറ്റ് സംവിധാനമാണ്. ഇതിന്റെ സവിശേഷത താഴ്ന്ന മർദ്ദകേന്ദ്രം, അടഞ്ഞ താഴ്ന്ന തലത്തിലുള്ള അന്തരീക്ഷ ചംക്രമണം, ശക്തമായ കാറ്റ്, കനത്ത മഴയും കൊടുങ്കാറ്റും സൃഷ്ടിക്കുന്ന ഇടിമിന്നലുകൾ എന്നിവയാണ്. ചുഴലിക്കാറ്റുകൾ സാധാരണയായി താരതമ്യേന ചൂടുള്ള ജലത്തിന്റെ വലിയ സ്രോതസ്സുകളിൽ രൂപം കൊള്ളുന്നു. സമുദ്രോപരിതലത്തിൽ നിന്നുള്ള ജലത്തിന്റെ ബാഷ്പീകരണത്തിലൂടെയാണ് അവ ഊർജം നേടുന്നത്. ഒടുവിൽ ഈർപ്പമുള്ള വായു ഉയർന്ന് തണുക്കുമ്പോൾ മേഘങ്ങളായും മഴയായും ഘനീഭവിക്കുന്നു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അറബിക്കടലിൽ കേരളത്തെ നേരിട്ട് ബാധിക്കുന്ന ചുഴലിക്കാറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുതിച്ചുചാട്ടം അടുത്ത കാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളെ പല വിധത്തിൽ ബാധിക്കുന്നു. മഴയുടെയും കാറ്റിന്റെ വേഗതയുടെയും തീവ്രത, വളരെ തീവ്രമായ കൊടുങ്കാറ്റുകളുടെ ആവൃത്തിയിലെ വർദ്ധനവ് എന്നിവ മനുഷ്യ പ്രേരിത കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങളിൽ ഉൾപ്പെടുന്നു. മിന്നൽ. സമീപ വർഷങ്ങളിൽ മിന്നൽ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചു. 16 വർഷത്തെ ഉപഗ്രഹ ഡേറ്റ വിശകലനം ചെയ്ത ഒരു പഠനം കേരളത്തിൽ മിന്നലാക്രമണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണെന്ന് വെളിപ്പെടുത്തുന്നു. സംസ്ഥാനത്ത് പ്രതിവർഷം 1 ചതുരശ്ര കിലോമീറ്ററിന് ശരാശരി 20 മിന്നലാക്രമണങ്ങൾ രേഖപ്പെടുത്തുന്നു. 2015 കേരള സർക്കാർ ഇടിമിന്നലിനെ സംസ്ഥാന നിർദ്ദിഷ്ട തദ്ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു. കാട്ടുതീ. കേരളത്തിൽ കാട്ടുതീ സാധാരണയായി ജനുവരി അവസാനത്തോടെ ആരംഭിച്ച് ഏകദേശം 13 ആഴ്ചയുള്ള കാലയളവിലാണ് ഉണ്ടാകാറുള്ളത്. സംസ്ഥാനത്തെ 2500 ഹെക്ടർ വനപ്രദേശം പൂർണമായും 1200 ഹെക്ടർ വനം ഭാഗികമായും കാട്ടുതീ മൂലം നശിച്ചതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പുകയും തീയും മൂലമുണ്ടാകുന്ന നേരിട്ടുള്ള ആരോഗ്യ പ്രത്യാഘാതങ്ങൾ, സ്വത്ത് നാശം, സാമ്പത്തിക നഷ്ടങ്ങൾ, ജലത്തിന്റെയും മണ്ണിന്റെയും മലിനീകരണം എന്നിവ കാട്ടുതീ മൂലമുള്ള നാശനഷ്ടങ്ങളിൽ ഉൾപ്പെടുന്നു. മണ്ണിടിച്ചിൽ. പശ്ചിമഘട്ടത്തിൽ പ്രത്യേകിച്ച് മൺസൂൺ സമയത്ത് മണ്ണിടിച്ചിൽ സാധാരണമാണ്. 2019 വയനാട്, ഇടുക്കി ജില്ലകളിലെ മണ്ണിടിച്ചിൽ പ്രത്യേകിച്ച് ഗുരുതരമായിരുന്നു. ഇത് നിരവധി മരണങ്ങൾക്കും വീടുകൾക്കും സ്വത്തിനും നാശനഷ്ടങ്ങൾക്കും ഇടയാക്കി. ഇക്കഴിഞ്ഞ 1 ഒക്ടോബർ 26 ഇടുക്കി ജില്ലയിലെ അടിമാലിക്ക് സമീപം ദേശീയപാതയിലുണ്ടായ വിനാശകരമായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിക്കുകയും വലിയ അളവിൽ മണ്ണും അവശിഷ്ടങ്ങളും പ്രദേശത്തെ വീടുകൾക്ക് മുകളിലേക്ക് ഒലിച്ചു വരികയും ഉണ്ടായി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി KSDMA മുൻകൂർ അറിയിപ്പ് സംവിധാനങ്ങൾ, കമ്മ്യൂണിറ്റി അവബോധ പരിപാടികൾ, ദുരന്ത തയ്യാറെടുപ്പ് പരിശീലനങ്ങൾ എന്നിവയിലൂടെ ദുരന്ത നിവാരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കേരളത്തിലെ ഉയർന്ന സാക്ഷരതാ നിരക്കും സന്നദ്ധമായ സമൂഹവും ദുരന്ത നിവാരണത്തിൽ പ്രധാന പങ്കാളിത്തം സാധ്യമാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, NGOകൾ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ എന്നിവ പലപ്പോഴും ദുരന്ത പ്രതികരണത്തിലും വീണ്ടെടുക്കലിലും നിർണായക പങ്ക് വഹിക്കുന്നു. കേരളത്തിലെ ദുരന്താനന്തര പുനർനിർമ്മാണ ശ്രമങ്ങൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. സുസ്ഥിര നിർമ്മാണ രീതികൾ സ്വീകരിക്കുക, കണ്ടൽക്കാടുകൾ പോലെയുള്ള പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുക, ദുരന്ത സാധ്യത കുറയ്ക്കൽ വികസന ആസൂത്രണത്തിൽ സംയോജിപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കുന്നതിന് സുസ്ഥിര ഭൂവിനിയോഗം പ്രോത്സാഹിപ്പിക്കുകയും പരിസ്ഥിതി നശീകരണം കുറയ്ക്കുകയും ചെയ്യുന്ന നയങ്ങൾ രൂപീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പരമ്പരാഗത അറിവ് ആധുനിക ശാസ്ത്രവുമായി സംയോജിപ്പിച്ച് ദുർബല സമൂഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ പൊരുത്തപ്പെടുത്തൽ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുകയും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പ്രതിരോധശേഷിയുള്ള റോഡുകൾ, പാലങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ എന്നിവ നിർമ്മിച്ച് അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയും ഒരു പരിധിവരെ ദുരന്തങ്ങളുടെ ആഘാതങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും. പ്രകൃതി ദുരന്തങ്ങൾ ആഴത്തിലുള്ള സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ വെല്ലുവിളികൾക്കിടയിലും സമൂഹ പിന്തുണ, ദുരന്ത തയ്യാറെടുപ്പ്, നൂതന പരിഹാരങ്ങൾ എന്നിവയിലൂടെ കേരളം ശ്രദ്ധേയമായ പ്രതിരോധ ശേഷി പ്രകടമാക്കിയിട്ടുണ്ട്. ഭാവിയിൽ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിന് അപകട സാധ്യത ലഘൂകരിക്കൽ, നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കൽ, സുസ്ഥിര വികസന രീതികൾ നടപ്പാക്കൽ എന്നിവയിൽ തുടർച്ചയായ ശ്രമങ്ങൾ അത്യാവശ്യമാണ്. ഭാവി തലമുറകൾക്കായി സുരക്ഷിതവും കൂടുതൽ പ്രതിരോധ ശേഷി ഉള്ളതുമായ ഒരു കേരളം കെട്ടിപ്പടുക്കാൻ ഈ നടപടികൾ സഹായിക്കും.
0: മാറുന്ന കാലാവസ്ഥ, ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മുൻകരുതൽ നടപടികൾ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ ശാസ്ത്രജ്ഞയായിരുന്ന PN ശ്യാമള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഹരിതവാണി സമാപിക്കുന്നു.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം
2: കൈതപ്രത്തിന്റെ വരികൾക്ക് രാജ്കുമാർ സംഗീതം പകർന്ന് ചിത്രം പാടിയത്. ചിത്രം വേഷം.

ഒരു ഗാനം കൂടി കേൾക്കാം. വാൽക്കണ്ണാടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:45 കേൾക്കാം. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11:30.
1: സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനും സുരക്ഷിതമായ ഭാവിക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സാമ്പത്തിക ശാക്തീകരണം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പോഷകാഹാരം, സുരക്ഷ എന്നിവ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതികൾ സമൂഹത്തിന്റെ പുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ഇന്ന് കേൾക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പ് ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ കവിത റാണി രഞ്ജിത്ത്, തിരുവനന്തപുരം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ തസ്നീം PS എന്നിവർ.
2: സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. 3 പദ്ധതികളായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പദ്ധതികൾ നടപ്പിലാക്കുന്നത്. 1 പദ്ധതി എന്ന് പറയുന്നത് സ്ത്രീകൾക്കു വേണ്ടി മിഷൻ ശക്തി. മിഷൻ ശക്തി എന്ന് പറയുന്ന ആ പദ്ധതിക്കകത്ത് വൺ സ്റ്റോപ്പ് സെന്റർ, വിമൻ ഹെൽപ്പ് ലൈൻ 181, നാരി അദാലത്ത്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നിങ്ങനെ സ്ത്രീകൾക്കു വേണ്ടിയുള്ള സ്കീമുകളാണ് മിഷൻ ശക്തിയിലൂടെ നടപ്പിലാക്കുന്നത്. അതേപോലെ തന്നെ മിഷൻ ശക്തിയുടെ സ്കീമിനെ 2 തിരിച്ചിട്ടുണ്ട്, സാമ്പൽ എന്നും സാമർത്ഥ്യ എന്ന് പറയുന്നത്. അതിൽ സാമർത്ഥ്യ എന്ന് പറയുന്ന സ്കീമിനകത്ത് ശക്തി സദൻ, ശക്തി നിവാസ്, പൽന ക്രഷ്, PMMVY തുടങ്ങിയ സ്കീമുകളാണ് നടപ്പിലാക്കുന്നത്. അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പഴയ സ്കീമുകളെ എല്ലാം മെർജ് ചെയ്ത് 2 മാറ്റിയിട്ടുണ്ട്. മിഷൻ പോഷൺ 2.0, മിഷൻ വാത്സല്യ, ഈ 2 സ്കീമുകൾ വഴിയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്.
3: മിഷൻ ശക്തി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്കീമാണ്.

0: അംബ്രല സ്കീം ആണ്. രണ്ട് പില്ലേഴ്സാണ് ഇതിലുള്ള, സമ്പൽ ആൻഡ് സമൃദ്ധ്യ. സമ്പൽ എന്ന് പറയുന്നത് സ്ത്രീകൾക്കുള്ള സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. അതിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൺ സ്റ്റോപ്പ് സെന്റർ, വിമൻ ഹെൽപ്പ് ലൈൻ, നാരി അദാലത്ത്, അതായത് നമ്മുടെ കേരളത്തിലെ ജാഗ്രതാ സമിതി പോലുള്ള ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേട്ടി ബചാവോ ബേട്ടി പഠാവോ. സാമർഥ്യ എന്ന് പറയുന്ന സ്കീമിൽ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് ഉതകുന്ന പദ്ധതികളാണുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഒരു കണ്ടീഷണൽ ഡയറക്ട് ക്യാഷ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീമായിട്ടുള്ള PMMEV, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, ശക്തി സദനുകൾ. ശക്തി സദന എന്ന് പറഞ്ഞ ഒരു ഇന്റഗ്രേറ്റഡ് റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ആണ്, സ്ത്രീകൾക്കുള്ള ഒരു അഭയ കേന്ദ്രങ്ങളാണ്. ട്രാഫിക്കിങ്ങിന്റെ വിക്ടിംസ് ആയിട്ടുള്ള സ്ത്രീകൾ, മറ്റ് അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾ, ഇവർക്കുള്ള അഭയ കേന്ദ്രങ്ങൾ, ഷെൽട്ടർ ഹോമുകളായിട്ടാണ് ശക്തി സദനുകൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് സമാധാനപരമായിട്ട് ജോലി, തൊഴിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് സഖി നിവാസ് എന്ന വർക്കിംഗ് വിമൻ ഹോസ്റ്റലുകൾ നടപ്പിലാക്കി വരുന്നു. സേഫ് ആൻഡ് സെക്യൂർ ആൻഡ് എൻവയോൺമെന്റ്, അവരുടെ ജോലി സ്ഥലത്തിനടുത്ത് തന്നെ സഖി നിവാസ് എന്ന പേരിൽ തിരുവനന്തപുരം ജില്ലയിലും വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുന്നു. മിഷൻ ശക്തി സീമുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ജില്ലാ വനിതാ ശിശു വികസന ഓഫീസുമായിട്ട് അനുബന്ധമായിട്ട് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വിമൻ സങ്കല്പിന്റെ ഒരു ഹബ് ടീമുണ്ട്. ഏഴോളം ജീവനക്കാരടങ്ങുന്ന ഒരു കേന്ദ്രമാണത്. പ്രധാനമായിട്ടും സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏത് സ്ത്രീകൾക്കും, അതിക്രമത്തിനിരയായവരോ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകളോ തൊഴിൽ തേടുന്ന സ്ത്രീകളെ വരികയും വേണ്ട വനിതാ ശിശു വികസന വകുപ്പിന്റെ സേവനങ്ങൾ എടുക്കുകയും ചെയ്യാൻ പറ്റും.
1: എല്ലാ സ്കീമുകളെയും നമ്മൾ ലൈഫ് സൈക്കിൾ അപ്രോച്ചാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കുട്ടികളായിട്ടിരിക്കുമ്പോഴുള്ള കുട്ടികളുടെ സേവനങ്ങൾ, കൌമാരക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ, പ്രഗ്നന്റും ലാക്ടേറ്റിംഗും ആയിട്ടുള്ളവരുടെ അവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ വർക്കിംഗ് വിമന് വേണ്ടി. ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ മിഷൻ ശക്തിയിൽ കൌമാരക്കാർക്കും അതുപോലെ തന്നെ വർക്കിംഗ് വിമനെയും ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയും കൌമാരക്കാർക്കു വേണ്ടിയും മിഷൻ പോഷൻ 2.0 പ്രവർത്തനങ്ങൾ അതുവഴിയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. മിഷൻ പോഷൻ 2.0 ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും, മിഷൻ വാത്സല്യ എന്ന് പറയുന്ന സ്കീം വഴി പ്രൊട്ടക്ഷനുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സംരക്ഷണവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. മിഷൻ ശക്തിയിലൂടെ എംപവർമെന്റ്, അങ്ങനെ ന്യൂട്രീഷൻ, പ്രൊട്ടക്ഷൻ, എംപവർമെന്റ് എന്നീ രീതിയിലാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.
0: മിഷൻ വാത്സല്യ സ്കീമിനെ കുറിച്ച് പറഞ്ഞു. നേരത്തെ ICPS എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അതായത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറയുന്നത്. അത് റീനെയിം ചെയ്തിട്ടാണ് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഫെമിനൻ ചൈൽഡ് ഡെവലപ്മെന്റ്. കുട്ടികളുടെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മിഷൻ വാത്സല്യ എന്ന പേരിൽ സ്കീം നടപ്പിലാക്കുന്നത്. ഇത് കുട്ടികൾക്ക് ഒരു സുരക്ഷിതവും സന്തോഷകരവുമായിട്ടുള്ള ഒരു ബാല്യം പ്രൊവൈഡ് ചെയ്യുന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ലീവ് നോ ചൈൽഡ് ബിഹൈൻഡ്, ഒരു കുട്ടിയും നമ്മൾ പിന്തള്ളപ്പെട്ടു പോകരുത്, ആ രീതിയിലുള്ള ഒരു മോട്ടോയാണ് ഇതിലുള്ളത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് പ്രധാനപ്പെട്ട ഈ മിഷൻ വാത്സല്യയുടെ ഒബ്ജക്റ്റീവ്. ഇതിൽ ഒന്നാമത്തെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയും. അതായത് പ്രത്യേക പരിരക്ഷയും സംരക്ഷണവും ആവശ്യപ്പെട്ട കുട്ടികൾ, വൾണറബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിലെ കുട്ടികളെ JJ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ തെരുവിലെ കുട്ടികളുണ്ട്, അനാഥരായിട്ടുള്ള കുട്ടികളുണ്ട്, ട്രാഫിക്കിങ്ങിന്റെയും മറ്റ് വയലൻസിന്റെയും വിക്ടിംസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, മൈഗ്രന്റ് വർക്കേഴ്സിന്റെ കുട്ടികളുണ്ട്. പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം ദിയർ ഫാമിലീസ്, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ പ്രിവെന്റ് ചെയ്യുക, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പ്രതികൂല സാഹചര്യങ്ങൾ, വൾണറബിലിറ്റീസിനെയൊക്കെ തടയുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസുകളുണ്ട്, അതായത് പ്രത്യേക സംരക്ഷണവും ശ്രദ്ധയും ആവശ്യ കുട്ടികളെ താമസിപ്പിക്കുന്നതിനുള്ള ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് നിലവിലുണ്ട്. ഇവിടെ ഹെൽത്ത് കെയർ, അവരുടെ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ട്രെയിനിങ്, കൌൺസിലിംഗ്, ലീഗൽ ഹെൽപ്പ് എന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ലഭ്യമാകുന്നതാണ്. അതുപോലെ നമ്മുടെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസ് മിഷൻ വാത്സല്യയിൽ വരുന്നതാണ് സ്പോൺസർഷിപ്പ്, അതായത് സപ്ലിമെന്ററി ഫിനാൻഷ്യൽ സപ്പോർട്ട്, സാമ്പത്തിക സഹായം. വൾണറബിൾ ആയിട്ടുള്ള ഫാമിലീസിലുള്ള കുട്ടികൾക്കുള്ള ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾക്ക്, വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങൾക്ക്, അവരുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള, വികാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നീഡ്സിനൊക്കെ സ്പോൺസർഷിപ്പ് ഉണ്ട്. അതുപോലെ ഫോസ്റ്റർ കെയർ സംവിധാനമുണ്ട്, കുട്ടികൾക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള മാതാപിതാക്കളെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ള, അവരുടെ സ്വന്തം മാതാപിതാക്കളല്ല, അഡോപ്റ്റ് ചെയ്യുന്ന മാതാപിതാക്കൾ കുട്ടികളെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഗാർഹിക അന്തരീക്ഷത്തിൽ വളർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോസ്റ്റർ കെയർ സംവിധാനം നടപ്പിലാക്കുന്നു. അതുപോലെ തന്നെ അഡോപ്ഷൻ, കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് നിയമപരമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും മിഷൻ വാത്സല്യ സ്കീമിന്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ 18 വയസ്സ് കഴിഞ്ഞ വളറബിളായിട്ടുള്ള സാഹചര്യങ്ങളിലെ കുട്ടികളെ പാർപ്പിക്കും.

0: ചെയ്യുന്നതിനുള്ള ആഫ്റ്റർ കെയർ സംവിധാനങ്ങളും നമുക്ക് ഇപ്പൊ നിലവിലുണ്ട്. ഇപ്പൊ മിഷൻ വാത്സല്യ നമ്മുടെ എല്ലാ ജില്ലകളിലും, ഇന്ത്യയിലുള്ള എല്ലാ ജില്ലകളിലും ഇതിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് വഴിയാണ്.
1: മിഷൻ വാത്സല്യയിൽ തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷന്റെ സ്പോൺസർഷിപ്പ് നമുക്ക് 4000 പെർ മന്ത് അഡോപ്ഷൻ വേണ്ടി ഉള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി വനിതാ ശിശു വികസന വകുപ്പിൽ തന്നെ എല്ലാ ജില്ലകളിലും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറുടെ സഹായം കൊടുക്കുന്നുണ്ട്.
0: അതുപോലെ തന്നെ വർക്കിംഗ് വുമനെ സപ്പോർട്ട് ചെയ്യാനുള്ള വേറൊരു സ്കീമാണ് പാൽന. പാൽന കം ക്രഷ് എന്ന് പറയുന്ന ഡേ കെയർ ഫെസിലിറ്റീസ് ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള.
1: നാഷണൽ ക്രഷ് സ്കീം നടപ്പിലാക്കുന്നത് പൽന ക്രഷ് 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സേവനമാണ് കൊടുക്കുന്നത്. നമ്മൾ അംഗൻവാടി കം ക്രഷ് എന്നുള്ള രീതിയിലും നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ വീടിന്റെ അടുത്തുള്ള അംഗൻവാടിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ ക്രഷിന്റെ സേവനങ്ങൾ ലഭിക്കുന്നതാണ്. അതില് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും ആധാറും നമ്മൾ ഒരു രേഖയായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ എല്ലാ സേവനങ്ങളും നമുക്ക് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും ഒക്കെ ഈ പൽന ക്രഷിലൂടെ സാധിക്കുന്നുണ്ട്. നമ്മുടെ സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ നേടുന്നതിനും പൽന ക്രഷിലൂടെ സാധിക്കുന്നുണ്ട്. നമ്മൾ 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൽന ക്രഷിന്റെ അല്ലെങ്കിൽ അംഗൻവാടി കം ക്രഷിന്റെ സഹായം ലഭിക്കുന്നതാണ്. സ്കീം ഫോർ അഡോൾസെന്റ് ഗേൾസ് സാഗ് എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിനകത്ത് ന്യൂട്രീഷനും ഹെൽത്ത് എഡ്യൂക്കേഷനും IFA ടാബ്ലറ്റ്സിന്റെ വിതരണവും ഒക്കെയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. കേരളത്തിൽ നമ്മുടെ വയനാട് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലാണ് ഇന്ത്യ ഗവൺമെന്റ് സാഗ് എന്ന് പറയുന്ന ഈ പരിപാടി നടപ്പിലാക്കുന്നത്. കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടിയും ആൺകുട്ടികൾക്ക് വേണ്ടിയും നമ്മൾ നിരവധി പ്രവർത്തനങ്ങൾ സാഗ് മാത്രമല്ലാതെയും നടപ്പിലാക്കുന്നുണ്ട്. മിഷൻ പോഷൻ 2.0 എന്ന് പറയുന്ന പദ്ധതിയിൽ നമ്മൾ സപ്ലിമെന്ററി ന്യൂട്രീഷനും പാചകം ചെയ്തിട്ട് കിട്ടുന്ന ഭക്ഷണവും ഒക്കെ അംഗൻവാടികൾ വഴി വിതരണം ചെയ്യുന്നത് ഉറപ്പുവരുത്തുക എന്നുള്ളതും കൂടിയാണ് അതിൽ ലക്ഷ്യപ്പെടുന്നത്. അതിനകത്ത് 0 to 6 years ഉള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സേവനങ്ങളും പ്രഗ്നന്റും ലാക്ടേറ്റിംഗും കൗമാരക്കാർക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് പോഷൻ 2.0 നിർവഹിക്കുന്നത്.
0: മിഷൻ സക്ഷം അംഗൻവാടി ആൻഡ് പോഷൻ 2 എന്ന് ഇതൊരു അംബ്രല സ്കീമാണ്. അതൊരു ഇന്റഗ്രേറ്റഡ് സമഗ്രമായിട്ടുള്ള കുട്ടികളുടെ പോഷണവും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് എന്ന് പറയുന്നതാണ്. ന്യൂട്രീഷണൽ ഔട്ട്കംസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളത്, ഫസ്റ്റ് 1000 days, അതായത് കുട്ടിയുടെ കൺസീവ് ചെയ്ത് ഫസ്റ്റ് 1000 days ഉള്ള ലൈഫിൽ ഊന്നിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട പോഷൻ 2 അഭിയാനിൽ വരുന്നത്. അതുപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അംഗൻവാടികളിലൂടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ECC ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് ആയിട്ട് നമ്മളെ സ്റ്റണ്ടിങ്, വേസ്റ്റിംഗ്, അണ്ടർ നറിഷ്മെന്റ്, അനീമിയ ഒക്കെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. പ്രധാനമായിട്ടും മിഷൻ പോഷന്റെ ഭാഗമായിട്ട് സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം അംഗൻവാടികളിൽ നമ്മൾ ഹോട്ട് കുക്ക്ഡ് മീൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടേക്ക് ഹോം റേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മളെ ന്യൂട്രീഷണൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം നമ്മൾ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ പോഷൻ അഭിയാൻ എന്ന് പറയുന്ന പ്രോഗ്രാം, ഒരു ബിഹേവിയറൽ ചേഞ്ചും കമ്മ്യൂണിറ്റി മൊബിലൈസേഷനും ലക്ഷ്യമാക്കിയാണ് പോഷൻ അഭിയാൻ എന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പോഷൻ ട്രാക്കർ ആപ്പ്, റിയൽ ടൈം ഡിജിറ്റൽ മോണിറ്ററിംഗിനായിട്ട് നമ്മൾ പോഷൻ ട്രാക്കർ ആപ്പ് ഉണ്ട് നമുക്ക്.
1: അതുപോലെ തന്നെ മിഷൻ പോഷൻ 2.0 എന്ന് പറയുന്ന പദ്ധതിയിൽ നമ്മൾ എല്ലാ അംഗൻവാടികളിൽ നിന്നും കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വേണ്ട ഉള്ള ആരോഗ്യ പോഷണ വിദ്യാഭ്യാസവും പോഷകാഹാരവും അംഗൻവാടികൾ വഴി കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം വിതരണം ചെയ്യുന്നത് പോഷൻ ട്രാക്കർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ വിതരണം നടപ്പിലാക്കുന്നത്. അവിടെയും നമുക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. MCP കാർഡ് നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും ഉള്ള സേവനങ്ങൾ കൊടുക്കുമ്പോഴും, ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെ നമുക്ക് സഹായം വേണമെന്നുള്ളത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആധാർ കാർഡ്, MCP കാർഡ്, കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇവയെല്ലാം നമ്മൾ പോഷൻ ട്രാക്കർ ആപ്പിൽ രേഖപ്പെടുത്തുന്നതിനു വേണ്ടി അടുത്തുള്ള അംഗൻവാടി പ്രവർത്തകർ നേരിട്ട് തന്നെ നമ്മളുടെ ഗുണഭോക്താക്കളെ കാണുന്നുണ്ട്. അംഗൻവാടി പ്രവർത്തകരും ICDSന്റെ സൂപ്പർവൈസറും CDPOയും ഒക്കെ ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും കുട്ടികളുടെയും ഒക്കെ അടുത്തേക്ക് നേരിട്ട് ചെന്ന് ഈ പോഷൻ ട്രാക്കറിലേക്ക് ഇവ രേഖപ്പെടുത്തുന്നുണ്ട്. സ്കീം ഫോർ അഡോൾസെന്റ് ഗേൾസിലും അതുപോലെ തന്നെയാണ്. 14 മുതൽ 18 വയസ്സ് വരെയുള്ള കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളാണ് സ്കീം ഫോർ അഡോൾസെന്റ് ഗേൾസിൽ ചെയ്യുന്നത്. അതും പോഷൻ ട്രാക്കറിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതിനകത്തും നമുക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നതിന്റെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരിക്കണം. ബാങ്ക് അക്കൌണ്ടും നമുക്ക് ഇതിന്റെ സേവനങ്ങൾ ലഭിക്കുന്നതിന് ആവശ്യമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട മൂന്ന് പദ്ധതികളും മിഷൻ ശക്തി, മിഷൻ വാത്സല്യ, മിഷൻ പോഷൺ 2.0 ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഡോക്യുമെന്റേഷനും അതിൽ പ്രധാനപ്പെട്ടതാണ്. ആധാർ നമുക്ക് ഉണ്ടായിരിക്കണം, ബാങ്ക് അക്കൌണ്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ബോധവൽക്കരണങ്ങളിലൂടെ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, പഞ്ചായത്ത്, വനിതാ ശിശു വികസന വകുപ്പ് ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതികളെല്ലാം നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതില് ടെക്നോളജിയുടെ ഒരു ഉപയോഗമാണ് ചില സമയങ്ങളിലൊക്കെ പൊതുജനങ്ങളിൽ നിന്ന് നമുക്കൊരു പരാതി ലഭിക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷെ അത് പരിഹരിക്കുന്നതിന് വേണ്ടി പോഷൻ ട്രാക്കർ എന്ന് പറയുന്ന ഒരു ആപ്പിന്റെ സഹായമുണ്ട്, അക്ഷയ കേന്ദ്രങ്ങളുണ്ട്, പിന്നെ റിയൽ ടൈം മോണിറ്ററിംഗ് ആണ് ഇതിൽ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ജനങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിരുന്നാലും ആദ്യകാലങ്ങളിൽ നമ്മൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലായിരുന്നു ICDSന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ അത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ആധാർശില, നവചേതന എന്ന് പറയുന്ന എഡ്യൂക്കേഷന് വേണ്ടി ഫോക്കസ് ചെയ്തിട്ടുള്ള പദ്ധതികൾ കൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നുണ്ട്.
0: സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വനിതാ ശിശുവികസന വകുപ്പ് ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ കവിതാറാണി രഞ്ജിത്ത്, തിരുവനന്തപുരം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ തസ്മീം PS എന്നിവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ചൊവ്വാഴ്ച കൂട്ടുകാരിയിൽ കേൾക്കാം.

ആകാശവാണി പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മിന്നാരം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

വയലാർ ശരചന്ദ്ര വർമ്മ വരികളെഴുതി അലക്സ് പോൾ സംഗീതം പകർന്ന ഗാനം കേൾക്കാം. പാടിയത് അഫ്സൽ, മഞ്ജരി, സംഗീത പ്രഭു എന്നിവർ. ചിത്രം ഹലോ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. കൈതപ്പുറത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം പകർന്ന് യേശുദാസും സംഘവും പാടിയത്. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള.

0: ആകാശവാണി സമയം 12 മണി.
1: നേർവഴി.
2: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ KFBയുടെ ബ്രെയിലി പ്രസിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷിംലാദുമായി സിവിൽ ജിഹൽ നടത്തുന്ന അഭിമുഖം.
3: നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ബ്രെയിൽ പ്രസിലെ സ്റ്റാഫായിട്ടുള്ള ഷിംലാദാണ്. നമസ്കാരം. ഇത്ര കാലമായിട്ട് ജോലി ചെയ്യുന്നു നമ്മുടെ KFBയുടെ ബ്രെയിൽ പ്രസ്സില്?
4: ഞാൻ KFBയില് ജോയിൻ ചെയ്യുന്നത് 2023 സെപ്റ്റംബർ 29 ഏകദേശം 2.5 വർഷം കംപ്ലീറ്റ് ആവുന്നു.
3: എവിടെയാണ് സ്വദേശം ഷിംലാദിന്റെ?
4: എന്റെ സ്വദേശം വർക്കല നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ സ്വദേശം.
3: കാഴ്ചക്കുള്ള ബുദ്ധിമുട്ട് ഏത് പ്രായത്തിലാണ് തിരിച്ചറിയുന്നത്?
4: ജന്മനാല കാഴ്ച കുറവാണ്, പക്ഷേ എന്റെ വീട്ടുകാർ പറയുന്ന വെച്ചാൽ 3-4 വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ടേ ഞാൻ ഓരോ ഒബ്ജക്റ്റുകൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ നോർമലായിട്ടുള്ള കുട്ടികളെ പോലെ അല്ല എന്നുള്ളത് മനസ്സിലാക്കിയാണ് കാഴ്ച കുറവുണ്ടെന്നുള്ള ടെസ്റ്റ് നടത്തി ബ്ലൈൻഡ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. എന്റെ വാപ്പാക്ക് കാഴ്ച കുറവുള്ളത് കൊണ്ടാണ് അത് മെയിനായിട്ട്
3: ചെക്ക്
4: ചെയ്യാൻ കാരണം.
3: സ്കൂളിലാണ് പഠിച്ചതൊക്കെ?
4: ഞാൻ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചത് ലൈറ്റ് ടു ദി ബ്ലൈൻഡ് സ്കൂൾ വർക്കല അവിടെയാണ് പഠിച്ചത്. പിന്നെ അവിടുന്ന് ഹൈസ്കൂൾ ശിവേരി സ്കൂളില്, അത് കഴിഞ്ഞ് ഡിഗ്രി ഇവിടെ കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്താണ്
3: പഠിച്ചത്. ലൈറ്റ് ടു ദ ബ്ലൈൻഡ് സ്കൂൾ ധാരാളം പേരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന
4: സ്ഥാപനമാണ്. ആ സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണ് ചിലപ്പോൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന് എനിക്ക് ഇരിക്കാൻ പറ്റിയത്.
3: സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന ചില നല്ല ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവെക്കാമോ?
4: ഉറപ്പായിട്ടും. എന്റെ 6 വയസ്സിലാണ് ലൈറ്റ് ടു ദി ബ്ലൈൻഡ് സ്കൂളിൽ ചേരുന്നത്. 1ാം ക്ലാസ് ഇട്ട് അവിടെ ചേർന്നു. എനിക്കൊരു പുതിയൊരു അനുഭവം വരുന്നത്, എനിക്ക് ഉമ്മാനെ ഒന്ന് വിട്ട് ചിന്തിക്കാം, അത് കൊച്ചിലെ എല്ലാവർക്കും വീട്ടുകാരെ വിട്ട് മാറി വയ്ക്കാൻ പറ്റാത്തതാണ്. ഒറ്റപ്പെടുന്ന എനിക്ക് ആദ്യമൊക്കെ ഒന്ന് ഫീൽ ചെയ്തെങ്കിലും പിന്നെ പിന്നെ നമ്മളെ പോലുള്ള കുട്ടികളെ കണ്ട് ചേട്ടന്മാരെയൊക്കെ ഇട്ട് കളിച്ചും ചിരിച്ചൊക്കെ വന്ന് ആ ഒരു ഇതൊന്നും മറിയാം. ഏകദേശം 10 വർഷം ആ സ്കൂളിൽ ഉണ്ടായിരുന്നതാണ്.
3: ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ മിംഗിളായി അങ്ങ്.

0: ചേർന്ന് ചേർന്ന് ആ കൂട്ടത്തില് കുറച്ച് കാണുന്നത് കൊണ്ട് ആ ഒരു രീതിയിൽ നല്ല രസമായിരുന്നു.
1: ബാക്കിയുള്ളവരെയൊക്കെ
0: സഹായിക്കാനൊക്കെ പറ്റി. എനിക്ക് കുറച്ചും കൂടെ മനസ്സിലായി എന്താണ് ബ്ലൈൻഡ്നെസ്. ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരുടെ കൂടെ ഒക്കെ നിന്ന് അതൊരു പ്രത്യേക ഫീലായിരുന്നു.
1: ആ സമയത്തുള്ള ടീച്ചേഴ്സ് അവരെയൊക്കെ ഓർമ്മയുണ്ട്
0: എല്ലാരും. ഇപ്പോഴും ഉണ്ട് എല്ലാരും. ഈ ഒരു വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ട് എന്നെ പഠിപ്പിച്ച സാറന്മാരൊക്കെ റിട്ടയർമെന്റ് ആവുന്നതാണ്. ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചർമാരെ എല്ലാരും എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാരും സപ്പോർട്ടാണ്. സ്കൂള് തന്നെ ഒരു നമുക്ക് ഒരു സ്കൂളിൽ പോയി പഠിക്കുന്നില്ല, നമ്മളൊരു വീട്ടിൽ നിന്ന് പഠിക്കുന്നത് പോലത്തേതാണ്. നമുക്ക് വൈകിട്ടാകുമ്പോൾ കളിക്കാൻ ഉള്ള സ്ഥലവും പ്രാർത്ഥനയും ഫുഡാണ് എടുത്തു പറയേണ്ടത്. നല്ല ഫുഡായിരുന്നു. എന്റെ ഇപ്പൊ ചെറുപ്രായത്തിൽ അവിടെ പഠിച്ചവർക്കും അറിയാം നല്ല ഭക്ഷണവും നല്ല വിദ്യാഭ്യാസമുള്ള സ്കൂളാണ്.
1: ആ ഒരു സ്കൂളിംഗ് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലാണല്ലോ പഠിച്ചത്. ഏത് വിഷയമാണ് പഠിച്ചത്?
0: പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു.
1: പൊളിറ്റിക്കൽ സയൻസ്. അതിൽ പിന്നെ ഇപ്പോ പി ജി ചെയ്യുന്നുണ്ടോ?
0: ഇല്ല, പി ജി ചെയ്യുന്നില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞിറങ്ങി പിന്നെ പി എസ് സി നോക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഫെഡറേഷനിൽ ജോലിയുടെ ഇത് വന്നപ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടി. പിന്നെ ഉപരിപഠനമായിട്ട് വേറെ ഒന്നും പോയിട്ടില്ല.
1: ഉപരിപഠനത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ?
0: താല്പര്യമുണ്ട്. എനിക്കൊരു ജോലിയാണ് മസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും പഠിച്ചു പഠിച്ച് നിൽക്കുന്നതിനൊരു പെട്ടെന്ന് ഒരു ജോലി കിട്ടണം.
1: അതാണ് ഏറ്റവും
0: വലിയ ആഗ്രഹം. വീട്ടിലൊരു ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് ജോലി വാങ്ങണം എന്നുള്ളത് ആയിരുന്നു. എന്റെ ഡിഗ്രി കഴിഞ്ഞു തൊട്ടത് ഞാൻ ജോലിയുടെ പുറകെ നടക്കുകയാണ്.
1: തൽക്കാലം ഒരു ജോലി ഉണ്ട്. ഇനി പക്ഷേ അടുത്ത ലെവലിലേക്ക് പി എസ് സി എക്സാം,
0: പി എസ് സി എക്സാമുകളൊക്കെ ഈ വർഷം കുറച്ച് എക്സാമുകളുണ്ട്. അതിനെല്ലാം പ്രിപ്പറേഷൻ ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും.
1: പിന്നെ നമ്മുടെ കെ എഫ് ബി ബ്രെയിൽ പ്രസ്സിലേക്ക് വരുമ്പോ മെയിൻ ആയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് പറയാമോ?
0: ബ്രെയിൽ പ്രസ്സിൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് കേരളത്തിൽ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രസ്സാണത്. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ പഞ്ച് ചെയ്ത് സ്പൈറൽ ചെയ്ത് അത് ഇന്ന ഇന്ന സ്കൂളുകളിലോട്ട് അയക്കുക എന്നുള്ളതാണ് അവിടെ എന്റെ ജോലിയായിട്ട് വരുന്നത്. അതിന് ഞാൻ മാത്രമല്ല അവിടെ ഉള്ള സ്റ്റാഫുകളെല്ലാരും ഒരുമിച്ച് ചെയ്യുന്നവര്.
1: ആക്ച്വലി ഇപ്പോ ടെക്നോളജി ഒരുപാട് വളർന്നല്ലോ.
0: അതെ.
1: അപ്പോ പ്രിന്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്നത് കുറഞ്ഞിട്ടാണോ ഉള്ളത്, അതോ സ്റ്റിൽ അത് അതേപോലെ തന്നെ ഉണ്ടോ? എന്താണ് ഫീൽ ചെയ്യുന്നത്?
0: ഇല്ല, അത് കൂടിയിട്ടാണ്. നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രിന്റിംഗ് രീതി ഇപ്പോഴും കുറച്ചുകൂടി ടെക്നോളജി ആയിട്ട് കൂടിയിട്ടാണുള്ളത്. നേരത്തെയൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് കേട്ടണം, കണക്കുണ്ട് ഒരു പുസ്തകം അടിക്കാൻ ഒരു 80-100 പുസ്തകങ്ങളൊക്കെ ഒരു ദിവസം അടിക്കാൻ ഷീറ്റുകൾ അടിക്കാൻ പറ്റൂ. അതിപ്പോ മാറി, ഇപ്പൊ കുറച്ചുകൂടി ടെക്നിക്കൽ പരമായിട്ട് നല്ല വിഷയൻസുകളൊക്കെ കിട്ടി തുടങ്ങി. ഇപ്പൊ കുറച്ചുകൂടി കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: പിന്നെ ഇപ്പൊ ഒരുപാട് പേര് സ്ക്രീൻ റീഡർ യൂസ് ചെയ്തിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയല്ലോ കൂടുതലായിട്ട്.
0: അതെ.
1: അപ്പോ ഈ ബ്രെയിലി പുസ്തകങ്ങളുടെ ഒരു സാധ്യത ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം ഷിംലാദിന്റെ?
0: സ്ക്രീൻ റീഡർ വഴി അത് നമ്മളത് കിട്ടുമ്പോൾ അത് കേട്ടാണല്ലോ മനസ്സിലാക്കാം. നമ്മൾ എപ്പോഴും ഒരു സാധനം വായിക്കുമ്പോൾ കിട്ടുന്നത് ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. ആവശ്യമുള്ളവർ ഇപ്പോഴും ബ്രെയിൽ ടെക്സ്റ്റ് വായിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ബുക്കുകൾ പോകുന്നത്,
1: പ്രിന്റ് ചെയ്ത്
0: പോകുന്നത്.
1: പിന്നെ ഇത് വായിക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരാമോ? ബ്രെയിലി
0: നോട്ട്സ് വായിക്കുന്നത്. ബ്രെയിൽ എന്ന് പറയുന്നത് ഒരു 27 വരിയുള്ള, ഒരു വരിയിൽ 30 സെല്ല് വരുന്ന ഒരു ബോർഡാണ് ബ്രെയിലി ബോർഡ് എന്ന് പറയുന്നത്. അതിൽ ഒരു സെല്ലിൽ 6 ഡോട്ട്സ് വരും. 1, 2, 3, 4, 5, 6. ഈ 6 ഡോട്ടിനെയാണ് നമ്മൾ ഓരോ രീതിയിൽ മറച്ചും തിരിച്ചുവിട്ട് അത് ഒരു അക്ഷരങ്ങളായി മാറുന്നത്
1: വായിക്കുന്നത്.
0: ആ ഒരു ഇതിൽ വെച്ച് നമ്മൾ എഴുതുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതിയിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ഇത് വായിക്കുന്നത്.
1: ബ്രെയിലി ചെറുപ്പത്തിലേ പഠിച്ചിരുന്നോ?
0: അതെ, ബ്ലൈൻഡ് സ്കൂളിൽ പോയത് തൊട്ട് ബ്രെയിലി പഠിച്ചിട്ടുണ്ട്. ഒന്നാം ക്ലാസ് തൊട്ട് അതാണ്
1: പഠിച്ചത്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ ഡിഗ്രി ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? സുഹൃത്തുക്കൾ എങ്ങനെയാ വായിച്ചു തരുന്നത്? അല്ലെങ്കിൽ നമ്മൾക്ക് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേ കുറച്ചധികം നമുക്ക് പ്രഷർ ഉണ്ടാവുമല്ലോ, അപ്പൊ എങ്ങനെയാണ് ചെയ്തത്?
0: ഷെയർ സ്കൂളിൽ കുറച്ചുകൂടി ടീച്ചർമാരും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നമ്മളെ ഫോക്കസ് ചെയ്ത് നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. പക്ഷെ കോളേജിലോട്ട് വരുമ്പോഴത്തേക്ക് അത് അത്രത്തോളം പോസിബിൾ അല്ലായിരുന്നു. ഞാൻ പഠിച്ച കാലത്ത് ഞാൻ 2016-19 ഡിഗ്രി ചെയ്യുന്നത്. അപ്പൊ കൂട്ടുകാര് വഴിയും പിന്നെ മുമ്പ് പഠിച്ച ചേട്ടന്മാര് നമ്മൾ സീനിയേഴ്സ് വഴിയൊക്കെ ഉള്ള ഓരോ സോഴ്സ് കണ്ടെത്തിയായിരുന്നു അന്ന് പഠിച്ചോണ്ടിരുന്നത്. കേട്ട് പഠിക്കുക, റെക്കോർഡിംഗ് ക്ലാസ്, അതൊക്കെ തന്നെയായിരുന്നു.
1: നിങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ഉണ്ടോ? മീൻസ് ഒരു ഗ്രൂപ്പൊക്കെ, വാട്സ്ആപ്പ് ഗ്രൂപ്പോ അങ്ങനെ കോളേജ് ലെവലിലുള്ളവരെല്ലാരും ചേർന്നിട്ടുണ്ടോ?
0: കോളേജ് ലെവലിലുള്ളവർ അന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് ഇപ്പോഴും
1: നിലവിലുണ്ട്.
0: ഭയങ്കര ആക്റ്റീവ് അല്ല, എന്നാലും എന്തെങ്കിലും ഒരു
1: പോസ്റ്റ്
0: ഇടാൻ.
1: ഒഴിവ് സമയത്തൊക്കെ ഷിംല എന്താ ചെയ്യാറ്?
0: ഒഴിവ് സമയം കൂടുതൽ ഞാൻ മ്യൂസിക് കേൾക്കുക. എനിക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ കുറെ നാളുകൊണ്ട് പി എസ് സി പുറകെ നടക്കുന്നു. പി എസ് സി
1: അപ്പൊ ഇടയ്ക്ക് റിലാക്സ് ചെയ്യാൻ മാത്രം
0: പാട്ട്
1: പാട്ട് പാടുവോ ഷിംല?
0: പാട്ട് പാടാറില്ല. എനിക്ക് കേൾക്കുന്ന എനിക്ക് ആ താളം കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ആൽബം സോങ്സ് ഒക്കെ ഞാൻ കുഞ്ഞുനാളുകളിൽ വീട്ടിലൊക്കെ ചിക്കന്മാരൊക്കെ ഇടുന്നത് കേട്ടിട്ട് അത് അങ്ങനെ ഒരു ഇഷ്ടമായത്.
1: വീട്ടില് ആരൊക്കെയാ ഉള്ളത്?
0: വീട്ടിലെ എന്റെ വീട്ടിൽ ഉമ്മയും വാപ്പ പിന്നെ ഒക്കെ ഉണ്ട്, ഇത്തയുണ്ട്. രണ്ടുപേരും മാരീഡാണ്.
1: എല്ലാരും വളരെ സപ്പോർട്ടീവായി കൂടെ നിൽക്കുന്നത്.
0: എല്ലാരും സപ്പോർട്ടീവ്. ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഒരു ബ്ലൈൻഡ് ആണെന്ന് എനിക്ക് അങ്ങനെ ഒരു ഇതുവരെ നോക്കിയിട്ടില്ല. നാട്ടിലും വീട്ടിലൊക്കെ ഇപ്പോഴും അവര് ഇതിൽ നിന്ന് പോകുന്നുണ്ട്.
1: നമ്മുടെ ഈ പ്രസിന്റെ പ്രവർത്തനത്തിനെ പറ്റി കൂടുതലായിട്ടൊന്ന് പറയാമോ?
0: ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ബയൽ പ്രസിലാണത്, കെഎബിയുടെ കീഴിൽ വരുന്ന ഒരു പ്രോജക്റ്റ് ആണത്. അതില് ഈ ബുക്ക് പ്രിന്റ് ചെയ്ത് അയക്കുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ.
1: നമുക്കറിയാം നമ്മുടെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ കുട്ടിക്കാലത്താണ് ഉണ്ടാവുക. അപ്പൊ അതില് ഓർത്തിരിക്കുന്ന സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തുന്നത് എന്താണെന്ന് പറയാം.
0: സ്കൂളിനെ പറ്റി പറയുമ്പോൾ ഞാൻ അവിടെ ചേർന്ന് ആ വർഷം തൊട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന വർഷം വരെ ആ സ്കൂളിൽ നിന്ന് നമുക്ക് ഒരു വിനോദയാത്രകൾ കൊണ്ടുപോകുമായിരുന്നു. ആ വിനോദയാത്രകളെല്ലാം ഓരോ വർഷവും ഓരോ രീതിക്ക് എന്നെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഓർമ്മയിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളത്, ചെന്നൈയിലൊക്കെ പോകുന്ന സമയത്ത് അന്ന് എൻ്റെ ഒരു ഓർമ്മ ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിലൊക്കെ അന്ന് കയറുന്നത്. അതെനിക്ക് സ്കൂളിലെ ആൾക്കാരുടെ കൂടെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ആൾക്കാരുടെ കൂടെ കയറുന്നതിനേക്കാൾ മുമ്പ് ട്രെയിൻ യാത്ര ചെയ്തത് എൻ്റെ സ്കൂളിലെ അധ്യാപകരോടാണ്. അന്നത് ഒരു മനോഹര അനുഭവം എന്ന് പറയുന്നില്ല. അന്നൊരു വെള്ളപ്പൊക്കമൊക്കെ ഉള്ള സമയത്തായിരുന്നു തമിഴ്നാട്ടിൽ ചെന്ന് നമ്മൾ ഇറങ്ങുന്നത്. അന്നതൊരു ചെന്നൈയിൽ ചെന്നിറങ്ങുന്നത് അന്നൊരു ഒരുപാട് അനുഭവം ആയിരുന്നു. അവർ നമ്മളെ കരുതുന്നതും അവർ നമ്മൾ എടുത്ത് എന്നെ അന്ന് ഒരു പ്രകാശ് എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്റെ എസ്കോർട്ട് ആയിട്ടുണ്ടായിരുന്നത്. ആ ചേട്ടൻ എന്നെ തോളിലൊക്കെ വെച്ചായിരുന്നു. ഞാൻ തീരെ കുഞ്ഞായിരുന്നു
1: പോകുന്നത് അല്ലേ. പിന്നെ നമ്മുടെ കോളേജ് തലത്തിലേക്ക് വരുമ്പോ ഈ പറഞ്ഞ പരീക്ഷകള് അല്ലെങ്കിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ വരാറുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പോ നമ്മുടെ സുഹൃത്തുക്കൾ കൂടെ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട്?
0: കോളേജിൽ പഠിക്കുമ്പോൾ മാത്രം നമുക്ക് കൂട്ടുകാർക്ക് കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. നമ്മൾ അവരൊക്കെ എന്തെങ്കിലും നമുക്ക് പഠിപ്പിച്ചു തരാം, അല്ലെങ്കിൽ അവർ എഴുതുന്ന നോട്ട്സുകൾ നമുക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു അവരെ കൊണ്ട് കൂടുതലും ചെയ്യുന്നത്. പിന്നെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ കൂടുതലും പ്രതിസന്ധി അനുഭവിച്ചിട്ടുള്ളത് സ്ക്രൈബിനെ കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവരും നമുക്ക് സ്ക്രൈബായിട്ട് എഴുതാൻ ചിലപ്പോൾ അവൈലബിൾ ആവാത്തൊരു സിറ്റുവേഷനിൽ ചിലപ്പോൾ സ്ക്രൈബ് സമയത്തിന് എത്തിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷൻ, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കോളേജ് യൂണിയനൊക്കെ ഇടപെട്ടെന്ന് ഒരുപാട് ഹെൽപ്പുകളൊക്കെ ചെയ്ത് സ്ക്രൈബിനെ അറേഞ്ച് ചെയ്ത് തരികയും അങ്ങനെയുള്ള രീതിക്കുള്ളൊക്കെ സപ്പോർട്ടിംഗ് ആയിരുന്നു.
1: ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ ഈ ജോലിക്കൊപ്പം തന്നെ പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ സമയം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ്? വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ടാണോ എങ്ങനെ?
0: നമ്മൾ പഠിക്കുന്നതെല്ലാം സുഹൃത്തുക്കൾ ചേർന്ന് ഒരു വൈറ്റ് ഗ്രൂപ്പ് കോൾ ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പ് കോളിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ കെ ബിയുടെ തന്നെ യൂത്ത് ഫോറം നടത്തുന്ന പി എസ് സി ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഇപ്പൊ നിലവിലുണ്ട്. അതിലും ഡെയിലി ചോദ്യങ്ങളിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബ് വഴി ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. കൂടുതലും ക്ലാസ്സുകൾ കേൾക്കുന്നത് യാത്രാ സമയത്താണ് എനിക്ക് കൂടുതലും ടൈം കിട്ടുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഈ ജോലിക്ക് വരുന്നത് ഒരു 2 മണിക്കൂർ എനിക്ക് യാത്ര ചെയ്ത് വേണം തിരുവനന്തപുരത്ത് ഈ ജോലി സ്ഥലത്ത് എത്താൻ. ഒരു 7 മണിക്ക് ഇറങ്ങിയാൽ ഒരു 9 മണിക്ക് ഞാൻ എത്തുന്നു ഓഫീസിലെത്താം. അപ്പൊ ആ ഒരു ടൈം ഞാൻ
1: മാക്സിമം
0: ഇതിനുവേണ്ടി ട്രെയിനിലേക്ക് ഇരിക്കുമ്പോൾ ഞാൻ കൂടുതലും ഹെഡ്സെറ്റ് വെച്ച് ഇതാണ് കേൾക്കുന്നത്.
1: അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അടുത്ത പ്രാവശ്യം നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തുമ്പോ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് വളരെ സന്തോഷത്തോടെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.
2: കെഎഫ്ബിയുടെ ബ്രെയിലി പ്രസിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷിംലാദുമായി സേവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. നക്ഷത്രങ്ങൾ പറയാതിരുന്നത് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. വരികൾ കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

ആകാശവാണി. ഇപ്പോൾ അഖില എ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ലാക്കാട്ടൂർ പൊന്നപ്പൻ. ആദ്യം നീലാകാശം നെറുകയിൽ മുഖരും എന്ന് തുടങ്ങുന്ന ഗാനം, രചന മോഹൻദാസ് തകിടി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 12 മണി കഴിഞ്ഞ് 29:53. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. CMRL എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ED സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 140 കോടി പൌരന്മാരുടെ പിന്തുണയോടെയും രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്ന സമീപനത്തിലൂടെയും വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിൽ അടിയുറച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സേവനം, സദ്ഭരണം, അഭിവൃദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതലയോഗം ചേർന്നു. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയായിരുന്നു യോഗം. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും ശുചിത്വം ഉറപ്പുവരുത്തും. ഇതിനായുള്ള നോട്ടീസുകൾ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിക്കും. ശിഖര സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത കുട്ടികളെ നിരീക്ഷിക്കുവാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനും തീരുമാനിച്ചു. നിലവിലെ എല്ലാ സ്കൂളുകളിലും നിരീക്ഷണം നടത്തും. സാമ്പിളുകളുടെ പരിശോധനയിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കാനും യോഗം തീരുമാനിച്ചു. നിലവിൽ 433 കുട്ടികളാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത്.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംവിധാനമാണ് വെർച്വൽ ഓട്ടോപ്സി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുമെന്നും ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ശ്രീ കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ

0: ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു. ജില്ലയിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ജില്ലയിൽ ഇന്നലെ രാത്രി മുതലാണ് തുടർച്ചയായ മഴ ആരംഭിച്ചത്. സാധാരണ ജനജീവിതത്തെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിനടുത്ത് LIC റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണു. ചെങ്കല്ലും ഓടും ഉൾപ്പെടെ സമീപത്തെ റോഡിലേക്കാണ് തകർന്നു വീണത്. മതിലും തകർന്നിട്ടുണ്ട്. ആളപായമുണ്ടായിട്ടില്ല. നഗരത്തിലെ മാർക്കറ്റിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുന്നതിനാൽ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടമകൾ മാറ്റിയിടണമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡയറക്ടർ അറിയിച്ചു. മലയോര പ്രദേശങ്ങളിലും മഴ തുടരുന്നുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 ഉയർത്തിയിട്ടുണ്ട്.
0: തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് മേഖലയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മാരാരിക്കുളം ആലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. 10.65 കിലോമീറ്റർ പാത 220.51 കോടി രൂപ ചെലവിൽ ഇരട്ടിപ്പിക്കും. എറണാകുളം തുറവൂർ ആലപ്പുഴ അമ്പലപ്പുഴ കായംകുളം റൂട്ടിൽ മാരാരിക്കുളം ആലപ്പുഴ സെക്ഷനാണ് നിലവിൽ ഏക സിംഗിൾ ലൈൻ. ഈ ഭാഗത്ത് ഇരട്ടിപ്പിക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ പാതയിലൂടെ 9 യാത്രാ തീവണ്ടികൾ കൂടി സർവീസ് നടത്തുന്നതിനും പ്രതിവർഷം 28 ടൺ ചരക്ക് കടത്തുന്നതിനും സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ED സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വീണയ്ക്കൊപ്പം മറ്റ് 8 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. CMRLമായി ബന്ധപ്പെട്ടവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന 2 സിവിൽ ഇൻവെസ്റ്റിച്വർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: സംസ്ഥാനത്തെ യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല ഇനി 52 ദിവസം നിശ്ചലമാകും. മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ യന്ത്രവത്കൃത മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ 6000 ട്രോളിംഗ് ബോട്ടുകളെ നിരോധനം ബാധിക്കും. യന്ത്രവത്കൃത യാനങ്ങൾ കടലിൽ പോകുന്നത് തടഞ്ഞുകൊണ്ട് ഫിഷറീസ് അധികൃതർ ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ചങ്ങല ബന്ധിക്കും. ഇതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. ഭൂരിഭാഗം ട്രോളിംഗ് ബോട്ടുകളും ഇതിനകം തന്നെ നീണ്ടകര പാലത്തിന് കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റിക്കഴിഞ്ഞു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കും. ട്രോളിംഗ് നിരോധനം സമാധാനപരമായി നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇക്കൊല്ലം നീണ്ടകരയിൽ നിന്നും നീരജ് ലാൽ ആശ്രാമം.
0: ലഹരിക്കടിമയാകാൻ കേരളത്തിലെ യുവാക്കളെ വിട്ടുകൊടുക്കില്ല എന്ന നയമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികളെ ലഹരിക്കടിമയാക്കാനുള്ള ശ്രമങ്ങളെ നാം ശക്തമായി പ്രതിരോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഓപ്പറേഷൻ തൂഫാൻ അതിശക്തമായി മുന്നേറുകയാണെന്നും തെറ്റുകൾക്കെതിരെ വിദ്യാർത്ഥികൾ പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ആവേശത്തിലേക്ക് കേരളം. ഫുട്ബോൾ മാമാങ്കത്തിനൊരുങ്ങി കേരളം. ലോകകപ്പ് വിശേഷങ്ങളുമായി സുരേഷ് എടപ്പാൾ.
4: ലോകം കാത്തിരിക്കുന്ന കാൽപന്ത് മഹോത്സവത്തിന്റെ കിക്ക് ഓഫിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലും ആവേശം അല്ലകടലായി മാറുകയാണ്. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടീമുകൾ ഇത്തവണ പങ്കെടുക്കുന്നു. 42 ലോകരാജ്യങ്ങളുടെ ഫുട്ബോൾ കരുത്താണ് 16 നഗരങ്ങളിലായി നടക്കുന്ന 104 മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുക. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്ത ആതിഥ്യം വഹിക്കുന്നു എന്നതും ചരിത്രമാണ്. മെസ്സി, റൊണാൾഡോ, നെയ്മർ അടക്കമുള്ള 1 ഡസനിലേറെ ഇതിഹാസ താരങ്ങൾ ബൂട്ടഴിക്കുന്ന ലോകകപ്പായി മാറും ഇത്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുന്നത് വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വിളംബര റാലികളും

0: ഉപകരണങ്ങളും ബോർഡുകളും നിറഞ്ഞു കഴിഞ്ഞു. അർജന്റീന ബ്രസീൽ ടീമുകൾക്കാണ് കേരളത്തിൽ കൂടുതൽ ആരാധകർ.
1: അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഇതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA യുടെ ലക്ഷ്യം. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജന സമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 202 പോയിന്റ് ഉയർന്ന് 73,727, നിഫ്റ്റി 69 പോയിന്റ് നേട്ടത്തിൽ 23,192 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി T.സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. CMRL എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T.വീണയ്ക്ക് ED സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് സൈക്കോളജിസ്റ്റും ഏർലി ഇന്റർവെൻഷനിസ്റ്റുമായ ദ്വിതീയ പാതിരമണ്ണ സംസാരിക്കുന്നു.
1: ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ മുതൽ കേട്ടു തുടങ്ങും ഈ പരാതി, കുട്ടി പഠിക്കുന്നില്ല, എഴുതുന്നത് മുഴുവൻ അക്ഷരത്തെറ്റാണ്, പഠനത്തിൽ ഉഴപ്പാണ് എന്നൊക്കെ. മിക്കവാറും സന്ദർഭങ്ങളിൽ ഇത് കുട്ടിയുടെ മാത്രം പ്രശ്നമായി ഒതുങ്ങി നിൽക്കുന്നതായാണ് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് പഠന മികവിനും പെർഫോമൻസിനുമൊക്കെ ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ പഠന വൈകല്യം എന്നതിനെക്കുറിച്ചും ഏറെ മാതാപിതാക്കൾ ആകുലപ്പെടാറുണ്ട്. മിക്ക കുട്ടികളും അച്ഛനമ്മമാരുടെ അംഗീകാരം ആഗ്രഹിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഇവരുടെ കുറഞ്ഞ മാർക്കും പഠനത്തിലെ പിന്നോക്കാവസ്ഥയും മറ്റു ചില പ്രശ്നങ്ങളുടെ ബാഹ്യ ലക്ഷണങ്ങളാകാം. ഇവ യഥാസമയം കണ്ടുപിടിക്കുകയും ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ചികിത്സിക്കുകയും ചെയ്താൽ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ പലതും പരിഹരിക്കുവാൻ കഴിയും. പഠനത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ മൂന്നോ നാലോ ക്ലാസുകളിൽ എത്തുമ്പോഴാണ് പലപ്പോഴും വ്യക്തമാകാറുള്ളത്. ചിലപ്പോൾ വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ തന്നെയും കണ്ടെന്നു വരാം. ഇതിന് പല കാരണങ്ങളുണ്ട്. ശാരീരിക പ്രശ്നങ്ങൾ, ബുദ്ധിപരമായ പ്രയാസങ്ങൾ, വൈകാരിക പ്രശ്നങ്ങളും മനോരോഗങ്ങളും പഠന വൈകല്യങ്ങൾ എന്നിവയാണ് മുഖ്യമായവ. കാഴ്ചശക്തിയും കേൾവിയും ഭാഗികമായി കുറവുള്ള കുട്ടികൾക്ക് ഇങ്ങനെ പിന്നോക്കാവസ്ഥയുണ്ടാകാം പഠനത്തിൽ. കുട്ടികൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയാതെ ഈ വൈകല്യങ്ങളോടെ അവർ വളരുകയും പിന്നീട് പഠന പ്രശ്നങ്ങളായി മാറുകയും ചെയ്യാം. ADHD പോലുള്ള പലതരം വളർച്ചാ വൈകല്യങ്ങളോട് ചേർന്നും ഒരു പരിധിവരെ പഠന പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഉത്കണ്ഠ, ഭയം, വിരക്തി, പ്രതികൂല വിദ്യാലയ അന്തരീക്ഷം, അമിതമായി ശിക്ഷിക്കുന്ന അധ്യാപകർ, അച്ഛനമ്മമാരെ പിരിയാനുള്ള ഭയം, സ്കൂളിൽ പോകാനുള്ള മടി, വീട്ടിലെ ചില സാഹചര്യങ്ങൾ, വിഷാദരോഗം, ഉന്മാദരോഗം, പലതരം ഉത്കണ്ഠ രോഗങ്ങൾ, ഇവയൊക്കെ പഠനം മോശമാകാൻ കാരണമായേക്കാം. എന്നിരുന്നാലും പഠനത്തെ ഒരു ഒറ്റപ്പെട്ട പ്രശ്നമായി കാണുന്നതാണ് ഒരു സ്ഥിരം പ്രവണത. അതിനാൽ തന്നെ പഠന വൈകല്യം എന്നത് ആദ്യ നിഗമനമായി മിക്കവാറും കാണാറുള്ളത് മാറി ചിന്തിക്കണം എന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികൾക്കെല്ലാം തന്നെ വൈകല്യമുണ്ടെന്നോ ബൗദ്ധിക വെല്ലുവിളിയാണെന്നോ കരുതുന്നതും ഒരു തരത്തിൽ തെറ്റാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിനായി പ്രധാനപ്പെട്ട പഠന വൈകല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. വൈകല്യം വായനയിൽ അഥവാ ഡിസ്ലെക്സിയ. വായിക്കുന്നത് ഡിസ്ലെക്സിക് കുട്ടിയെ മടുപ്പിക്കും. ചൂണ്ടുവിരൽ കൊണ്ട് അക്ഷരം

അക്ഷരങ്ങൾ കണ്ടെത്തി മെല്ലെ അറച്ചറച്ചാവും അവന്റെ വായന. അക്ഷരങ്ങൾ വിട്ടുപോവുക, സ്വന്തമായി കൂട്ടിച്ചേർക്കുക, വിരാമചിഹ്നങ്ങൾ ശ്രദ്ധിക്കായിക, ആദ്യത്തെ അക്ഷരം മാത്രം കാണുക, ബാക്കി ഊഹിച്ചു വായിക്കുക എന്നിവയാണ് ഇവരുടെ പ്രത്യേകതകൾ. ഉദാഹരണത്തിന്, സമത്വം എന്ന പദം അവൻ സമാധാനം എന്ന് വായിച്ചെന്നിരിക്കാം. പ്രൊപ്പോർഷൻ എന്ന പദം അവൻ പോർഷൻ എന്ന് ആയിരിക്കാം വായിക്കുക. വരിയും വാക്കുകളും ഇവർക്ക് നഷ്ടപ്പെട്ടു പോകാം. ചിലപ്പോൾ നേരത്തെ വായിച്ച വരികൾ വീണ്ടും വായിച്ചെന്ന് വരും. ഇവർ ഒരേ താളത്തിൽ വായിക്കുകയാണ് പതിവ്. വൈകല്യം എഴുത്തിൽ, ഡിസ്ഗ്രാഫിയ. ഇത്തരം കുട്ടികളിൽ മിക്കപ്പോഴും എഴുത്ത് എന്ന കഴിവ് പേടിസ്വപ്നമായി മാറാറുണ്ട്. വളരെ സാവധാനം എഴുതുക, മോശം കൈയക്ഷരം, വിചിത്രമായ രീതിയിൽ പെൻസിൽ പിടിക്കുക, വരികൾക്കിടയിലെ അകലം തെറ്റുക, വിരാമചിഹ്നങ്ങൾ ഇടാതിരിക്കുക, വലിയ അക്ഷരങ്ങൾ, ദീർഘം, വള്ളി എന്നിവ വിട്ടുപോവുക എന്നിവയാണ് ലക്ഷണങ്ങൾ. ഡിസ്ഗ്രാഫിക് കുട്ടിക്ക് ക്ലാസ് നോട്ട്സ് പൂർണ്ണമായി എഴുതാൻ കഴിയണമെന്നില്ല. ബോർഡിൽ നിന്ന് പകർത്തി എഴുതുക ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. സ്പെല്ലിംഗും വാക്യഘടനയും വ്യാകരണവും മോശമായിരിക്കാം. ചിലർക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയുക എളുപ്പമല്ല. വാക്കുകളും ഇവർക്ക് മാറിപ്പോകാം. ചിലർ സ്വന്തമായി സ്പെല്ലിംഗ് ഉണ്ടാക്കാറുണ്ട്. അക്ഷരങ്ങളുടെ ക്രമം തെറ്റി എഴുതുന്നവരാണ് ചിലർ. ഇനി വൈകല്യം കണക്കിൽ വന്നാൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇവർക്ക് 8 വയസ്സിന് ശേഷവും കൈവിരലുകൾ ഉപയോഗിച്ചേ കണക്കുകൂട്ടാൻ കഴിയൂ. സങ്കലന ഗുണന പട്ടികകൾ ഓർത്തുവെക്കാൻ ഇവർക്ക് കഴിയണമെന്നില്ല. സംഖ്യകൾ ഇവർ മറിച്ച് വായിക്കാം. 16 അവർക്ക് 61 മാറിപ്പോകാം. 3 നിന്ന് 8 കുറയ്ക്കാൻ പറ്റില്ല എന്നിവർ ചിന്തിക്കുകയില്ല. ഉത്തരക്കടലാസിന്റെ ഒരു ഭാഗത്ത് ക്രിയ ചെയ്ത് ഉത്തരം എന്ത് എന്ന് കിട്ടിയാൽ എടുത്തെഴുതാൻ മറന്നേക്കാം. മറ്റു വൈകല്യങ്ങൾ, അമൂർത്തമായ ആശയങ്ങൾ മനസ്സിലാക്കാനും പ്രകടിപ്പിക്കാനുമുള്ള കഴിവില്ലായ്മയാണ് മറ്റൊരു പ്രശ്നം. സമയം നോക്കി പറയലാണ് ഇവർക്ക് ബുദ്ധിമുട്ടുള്ള മറ്റൊരു കാര്യം. ടീച്ചറുടെ പേരോർക്കാനും ഭൂപടം ഉപയോഗിക്കാനും ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാം. ഒന്നിലേറെ നിർദ്ദേശങ്ങൾ ഒന്നിച്ചു നൽകിയാൽ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. സ്വന്തം വിലാസവും ഫോൺ നമ്പർ പോലും ഇവർ മറന്നെന്ന് വരും. പക്ഷേ മറ്റുള്ളവർക്ക് ആവശ്യമെന്ന് തോന്നാത്ത പല കാര്യങ്ങളും ഓർത്തിരിക്കുകയും ചെയ്യും. ഇവർക്ക് അടുക്കും ചിട്ടയും അല്പം പ്രയാസമാകാം. പുസ്തകവും പേനയും എപ്പോഴും നഷ്ടപ്പെട്ടേക്കാം. ഗൃഹപാഠം ചെയ്യാൻ മറന്നുപോകാം. ഇതെല്ലാം തന്നെ എല്ലാ കുട്ടികളിലും ഏറിയും കുറഞ്ഞും കാണാമെന്നിരിക്കെ വൈകല്യ സാധ്യതയുള്ള കുട്ടികളിൽ എങ്ങനെയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഠന വൈകല്യത്തിന്റെ പൊതുവായ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒരു നിശ്ചിത പ്രായത്തിലും ക്ലാസ്സിനും അനുസരിച്ച പഠന കാര്യങ്ങളിലാണ് പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുകൾ കാണാൻ കഴിയുക. 6 വയസ്സ് കഴിഞ്ഞിട്ടും സ്കൂളിലെ പരിശീലനത്തിന് ശേഷവും ഈ പറയുന്ന പ്രയാസങ്ങൾ കുട്ടികളിൽ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുടർച്ചയായി പരിശ്രമിച്ചിട്ടും അക്ഷരങ്ങൾ തെറ്റിയെഴുതുക, വായിക്കുമ്പോൾ വാക്കുകൾ വിട്ടുകളയുക, പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോവുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക, ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ മടി കാണിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ മോശം കൈയക്ഷരം, നിർദ്ദേശങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി അനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രയാസപ്പെടുക എന്നിവയാണ് പ്രധാനമായും കാണാറുള്ളത്. പലപ്പോഴും ഇത്തരം വൈകല്യങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക അധ്യാപകരാണ്. ഒരു ക്ലാസ്സിലെ പല കുട്ടികളെ പഠനത്തിലെ കഴിവുകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ അവർക്ക് അവസരം ലഭിക്കുന്നതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. 1-ഉം 2-ഉം ക്ലാസ്സുകളിൽ വായിക്കുക, എഴുതുക, കണക്കുകൂട്ടുക എന്നിവയ്ക്ക് കുട്ടികളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞാൽ കുട്ടികൾ ഇതിൽ വൈദഗ്ധ്യം നേടും. കുട്ടിയുടെ പൊതുവിലുള്ള ബുദ്ധിശക്തിയും വിപരീതമായി പഠനത്തിൽ മാത്രം കടുത്ത ബുദ്ധിമുട്ടുകൾ കാണുന്നെങ്കിൽ അതിലൊരു വൈകല്യ സാധ്യത പരിഗണിക്കാവുന്നതാണ്. സത്യത്തിൽ പഠനത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പഠന വൈകല്യങ്ങൾ അഥവാ ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ല. പലപ്പോഴും ഇവ രണ്ടും തമ്മിൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. പഠന വൈകല്യങ്ങൾ മസ്തിഷ്കത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. വായന, എഴുത്ത്, ഗണിതം തുടങ്ങിയ പ്രത്യേക മേഖലകളിൽ കുട്ടിക്ക് കഠിനമായ പ്രയാസം അനുഭവപ്പെട്ടേക്കാം. മതിയായ ബുദ്ധിശക്തി ഉണ്ടായിട്ടും ഇത്തരം വിഷയങ്ങളിൽ അവർ പിന്നോട്ടു പോകുന്നതായി കാണാം. എന്നാൽ പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. നേരത്തെ പറഞ്ഞതുപോലെ കാഴ്ചയിലോ കേൾവിയിലോ ഉള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിലെ സാഹചര്യങ്ങൾ, സ്കൂളിലെ അന്തരീക്ഷം, മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ശരിയായ പ്രോത്സാഹനത്തിന്റെ കുറവ് എന്നിവ ഇതിന് കാരണമാകാം. ശരിയായ ശ്രദ്ധയും പരിശീലനവും നൽകിയാൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ സാധിക്കും. പഠന വൈകല്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ എന്ത് ചെയ്യാം? പഠന വൈകല്യങ്ങൾ ഉണ്ടെന്ന് സംശയം തോന്നിയാൽ കുട്ടിയിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾ വൈകല്യമാണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിനായി 2 തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്താം. പഠന വൈകല്യങ്ങൾ നിർണയിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ടെസ്റ്റുകളും ഇതുകൂടാതെ IQ നിർണയവും നടത്തേണ്ടതുണ്ട്. അക്ഷരങ്ങൾ തിരിച്ചെഴുതുന്നത് കണ്ടിട്ടോ എഴുതുമ്പോൾ തെറ്റിക്കുന്നത് കണ്ടിട്ടോ ആ കുട്ടിക്ക് പഠന വൈകല്യമുണ്ട് എന്ന് അവസാന തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. ഇനി വൈകല്യ നിർണയം നടത്തിയെന്നിരിക്കട്ടെ,
കുട്ടിയുടെ പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ

0: ഒരു പരിധിവരെ നികത്തുവാൻ റെമഡിയൽ ട്രെയിനിങ്ങിൽ സ്പെഷ്യലിസ്റ്റായ എഡ്യൂക്കേറ്റർമാരുടെ സേവനം പ്രയോജനപ്പെടുത്താം. അതിനോടനുബന്ധിച്ച മറ്റു പ്രശ്നങ്ങൾക്ക് വേണ്ട വിവിധ തെറാപ്പികളും കുട്ടികൾക്ക് നൽകി സഹായിക്കാനുള്ള സൌകര്യങ്ങൾ ലഭ്യമാണ്. ട്രെയിനിങ്ങുകൾ കൃത്യമായി നൽകുകയും മാതാപിതാക്കൾ ഉത്തരവാദിത്തത്തോടെയുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നത് കുട്ടിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സഹായകമായേക്കും. ചുരുക്കത്തിൽ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും പഠന വൈകല്യം ഉണ്ടാവണമെന്നില്ല. കുട്ടിയുടെ പ്രയാസം കൃത്യമായി മനസ്സിലാക്കാൻ വിദഗ്ധരുടെ, പ്രത്യേകിച്ചും മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടുന്നതാവും ഏറ്റവും ഉചിതം.
1: കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സൈക്കോളജിസ്റ്റും ഏർലി ഇന്റർവെൻഷനിസ്റ്റുമായ ദ്വിതീയ പാതിരമണ്ണ.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിലൂന്നി രാഷ്ട്രമാദ്യം എന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി രാജ്യം ആഗോളതലത്തിൽ ഇന്ന് പുതിയ സ്ഥാനം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സേവനം, സദ്ഭരണം, സമൃദ്ധി എന്നിവയുടെ പാതയിൽ സർക്കാർ ഇനിയും മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷിത ഗർഭകാലവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് ഇന്ന് 10 വർഷം. രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP Nadda ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. 75 രൂപയുടെ പ്രത്യേക സ്മരണിക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിന് 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഈ സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു.

0: എന്നുള്ള വ്യാപാരം സഞ്ചാരം എന്നിവയുടെ കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. വയനാട് കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T.Siddiq. നിലവിൽ 433 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം ഉന്നതതല യോഗത്തിന് ശേഷം സുൽത്താൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത്, രണ്ടെണ്ണത്തിന്റെ റിസൾട്ട് ഇന്നലെ വന്നു. ആ രണ്ട് റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനും ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയുണ്ട്. ഈ ഇടത്തുള്ളതായ മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് നേതൃത്വം കൊടുക്കും.
0: സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി K.Muralidharan ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി, ചെറുകിട കർഷകരുടെ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. UN രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P.Harish ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 16 മുതൽ 30 വരെ ലഭ്യമാകും. രണ്ട് ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. രണ്ടാം ഘട്ടത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
3: സംസ്ഥാനത്ത് 2026 ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയാണ് ഒന്നാം ഘട്ട സെൻസസ് നടപടികൾ നടക്കുക. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ കെട്ടിടങ്ങളും പ്രധാന ലാൻഡ്മാർക്കുകളും ഉൾപ്പെടുത്തി ലേഔട്ട് മാപ്പ് തയ്യാറാക്കുകയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. 34 ചോദ്യങ്ങളാണ് ഒന്നാം ഘട്ട സെൻസസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റ് അംഗങ്ങൾക്കോ ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ SE.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വിവരങ്ങൾ നൽകാവുന്നതാണ്. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെയും സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാം. കെട്ടിട നമ്പർ, സെൻസസ് ഹൌസ് നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷനിൽ നൽകേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തൃശൂർ, ചേറൂർ, വില്ലിടം മേഖലയിൽ ഇന്ന് മിന്നൽ ചുഴലിയുണ്ടായി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന്

0: മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മേഖലയിൽ വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായാൽ ദക്ഷിണ ബൈറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കി. ശാശ്വതമായ വെടിനിർത്തലാണ് ആഗ്രഹിക്കുന്നതെന്നും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇറാനും ഇന്നലെ നടത്തിയത്. കോംഗോയിലെ എബോള വ്യാപനം ചെറുക്കുന്നതിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഗ്വാണ്ടയിലെത്തിയ അദ്ദേഹം രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മറ്റു രാജ്യങ്ങളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഏകോപനം ശക്തിപ്പെടുത്തണമെന്നും ഉഗാണ്ടൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. എബോള വ്യാപനം തടയുന്നതിനായി ഉഗാണ്ട നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഫിലിപ്പീൻസ് ഭൂചലനത്തിൽ മരണസംഖ്യ 37. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെയാണുണ്ടായത്. 500-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20,000-ത്തോളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി സമയം 1:00. ഇപ്പോൾ മഞ്ഞണി പൂനിലാവ്.

കാർത്തിക എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് മഞ്ഞടിപ്പൂനിലാവിൽ ഇന്നാദ്യം. വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം MS ബാബുരാജ്.

യേശുദാസ് പാടിയ ഗാനം രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം കളിത്തോഴി.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9491 9621 9491 5921 9491 5921 ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. മഞ്ഞണിപ്പൂനിലാവിൽ ഇനി അമ്പലപ്രാവ് എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ ഗാനം, പി ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശിക്ഷ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

അറിയിപ്പ്. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അയിരൂർ മോഹൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9496593 1. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9496593 1. അതിഥി ചലച്ചിത്ര നടൻ അയിരൂർ മോഹൻ. അറിയിപ്പ് കഴിഞ്ഞു.

കള്ളിയങ്കാട്ട് നീലി എന്ന ചിത്രത്തിലെ ഗാനമാണ് മഞ്ഞിനിപ്പൂനിലാവിൽ അടുത്തത്. എസ് ജാനകി പാടിയത്. ബിജു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

എസ് ജാനകി പാടിയ മറ്റൊരു ഗാനം. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം, ചിത്രം പച്ച വെളിച്ചം.

എന്നീ വരികൾ എഴുതി സലിൽ ചൗധരി ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം. ചിത്രം ഈ ഗാനം മറക്കുമോ.

അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00 പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495954321, 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00. അറിയിപ്പ് കഴിഞ്ഞു. മഞ്ഞണിപ്പൂനിലാവിൽ ഇനി ദൃക്സാക്ഷി എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

ചിറയിൻ കീഴ് രാമകൃഷ്ണൻ നായരുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയിരിക്കുന്നു. യേശുദാസും മാധുരിയും പാടിയ ഗാനം, ചിത്രം നിവേദ്യം.

എസ് ജാനകി പാടിയ ഗാനം. രചന വയലാർ രാമവർമ്മ. സംഗീതം സലിൽ ചൌധരി. ചിത്രം നീല പൊന്മാൻ.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 41-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, പ്രവീൺരാജ് കിളിമാനൂർ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
2: സാധാരണ കുറ്റാന്വേഷണം പ്രതിയുടെ കുറ്റസമ്മതത്തോടെ അവസാനിക്കുമെങ്കിൽ പെട്രോവിച്ചിന്റെ കുറ്റാന്വേഷണം അവിടെ ആരംഭിക്കുന്നതേയുള്ളൂ. നാടകത്തിന്റെ ഈ ഭാഗത്ത് നായകൻ പെട്രോവിച്ചാണെന്ന് തോന്നുന്നു. യഥാർത്ഥ നായകൻ രണ്ടു സ്ത്രീകളെ തലമണ്ട തകർത്തു കൊന്ന റസ്കോൾനിക്കോവ് ഇപ്പോഴല്പം പരുങ്ങലിലാണ്. റഷ്യയിലാണ് കഥ നടക്കുന്നത്. 160 വർഷം മുൻപ് 1917 ഒക്ടോബർ വിപ്ലവത്തിന് പീറ്റേഴ്സ്ബർഗിൽ ഞാറ്റടി ഒരുക്കുന്ന കാലത്ത് പട്ടണപ്പാടത്തിലേക്ക് പറിച്ചുനട്ട കതിർക്കനമേറ്റാൻ കെൽപ്പുള്ള ഒരു കിളിർപ്പായിരുന്നു നിക്കോ. അലിയോവിനെ എന്നു പേരുള്ള അടുത്ത് വളർന്നു വന്ന ഒരു കളയെ പിഴുതെടുത്തു നിക്കോവ്. പിന്നൊരു പേമാരിയും കൊടുങ്കാറ്റും പ്രളയവും. കത്തുന്ന മെഴുകുതിരിക്ക് ചുറ്റും ഈയാമ്പാറ്റ പറക്കുന്നതുപോലെ ഭ്രമണം ചെയ്യുകയാണ് പെട്രോവിച്ചിനു ചുറ്റും നിക്കോവ്. ഇപ്പോൾ ഈയാമ്പാറ്റ തലകുത്തി തീയിലേക്ക് വീഴുമോ, അതോ പാറ്റയുടെ ചിറകടിക്കുന്ന കാറ്റിൽ തീ അണഞ്ഞു പോകുമോ? കാത്തിരുന്നു കാണാം.
3: അല്ല സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കുറ്റവാളികളുടെ മനഃശാസ്ത്രം പഠിപ്പിക്കാനാണോ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്?
4: കണ്ടോ കണ്ടോ കണ്ടോ, കുറ്റവാളികളെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞരമ്പ് രോഗികളാണ്. കോപം നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ, എടുത്തു ചാട്ടക്കാർ. ഇത്തരക്കാരെല്ലാം ഞങ്ങളുടെ സ്വർണ്ണ ഖനിയാണ് കേട്ടോ.
3: ഇതൊരു പാഠമാണ്. പൂച്ച എലിയെ ഇട്ട് തട്ടിക്കളിപ്പിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് സാർ.
4: കത്തുന്ന മെഴുകുതിരികൾക്ക് ചുറ്റും ഈയാമ്പാറ്റ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ അവൻ എന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ക്രമേണ അവന് സ്വാതന്ത്ര്യത്തോടുള്ള ആകർഷണം നഷ്ടപ്പെടും. എന്തിനധികം അയാൾ തന്നെ വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് തരും.
5: ഇയാൾ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ കരുതിയതിലും വലിയ ബുദ്ധിമാൻ. എന്നാൽ ഇതിനു പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. എന്നെ പേടിപ്പിക്കാനുള്ള നാടകങ്ങൾ.
4: ഹേ റസ്കോൾനിക്കോ, നിങ്ങൾ വല്ലതും പറഞ്ഞോ?
6: പറഞ്ഞു പറഞ്ഞു, മനസ്സിലെന്തോ പറഞ്ഞു. ഞാനത് കേട്ടു.
4: നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെന്ന് തോന്നുന്നു.

0: ഏറ്റവും ബുദ്ധിപരമായ രീതിയിൽ പഠനമുറിയിലിരുന്ന് ആസൂത്രണം ചെയ്തതുകൊണ്ടാണ് അതിന് സാധിച്ചത്.
1: ബുദ്ധിപരമായി നീങ്ങുന്ന യുവാക്കൾ സ്വയം പരിധികൾ ലംഘിക്കുന്നെന്ന് മനസ്സിലാക്കുന്നില്ല. ഇന്നലെ നിങ്ങൾ വിവേകപൂർവം പ്രകടിപ്പിച്ചതുപോലെ അവൻ അതിബുദ്ധിയോടെ ഭംഗിയായി നുണ പറയും. ഹേ, എന്താണ് നിങ്ങൾ ഇങ്ങനെ വിളർത്തു പോയത്? ഈ മുറിയിൽ ശുദ്ധവായുവിന്റെ സഞ്ചാരമില്ലാഞ്ഞിട്ടാണോ? ഞാൻ ജനാല തുറന്നിടാം.
0: ഏയ്, വേണ്ട സർ, വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സർ ബുദ്ധിമുട്ടണ്ട, വേണ്ട.
1: വേണ്ടെങ്കിൽ വേണ്ട. എന്റെ സംസാരം നിങ്ങൾ അസ്വസ്ഥനാക്കുന്നു അല്ലേ? ഞാനത് മനസ്സിലാക്കുന്നു.
0: ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാനാണ് ആ വൃദ്ധയെയും അവരുടെ സഹോദരി ലിസവറ്റയും കൊന്നതെന്ന്. അതായത് നിങ്ങൾ സംശയിക്കുന്ന കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. ഇത്തരം സംസാരം കേട്ട് ഞാൻ മടുത്തു. നിങ്ങൾക്ക് നിയമാനുസൃതമായി വിചാരണ ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തുക. പക്ഷെ വെറുതെ ഇട്ട് എന്നെ ഇങ്ങനെ അപഹസിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഞാൻ അനുവദിക്കില്ല.
1: നല്ലവനായ ദൈവമേ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് എന്തു പറ്റി?
0: ഞാൻ അനുവദിക്കില്ല സർ, അനുവദിക്കില്ല.
1: ഏ, കുറച്ച് ശുദ്ധവായു ശ്വസിക്കൂ, നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കൂ. നിങ്ങൾക്ക് തീരെ സുഖമില്ല, വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ അസ്വസ്ഥത മാറും, വേഗം സുഖപ്രാപിക്കുകയും ചെയ്യും.
0: വേണ്ട, എനിക്ക് വെള്ളം വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല.
1: അതെ, നിങ്ങൾക്ക് ചെറിയൊരു ആഘാതമുണ്ടായി. നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പഴയ അസുഖം വീണ്ടും വരുത്തിവെക്കും. ഹാ, ഇന്നലെ ലൂഷിൻ എന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങളൊന്നിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുപാട് സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
0: അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞു?
1: അതെ, എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടെന്താ? റസ്കോൾനിക്കോവ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് അതിനേക്കാൾ കൂടുതൽ അറിയാം. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം. രാത്രിയിൽ മുറി വാടകയ്ക്ക് കിട്ടുമോ എന്നറിയാനായി നിങ്ങൾ ആ കെട്ടിടത്തിൽ പോയതും ബെല്ലടിച്ച് പുറത്ത് കാത്തുനിന്നതും രക്തം എവിടെയെന്ന് ചോദിച്ച് ജോലിക്കാരനെയും കാവൽക്കാരനെയും അമ്പരപ്പിച്ചതും എല്ലാം എനിക്കറിയാം. അതെ, അപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ നന്നായി എനിക്കറിയാം, എനിക്കറിയാം.
0: ഞാൻ ആ കെട്ടിടത്തിൽ പോയതിനെ കുറിച്ച് എങ്ങനെയാണ് ലൂഷൻ അറിഞ്ഞത്?
1: അയാൾ തന്നെ അതെന്നോട് പറഞ്ഞു. ഞങ്ങൾ നിയമ നടപടിക്കിടെ ഇതേ രീതിയിലൊരു കേസ് കേൾക്കാനിടയായി. മനഃശാസ്ത്രപരമായ കേസ്, അസുഖകരമായ കേസ്, കൊലക്കുറ്റം ഏറ്റെടുത്ത ഒരാളുടെ കേസ്. അയാൾ കൊലയാളിയല്ലെങ്കിലും വെറുതെ ആ കുറ്റം സമ്മതിച്ചു.
0: അതെങ്ങനെ? അതെങ്ങനെ നിരപരാധി കുറ്റവാളിയായി?
1: ഒരുതരം ചിത്തഭ്രമമാണത്. അയാൾ യാദൃശ്ചികമായി ആ കൊലപാതകികൾക്ക് അവസരമൊരുക്കി. അത് മനസ്സിലാക്കിയപ്പോൾ അയാളുടെ മനസ്സാകെ തകർന്നു. അനാവശ്യ കാര്യങ്ങൾ വിഭാവന ചെയ്യാൻ തുടങ്ങി. താൻ തന്നെയാണ് കൊലപാതകി എന്ന് നിർബന്ധം പിടിച്ചു. ഒടുവിൽ ഹൈക്കോടതി അയാളെ വെറുതെ വിട്ടു.
0: അത് സാധ്യമാണോ? എനിക്ക് ചിത്തഭ്രമം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നലെയും നിങ്ങൾ അത് പറഞ്ഞു, ഊന്നി പറഞ്ഞു.
1: റസ്കോൾനിക്കോ, നിങ്ങളാകെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങൾ യഥാർത്ഥ കുറ്റവാളിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ആയിരുന്നെങ്കിൽ സ്വബോധത്തോടെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് സമ്മതിച്ചേനെ.
0: എന്താണ് ഇയാൾ പെട്ടെന്ന് നിറം മാറുന്നത്? ഇത് ഇയാളുടെ ഒരു തന്ത്രമായിരിക്കും, അന്വേഷണത്തിന്റെ കൗശലം.
1: ഇനി മറ്റൊരു കാര്യം, നിങ്ങളുടെ സുഹൃത്ത് എന്റെ ബന്ധു റസുമുഖിനെ കുറിച്ചാണ്. അവൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ലല്ലോ എന്റെ അടുത്ത് വന്നത്. അതിൽ നിങ്ങളുടെ പങ്ക് മറച്ചുവെച്ചില്ലല്ലോ. നിങ്ങളുടെ പ്രേരണ മൂലമാണ് അവൻ വന്നതെന്ന് നിങ്ങൾ ഊന്നി പറയുന്നു.
0: നിങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണ്. എല്ലാ കാര്യങ്ങളും വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്നെ നിങ്ങൾ ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു.

0: എന്തൊരു സൂത്രശാലിയാണ് നിങ്ങൾ. ഓ,
1: അപ്പോ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല അല്ലേ? നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു. റസ്കോൾനിക്കോവ്, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അസുഖം അത് നിസ്സാരമായി തള്ളിക്കളയരുത്. നിങ്ങളുടെ അമ്മയും സഹോദരിയും ഇപ്പോൾ പീറ്റേഴ്സ്ബർഗിൽ എത്തിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കണം, അവരെ ആശ്വസിപ്പിക്കണം. അത് ചെയ്യാതെ നിങ്ങളവരെ ഭയപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്.
0: അതിന് നിങ്ങൾക്കെന്താ? നിങ്ങൾക്കതെങ്ങനെ അറിയാം? എന്തിനാണ് അതിൽ ഇത്ര താല്പര്യം? ഇതിന്റെ അർത്ഥം തന്നെ എന്നെ പിന്തുടരുന്നു എന്നല്ലേ?
1: ആ, നിങ്ങൾ പിന്നെയും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് സംശയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നെങ്കിൽ ഈ വിധത്തിലാണോ ഞാൻ പ്രതികരിക്കുക? ചോദ്യം ചെയ്യും, ഔദ്യോഗിക രീതിയിൽ ഞാൻ തെളിവെടുത്തേനെ, നിങ്ങളുടെ താമസ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയേനെ, ഒരുപക്ഷെ നിങ്ങളെ അറസ്റ്റ് ചെയ്തേനെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പേരിൽ ഒരു സംശയവുമില്ല.
0: സാർ, നിങ്ങൾ എന്നെ പരിഹസിക്കുന്നു, നിങ്ങൾ നുണ പറയുന്നു.
1: ഏയ്, നിങ്ങളാണ് കുറ്റവാളി എന്ന് ആര് പറഞ്ഞു? കുറ്റവാളി കുറ്റം സമ്മതിച്ചല്ലോ.
0: ആരാണ് കുറ്റവാളി?
1: നിക്കോള പെയിന്റർ.
0: അല്ല, അല്ല, അല്ല.
1: നിക്കോളയെ കൊണ്ടുവരൂ, ആ ഇരട്ട കൊലക്കുറ്റത്തിന്റെ പ്രതി.
2: സാർ, ഞാനാണ്, ഞാനാണ് ആ കൊലപാതകി.
1: ആരെ കൊന്നു?
2: അലിയാന ഇവാനോവിനെയും അവരുടെ സഹോദരി ലിസവിറ്റയെയും.
1: എന്ത് ആയുധം ഉപയോഗിച്ചാണ് കൊന്നത്?
2: കോടാലി കൊണ്ട്. ഞാനത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു.
1: നിങ്ങൾ ഒറ്റയ്ക്കാണോ ആ കൃത്യം ചെയ്തത്?
2: അതെ.
1: മിസ്റ്റർ റസ്കോൾനിക്കോ, നിങ്ങൾക്ക് പോകാം. യഥാർത്ഥ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ജോലി കുറഞ്ഞു. ഇനി എന്റെ ജോലി തുടങ്ങുന്നില്ലേയുള്ളൂ. മനസ്സിലായോ? ഏ ആ

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 41-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, നിക്കോള, പ്രവീൺ രാജ് കിളിമാനൂർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ.

0: മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി കവരത്തി 1152 kHz. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോ ഹേഡ്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഹലിമ ബീഗം കടപ്രത്തേയിലും.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം നവാബ് ഈദ് ഫാത്തിമ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, തുടർന്ന് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, ദീപു വിശേഷം, തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കല്ലറ ആയുർവേദ സെക്രട്ടറി ഡോക്ടർ സുഭാഷ് പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ഹലോ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
1: ഞാൻ നവാൽ ഈദ് ഫാത്തിമ.
0: നവാൽ ഈദ് ഫാത്തിമ അല്ലേ?
1: അതെ. ആ ശരിയാ.
0: നല്ല വെറൈറ്റി പേരാണല്ലോ ഇത്. ആരാ ഈ പേര് സെലക്ട് ചെയ്തത്?
1: പാരന്റ്സ് ആണ്.
0: ഇതിന്റെ മീനിങ് എന്തെന്നാ നവാൽ ഈദ് ഫാത്തിമ?
1: നവാൽ എന്ന് വെച്ചാൽ

0: അള്ളാഹു കൊടുത്തൊരു സമ്മാനം ഉണ്ട്. പിന്നെ ഈദ് ഞാൻ പെരുന്നാളിലാണ് ജനിച്ചുകൊണ്ടിട്ടതാണ്.
1: ഓ ഓ, ഏത് പെരുന്നാളിലെന്നാ?
0: ചെറിയ പെരുന്നാളാണ്.
1: ഓ, പിന്നെ ഫാത്തിമ. ഓക്കെ, നവാൽ, ഇത് ഫാത്തിമ. എന്തായാലും നല്ല വെറൈറ്റി പേര്, നല്ല അടിപൊളി പേരാട്ടോ. എന്തായാലും ഒരു പ്രാവശ്യം കേട്ടാലോ പിന്നെ മറന്നു പോവില്ല ഈ പേര്. ആദ്യമായിട്ട് കേൾക്കുന്ന പേരായിരിക്കും എല്ലാവർക്കും. അപ്പൊ ഈദിന്റെ അന്ന് ജനിച്ചത് കൊണ്ട് ഈദെന്നും കൂടി ചേർത്തു പേരില്. പിന്നെ നവാൽ എന്ന് പറഞ്ഞാല് ദൈവത്തിൽ നിന്നുള്ള വിലപ്പെട്ട ഒരു സമ്മാനം. അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട് കുട്ടികളായിട്ട്?
0: മൂന്ന് പേര്. ഞാനും രണ്ട് അനിയന്മാരുണ്ട്.
1: ഓ, രണ്ട് അനിയന്മാരാണ്. അനിയന്മാരൊക്കെ ഏത് ക്ലാസ്സിലായി?
0: ഒരാളിപ്പോ നയൻത്തിലാണ്, പിന്നെ ഏറ്റവും ഇളയ അനിയൻ ഇപ്പൊ LKGയിലാണ്.
1: ഓ, നവാൽ, ഇത് ഫാത്തിമ. അങ്ങനെയാണല്ലോ പേര്. അപ്പൊ സാധാരണ എല്ലാവരും എങ്ങനെയാ വിളിക്കുന്നത്? ഫാത്തിമ എന്നാണോ? നവാൽ എന്നാണ് കൂടുതലും വിളിക്കാറല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ തന്നെ വിളിക്കാം നവാൽ. എന്തായാലും നല്ല അടിപൊളി പേരാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ പേര്. രണ്ട് അനിയന്മാരും പിന്നെ ബാപ്പയും ഉമ്മയാണ് അല്ലേ കൂടെ ഉള്ളത്? മോളിപ്പോ ഏത് ക്ലാസ്സിലാണ്?
0: ഞാൻ
1: ഇപ്പൊ ലെവൻത്തിലോട്ടാണ്. ഓക്കെ, ഏതാ സ്കൂള്?
0: ടെൻത്ത് ഞാൻ കെവിയിലായിരുന്നു, ഇപ്പൊ ടോക്കച്ച് ആണ്, കൊച്ചിയിലാണ്.
1: ഓ, പ്ലസ് വൺ കൊച്ചിയിലാണോ? അതെന്താ അങ്ങനെ ഒരു ചേഞ്ച്?
0: ചേഞ്ച് മീൻ ഇവിടെ കൊച്ചിയില് കുറച്ചും കൂടി ലൈക് റീസോഴ്സസ് കൂടുതലാണല്ലോ, പിന്നെ എൻട്രൻസിനും അതിനൊക്കെ ആയിട്ട് ബെറ്റർ ആണെന്ന് തോന്നി.
1: അങ്ങനെയാണ്. ഇപ്പൊ എൻട്രൻസിന്റെ കോച്ചിങ്ങിനും അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടോ?
0: ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കുറച്ച് കഴിഞ്ഞ് പോവാൻ പ്ലാൻ ഉണ്ട്.
1: ഓക്കെ, അപ്പൊ എങ്ങനെ പഠിത്തത്തിനോടൊപ്പം തന്നെ അതും കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ? എന്തായാലും ശ്രമിക്ക. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. അപ്പൊ ആദ്യം കുറച്ച് ചോദ്യങ്ങളാവാം. എങ്ങനെയാ നവാൽ, നമ്മുടെ പരിപാടി കേട്ടിരുന്നോ? ഗ്രീൻ ക്വിസ്
0: കേട്ടിരുന്നോ?
1: ഓക്കെ, അപ്പൊ നമ്മുടെ 10 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇതിൽ 5 ചോദ്യങ്ങൾക്കുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് വരണം, എന്നാലേ നമുക്ക് സമ്മാനം തരാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യവും ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്നതുമായ മണ്ണ് ഏതാണ്?
0: ഏത് കൃഷിയുടെ?
1: പരുത്തി കൃഷിക്ക്.
0: ബ്ലാക്ക് സോയിൽ.
1: ബ്ലാക്ക് സോയിൽ, ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇതിനെ നമുക്ക് ശരിക്കും കറുത്ത മണ്ണെന്ന് മാത്രമല്ല, കറുത്ത പരുത്തി മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും റിഗർ മണ്ണ് അല്ലെങ്കിൽ റിഗർ സോയിൽ എന്നും കൂടി അറിയപ്പെടാറുണ്ട്. ഇതിന്റെ വെറൈറ്റി പേരുകളാണത്. പിന്നെ ഡെക്കാൻ പീഠഭൂമിയിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ലാവ തണുത്തുണ്ടായ ബസാൾട്ട് പാറകൾ പൊടിഞ്ഞാണ് ഈ മണ്ണ് രൂപപ്പെടുന്നത്. ഈ മണ്ണിൽ കളിമണ്ണിന്റെ, അതായത് നമ്മുടെ ക്ലേയുടെ അംശം വളരെ കൂടുതലായുള്ളതിനാൽ തന്നെ ഇതിന്റെ കൂടുതൽ കാലം ഈർപ്പം പിടിച്ചു നിർത്താൻ ഈ മണ്ണിന് സാധിക്കാറുണ്ട്. നമ്മുടെ ഈ കോട്ടൺ കൃഷിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതും ഈർപ്പമാണ്. അതിന് ഈർപ്പം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ണ്, കറുത്ത മണ്ണ് അതിന് അനുയോജ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്, 2023 ISRO വിക്ഷേപിച്ച് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിൽ വിജയകരമായി ഇറങ്ങിയ ചാന്ദ്ര ദൌത്യത്തിന്റെ പേര് എന്താണ്? വട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലൂണാർ മിഷൻ ലോഞ്ച്ഡ് ബൈ ISRO ഇൻ 2023 ദാറ്റ് സക്സസ്ഫുള്ളി ലാൻഡഡ് ഓൺ ദ മൂൺസ് സൗത്ത് പോൾ?
0: ചന്ദ്രയാൻ 3.
1: വെരി ഗുഡ്, ഉത്തരം ശരിയാണ്. 2023 August 23 ഈ ചരിത്ര നേട്ടം നമ്മുടെ ഇന്ത്യ കൈവരിക്കുന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയതും ഈ ചരിത്ര ദൌത്യമായിരുന്നു. ചാന്ദ്ര ദൌത്യങ്ങളുടെ ഭാഗമായി 2028 ചന്ദ്രയാൻ 4 വിക്ഷേപിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ ഇപ്പോൾ ISRO ഉള്ളത്. ഇപ്പൊ 2 ചോദ്യങ്ങൾ ചോദിച്ചു, 2 ആൻസർ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ ആലോചിച്ചത്, മോളിപ്പോ സയൻസ് ആണല്ലോ എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോ ഞാൻ വിചാരിച്ചു സോഷ്യൽ ഭാഗത്ത് നിന്ന് ചോദിച്ചാൽ ആൻസർ കിട്ടൂല എന്നാ കരുതി. അപ്പൊ എന്തായാലും ആൻസർ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, പിന്നെ അനിയന്മാരൊക്കെ ഇപ്പൊ എവിടെയുള്ളത്? കവരത്തിയിലാണോ?
0: കൊച്ചി തന്നെയാണ്.
1: എല്ലാവരും കൊച്ചിയിലാണോ? ഓക്കെ, അപ്പൊ ബാപ്പ ഉമ്മ അവരൊക്കെ എന്താ ചെയ്യുന്ന അവിടെ?
0: ബാപ്പ മാത്രം കവരത്തിയിലാണ് ഇപ്പൊ, ഉമ്മയും ഞങ്ങൾ മൂന്നുപേരും കൊച്ചിയിലോട്ട് വന്നു.
1: മോളുടെ പഠിത്തത്തിനായിട്ട് അവര് വന്ന് നിക്കാണോ അവിടെ? ഓക്കെ, അപ്പൊ അനിയനോ, നമ്മുടെ 9 പഠിക്കുന്ന അനിയനുണ്ടെന്ന് പറഞ്ഞു.
0: അവനും ഇപ്പൊ ഞാൻ പോകുന്ന സെയിം സ്കൂളിലോട്ട്.
1: ഓ, അങ്ങനെ. അപ്പൊ ഫാമിലി ആയിട്ട് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിരിക്കാണ്. അപ്പൊ ബാപ്പ ഇവിടെ വർക്ക് ചെയ്യാണോ കവരത്തിയില്? ഏത് ഡിപ്പാർട്ട്മെന്റ്?

0: എൽഡിസിയിലാണ്,
1: ഓ
0: ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ.
1: അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ മോള് 10 വരെ പഠിച്ചത് ഇവിടെ കെവിയിലാണോ?
0: ആ 10 വരെ കെവിയിലാണ്, ബട്ട് 10th മാത്രമാണ് ഞാൻ കവരത്തിയിലെ കെവിയിൽ പഠിച്ചത്. അതിനു മുമ്പ് കൊച്ചിയിലെ കെവിയിലേക്ക്.
1: ഓ, അതെന്താ പിന്നെ അങ്ങനെ തിരിച്ചു പിന്നെ കവരത്തിയിലേക്ക് പിന്നെ എന്താ വന്നേ?
0: അത് വാപ്പയുടെ ട്രാൻസ്ഫർ തന്നായിരുന്നു. വാപ്പയ്ക്ക് കൊച്ചിയിൽ നിന്ന് കവരത്തിയിലോട്ട് ട്രാൻസ്ഫർ കിട്ടിയപ്പോ വന്നതായിരുന്നു.
1: ഓ, അങ്ങനെ 1 വർഷമാണ് കവരത്തിയിൽ പഠിച്ചത് അല്ലേ?
0: ആ അതെ.
1: ഓ, ബാക്കി മൊത്തം കൊച്ചിയിൽ തന്നെയാണോ പഠനമൊക്കെ?
0: ആ അതെ.
1: ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
0: ആ
1: മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു?
0: രാജേന്ദ്ര പ്രസാദ്.
1: ഉത്തരം ശരിയാണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തിന്റെ ഭരണകാലം ഏതാന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? ഓർക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി. അത് പറഞ്ഞരട്ടെ എന്നാ? 1950 ജനുവരി 26 മുതല്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് മുതല് 1962 മെയ് 13 വരെയാണ് അദ്ദേഹം ഈ പദവി വഹിച്ചത്. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന വ്യക്തിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. ഓക്കെ, ഹാരി പോട്ടർ എന്ന പരമ്പര രചിച്ചത് ആരാണ്?
0: ജെ കെ റൗളിംഗ്.
1: വെരി ഗുഡ്, ഉത്തരം ശരിയാണ്. പ്രശസ്തമായ ഹാരി പോട്ടർ പരമ്പര രചിച്ചത് ബ്രിട്ടീഷ് എഴുത്തുകാരിയായ JK റൗളിംഗ് ആണ്. മാന്ത്രിക വിദ്യാർത്ഥിയായ ഹാരി പോട്ടറുടെയും സുഹൃത്തുക്കളുടെയും കഥ പറയുന്ന ഈ പരമ്പരയിൽ ആകെ 7 നോവലുകളാണുള്ളത്. എങ്ങനെയാ മോള് വായിച്ചിട്ടുണ്ടോ?
0: വായിച്ചിട്ടില്ല, മൂവി കണ്ടിട്ടുണ്ട്, വായിക്കണമെന്നുണ്ട്.
1: ഓക്കെ, 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.
0: ആ
1: 5ാമത്തെ ചോദ്യം നമ്മുടെ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ലക്ഷദ്വീപിലെ ആദ്യത്തെ UT ലെവൽ ശാസ്ത്രോത്സവം നടത്തിയത് ഏതു ദ്വീപിൽ? ഇതിൽ ഓവറോൾ കിരീടം നേടിയ ദ്വീപ് ഏത്? ഇതിന് വേണമെങ്കിൽ ഞാനൊരു ക്ലൂ തരാം. ക്ലൂ തരട്ടെ? നമ്മുടെ ലക്ഷദ്വീപിലെ വേണമെങ്കിൽ നമുക്ക് മെയിൻ ഐലൻഡ് എന്ന് പറയാം അതിനെ. കവരത്തിയാണ്. ഉത്തരം ശരിയാണ്, വെരി ഗുഡ്, കവരത്തിയാണ്. രണ്ടിന്റെ ആൻസർ അത് തന്നെയാണ് കേട്ടോ. ലക്ഷദ്വീപിൽ ആദ്യമായിട്ട് UT ലെവൽ ശാസ്ത്രോത്സവം നടത്തിയത് കവരത്തി ദ്വീപിലാണ്. അതില് ഓവറോൾ കിരീടം നേടിയതും കവരത്തി ദ്വീപ് തന്നെയാണ്. 6th question, പാതിര സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? വിച്ച് കൺട്രി ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് ദി മിഡ് നൈറ്റ് സൺ?
0: ജപ്പാനല്ല.
1: ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു പേര് വരുന്നുണ്ട്, പക്ഷെ ജപ്പാനല്ല. ഇത് ആർട്ടിക് സർക്കിളിലുള്ളതാണ്.
0: നോർവേ ആണോ?
1: വെരി ഗുഡ്, വെരി ഗുഡ്, പറഞ്ഞു പറഞ്ഞു നവാൽ, ശരിയാണ്. നോർവേ ആണ് ഉത്തരം, ശരിയാണ്, വെരി ഗുഡ്. ഇപ്പൊ മോൾ ഇപ്പൊ പറഞ്ഞ ഒരു ആൻസർ ഉണ്ടായിരുന്നല്ലോ, ഫസ്റ്റ് പറഞ്ഞത് ജപ്പാൻ എന്ന്. റൈസിംഗ് സൺ, ഉദയ സൂര്യന്റെ നാട് എന്നാണ് ജപ്പാനെ അറിയപ്പെടുന്നത് അല്ലേ. ഇത് പാതിരാ സൂര്യന്റെ നാട്. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. എന്നാൽ സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം ആരംഭിക്കുകയും അതേപോലെ തന്നെ അസ്തമിക്കുമ്പോൾ നമ്മുടെ ഒരു ദിവസം അവസാനിക്കുകയും ചെയ്യും അല്ലേ. അങ്ങനെയാണ് നമ്മുടെ കണക്ക് കൂട്ടല്. എന്നാൽ സൂര്യൻ അസ്തമിക്കാതെ ഇരുന്നാലോ എന്ത് സംഭവിക്കും? എങ്ങനെയുണ്ടാവും സൂര്യൻ അസ്തമിക്കാതെ ഇരുന്നാൽ? നമ്മുടെ ഇവിടെ അതിന്റെ ഒരു പ്രശ്നം വരും. എന്നാൽ യൂറോപ്പില് 4 മാസം തുടർച്ചയായി സൂര്യൻ അസ്തമിക്കാത്ത ഒരു സ്ഥലമുണ്ട്. അർദ്ധരാത്രിയിലെ സൂര്യന്റെ നാട് അല്ലെങ്കിൽ പാതിരാ സൂര്യന്റെ നാട് എന്നും അറിയപ്പെടാറുള്ള നോർവെയാണ്. ഇതിലെ നോർവേ മാത്രമല്ല, ആർട്ടിക് സർക്കിളിന്റെ പ്രദേശങ്ങളിലാണ് ഈ ഒരു പ്രതിഭാസം സംഭവിക്കുന്നത്. സ്വീഡൻ, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, അലാസ്ക, കാനഡ, ഈ രാജ്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നമ്മളിപ്പോ 6 ചോദ്യങ്ങൾ ചോദിച്ചു, ഇനി കുറച്ച് വിശേഷങ്ങളിലേക്ക് വരാം. എനിക്ക് മോളുടെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനൊരു ആകാംക്ഷ, അതുകൊണ്ടാണ് അട്ട ചോദിക്കുന്നത്. നവാൽ അപ്പോ ബിത്രോ ദ്വീപാണ് സ്വദേശം അല്ലേ?
0: അതെ, എന്റെ പാരന്റ്സ് രണ്ടുപേരും അവിടെ ബിത്രയിൽ നിന്നാണ് രണ്ടുപേരും.
1: ഓ, അപ്പൊ നവാല് നേരത്തെ കേരളത്തിലാണ്, കൊച്ചിയിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ പഠിക്കുന്ന ടൈമിലൊക്കെ വെക്കേഷൻ ഉണ്ടാവുമ്പോ പോവാറുണ്ടോ നാട്ടിലേക്ക്? അങ്ങനെ. അപ്പൊ നാടൊക്കെ ബിത്രയൊക്കെ ഇഷ്ടമാണോ?
0: ഇഷ്ടമാണ്.
1: ബോറിംഗ് ആവില്ലേ ബിത്ര? കാരണം നമ്മളിപ്പോ മോള് കൂടുതലും അവിടെ പഠിച്ച ഒരാളാണ്. അപ്പൊ അവിടുത്തെ ഒരു വലിയ ഒരു സ്ഥലത്തിൽ നിന്നൊക്കെ വന്നിട്ട് ബിത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ഒരു ഐലൻഡുമാണ്. അപ്പൊ അവിടെ നിൽക്കുമ്പോ ഒരു ബോറിംഗ് ആയിട്ട് തോന്നാറുണ്ടോ? കാരണം എന്നും കണ്ടവരെ തന്നെയാണ് പരസ്പരം എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു ചേഞ്ചോ ഒന്നുമില്ല. അപ്പൊ ആ ഒരു ഇത് എങ്ങനെയുണ്ടായിരുന്നു?
0: ബോറിംഗ് അങ്ങനെ പറയാൻ പറ്റില്ല. ശരിക്കും എനിക്ക് തോന്നിയത് കുറച്ചുകൂടി കാം ആയിട്ടാണ്.

0: അത് ഇവിടെ ഒരു സിറ്റി ലൈഫ് എന്നൊക്കെ പറയുമ്പോ മൊത്തവും ഓട്ടവും തിരക്കും ഒക്കെയാണ്. അതായിട്ട് കമ്പയർ ചെയ്യുമ്പോ ലക്ഷദ്വീപില് ഇപ്പൊ ബിസ്ര, ചേച്ചിലാത്ത് അങ്ങനത്തെ ചെറിയ ഐലൻഡിൽ പോയി നിൽക്കുമ്പോ ഭയങ്കര കാം ആണ്, നമുക്ക് പീസ്ഫുൾ ആയിട്ട് തോന്നും. ധൃതിയിട്ട് എങ്ങോട്ടും പോകേണ്ട ആവശ്യം വരാറില്ല. ഒരു രീതിക്ക് നോക്കിയാൽ കൈൻഡ് ഓഫ് ബോറിംഗ് ആണ്, പക്ഷെ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി കാം ആയിട്ടാണ്.
1: ഓക്കെ, ഇപ്പൊ എന്തായാലും അതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് നവാല് കണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല കാര്യമാണ്, നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ഒരു ബ്രേക്ക് അതായിരിക്കും ബിത്ര.
0: അല്ലെ,
1: നവാലിന് അവിടെ പോകുമ്പോ എൻജോയ്മെന്റ് ഒക്കെ എന്തൊക്കെയായിരുന്നു പ്രത്യേകിച്ച് ഹോബീസ് ആയിട്ടുള്ളത്?
0: ഫാമിലി മെമ്പേഴ്സിനൊക്കെ കാണാൻ കിട്ടാറുണ്ടല്ലോ, അവരോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഫ്രണ്ട്സുണ്ട്, പിന്നെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെ കാണാൻ കിട്ടും. പിന്നെ വെഡിങ് ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ അറ്റൻഡ് ചെയ്യാനും, ഫെസ്റ്റിവൽസ് ഇങ്ങനെ പെരുന്നാൾ പോലത്തെ ദിവസം ആണെങ്കിൽ അങ്ങനെ കുറെ സെലിബ്രേഷൻസ് ഒക്കെ ചെയ്യാം, എൻജോയ്മെന്റ് ഒക്കെ ആണ്.
1: അങ്ങനെ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട് നാട്ടിൽ വരുമ്പോഴൊക്കെ. നാട്ടില് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് ഐറ്റം ഏതാ നവാലിന്?
0: ചണ്ണോം ചോറൊക്കെ തന്നെ.
1: ചണ്ണോം ചോറുങ്ങലേ, അപ്പൊ അത് വിട്ട് വേറെ കളിയൊന്നുമില്ല. പോവാല്ലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 1498 ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തിയത് ആരാണ്? അല്ലല്ല, ഉത്തരം തെറ്റ്, ഞാൻ ഉത്തരം തെറ്റായിട്ടേ പരിഗണിക്കുന്നുള്ളൂ കേട്ടോ ഇനി. മാർക്കോപോളോ അദ്ദേഹം 13-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ യാത്രാ വിവരങ്ങളിൽ ഇന്ത്യയെക്കുറിച്ച് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സന്ദർശിച്ച ഒരു ഇറ്റാലിയൻ സഞ്ചാരിയാണ് മാർക്കോപോളോ. ഒരു ക്ലൂ തരാം, നമ്മുടെ കോഴിക്കോട് കാപ്പാട് തീരത്ത് വന്നിറങ്ങിയ, വാസ്കോഡ ഗാമയാണ് ആൻസർ. 1498 May 20 അദ്ദേഹം കേരളത്തിലെ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് കപ്പലിറങ്ങിയത്. ഇനി 8-ാമത്തെ ചോദ്യം, യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള സ്വാഭാവിക അതിർത്തിയായി പ്രവർത്തിക്കുന്ന പർവ്വതനിര ഏതാണ്? അറിയില്ല. അതിന്റെ ആൻസർ വരുന്നത് യുറാൽ മൗണ്ടെയ്ൻസ്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള സ്വാഭാവിക അതിർത്തിയായി പ്രവർത്തിക്കുന്ന പ്രധാന പർവ്വത നിരകളാണ് യുറാൽ പർവ്വത നിരകൾ. ഇത് കേട്ടിട്ടില്ല നേരത്തെ? ഓർത്ത് വെച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് സാധാരണ നമ്മൾ ജി കെ ക്വസ്റ്റ്യനിലേക്ക് വരാറുള്ള ഒരു ചോദ്യമാണ്. ഈ രണ്ട് ഭൂഖണ്ഡങ്ങൾക്കിടയിലുള്ള ഒരു നാച്ചുറൽ ബൗണ്ടറി ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കാട്ടോ. ഇനി 9th question, ഏതു ദിവസമാണ് ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്?
0: ജൂൺ 12.
1: ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഓരോ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്കെതിരെയുള്ള ബോധവൽക്കരണം ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫറവോന്മാരുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഈജിപ്ത്. ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഈജിപ്തിന്റെ വേറെ പ്രത്യേകതകൾ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ? ഈജിപ്ത് ഏത് ഭൂഖണ്ഡത്തിലാണുള്ളത്, ഏത് കോണ്ടിനെന്റിലാണ് ഈജിപ്ത് ഉള്ളത്? ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ്. പിന്നെ ഈജിപ്തിന്റെ മോൾക്ക് അറിയാവുന്ന എന്തെങ്കിലും സവിശേഷതകൾ ഒന്ന് പറയാൻ പറ്റുമോ? വെരി ഗുഡ്. പിരമിഡ്സ്, മമ്മീസ് അല്ലേ. പിന്നെ ഈജിപ്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു നദിയുണ്ട്,
0: നൈൽ റിവർ.
1: പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു പ്രത്യേകത ഉണ്ട്, ഈജിപ്തും ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കരമാർഗം, അത് നിലനിൽക്കുന്നത് ഈജിപ്തിലാണ്. ഓക്കെ നവാൽ, ആ പേര് വിളിക്കാൻ തന്നെ എന്തോ ഒരു സുഖം. ഇത്ര മാർക്ക് കിട്ടി നമുക്ക്? 8 മാർക്ക് കിട്ടി, 2 എണ്ണമാണ് തെറ്റിപ്പോയത്. വാസ്കോഡ ഗാമയും പിന്നെ നമ്മുടെ യുറാൽ മൗണ്ടെയ്ൻസും, അത് രണ്ടുമാണ് തെറ്റിപ്പോയത്. ബാക്കി നമുക്ക് 8 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ല മാർക്കാണ്, കൺഗ്രാചുലേഷൻസ്. അപ്പൊ എന്തായാലും നവാൽ നല്ല രീതിയിൽ പഠിക്കുക, എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കാൻ സാധിക്കട്ടെ. നമ്മളിപ്പോ ഈ ടൈമില് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാം അല്ലേ. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയാ, വീട്ടിലെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല മിടുക്കിയായിട്ട് വളരാട്ടോ. ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു.

ആദ്യ ഗാനം അഭിലാഷം എന്ന ചിത്രത്തിൽ നിന്നും. ശ്രീഹരി കെ നായർ, അഭിജിത്ത് ദാമോദരൻ എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന ഷറഫ്. സംഗീതം ശ്രീഹരി കെ നായർ.

ആകാശവാണി കവരത്തി ദ്വീപ് വിശേഷം. ബാംഗ്ലൂരുവിലെ ICAR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ചുമായി സഹകരിച്ച് ലക്ഷദ്വീപ് കൃഷിവിജ്ഞാൻ കേന്ദ്ര നാളെ കവരത്തിയിലെ മൾട്ടിപർപ്പസ് ഹാളിൽ ചകിരിച്ചോർ കാർഷിക പൗൾട്രി മാലിന്യങ്ങളുടെ കമ്പോസ്റ്റിംഗ് എന്ന വിഷയത്തിൽ ഏകദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. തുടർന്ന് കൃഷിയിടങ്ങളിൽ കമ്പോസ്റ്റിംഗിന്റെ പ്രായോഗിക പ്രദർശനവും നടക്കും.

0: കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം സജീവമായിരുന്നു. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ലക്ഷദ്വീപിൽ ഇന്ന് കനത്ത മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അറബിക്കടലിൽ ലക്ഷദ്വീപ് ഭാഗത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ദീപവിശേഷം സമാപിക്കുന്നു.
1: Join Indian Navy. The Indian Navy invites online applications from unmarried male candidates for Agniveer Apprentice 01/2027 and 02/2027 batch. Last date for submission is 29th June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready, cohesive, Atmanirbhar. Safeguarding seas for a Viksit Samruddh Bharat. Join Indian Navy.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ ആരോഗ്യ വിചാരം എന്ന പരിപാടി കേൾക്കാം.
1: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കല്ലറയിലെ ആയുർവേദ സൈക്യാട്രി ഡോക്ടർ സുഭാഷ് എം. കുട്ടികളിലെ പഠന പെരുമാറ്റ വൈകല്യങ്ങളും മറ്റ് മാനസിക പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു.
2: എല്ലാവർക്കും നമസ്കാരം. കുട്ടികളിലെ പഠന പെരുമാറ്റ വൈകല്യങ്ങളും മറ്റു മാനസിക പ്രശ്നങ്ങളും അവയ്ക്കുള്ള ആയുർവേദ പരിഹാരങ്ങളും എന്ന വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സുപ്രധാന കാലഘട്ടമാണ് വളർച്ചയുടെ ആദ്യ വർഷങ്ങൾ. ശാരീരികവും മാനസികവുമായ വളർച്ചാ വികാസങ്ങളുടെ നാഴികക്കല്ലുകൾ അടങ്ങുന്ന കാലമാണത്. മസ്തിഷ്കത്തിൻ്റെയും സുഷുമ്നയുടെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാഡീവ്യൂഹത്തിൻ്റെയും വികാസവുമായി ബന്ധപ്പെട്ട് ഈ പ്രായത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരവധി സങ്കീർണതകളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളവയാണ്.

അവ കൂടുതലായും ദൃശ്യമാവുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ്. വ്യക്തിപരവും സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ തലങ്ങളിലെ വൈകല്യങ്ങളായാണ് അവ പ്രകടമാവുന്നത്. ചിലപ്പോഴൊക്കെ അത് ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾ പഠിച്ചെടുക്കാനും പ്രവർത്തിക്കാനുമുള്ള ശേഷിക്കുറവ് മുതൽ പൊതുവെയുള്ള ബൗദ്ധിക ശേഷിയുടെയും കാര്യശേഷിയുടെയും കുറവ് വരെയായി പ്രകടമാകുന്നു. ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് 5 പ്രകാരം ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡറുകൾ എന്നറിയപ്പെടുന്ന ഇത്തരം ഒന്നിലധികം രോഗാവസ്ഥകൾ പലപ്പോഴും ഒരു വ്യക്തിയിൽ തന്നെ കാണപ്പെടാവുന്നതാണ്. ഉദാഹരണമായി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ASD, ബൗദ്ധിക ശേഷിയിലുള്ള കുറവ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റൽ ഡിസോർഡർ IDD എന്നിവ ഒരേ ആളിൽ തന്നെ കാണാറുണ്ട്. ഈ വിഭാഗത്തിലുള്ള പല രോഗാവസ്ഥകളിലും പ്രായാനുസൃതമായി ഉണ്ടാവേണ്ടതിൽ നിന്നും അധികരിച്ചതോ അല്പമായതോ ആയ പ്രവൃത്തികളാണ് ലക്ഷണങ്ങളായി പ്രകടമാവുക. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അഥവാ ASD. ഓട്ടിസം എന്ന സാധാരണ അറിയപ്പെടുന്ന ഈ രോഗാവസ്ഥയിൽ ആശയവിനിമയ ശേഷിയിലുണ്ടാകുന്ന അപര്യാപ്തതയും ആവർത്തിച്ചിട്ടുള്ളതും ഒരേ തരത്തിലുള്ളതും ഒട്ടും വഴക്കമില്ലാത്തതുമായ പെരുമാറ്റവും കാണപ്പെടുന്നു. ആശയവിനിമയത്തിലുള്ള അപര്യാപ്തത എന്നാൽ സംഭാഷണത്തിലേർപ്പെടാനുള്ള കഴിവുകുറവ്, ഇഷ്ടങ്ങളെയും വികാരങ്ങളെയും പ്രകടിപ്പിക്കുവാനും സംഭാഷണം ആരംഭിക്കുവാനും സംഭാഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള പരിമിതി എന്നിവയൊക്കെ ഉൾപ്പെടും. സംസാരം, ശരീരഭാഷ എന്നിവയിലൊക്കെയുള്ള മേൽപ്പറഞ്ഞ കഴിവുകുറവ് നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും. പലപ്പോഴും മുഖം നിർവികാരമായി കാണപ്പെടും. ബന്ധങ്ങൾ ഉണ്ടാക്കാനും നിലനിർത്താനുമുള്ള ശേഷി കുട്ടിക്ക് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള ഒരു കുട്ടി സമപ്രായക്കാരുമായി ഇടപഴകുന്നത് ചുരുക്കമായേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ബുദ്ധിപരമായ ശേഷിയുടെ കുറവ് അഥവാ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റൽ ഡിസോർഡർ IDD. പൊതുവെയുള്ള മനോവ്യാപാര ശേഷിയുടെ കുറവാണ് ഇവിടെ പ്രകടമാവുക. വിവരങ്ങൾ അറിയാനും അപഗ്രഥനം ചെയ്യാനുമുള്ള ശേഷിയുടെ കുറവാണ് IDDയിൽ ഉണ്ടാവുക. ആശയഗ്രഹണത്തിനും ആസൂത്രണം ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും അക്കാദമികവും അനുഭവാത്മകവുമായ പഠനത്തിനുമുള്ള കഴിവ് ഈ രോഗാവസ്ഥയിൽ കുറവായിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവിലും പരിമിതികളുണ്ടാവും. ആശയവിനിമയ സംബന്ധിയായ രോഗാവസ്ഥകൾ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ്, ലാംഗ്വേജ് ഡിസോർഡർ, സ്പീച്ച് ആൻഡ് സൗണ്ട് ഡിസോർഡർ, സംസാരത്തിൻ്റെ ഒഴുക്കിനെ ബാധിക്കുന്ന രോഗാവസ്ഥകൾ, ചൈൽഡ്ഹുഡ് ഓൺസെറ്റ് ഫ്ലുവൻസി ഡിസോർഡർ, വിക്ക് തുടങ്ങിയവ എന്നിവയെല്ലാം ഇതിലുൾപ്പെടുന്നു. മറ്റ് ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡറുകളെ പോലെ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ ബാല്യത്തിൽ തന്നെ ആരംഭിക്കുന്നതും ജീവിതത്തിലുടനീളം നമുക്ക് പരിമിതികൾ ഉണ്ടാക്കുന്നതുമാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ADHD എന്ന പേര് ഇന്ന് ഏവർക്കും സുപരിചിതമാണല്ലോ. പിരിപിരിപ്പ് എന്ന് നമ്മൾ മുൻകാലങ്ങളിൽ കുട്ടികളിൽ പറഞ്ഞിരുന്ന രോഗാവസ്ഥ ഏറിയും കുറഞ്ഞും ഇതിലുൾപ്പെടും. കുട്ടികളിൽ 5% മുതിർന്നവരിൽ 2.5% എന്ന അനുപാതത്തിൽ ഇത് സമൂഹത്തിൽ കണ്ടുവരുന്നു. നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു രോഗാവസ്ഥ എന്ന നിലയിൽ ഇതിനെ ആളുകൾ കണ്ടു തുടങ്ങിയിട്ട് അധിക കാലം ആയിട്ടില്ല. പഠന വൈകല്യങ്ങൾ, സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ LD, പഠനത്തിനുള്ള ശേഷിക്കുറവാണ് ലേണിംഗ് ഡിസോർഡർ. അതിൽ കൃത്യതയില്ലാതെയോ പതുക്കെയോ ശ്രമകരമായ വായന, വായിച്ച വിവരങ്ങളുടെ അർത്ഥഗ്രഹണത്തിനുള്ള കഴിവുകുറവ്, വാക്കുകളിലെ അക്ഷരങ്ങൾ കൃത്യമായി എഴുതാനുള്ള ബുദ്ധിമുട്ട്, സംഖ്യകൾ മനസ്സിലാക്കാനും എഴുതാനും ഗണിതക്രിയകൾ ചെയ്യാനുമുള്ള ബുദ്ധിമുട്ട്, ഗണിത സങ്കല്പങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവുകുറവ്, അവ നിർദ്ധാരണം ചെയ്യാനുള്ള കഴിവുകുറവ് എന്നിവയൊക്കെ ലക്ഷണങ്ങളായി ഉണ്ടാകുന്നു. വയസ്സിനനുസരിച്ച് പ്രതീക്ഷിതമായ പഠനശേഷി ഉണ്ടാവുകയില്ല. സ്വഭാവ വൈകല്യങ്ങൾ, കോണ്ടക്ട് ഡിസോർഡർ അഥവാ CD കുട്ടികളിൽ കാണപ്പെടാനിടയുള്ള മറ്റൊരു രോഗാവസ്ഥയാണ്. മറ്റുള്ളവരുടെ അടിസ്ഥാന അവകാശങ്ങളെ തീരെ ഗൗനിക്കാതെയും സാമൂഹ്യ നിയമങ്ങളെ ലംഘിക്കുന്നതുമായ സ്ഥിരവും വ്യക്തവുമായ സ്വഭാവത്തിലുള്ള ഒരു കൂട്ടം ലക്ഷണങ്ങളാണ് CDയിൽ ഉണ്ടാവുക. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, കാരണങ്ങൾ സാമൂഹ്യ സാഹചര്യങ്ങൾ. കുട്ടിക്കാലത്തെ പ്രതികൂലമായ സാമൂഹ്യ സാഹചര്യങ്ങളും വൈകാരിക പരിസരങ്ങളും ബുദ്ധിപരമായ വളർച്ചയ്ക്കും വികസനത്തിനും പ്രതിബന്ധമായി തീരുന്നുണ്ട്. മികച്ച ശിശുപരിചരണം, ഗാർഹിക വിദ്യാലയ അന്തരീക്ഷം എന്നിവ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകളെ തടയാനും ലഘൂകരിക്കാനും പര്യാപ്തമാണ്. ജനിതകപരമായ കാരണങ്ങൾ. ക്രോമോസോമുകളിലെ ജനിതക പദാർത്ഥത്തിന് സംഭവിക്കുന്ന അസാധാരണ മാറ്റങ്ങൾ പല ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകൾക്കും കാരണമാകുന്നു. ഡൗൺ സിൻഡ്രോം, ഫ്രജൈൽ എക്സ് സിൻഡ്രോം, ADHD, കണ്ടക്ട് ഡിസോർഡർ എന്നിവകളിൽ

0: ജനിതകപരമായ കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പകർച്ചവ്യാധികൾ, രോഗപ്രതിരോധം, പോഷകാഹാരം, ഇവ സംബന്ധിച്ച പ്രശ്നങ്ങൾ, ഗർഭകാലത്ത് മാതാവിന് ഉണ്ടാകുന്ന ഗുരുതരമായ രോഗാവസ്ഥകൾ, മാനസിക സമ്മർദ്ദം, രോഗപ്രതിരോധ കുറവ്, പോഷകാഹാരക്കുറവ് എന്നിവയും ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകൾക്ക് കാരണമാവാം. ശിശുക്കളിലും കുട്ടികളിലും ഉണ്ടാകുന്ന അഭിഘാതങ്ങൾ, ശൈശവ ബാല്യങ്ങളിൽ വികസ്വരമായിക്കൊണ്ടിരിക്കുന്ന മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന അഭിഘാതങ്ങൾ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിന് കാരണമായിത്തീരുന്നുണ്ട്. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, പ്രതിരോധവും ചികിത്സയും. ഇത്തരം രോഗാവസ്ഥയ്ക്കുള്ള സാധ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിദാനങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും ഒന്നിലധികം നിദാന ഘടകങ്ങളുടെ സാന്നിധ്യം രോഗത്തെ പ്രകടമാക്കുന്നതും സങ്കീർണമാക്കുന്നതുമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിനാൽ ജീവിതശൈലീ ക്രമീകരണം, സാമൂഹ്യവും ഗാർഹികവുമായ ശിശു സൗഹൃദ അന്തരീക്ഷം, പരിചരണം, പോഷകാഹാര ലഭ്യത എന്നിവ ഉറപ്പാക്കിയാൽ തന്നെ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകളെ പ്രതിരോധിക്കുന്നതിൽ നമുക്ക് ഏറെ മുന്നോട്ടു പോകാൻ സാധിക്കും. ഔഷധാധിഷ്ഠിത ചികിത്സയോടൊപ്പമോ ഒരു വേള അതിലേറെയോ പ്രാധാന്യമുള്ളതാണ് വിവിധ തരം തെറാപ്പികൾ, ഒക്യുപേഷണൽ തെറാപ്പികൾ, പരിശീലനം തുടങ്ങിയവ. ആയുർവേദ സമീപനം. ഒരു വ്യക്തിയുടെ ജീവിതാരംഭം മുതൽ അവർക്ക് ലഭിക്കേണ്ടുന്ന ശാരീരികവും മാനസികവുമായ പിന്തുണ, സത്വബലം, ശരിതെറ്റുകൾ സംബന്ധിച്ച വിജ്ഞാനം തുടങ്ങി വ്യക്തിയെ സമഗ്രതയിൽ കാണുന്ന ചികിത്സാ പദ്ധതിയാണ് ആയുർവേദം. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകളുടെ ലക്ഷണങ്ങളായി പറയപ്പെട്ടിട്ടുള്ള പലതും ആയുർവേദത്തിലും രോഗലക്ഷണങ്ങളായി വിശദീകരിച്ചിട്ടുള്ളവയാണ്. അത്തരം രോഗാവസ്ഥകൾക്ക് പ്രയോജനപ്രദമായതും ശാരീരികവും മാനസികവുമായ വളർച്ചയെയും വികാസത്തെയും ഉദ്ദേശിച്ചിട്ടുള്ളതുമായ നിരവധി ഔഷധയോഗങ്ങളും ചികിത്സാക്രമങ്ങളും ആയുർവേദം പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഒരു വിദഗ്ധന്റെ മുന്നിൽ നടത്തുന്ന പരിശോധനയിലൂടെയും വിദഗ്ധന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന ചികിത്സയിലൂടെയും ആണ് വളരെ ഫലപ്രദമായി ആയുർവേദ ചികിത്സ ഇത്തരം ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറുകൾക്ക് സാധ്യമായിത്തീരുക.
1: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കല്ലറയിലെ ആയുർവേദ സൈക്യാട്രി ഡോക്ടർ സുഭാഷ് എം. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വ്യക്തിയുമായി കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ആരോഗ്യവിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. അവതരണം ഷഹനാസ് ബീഗം, ചാച്ചാലക്കപ്പാടാ.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി വല്ല ലോകമെന്ന പരിപാടിയിലൂടെ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9494282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9494282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി വല്യ ലോകത്തിലേക്ക്.
1: Join Indian Navy. The Indian Navy invites online applications from unmarried male candidates for Agniveer Apprentice 01/2027 and 02/2027 batch. Last date for submission is 29th June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar. Safeguarding seeds for a Vikasit Samriddh Bharat. Join Indian Navy.

0: വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര 90 തികഞ്ഞ ആകാശവാണി
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05 പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05 മറക്കാതെ കേൾക്കുക
0: 90 തികഞ്ഞ ആകാശവാണി ഓർക്കുക ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്
1: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ
0: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ
1: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ
0: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു
1: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു പാട്ടോർമ്മയിലൂടെ
0: 90 തികഞ്ഞ ആകാശവാണി

ഫെയിം ഫൂരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫൂരിഷ. കേൾക്കാം ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.

0: കടലക്കൊത്ത ബായിള കിനാവും കണ്ടോണ്ടലാകണ്ട ദീപിള എഴുത്തുകാരുടെ മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയ.
1: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് ബന്നതാണ്ടും.
0: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം. നിങ്ങൾക്ക് ആശയില്ല
1: ദീപിള ഇളുത്തുകാരുടെ കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാം ഉണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
2: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
0: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി പാട്ട് ഫെട്ടി കേൾക്കാം.
1: കടലക്കൊത്ത വായിളക്കിനാവും കണ്ടോണ്ടിലാകണ്ടേ.

0: ഫാട്ടഫെട്ടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫാട്ടഫെട്ടിയിലൂടെ ഇന്ന് കടമത്ത് ദ്വീപിൽ നിന്നുള്ള അക്ബറും ചങ്ങാതികളും ഒന്നിച്ചുള്ള ഒരു സായാഹ്നത്തെയാണ് നമ്മൾ ഇന്ന് ഫാട്ടഫെട്ടിയിലൂടെ കേൾക്കാൻ പോകുന്നത്. നമുക്ക് അക്ബറിന്റെയും കൂട്ടുകാരുടെയും വിശേഷങ്ങളും പാട്ടും കേൾക്കാം. അക്ബറും കൂട്ടരും ഇന്നലെ വൈകിട്ട് ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഇന്നത്തെ സായാഹ്നത്തിൽ അവർ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ ഒറ്റ മൈൻഡ് എന്നൊരു വേർഡിനെ കുറിച്ച് സംസാരിക്കുന്നു. കുറച്ചു നേരമായിട്ട് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കത് ചോദിച്ചാലോ?
1: ഈ ഒറ്റ മൈൻഡ് എന്ന് പറയുന്ന ഒരു പേര് കേട്ടപ്പോ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നി. എന്താണ് അങ്ങനെ ഒരു പേര് വന്നത്?
2: ഒറ്റ മൈൻഡ് എന്ന് വിളിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഫണിയില്ല. ഞങ്ങൾ അസർക്ക് കറങ്ങാൻ പുറപ്പെടും. അത് എല്ലാ ദിവസവും പോകണ്ടാണ്. അങ്ങനെ ശാലോള ദിവസം എല്ലാവരും എത്താം. പക്ഷെ ഇങ്ങനെ ഞങ്ങൾ കൂടുതലും ഉണ്ടാവുക രണ്ടാൾ മൂന്നാളിനാണ്. ഞങ്ങളെ മെയിൻ തക്മീലുണ്ട്, പിന്നെ ശിബിലി ഉണ്ടാവും, പിന്നെ ഇവരെ അസിസ്റ്റന്റ് ആയിട്ട് ശുക്കൂറും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പോകേണ്ട സമയത്ത് ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ തക്കാരെങ്കിലും നേരെ റോഡിനെ പക്കലില്ലേ, ഇവിടെ ഇങ്ങനെ പോക്കുമാരൊക്കെ കൂടിയാണ്, നല്ല ബീഫ് റോസ്റ്റും അല്ലെങ്കിൽ അൽഫാം എല്ലാം പൊരിച്ച്. അപ്പൊ ഇങ്ങനെ ഇനോട് ആരാ ഒരുത്തം ചൊല്ലും, നല്ല ബീഫ് റോസ്റ്റും പൊറോട്ടയും ഇല്ലേ ഒന്ന് കഴിച്ചാലോ എന്ന് കേൾക്കും. അതാണ് ഈ ഒറ്റ മൈൻഡ്. അവിടെ ഉണ്ട് ആരാ ഒരുത്തം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഒരുപാട് ഇതാണ്. ആ എന്നാ റെഡി പോയിക്കളവാന്നാലും ചില നേരത്തിൽ ഇപ്പൊ ഈ ഒറ്റ മൈൻഡ് ശിവിലി വല്ലതെങ്കിൽ ശിവിലെ തിരക്കാരങ്ങനെ ഫുൾ എമൗണ്ട് പോവാം. മൂപ്പര് ഒറ്റ കിടക്കുന്നു, കാരണം കൂട്ടത്തിൽ റിച്ച് ആയിട്ടുള്ള മൂപ്പരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുവാ ഞങ്ങളെ ശുക്കൂറാണ്. ശുക്കൂർ വേറെ പ്രത്യേകത ഉണ്ട്. ഇപ്പൊ അങ്ങ് പോകേണ്ട ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ വേണ്ടി പാരാൻ ചൊല്ലിക്കഴിഞ്ഞാൽ അയാളെ കുടിച്ച് അത് പിന്നെ എങ്ങനെയെങ്കിലും പേടിപ്പാനുള്ളൊരു കഴിവ് ഞങ്ങളെ ശുക്കൂർക്കാണുള്ളത്.
1: മനസ്സിലാ?
2: എല്ലാം ഉണ്ട്. പിന്നെ ഇയാൾ ഞങ്ങളെ കൂട്ടത്തെ എപ്പോ എല്ലാ ഉടായ്പും ഉണ്ടെങ്കിലും കോളേജില് ജയിച്ചത് ആദ്യത്തെ ഇയാളാണ്. ഞങ്ങളെ കൂടെ എല്ലാ ഉടായ്പും മന്നിച്ച് ഞങ്ങൾ പിന്നെ സെക്കൻഡ് സെമ്മിട്ടാണ് എഴുതിയെടുത്ത് എല്ലാം ജയിച്ചു കടന്നത്.
1: അപ്പൊ
2: പക്ഷെ എങ്ങനെ കടന്നു എന്നറിയില്ലേ കുഞ്ഞി, കാരണം നോട്ട് കംപ്ലീറ്റ് ആക്കൂലേ, ഒരു സെമിനാർ വായിപ്പിയല്ലേ, ഒരു അസൈൻമെന്റ് വായിപ്പിയല്ലേ, ജയിച്ചത് മൂപ്പര്.
3: അല്ലേ അക്ബർ ഇല്ലേ നെല്ലവലി പഠിച്ചിട്ടുണ്ട്. നമ്മളെ കൂടെ പുറപ്പെട്ട് ലോവാൻ പറ്റിയെങ്കിലും മറ്റേ അസൈൻമെന്റ് ബൈക്കിന്റെ ടൈമിൽ ലോവൻ പറ്റിക്കൊണ്ട് അവളെ കൊണ്ട് എഴുതിപ്പിച്ച് ബൈപ്പിച്ചുകൊണ്ടാണ് എക്സാമിന്റെ ടൈമിൽ ഞങ്ങളെ എഴുതി നേരത്തെ പുറപ്പെടാൻ ചങ്ങാൻ പുറപ്പെടാം ലാസ്റ്റ് വരെ ഉള്ളതായി. അപ്പൊ ഞങ്ങൾക്ക് ഇത്ര വരെ എന്നുള്ള ജീവിക്കും. അപ്പൊ ഞങ്ങളുടെ ഏതും കുട്ടികളെ കഥകൾ ഉണ്ട്, സിനിമ ഉണ്ട്, പക്ഷേ മാർക്ക് വേണ്ടിയതൊക്കെ എല്ലാം കാണിച്ച് ആല്ലാം പറ്റുമോ ഞങ്ങൾക്ക്.
1: നല്ല ഗ്യാങ് ആണല്ലോ. എന്തായാലും എല്ലാരെയും ഇപ്പൊ നിങ്ങൾ കുറെ പേരുണ്ട് അല്ലേ. എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ കവരത്തിയുടെ ആകാശവാണിയുടെ ഫാട്ടുപെട്ടി എന്ന് പറയുന്ന പരിപാടിയാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ പഠിച്ച കൂട്ടുകാർ കുറച്ച് പേര് ഇപ്പൊ ഇവിടെ ഉണ്ട് കവരത്തിയിലുണ്ട്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള കൂട്ടുകാരുണ്ടാവും, മിസ് ചെയ്യുന്നവരുണ്ടാവും. ഫാട്ടുപെട്ടി എന്ന പരിപാടിയിലൂടെ അക്ബർക്കും കൂട്ടുകാർക്കും ഏത് ഗാനമാണ് കേൾക്കാൻ ആഗ്രഹമുള്ളത്?
2: ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയ ഒരു പടമുണ്ട് വായറ്റു, അതിനുള്ള ഒരു പാട്ട് കിട്ടിയ അവനൊക്കെ എല്ലാവർക്കും തമ്മിൽ പിണങ്ങി പോയില്ലേ എന്നൊരു പാട്ടുണ്ട്. അത് എല്ലാവർക്കും വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്ത പ്രത്യേകിച്ച് ഞങ്ങളുടെ കോളേജ് നോക്കൊക്കെ എല്ലാവർക്കും പാടി.
1: ഫാട്ടുപെട്ടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി.
2: താങ്ക് യു.

ആകാശവാണി കവരത്തി. ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കുച്ചു കുച്ചു ഹോത്താ ഹൈ എന്ന ചിത്രത്തിന് വേണ്ടി ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. ഗാനരചന സമീർ, സംഗീതം ജതിൻ ലളിത്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഹലിമ ബീഗം, കടപ്രത്തയിലും. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന.
1: LPG പോലുള്ള ശുദ്ധമായ പാചക ഇന്ധനം ലഭ്യമാക്കിക്കൊണ്ട് ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2016 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അഥവാ PMUY. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന പ്രധാന പദ്ധതിയായി രാജ്യത്ത് അവതരിപ്പിച്ചത്. വിറക്, കൽക്കരി അല്ലെങ്കിൽ മറ്റ് ഖര ഇന്ധനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന പരമ്പരാഗതവും ദോഷഫലങ്ങളുള്ള സമ്പ്രദായത്തിന് പകരമായി ശുദ്ധമായ പാചക ഇന്ധനം, പ്രാഥമികമായി ദ്രവീകൃത പെട്രോളിയം വാതകം അതായത് LPG ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. 2016 May 1 ഉത്തർപ്രദേശിലെ ബെല്ലിയയിൽ വെച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ പാരിസ്ഥിതിക ആശങ്കകൾ പരിഹരിക്കുക

0: എന്ന സർക്കാരിന്റെ വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതി. പരമ്പരാഗത ഇന്ധനങ്ങൾ ഒഴിവാക്കുക, പാചകം എളുപ്പവും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കുക, വായുമലിനീകരണം കുറയ്ക്കുക, വിറക് ഉപയോഗം കുറച്ച് വനനശീകരണം കുറയ്ക്കുക എന്നിവയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ലക്ഷ്യങ്ങൾ. പി എം യു വൈയുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തുടനീളമുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൌജന്യ എൽ പി ജി കണക്ഷനുകൾ നൽകുക എന്നതാണ്. ഇത് പരമ്പരാഗത ഇന്ധനങ്ങളായ മരം, ചാണകവരളി എന്നിവയെ ആശ്രയിക്കുന്നതിനെ കുറയ്ക്കുന്നു. പാചകം എളുപ്പവും വൃത്തിയുള്ളതും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സൌജന്യ എൽ പി ജി കണക്ഷനുകൾ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ഗുണഭോക്താക്കൾക്ക് എൽ പി ജി റീഫിൽ സബ്സിഡി, നൈപുണ്യ വികസനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് സൌജന്യ എൽ പി ജി കണക്ഷനുകൾ ലഭിക്കും. എൽ പി ജി കണക്ഷൻ, ഗ്യാസ് സ്റ്റൗ, ആദ്യത്തെ റീഫിൽ എന്നിവയുടെ ചെലവ് ഉൾക്കൊള്ളുന്ന ഒരു കണക്ഷന് തുടക്കത്തിൽ ഒറ്റത്തവണയായി 1600 രൂപയാണ് സാമ്പത്തിക സഹായമായി സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 14.2 കിലോഗ്രാം സിലിണ്ടർ കണക്ഷന് 2200 രൂപയും 5 കിലോഗ്രാം സിലിണ്ടറിന് 1300 രൂപയും കേന്ദ്ര സർക്കാർ ധനസഹായമായി നൽകുന്നു. ഇത് പ്രാഥമിക ചെലവിനായി ഉണ്ടായിരുന്ന തടസ്സം നീക്കുന്നു. ഇന്ത്യയ്ക്ക് പാരിസ്ഥിതിക പ്രതിബദ്ധതകളിലേക്ക് മുന്നേറാനുള്ള ഒരു വേദിയും ഈ പദ്ധതി ഒരുക്കുന്നു. പാചകത്തിന് പരമ്പരാഗത ജൈവ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നത് വഴി ഹരിതഗൃഹവാതക ഉദ്വമനം കുറയ്ക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഭൂപ്രകൃതിയിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഗ്രാമീണ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ പദ്ധതി നിർണായക പങ്കാണ് വഹിക്കുന്നത്. ശുദ്ധവും സുരക്ഷിതവുമായ പാചക ഇന്ധനം ലഭ്യമാക്കി കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സുസ്ഥിരത, സാമൂഹിക ക്ഷേമം എന്നിവയിൽ പദ്ധതിയുടെ സ്വാധീനം അഗാധമാണ്. ഇന്ത്യ കൂടുതൽ സുസ്ഥിരവും നീതിയുക്തവുമായ ഭാവിയിലേക്ക് പുരോഗമിക്കുമ്പോൾ പി എം ഉജ്ജ്വല യോജന പോലുള്ള സംരംഭങ്ങൾ സമൂഹങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിലും വരും തലമുറകൾക്ക് ആരോഗ്യകരവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും പ്രധാന പങ്കാണ് വഹിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: 200 others have been injured in clashes between protesters and security forces in Pakistan-occupied Jammu and Kashmir. Union Home Minister Amit Shah today inaugurated the Land Port Management System, Vinimay, in New Delhi to digitize and streamline cargo processing and passenger movement across India's land borders. Addressing the gathering, Mr. Shah said, the initiative marks a significant step towards building a modern and technology-driven border management system. He said the platform is aligned with the vision of Viksit Bharat 2047 and will strengthen trade facilitation, connectivity and national security.
1: After the rapid development of the land port, not only has trade increased, but security has also been ensured. It has helped transform illegal trade into legitimate trade. In the vision of all-round development of border areas, where migration was the biggest problem, the land ports have made a very important contribution in addressing this as well.
0: Defence Ministry has approved the establishment of a 250-megawatt solar power project with Battery Energy Storage System, BESS, at Sitapur in Uttar Pradesh. This system will be established on approximately 850 acres of vacant defence land. This is the first of its kind project undertaken by the Ministry of Defence involving the development of a large-scale solar power generation facility with integrated BESS support on defence land. Prime Minister Narendra Modi held a telephonic conversation this afternoon with the Emir of Kuwait, Sheikh Mishal Al Ahmad Al Jaber Al Sabah. The two leaders exchanged views on the evolving security situation in West Asia. Prime Minister expressed deep concern over the escalation of tensions and reaffirmed India's strong condemnation of attacks on Kuwait's sovereignty and territorial integrity. He reiterated the call for de-escalation, dialogue and diplomacy for earliest restoration of peace and stability. Union Health and Family Welfare Minister Jagat Prakash Nadda has said that in the last 10 years, the government is continuously strengthening the healthcare facilities for women during pregnancy through the Pradhan Mantri Surakshit Matritva Abhiyan. Mr. Nadda said this while launching the nationwide celebrations to commemorate 10 years of the Pradhan Mantri Surakshit Matritva Abhiyan in New Delhi today. Union Education Minister Dharmendra Pradhan today visited the National Testing Agency headquarters and reviewed preparations for the re-NEET exam, which is going to be held on the 21st of this month. Talking to reporters outside the NTA headquarters in New Delhi, the minister said that the centre has ensured that all necessary measures are being taken while maintaining complete confidentiality from the preparation of the question papers to all subsequent procedures. In U.S., thousands of skilled immigrants are set to benefit after a federal judge struck down the Trump administration's proposed $1 lakh H-1B visa fee and called it unlawful. U.S. District Judge Leo Sorokin issued the decision following a lawsuit filed by 20 Democratic State Attorneys General. The lawsuit challenged a policy announced by President Donald Trump in September last year that sought to increase the H-1B visa application fee from about $2,000 to $1 lakh. And that is the end of this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
3: കോഴിക്കോട് ജില്ലയിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. വിക്ടോറിയ 2026 പരിപാടിയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് അതിവേഗത്തിലുള്ള മാറ്റമാണ് ഉണ്ടാവുന്നതെന്നും വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്വന്തം കഴിവുകളും പരിമിതികളും മനസ്സിലാക്കിയാവണം കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും ഇത്തരം പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളുമാണ് തലമുറകൾക്ക് പ്രയോജനപ്പെടുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ കൊട്ടാരത്തിൽ അധ്യക്ഷയായി. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു MLA മുഖ്യാതിഥിയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മന്ത്രി AP അനിൽകുമാറിന്റെ സാന്നിധ്യത്തിൽ ജില്ലാതല

0: അവലോകന യോഗം ചേർന്നു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വില്ലേജ് താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിനായി റവന്യൂ, ആരോഗ്യം, തദ്ദേശം തുടങ്ങിയ വകുപ്പുകൾ ഫലപ്രദമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും വേണമെന്ന് മന്ത്രി പറഞ്ഞു. പകർച്ചവ്യാധികൾ നേരിടുന്നതിനായി പ്രത്യേക ജാഗ്രതയും മുൻകരുതലുകളും ആവശ്യമാണ്. ആശുപത്രിയിൽ മരുന്നും മറ്റ് സജ്ജീകരണങ്ങളും ആവശ്യത്തിന് ഉറപ്പാക്കണം. മഴക്കാലത്ത് സ്കൂളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച കാര്യങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. ഓടകൾ വൃത്തിയാക്കുന്നതുൾപ്പെടെയുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകളുടെ സജ്ജീകരണങ്ങൾ, കടൽക്ഷോഭം നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളും വിലയിരുത്തി. യോഗത്തിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷയായിരുന്നു. വിവിധ വകുപ്പുകൾ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ കലക്ടർ വിശദീകരിച്ചു. റവന്യൂ, ആരോഗ്യം, പോലീസ്, അഗ്നിരക്ഷാസേന, തദ്ദേശ വകുപ്പ്, വനം, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, KCB, ഫിഷറീസ് കോർപ്പറേഷൻ, വാട്ടർ അതോറിറ്റി, മേജർ മൈനർ ഇറിഗേഷൻ, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. വകുപ്പിൽ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും യോഗത്തിൽ ചർച്ച ചെയ്തു. സബ് കലക്ടർ S. ഗൌതം രാജ്, സിറ്റി പോലീസ് കമ്മീഷണർ മറിൻ ജോസഫ്, റൂറൽ SP T. ഫറാഷ്, ADM P. അഖിൽ, അസിസ്റ്റന്റ് കലക്ടർ മാളവിക അജി നായർ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ M. സജീദ്, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മഴയിലും ശക്തമായ ചുഴലിക്കാറ്റിലും വ്യാപകമായ കൃഷിനാശമുണ്ടായ കാവിലുംപാറ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങൾ കൃഷിമന്ത്രി T. സിദ്ദീഖ് സന്ദർശിച്ചു. കൃഷിനാശമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ മന്ത്രി ദുരിതബാധിതരായ കർഷകരെ നേരിൽ കാണുകയും അവരുടെ പരാതികളും നാശനഷ്ടങ്ങളും ചോദിച്ചറിയുകയും ചെയ്തു. മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും കർഷക പ്രതിനിധികളുടെയും യോഗവും ചേർന്നു. ദുരിതബാധിതരായ കർഷകർക്ക് കൃഷിവകുപ്പ് സഹായം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. ഇതിനായി വിവിധ വകുപ്പുകളുടെ ഫണ്ടുകൾ സംയോജിപ്പിച്ച് പദ്ധതി തയ്യാറാക്കി സർക്കാർ സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ചുഴലിക്കാറ്റിനെ തുടർന്ന് കൃഷിനാശമുണ്ടായ കർഷകർക്ക് നഷ്ടപരിഹാര തുകക്ക് അപേക്ഷിക്കാനുള്ള തീയതി ദീർഘിപ്പിക്കും. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള റബ്ബർ, കുരുമുളക്, കവുങ്ങ്, തെങ്ങ്, ഗ്രാമ്പു, ജാതി, കൊക്കോ, കശുമാവ് തുടങ്ങിയ വിളകളെ പുനഃക്രമീകരിച്ച കാലാവസ്ഥാടിസ്ഥാന വിള ഇൻഷുറൻസ് സ്കീമിൽ ഉൾപ്പെടുത്തും. 5 ഏക്കറിന് മുകളിൽ കൃഷിയുള്ള കർഷകർ കൂടി നിലവിലുള്ള LSTD പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് സാധ്യത പരിശോധിക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. വിത്ത് തേങ്ങ സംഭരണ വില പരിഷ്കരിക്കുമെന്നും പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. KM അഭിജിത്ത് MLA, കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഘ പൊയിലുംപറത്ത്, ജില്ലാ കൃഷി ഓഫീസർ TP അബ്ദുൽ മജീദ് എന്നിവരും സംബന്ധിച്ചു. ലഹരിക്കെതിരെയുള്ള ആഭ്യന്തര വകുപ്പിന്റെ പുതിയ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ കോഴിക്കോട് സിറ്റി ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് ലയോള സ്കൂളിൽ സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ പയസ് വാച്ചാമ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഫാദർ റോയ് അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ 2025-26 അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്ന 175 വിദ്യാലയങ്ങളും ഓപ്പറേഷൻ തൂഫാന്റെ സ്കൂൾ തല ഉദ്ഘാടനവും നിർവഹിച്ചു. സ്കൂൾ പ്ലാന്റ് എഗെയിൻസ്റ്റ് ഡ്രഗ് എന്ന പേരിൽ ഒരു ഫലവൃക്ഷത്തായി നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ലഹരി മരുന്നിനെതിരെ വ്യാപകമായി നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി മരുന്ന് ഉപയോഗവും കടത്തും തടയുന്നതിനായി ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള പരിശോധനകളും ശക്തമാക്കി. പ്രത്യേക പരിശീലനം ലഭിച്ച 296 ബ്ലാക്കി എന്ന സ്നിഫർ നായയുടെ സഹായത്തോടെയായിരുന്നു പരിശോധന. അതിവേഗത്തിൽ മണം പിടിച്ച് ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിരിക്കുന്ന കൃത്യമായ സ്ഥലം കണ്ടെത്താൻ ഇവക്ക് സാധിക്കുന്നുണ്ട്. ലഹരി വസ്തുക്കളുടെ മണം തിരിച്ചറിയാൻ മാസങ്ങളോളം നീണ്ട പ്രത്യേക പരിശീലനമാണ് ഈ ഇനം നായ്ക്കൾക്ക് നൽകുന്നത്.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.

ഏറെയൊക്കെ ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയോഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565631. ഒരു നമ്പർ കൂടി 9495565631. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പ്രിയ ശ്രോതാക്കളെ ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9495665321. ഒരു നമ്പർ കൂടി, 9495965321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ ആയിരൂർ മോഹൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം: 9995964341, അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, അല്ലെങ്കിൽ 9496596321. അതിഥി ചലച്ചിത്ര നടൻ ആയിരൂർ മോഹനൻ.

0: സമയം 6 മണി കഴിഞ്ഞ് 19:54. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: എം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചിക സുഷമ കുമാരി. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൂരഭാഷദ്വാരാ കുവൈത്ത് ആമീർ ഇത്യനേന സഹ പശ്ചിമേഷ്യായാ വികസിതാം സുരക്ഷാസ്ഥിതിം ചർച്ചിതവാൻ. ഭാരതം സംയുക്തരാഷ്ട്രസംഘേ പാകിസ്ഥാനം നിന്ദയൻ തം ദ്വേഷ ഉദ്യോഗീതി അവോചത്. ഖാദ്യസുരക്ഷയാ സഹ കൃഷകാണാം സശക്തീകരണ വിഷയേ കേന്ദ്രിതസ്യ പഞ്ചദിവസീയസ്യ ബ്രിക്സ് കൃഷി മന്ത്രിണാം സമ്മേളനം ഇന്ദോര നഗരെ ആരഭ്യതേ. സാമരിക മാർഗ പരിയോജനായാ ജോജീല ഗുഹവർ മാർഗ അന്തിമാം സഫലതാം പ്രാപ്നോത് യേന കശ്മീർ ഉപത്യകയാ സഹ ലദ്ദാഖസ്യ ച മധ്യേ സർവ ഋതു സമ്പർക്ക വാസ്തവികതയാ സമീപേ ആഗതഃ. പാകിസ്ഥാന അധികൃത കശ്മീരെ പ്രദർശനകാരിണാം സുരക്ഷാസേനാഭിസ് സഹ സഞ്ജാതീഷു സംഘർഷീഷു ത്രിംശത്തഃ അധികാഃ ജനാഃ മൃതാഃ പ്രായഃ ദ്വിശത ജനാശ്ച വ്രണീതാഃ അഭവന്. അപി ച കർണാടകസ്യ കേരളസ്യ മാഹിക്ഷേത്രസ്യ ച ഉപരി അത്യധികവൃഷ്ടേഃ സംഭാവനാമഭിലക്ഷ്യ ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന രക്തവർണീയ സഞ്ചേതന നിർദ്ദിഷ്ടാ.

0: विंशतितमे वयसि राष्ट्राय स्वप्राणान् समर्पयन् भगवान् बिरसा मुण्डा ऐतिहासिकस्य उल्गुलान् आन्दोलनस्य नेतृत्वं कृतवान्। भारतीय ऋतु विज्ञान विभागेन कर्णाटके अरुणाचल प्रदेश असम मेघालय च गुरुवासरं यावत् अतिवृष्टेः अनुमानम् अभिव्यक्तम्। कर्णाटकस्य केषुचित् भागेषु केरले माहे प्रदेशे च रक्त संचेतना प्रसारितास्ति। दिल्ली हरियाणा चंडीगढ़ पंजाब हिमाचल प्रदेश जम्मू कश्मीर लद्दाख उत्तर प्रदेश विदर्भ पश्चिम राजस्थाने च उष्ण तरंगाणां प्रबल संभावना प्रकाशितास्ति। विदेशमंत्री डॉ एस जयशंकर अवदत् यत् गत द्वादश वर्षेषु देशस्य विदेश नीतौ महत्वपूर्ण परिवर्तनम् अभवत् इति। सामाजिक प्रसार माध्यमे तेनोक्तं यत् अस्मिन् कालावधौ सर्वकारः सामान्य नागरिकेभ्यः निर्गमनं प्रलेखादीनां सत्यापनादीनि सौकरकार्याणि अविरामतया कृतवान्, नागरिकेभ्यः पूर्ण समर्थनं च प्राददात्। सः अवदत् यत् सर्वकारेण भारतीय नागरिकाणां वैश्विक कार्यस्थले प्रवेशः सुलभः कारितः। विदेशेषु विपणी प्रवेशावाप्तुं भारतीय व्यवसायिनाञ्च समर्थनं कृतम्। भारतीयानाम् आवश्यकताम् अपि प्रपूरयितुं चतुश्चत्वारिंशत् दूतावासाः वाणिज्य दूतावासाश्च अपि उद्घाटिताः। डॉ जयशंकर अवदत् यत् सर्वकारस्य एतैः प्रयत्नैः भारतीयाः पूर्ण आत्मविश्वासेन दृढतया गर्वेण च विदेशयात्रां कर्तुं समर्थाः अभवन्नीति। प्रधानमंत्री सुरक्षा मातृत्व अभियानस्य दश वर्ष पूर्तिं स्मरन् महिला बाल विकास मंत्री अन्नपूर्णा देवी अद्य उक्तवती यत् प्रत्येकः नवजीवनः मातुः गर्भात् आरभ्यते। गर्भावस्थायाः प्रत्येक चरणेन सह सुरक्षितस्य स्वस्थस्य आदरयुक्तस्य च परिचर्चायाः अधिकारोऽपि धत्ते। सामाजिक प्रसार माध्यमे सा अकथयत् यत् विगत दशके लक्षोपलक्ष गर्भिणी महिलानां समयोचित स्वास्थ्य परीक्षणानि विशेषज्ञानां परामर्शानि उन्नत मातृ स्वास्थ्य सेवाश्च प्रदानोपक्रमः सुरक्षित मातृत्वं जन आन्दोलनम् अकरोदिति। सा अकथयत् एषा न केवलं योजना अस्ति अपि तु प्रत्येकं मात्रे तस्याः गर्भस्थ शिशवे च स्वस्थ भविष्याय सर्वकारस्य एका प्रतिबद्धता अपि वर्तते।
1: ഞാൻ ഇന്നലെ അനന്തുരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം

0: രൂക്ഷമാകുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. കുവൈറ്റിന് നേർക്കുണ്ടായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രി അമീറിന് നന്ദി അറിയിച്ചു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രയേലും ഇറാനും ഇന്നലെ നടത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിന് 30 കോടി രൂപ ചെലവ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: പക്ഷെ ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണൂ. ഇത് നേരെയൊരൊറ്റ മാർഗ്ഗമുള്ളൂ. സർക്കാർ ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ CSR ഫണ്ടുകളുണ്ട്. അത് പ്രയോജനപ്പെടുത്തി നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കണം, സൌകര്യങ്ങൾ ഉണ്ടാക്കണം.
0: വയനാട്ടിൽ ഷിഗല്ല ബാധിച്ച രണ്ട് വിദ്യാർത്ഥിനികളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 19 കുട്ടികളുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കും. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. വയനാട് കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. കിണറുകളിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഒരുപാട് വളരെ ഉപരിതല മത്സ്യബന്ധനം മാത്രമേ നടത്താൻ പാടുള്ളൂ. അത്തരത്തിലുള്ള മത്സ്യബന്ധന രീതിയിൽ അവർ ഏർപ്പെടാനും പാടുള്ളൂ. ട്രോളിംഗ് ബോട്ടുകളെല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി നീണ്ടകര പാലത്തിന്റെ കിഴക്ക് വശമായിട്ട് പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും എല്ലാം തന്നെ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നീണ്ടകര പാലത്തിന്റെ തൂണുകൾക്ക് ചങ്ങല കെട്ടി അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളികളെ അറിയിപ്പിക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ നമ്മൾ കൈക്കൊള്ളുന്നതാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 3ാം തവണ അധികാരത്തിലെത്തിയിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാകുന്നു. 2024 June 9 അദ്ദേഹം 3ാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശനയം സാക്ഷ്യം വഹിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആദ്യ പ്രതികരണവുമായി ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യ നിലകൊണ്ടതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ S. സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2023 സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ അധികാരമേറ്റശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ലെന്നും തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ലെന്നും ജയിൽ ഓഫീസേഴ്സ് യോഗത്തിനുശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ

0: കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയിൽ നഗരപ്രദേശങ്ങളിലടക്കം താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ കൊടിയത്തൂർ മുണ്ടമ്പൊയ്യിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. തോട്ടുമുക്കത്ത് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. വടകര ടൌൺ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മേപ്പയിൽ പാലത്തിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അവയുടെ സമീപത്തേക്ക് പോകരുത്. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KCB സെക്ഷൻ ഓഫീസിലോ 9496-01-01-01 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആറന്മുള വള്ളസദ്യക്കാലത്തിന് അടുത്ത മാസം 19-ന് തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30-നും അഷ്ടമിരോഹിണി വള്ളസദ്യ സെപ്റ്റംബർ 4-നും നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അടുത്ത മാസം 19 മുതൽ ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യ സെപ്റ്റംബർ 16 വരെയാണ് നടക്കുക. 550 വഴിപാട് വള്ളസദ്യകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതിൽ 380 സദ്യകൾ ഇതിനകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KSRTC ബജറ്റ് ടൂറിസം വഴി ഈ വർഷം 56 ദിവസം പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ വള്ളസദ്യ ഒരുക്കും. സ്പെഷ്യൽ പാസ് ഇല ഒന്നിന് 300 രൂപ പ്രകാരം പ്രത്യേക ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് സദ്യ ഒരുക്കും.
0: ലക്ഷദ്വീപിൽ നാളെ മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളുകളിൽ പുരോഗമിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. സസ്നേഹം സുമിത്ര എന്ന ചിത്രത്തിനുവേണ്ടി ഗായത്രി പാടിയ ഗാനം കേൾക്കാം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്, പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി കോഴികളിലെ പുള്ളോറം രോഗത്തെക്കുറിച്ചാണ്. രോഗകാരണത്തെയും പരിഹാരമാർഗങ്ങളെയുമൊക്കെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, അപേഡ എന്നത് എന്തിന്റെ ചുരുക്കപ്പേരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന പരിപാടിയിലേക്ക് പോകാം. കോഴി വളർത്തൽ ഇന്ന് വ്യാപകമാണ്. വലിയ വലിയ ഫാമുകൾ നിരവധിയുണ്ട്. കോഴിമുട്ടയും കോഴിയിറച്ചിയുമൊക്കെ നല്ല ലാഭം നേടിത്തരുമെങ്കിലും അവയ്ക്ക് അസുഖങ്ങൾ പിടിപെട്ടാലോ? പലപ്പോഴും പക്ഷിപ്പനി കാരണം നിരവധി

0: ജീവികളെയൊക്കെ കൊല്ലുന്ന ദയനീയമായ കാഴ്ച നാം കാണാറുണ്ട്. പല രോഗങ്ങൾക്കും ഫലപ്രദമായ മരുന്നുകൾ കുറവാണ്. അസുഖബാധിതരായ കോഴികളെയും താറാവിനെയും ഒക്കെ കൊന്നുകളയുകയെ നിവർത്തിയുള്ളൂ. അതുപോലൊരു രോഗമാണ് പൊള്ളോറം എന്നത്. നമുക്ക് ഈ അസുഖത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പരിഹാരമാർഗങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയേർഡ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ റെയ്നി ജോസഫാണ്. ഡോക്ടർ റെയ്നി ജോസഫുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ റെയ്നി, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: പുള്ളോറം രോഗം എന്താണ് കോഴികൾക്ക് വരുന്ന ഈ രോഗം?
2: സാൽമോണെല്ല പുള്ളോറം എന്ന ബാക്ടീരിയ മൂലം കോഴികളിൽ കണ്ടുവരുന്ന ഒരു പകർച്ചവ്യാധി രോഗമാണ് ഈ പുള്ളോറം രോഗം. എല്ലാ പ്രായത്തിലുള്ള പക്ഷികളിലും ഈ രോഗം ഉണ്ടാകുന്നാലും 3 ആഴ്ചയോ അതിൽ താഴെയോ പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് ഇത് അതീവ മാരകമായിട്ട് ബാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 80 മുതൽ 100% വരെ മരണകാരണമാകുന്ന ഒരു രോഗമാണ് ഈ സാൽമോണെല്ല പുള്ളോറം മൂലം ഉണ്ടാകുന്നത്. സാൽമോണെല്ല എൻറൈറ്റിക്ക സീറോടൈപ്പ് ഗാലിനറം ബയോവാർ പുള്ളോറം എന്നാണ് ഈ ബാക്ടീരിയയുടെ ശാസ്ത്രീയ നാമം. അപ്പൊ ഇത് കോഴിക്കുഞ്ഞുങ്ങളിൽ വളരെ മാരകമായിട്ടുള്ള ഒരു പകർച്ചവ്യാധിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വെള്ളക്കാഷ്ടം പോവുക അല്ലെങ്കിൽ വെള്ളതൂറൽ എന്ന് കൊളോക്കിയലായിട്ട് പറയുന്ന ഈ രോഗത്തിന് ബാസിലറി വൈറ്റ് ഡയറിയ എന്നും നമ്മൾ വിളിക്കാറുണ്ട് സാധാരണയായിട്ട്. ഇത് കോഴിക്കുഞ്ഞുങ്ങളെയാണ് ബാധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാലും മുതിർന്ന കോഴികളിലും ഉണ്ടാവാറുണ്ട്. ടർക്കി കോഴി, ഗിനിക്കോഴി, തത്ത, മയില്, അതുപോലെ കുരുവികള്, ഒട്ടകപ്പക്ഷി, ഗെയിം പക്ഷികള്, ഇതിനെല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ സാൽമോണെല്ല പുള്ളോറം.
1: അപ്പൊ ഇതിന്റെ മരണനിരക്ക് ഇത്ര അധികമാവുമ്പോൾ തന്നെ ഇതിന്റെ പ്രാധാന്യം കൂടുന്നു.
2: അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രാധാന്യം. അതായത് ഇപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ആളുകൾ കൂടുതലായിട്ട് ഹെൽത്തിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് പ്രോട്ടീൻ കഴിക്കാനായിട്ട് അവര് പ്രത്യേകിച്ച് യുവാക്കള് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. മുട്ടയും കോഴിയിറച്ചിയും നമുക്കറിയാം വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സോഴ്സാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആവശ്യകത വളരെ കൂടുതലാണ് ഇന്നത്തെ കാലത്ത്. കർഷകന്റെ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുള്ളൊരു വ്യവസായമാണ് കോഴിക്കൃഷി ഇന്നത്തെ കാലത്ത്. പക്ഷേ ഈ രോഗം, പുള്ളോറം രോഗം മൂലം കനത്ത സാമ്പത്തിക ബാധ്യതയാണ് ഈ രംഗത്ത് വരുന്നത്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 3 ആഴ്ചയിൽ താഴെയുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഇത് കൂടുതലായിട്ട് മാരകമായിട്ട് ബാധിക്കുന്നത്. അപ്പൊ ഒരു കർഷകന്റെ വീട്ടിൽ അയാളൊരു 500 അല്ലെങ്കിൽ 1000 കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കാനായിട്ട് ഇറക്കിയാല് അതിന് മുഴുവൻ കോഴിക്കുഞ്ഞുങ്ങളും തന്നെ ഒരു 80% തൊട്ട് 100% വരെ മരിച്ചു പോകുന്ന ഒരു രോഗമാണ് പുള്ളോറം രോഗം. അപ്പൊ സാമ്പത്തിക ബാധ്യത നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത് കൊണ്ട് വളർന്ന് മുട്ടയിടുന്ന പക്ഷികളോ അല്ലെങ്കിൽ മാംസം നൽകുന്ന പക്ഷികളോ ഭാവിയിൽ ഇല്ലാതെയായി പോകുന്നു. അപ്പൊ അതും ഒരു സാമ്പത്തിക നഷ്ടമാണ്, പരോക്ഷമായിട്ടുള്ള സാമ്പത്തിക നഷ്ടം വരുത്തുന്ന ഒരു കാരണമാണ്. പിന്നെ ഇതുകൂടാതെ ഈ രോഗത്തിന് പ്രത്യേകിച്ച് ചികിത്സയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ രോഗപ്രതിരോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രോഗബാധയുള്ള വലിയ കോഴികളെ, മുട്ടയിടാറായ കോഴികളെ കണ്ടെത്തി അതിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള രീതിയാണ്. ഇതും പരോക്ഷമായിട്ട് ഒരു സാമ്പത്തിക നഷ്ടം നമുക്ക് വരുത്തുന്നുണ്ട്. വലിയ കോഴികളെയാണ് അന്നേരം അത് നഷ്ടപ്പെടുത്തുന്നത്. അപ്പൊ ഇത്തരത്തിൽ കോഴി വ്യവസായത്തിന് മൊത്തത്തില് ഒരു സാമ്പത്തിക നഷ്ടം വരുത്തുന്ന ഒരു രോഗമാണ് പുള്ളോറം രോഗം.
1: എങ്ങനെയാണ് ഇത് പകരുന്നത്?
2: രോഗവാഹകരുണ്ട്. ഇപ്പൊ എലിയൊക്കെ മുതലായ കാട്ടുപക്ഷികളെ തുടങ്ങിയവയെല്ലാം ഈ രോഗാണുവിന്റെ വാഹകരാണ്. അപ്പൊ അവയുടെ കാഷ്ടത്തിൽ നിന്ന് ഇത് പകരാം. പിന്നെ ഈ രോഗം ബാധിക്കപ്പെട്ട കോഴികള് രക്ഷപ്പെടുകയാണെങ്കിൽ 80% വരെ മരണകാരണമാകാമോളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു, 80 മുതൽ 100 വരെ. അപ്പൊ അതിൽ കുറച്ചെണ്ണം ഇപ്പൊ രക്ഷപ്പെടാം. അത്തരത്തിൽ രക്ഷപ്പെടുന്ന കോഴികളെല്ലാം രോഗവാഹകരായിരിക്കും. പക്ഷെ അതിന് രോഗം കാണില്ല, എന്നാലും ഇതിന്റെ കാഷ്ടത്തിലൂടെ എല്ലാ ഈ രോഗാണുക്കൾ പുറന്തള്ളപ്പെടും. പ്രത്യേകിച്ച് മുട്ടയിലും ഉണ്ടാകാം. ഇത്തരത്തിൽ പുറന്തള്ളപ്പെടുന്ന ഈ കാഷ്ടം മലിനമാക്കപ്പെടുന്ന തീറ്റ അല്ലെങ്കിൽ വെള്ളം, അതിൽ കൂടിയാണ് ഈ രോഗം പകരുന്നത്. അപ്പൊ ഇതിന്റെ പകർച്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ലംബവും തിരശ്ചീനവുമായിട്ടുള്ള രോഗപകർച്ചയുണ്ട്. അതായത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ എന്ന് നമ്മൾ ടെക്നിക്കലായിട്ട് പറയും. അതായത് ഒരു കോഴിക്കുഞ്ഞിൽ നിന്നും അടുത്തിരിക്കുന്ന കോഴിക്കുഞ്ഞിലേക്കും പകരാം, ഒരു കോഴിയിൽ നിന്നും അതിന്റെ മുട്ടയിലൂടെ അതിന്റെ കുഞ്ഞിലേക്കും പകരാം. അതാണ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ട്രാൻസ്മിഷൻ. അപ്പൊ ഈ കുടലിലെത്തുന്ന ഈ പുള്ളോറം രോഗാണുക്കള് അവിടെ അതിന്റെ കരളിലും സ്പ്ലീനിലും പ്രത്യേകിച്ച് ലൊക്കേറ്റ് ചെയ്യും. അവിടെ അത് പെറ്റി പെരുകിയിട്ട് പിന്നീട് ഈ ദഹനനാളത്തിലും പ്രത്യുൽപാദന അവയവങ്ങളിലെത്തിയിട്ട് കാഷ്ടത്തിലൂടെ മുട്ടയിലൂടെയും പുറന്തള്ളപ്പെടും. അപ്പൊ ഈ കാഷ്ടവുമായി സമ്പർക്കത്തിൽ വരുന്ന തീറ്റ, കുടിവെള്ളം തുടങ്ങിയവയിലൂടെയും രോഗാണുക്കള് മറ്റു പക്ഷികളിലേക്ക് പകരുന്നു. മലിനമായ വസ്ത്രങ്ങള്, കോഴിയെ പരിചരിക്കാൻ നിൽക്കുന്ന

0: ആളുകളുടെ പാദരക്ഷകള്, വാഹനങ്ങൾ അല്ലെങ്കിൽ ഫാമിലെ ഉപകരണങ്ങൾ, ഇതെല്ലാം വഴി ഈ രോഗാണുക്കൾ മറ്റു പക്ഷികളിലേക്ക് പടരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വലിയ ഫാമുകളിൽ നമ്മൾ ഈ കോഴിക്കൂടുകൾ അടുത്തടുത്ത് വെക്കുന്ന അല്ലെങ്കിൽ ഒന്നിന് മുകളിലായിട്ട് വെക്കുമ്പോഴും ഈ ട്രാൻസ്മിഷന് സാധ്യതയുണ്ട്, രോഗപകർച്ചയ്ക്ക് സാധ്യതയുണ്ട്. പരിസരം എല്ലാം വൃത്തിഹീനമായിട്ട് കിടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ എലികൾ അല്ലെങ്കിൽ പക്ഷികൾ എന്തെങ്കിലും വരുന്ന പ്രാണികളൊക്കെ ഉണ്ടാകുന്ന ഒരു ഫാമാണ് എന്നുണ്ടെങ്കിൽ ഇവർ രോഗവാഹകരായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ആ രോഗവാഹകരിൽ നിന്നും വളരെ പെട്ടെന്ന് ഈ പുള്ളോറം രോഗം മറ്റു പക്ഷികളിലേക്ക് പകരും.
1: ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വൈറ്റ് ഡയറിയ ആണെന്ന് വേണം, അത് പ്രധാനമാണെന്ന് ആദ്യമേ സൂചിപ്പിച്ചു.
0: അതെ, 3 ആഴ്ചയിൽ താഴെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഈ രോഗം ശക്തമായിട്ട് ബാധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ചോക്ക് പൊടി പോലെ വെളുത്ത നിറത്തിൽ കാഷ്ടിക്കും. അതാണ് പ്രധാനമായിട്ടും നമ്മൾ നോട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ മലദ്വാരത്തിന് ചുറ്റുമുള്ള തൂവലുകളിൽ അത് തൂവലുകൾ അങ്ങ് ഒട്ടിപ്പിടിച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കും. പേസ്റ്റഡ് വെന്റ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ കർഷകർക്ക്, ഇപ്പൊ കോഴി വളർത്തി പരിചയമുള്ള ആളുകൾ ഉറപ്പിക്കും ഇത് പുള്ളോറം രോഗമാണ്, ആകെ പ്രശ്നമാണ് എന്ന് പറയും. പിന്നെ അത് കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ ആ ബാച്ചിൽ ഡെത്ത് ഉണ്ടാവും. അപ്പൊ കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ ചത്തുപോകും. അതിങ്ങനെ തൂങ്ങി നിൽക്കും, അതിന്റെ തൂവലൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ചെറുകൊക്കെ തൂങ്ങി വിശപ്പില്ലായ്മയൊക്കെ ആയിട്ട് ഈ നമ്മൾ ചൂട് കൊടുക്കുന്ന ആ സ്രോതസ്സിന്റെ അടുത്ത് അതിങ്ങനെ തിങ്ങിക്കൂടി ഇങ്ങനെ നിൽക്കും. പെട്ടെന്ന് തന്നെ ഡെത്ത് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് പ്രധാന ലക്ഷണം. അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഇത്രയും കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളിൽ വരുന്ന ഈ പ്രധാന രോഗമായതുകൊണ്ട് തന്നെ ഈ ലക്ഷണം കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം ഇത് പുള്ളോറം രോഗമാണെന്ന്. ഇത് കൂടാതെ പിന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ബാക്കി ലക്ഷണങ്ങൾ, ആന്തരിക അവയവങ്ങളിൽ കാണുന്ന ലക്ഷണങ്ങളും കൂടെ നമുക്ക് ഇത് ഉറപ്പിക്കുന്നതിന്
1: സ്ഥിരീകരിക്കാനായിട്ട്
0: ഉപയോഗിക്കാം. അപ്പൊ അതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പ്ലീനിലും കരളിലും ഒക്കെ പ്രത്യേകിച്ച് ലീഷൻ എല്ലാം ഉണ്ടാകും, രോഗലക്ഷണങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടെ നോക്കിയിട്ട് നമുക്ക് കൺഫേം ചെയ്യാം. അതുകൂടാതെ നമുക്ക് ലാബിൽ ഇതിനെ കൾച്ചർ ചെയ്ത് ഈ രോഗാണുക്കളെ കണ്ടെത്തുന്നതാണ് ഉറപ്പിക്കുന്നതായിട്ടുള്ള രീതി.
1: ഇതിന്റെ നിയന്ത്രണ രീതികൾ എന്തൊക്കെയാണ്?
0: നിയന്ത്രണത്തിന് ഈ രോഗത്തിന് പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെന്റ് ഇല്ല എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റ് ആണ്. എന്നിരുന്നാലും നമുക്ക് രോഗലക്ഷണങ്ങളുള്ള അല്ലെങ്കിൽ മുട്ടയിടാറായ കോഴികളെ നമ്മൾ പരിശോധിച്ചിട്ട് അതിന് ഈ രോഗബാധ ഉണ്ടോ എന്ന് സീറോളജിക്കൽ ടെസ്റ്റ് വഴി നോക്കുക എന്നുള്ളതാണ് ഈ രോഗബാധ ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അതെ, മുട്ടയിലൂടെ വരാതിരിക്കാനും ഇത് പടരാതിരിക്കാനും ആ ഫാമിൽ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡാണ് ലോകമെമ്പാടും നമ്മൾ ഉപയോഗിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയും നിർദ്ദേശിച്ചിരിക്കുന്നതും ഈ സീറോളജിക്കൽ ടെസ്റ്റ് തന്നെയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ കോഴിയുടെ, അതായത് ഒരു 4-4.5 മാസം മുട്ടയിടുന്ന, നമ്മൾ പുള്ളറ്റ്സ് എന്ന് പറയും, ഫസ്റ്റ് മുട്ടയിടുന്ന ആ പ്രായത്തില് നമ്മൾ ഈ കോഴിയുടെ ചിറകിൽ നിന്നും ഒരു തുള്ളി ചോര എടുത്തിട്ട് അതൊരു പ്രത്യേക സീറം, ഒരു ആന്റിജൻ ഉണ്ട്, ആ ആന്റിജൻ വെച്ചിട്ട് ഈ ഒരു തുള്ളി ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ അതൊരു അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റാണ്. 1 മിനിറ്റിനകം അതിന്റെ റിസൾട്ട് നമുക്ക് ഫിസിക്കലി റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഫാമില് മാസമായിട്ട് കോഴികളെ പരിശോധിക്കുന്നത് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് വഴിയാണ്. ഈ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന സ്ക്രീനിങ് ടെസ്റ്റ് വഴിയാണ്.
1: സാമ്പിൾ ടെസ്റ്റിംഗ് ആയിരിക്കും, എല്ലാ കോഴികളും ചെയ്യാൻ
0: പറ്റില്ല. നമ്മൾ സാധാരണയായിട്ട് ഒരു ഫാമിലി ചെയ്യുമ്പോൾ 10% കോഴികളെയാണ് ഇതുപോലെ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ബാച്ചിലുള്ള ഫുൾ കോഴികളെ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവായിട്ട് കിട്ടുന്നതിനെ മാറ്റിപ്പാർപ്പിക്കും, എന്നിട്ട് അതിനെ കൊന്നുകളയുക എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുള്ള മാർഗം. അപ്പൊ ഇതും നമുക്കറിയാം, ഇതും ഒരു സാമ്പത്തിക ബാധ്യത വരുത്തുന്ന വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സ് തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊരു ഫാമില് പുള്ളോറം ഡിസീസ് ഉണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാല് പിന്നെ അത് ലാബിൽ കൊടുത്തിട്ട് അതിനെ ഈ ബാക്ടീരിയ ഒന്ന് കൾച്ചർ ചെയ്ത് നമ്മൾ സ്ഥിരീകരിക്കുന്നത് ഉചിതമായിരിക്കും. കാരണം ഇത്രയും സാമ്പത്തിക ബാധ്യത ഉള്ള ഒരു അസുഖമായതുകൊണ്ട് നമ്മൾ ആ രീതിയും കൂടെ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോ ആ കോഴിക്കുഞ്ഞില് ഈ രോഗബാധ തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നതിന് കൾച്ചറൽ മെത്തേഡും കൂടെ നമ്മൾ സ്വീകരിക്കും.
1: അപ്പൊ ഇത് നമ്മള് കോഴികളെ ഈ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും?
0: നമുക്ക് സാധാരണയായിട്ട് ഇതിന് ചികിത്സ ലഭ്യമല്ലാത്തതുകൊണ്ട് പ്രതിരോധത്തിനാണ് മുൻഗണന നൽകേണ്ടത്. അപ്പൊ ഈ ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം പ്രകാരം ഇത് ഇമ്മീഡിയറ്റ് റിപ്പോർട്ടിംഗ് ഡിസീസിൽ പെടുന്ന ഒരു രോഗമാണ് ഈ പുള്ളോറം ഡിസീസ്. പക്ഷെ കോഴി ആയതുകൊണ്ട് നമ്മൾ അത്രയും പ്രാധാന്യം എല്ലാവരും കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രം. അപ്പൊ സ്റ്റാമ്പിംഗ് ഔട്ട് ആണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തി ആദ്യം മുട്ടയിടുന്ന അതേ പ്രായത്തിൽ തന്നെ രോഗബാധയുള്ള കോഴികളെ നമ്മൾ ആദ്യം തന്നെ മാറ്റും. അതിനുശേഷം പിന്നെ ഇത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം അതിനെ കൊന്നുകളയുക. അതാണ് സ്റ്റാമ്പിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ആ രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കൂടാതെ

0: അതെ, നമ്മള് കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കുന്ന സമയത്ത് തന്നെ ഈ സാൽമണല്ല അസുഖം ഇല്ലാത്ത ഫാമുകളിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് സാൽമണല്ല ഫ്രീ എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് ലഭ്യമാണ് മാർക്കറ്റില്. അതുകൂടാതെ ഇങ്ങനെ ഫാമുകളിൽ നിന്നും അവര് സർട്ടിഫിക്കറ്റ് നൽകും, സാൽമണല്ല ഫ്രീ കോഴിക്കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് നൽകും. അത്തരത്തിലുള്ള ഒരു ഇതിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. അത് കൂടാതെ മുട്ടയിടുന്ന പ്രായമാകുമ്പോൾ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുക, എല്ലാ ബാച്ചിനും പ്രത്യേകമായിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് നടത്തേണ്ട ആവശ്യകതയുണ്ട്. പിന്നെ അത് കൂടാതെ ഈ സ്ക്രീനിങ്ങിൽ പോസിറ്റീവായിട്ട് കിട്ടുന്ന പക്ഷികളെ അപ്പൊ തന്നെ നമ്മൾ നശിപ്പിച്ച് കളയണം. അതിന് നമ്മൾ മടി വിചാരിക്കരുത്, കാരണം ഇത് വളരെ പെട്ടെന്ന് പടരുന്ന ഒരു രോഗമായതുകൊണ്ട് പാർപ്പിച്ചിരിക്കുന്നതിന് കൂടിന്റെ അടുത്തുള്ള കൂടുകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
1: ഡിസ്പോസലും
0: നമ്മൾ ബെറിയലാണ് പറയുന്നത്, ബേണിംഗ് അല്ലെങ്കിൽ ബെറിയലാണ്. ബേണിംഗ് നമുക്ക് അത്ര പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് സാധാരണ ഫാമുകളിൽ ബെറിയലാണ്, അതിന് ഡിസ്പോസൽ പിറ്റ് ഉണ്ടാവും അവർക്ക്. അപ്പൊ അതില് കുമ്മായൊക്കെ ഇട്ട് മൂടി അങ്ങനെ നമ്മൾ ഡിസ്പോസ് ചെയ്യാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഹാച്ചറിയും ബാക്കി അതുപോലെയുള്ള ഫാമിലെ ബാക്കി പാത്രങ്ങളും എല്ലാം തീറ്റ പാത്രമായാലും വെള്ളപാത്രമായാലും അടങ്ങുന്ന ശീകരണ ലായനി ഉപയോഗിച്ച് ശുചീകരിച്ച്, അപ്പൊ ഈ പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഫാമിന്റെ ശുചീകരണം ഒരു വലിയ പ്രക്രിയയാണ്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കണം. അതിൽ നമ്മൾ ലാബ്സ് വരുത്തിയാൽ ഈ രോഗം പിന്നെയും
1: അടുത്ത ബാച്ചിലും വരാനുള്ള സാധ്യത കൂടും.
0: അപ്പൊ നമ്മൾ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? നമുക്ക് പലപ്പോഴും ഇത്രയും കോഴികളെ നമ്മൾ നശിപ്പിച്ച് കളയുമ്പോൾ നമുക്ക് തോന്നും. പക്ഷെ അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ 3 ആഴ്ച പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ 100% വരെ കൊല്ലാനുള്ള കഴിവുള്ള രോഗാണുക്കളാണിത്. അപ്പൊ നമുക്ക് പുതിയൊരു ബാച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരാവുന്ന ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ സ്റ്റേജിലും ഈ പ്രിക്കോഷണറി സ്റ്റെപ്പ് എടുക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ രോഗത്തിന് നമുക്ക് ചികിത്സിക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം എല്ലാ കർഷകർക്കും ഉണ്ടാവണം. ചില കോഴിക്കുഞ്ഞുങ്ങളെ രക്ഷപ്പെടും, ആന്റിബയോട്ടിക് നമ്മൾ കൊടുക്കും അതിന്റെ സൈഡ് എഫക്ട്സ് മാറാൻ വേണ്ടിയിട്ട്. പക്ഷെ വളരുന്ന കോഴിക്കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം വളരെ കുറവായിരിക്കും, അതിന് നോർമൽ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല. അപ്പൊ അതൊരു ചെറിയ സൈസിലായിരിക്കും ഉണ്ടാകുന്നത്, അതിന്റെ മുട്ട ഉൽപാദനം കുറവായിരിക്കും, അതുപോലെ ഇപ്പം മാംസത്തിന്റെ ഇതാണെങ്കിലും അളവ് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്നും ഉണ്ടാകുന്ന ഇത്തരം കോഴികളിൽ നിന്നും ഉണ്ടാകുന്ന മുട്ടകൾക്ക് ഹാച്ചബിലിറ്റിയും കുറവായിരിക്കും. അപ്പൊ ഇതെല്ലാം നമ്മുടെ
1: ടോട്ടൽ എക്കണോമിക്
0: കൂടുതൽ നഷ്ടം വരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ രോഗത്തിനെ പ്രതിരോധിക്കുക എന്നുള്ള ഇതിലാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്.
1: മേഡം, ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത്, മേഡം പറഞ്ഞത് മുട്ടയിൽ നിന്നും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ രോഗം മനുഷ്യരെ ബാധിക്കുമോ?
0: അതൊരു കോൺട്രവേഴ്സി ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം ക്ലിയർ ആക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ പുള്ളോറം രോഗം സാധാരണഗതിയിലും മനുഷ്യർക്ക് ഈ മുട്ടയിലൂടെ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നില്ല. അത് മനുഷ്യരിൽ സാധാരണ വരുത്തും സാൽമോണല്ലയുടെ തന്നെ വേറെ ടൈപ്പ് രോഗാണുക്കളാണ്. സാൽമോണല്ല ടൈഫിനൂറിയം അല്ലെങ്കിൽ എൻട്രൈറ്റിഡിസ്, ഇത് രണ്ടും മനുഷ്യരിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന, നമുക്കറിയാം ടൈഫോയിഡ് പോലെയുള്ള രോഗമൊക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഈ സ്പീഷീസിലുണ്ട്. പക്ഷെ ഈ രോഗം, ഈ സാൽമോണല്ല പുള്ളോറം എന്ന് പറയുന്ന രോഗമാണോ, ആസ് സച്ച് മനുഷ്യർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഏത് ബാക്ടീരിയ ആണെങ്കിലും അതിന്റെ അളവ് ഒരു ലെവല് വിട്ട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗം വരും. അതപ്പോ ആ രീതിയിൽ പുള്ളോറം ബാക്ടീരിയയുടെ അളവ് കൂടുതലായിട്ട് മുട്ടയിലൊക്കെ വന്നാൽ അപ്പൊ നമുക്ക് വയറിളക്കം ഉണ്ടാകും, ശക്തമായ വയറിളക്കം ഉണ്ടാകും. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന രീതിയിൽ നമുക്ക് വയറിളക്കം ഉണ്ടാകും. പക്ഷെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴത്തേക്കും നമ്മൾ അറിയാലോ, വയറിളക്കം വന്നു കഴിഞ്ഞാൽ വളരെ
1: ഡീഹൈഡ്രേഷൻ
0: ഒക്കെ വന്നതിന്റെ
1: പ്രോബ്ലംസ് ഉണ്ടാകും.
0: അതെ, അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രിക്കോഷൻ ഈ രോഗത്തിനുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആസ് സച്ച് സാൽമോണല്ല പുള്ളോറം മനുഷ്യർക്ക് ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
1: പക്ഷേ
0: പഠനങ്ങളിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും എപ്പോഴും നമ്മൾ കോഴിയിറച്ചിയാണെങ്കിലും മുട്ടയാണെങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ വെക്കരുത്. അപ്പൊ ഈ രോഗമാണ് ഉണ്ടെങ്കിൽ ഉണ്ടാവുന്നത് നാച്ചുറലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് പെറ്റുപെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇതിനെ ഐസിലിട്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഒരു ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുട്ട ഉപയോഗിക്കരുത്. ഈ പുള്ളോറം പോസിറ്റീവ് ആയിട്ടുള്ള ഫാമുകളിൽ അല്ലെങ്കിൽ ആ ബാച്ചുകളിലെ മുട്ട ഉപയോഗിക്കരുത് എന്ന് നമ്മൾ കോഷൻ ചെയ്യുന്നതിന്റെ കാരണം അതാണ്.
1: പ്രോപ്പർ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്
0: കുറച്ച് ബാക്ടീരിയ പോകും. എന്നാലും ഞാൻ പറഞ്ഞ പോലെ ആ ബാക്ടീരിയയുടെ അളവ് കൂടുതലാണെങ്കിൽ, ലോഡ് കൂടുതലാണെങ്കിൽ ആ കുക്കിംഗ് മെത്തേഡ് എപ്പോഴും നമുക്ക് മുട്ട നമ്മൾ അധികം ബുൾസൈ ആയിട്ട് കഴിക്കും, പിന്നെ നമ്മൾ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് പച്ചക്കാണ് മിക്സ് ചെയ്യുന്നത്, കുക്ക് ചെയ്യാതെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു കുക്കിംഗ് പ്രോസസ് വരാത്തത് കൊണ്ട് തന്നെ ബാക്ടീരിയ എക്സിസ്റ്റ് ചെയ്യും. അതിന് ഫേവറബിൾ എൻവയോൺമെന്റ് ആയതുകൊണ്ട് അത് പെറ്റുപെരുകയും ചെയ്യും.
1: ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.
0: അതെ, അതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും രോഗപ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ വേണം നമുക്ക് ഈ പുള്ളോറൻ രോഗത്തിനെ കൈകാര്യം ചെയ്യാനായിട്ട്. ഒരു മടിയും വിചാരിക്കാതെ ആദ്യത്തെ മുട്ടയിടുന്ന സ്റ്റേജ് മുതൽ ഈ കോഴികളെ പരിശോധിക്കുകയും ചെയ്യണം. ഈ സ്ക്രീനിംഗ് ടെസ്റ്റ് വഴി പരിശോധിച്ച് രോഗമില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം.
1: ഡോക്ടർ റെയ്നി ജോസഫ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് പുള്ളോറം രോഗത്തിനെ കുറിച്ച് ഇത്ര വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
2: കോഴികളിലെ പുള്ളോറം രോഗം എന്താണെന്ന് മനസ്സിലായില്ലേ? രോഗം വന്ന് കോഴികൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ നമുക്ക് രോഗം വരാതെ ശ്രദ്ധിക്കാം. കോഴികളിലെ പുള്ളോറം രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മൃഗസംരക്ഷണ വകുപ്പ് റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ റെയ്നി ജോസഫാണ്. ഡോക്ടർ റെയ്നി ജോസഫുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ റെയ്നി ജോസഫിന്റെ ഫോൺ നമ്പർ 8281915000. ഇടയ്ക്കിടയ്ക്ക് പാട്ടുകൾ കേൾക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ? പാട്ടിഷ്ടപ്പെടുന്നവർക്ക് അതൊരു ആശ്വാസവുമാണ്. ഈ മഴയുടെ നേരിയ തണുപ്പിൽ വയലിൻ വിടും പരിപാടി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ഗാനം കേട്ടാലോ? ഇതാ ഒരു ഗാനം.

0: ഗാനം ഇഷ്ടപ്പെട്ടോ? മനസ്സൊന്ന് ഉന്മേഷമായില്ലേ? ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,

0: പുളിയുടെ ഉപയോഗങ്ങൾ. ഇരുമ്പൻ പുളി പല രീതിയിലും നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാകാറുണ്ട്. ഇരുമ്പൻ പുളി കൊണ്ടുണ്ടാക്കുന്ന അച്ചാർ വളരെ രുചികരമാണ്. മീൻകറി, ഇറച്ചിക്കറി, സാമ്പാർ തുടങ്ങിയ പല കറികളിലും പുളിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. ഇരുമ്പൻ പുളിയിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കിയും കുടിക്കാറുണ്ട്. ഉപ്പും വെള്ളവും ചേർത്ത് ഉപ്പിലിട്ട് സൂക്ഷിക്കുകയും പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം. ചിലയിടങ്ങളിൽ ഇതുപയോഗിച്ച് പായസവും ഉണ്ടാക്കാറുണ്ട്. ഇരുമ്പൻ പുളിക്ക് ചില ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. ഇതിൽ വിറ്റമിൻ സി, ബി, ഇരുമ്പ്, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇരുമ്പൻ പുളി തിളപ്പിച്ച് കഷായം പോലെ കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിറ്റാമിൻ സി ധാരാളമുള്ളതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഇരുമ്പൻ പുളി നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇരുമ്പൻ പുളി സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു.
1: ഇനി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയെക്കുറിച്ച് ഒന്ന് കേട്ടാലോ?
2: ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷകസമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിനു ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൌകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, അപ്പേട എന്നത് എന്തിന്റെ ചുരുക്കപ്പേരാണ്? ഉത്തരം, അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി എന്നതിന്റെ ചുരുക്കപ്പേരാണ് അപ്പേട. 1985 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ടിന് കീഴിലാണ് കേന്ദ്ര സർക്കാർ അപ്പേടയ്ക്ക് രൂപം നൽകിയത്. കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന സൌകര്യങ്ങളുടെയും ഗുണനിലവാരത്തിന്റെയും നവീകരണത്തിനു പുറമെ വിപണികളുടെ വികസനത്തിലും അപ്പേട ക്രിയാത്മകമായി ഇടപെട്ടുവരുന്നു. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അപ്പേടയ്ക്ക് കേരളത്തിൽ കൊച്ചി ഉൾപ്പെടെ 15 പ്രാദേശിക കേന്ദ്രങ്ങളാണുള്ളത്. വയലമ്പീഠം പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലമ്പീഠം AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലമ്പീഠം പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.

0: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
4: ൾ

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളും തുടർന്ന് കമ്പോള വില നിലവാര ബുള്ളറ്റിനും കേൾക്കാം. സബ്സിഡി വിള വിതരണ സംവിധാനം കൂടുതൽ സുതാര്യവും ചിട്ടയായതും കർഷക കേന്ദ്രീകൃതവും ആവശ്യാനുസൃതം ഉള്ളതുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആന്റ് ഫാമേഴ്സ് വെൽഫെയറും സംയുക്തമായി ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസേഴ്സ് സെയിൽസ് എന്ന പേരിൽ പുതിയൊരു ഡിജിറ്റൽ സംവിധാനം വികസിപ്പിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേക FFS ആപ്പിലൂടെ ലഭ്യമാകുന്ന QR കോഡ് അല്ലെങ്കിൽ ടോക്കൺ മുഖേന കർഷകർക്ക് വളം വാങ്ങാവുന്നതാണ്. പൈലറ്റ് അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആലപ്പുഴ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഈ മാസം 15 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ എല്ലാ കർഷകരും വളം, ചില്ലറ വിൽപ്പനക്കാരും അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. CPCRI കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ജില്ലയിലെ പട്ടികജാതി യുവതി യുവാക്കൾക്കായി കാർഷിക അനുബന്ധ മേഖലകളിലെ വിവിധ വിഷയങ്ങളിൽ നൈപുണ്യ വികസന പരിശീലനം സ്റ്റൈഫണ്ടോടുകൂടി നൽകുന്നു. 4 ഒഴിവുകളുണ്ട്. യോഗ്യത +2 അല്ലെങ്കിൽ VHSC. പ്രതിമാസ സ്റ്റൈഫൻ 10,000 രൂപ. പ്രായപരിധി 25-35 ഇടയിൽ. തുടക്കത്തിൽ ദൈർഘ്യം 3 മാസത്തേക്ക്. ഫണ്ടിന്റെ ലഭ്യതയും പരിശീലനാർത്ഥികളുടെ പ്രകടനവും അടിസ്ഥാനമാക്കി 6 മാസം വരെ നീട്ടാവുന്നതാണ്. യോഗ്യരായവർ 0479249928 അല്ലെങ്കിൽ 0479259928 അല്ലെങ്കിൽ 9447790268 എന്നീ നമ്പറുകളിൽ June 16 മുമ്പായി മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും നിർദ്ദിഷ്ട മാനദണ്ഡ പ്രകാരം June 18 രാവിലെ 9 മണിക്ക് ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ നടത്തുന്ന അഭിരുചി പരീക്ഷയുടെയും

ജാം, ജെല്ലി, സ്കോഷ് തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ശാസ്ത്രീയ രീതികളും പ്രായോഗിക പരിശീലനവും നൽകും. പരിശീലന ഫീസ് 500 രൂപയാണ്. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണിക്കകം നേരിട്ടോ ഫോൺ മുഖേനയോ രജിസ്റ്റർ ചെയ്യണം. പരിശീലനത്തിന് ശേഷം പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 8891540778 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഇ ലേണിംഗ് 2026 ജൂലൈ 13 മുതൽ 17 വരെ നടത്തുന്ന ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ 5 ദിവസത്തെ ഓൺലൈൻ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി 2026 ജൂലൈ 10. കോഴ്സ് ഫീസ് 1000 രൂപ. വിശദവിവരങ്ങൾക്ക് www.celkau.in അല്ലെങ്കിൽ 0487243867 എന്ന നമ്പറിലോ 9495943875 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് ക്ഷമിക്കണം, കൊല്ലം 23,000, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 28,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,600, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 നെയ്യാറ്റിങ്കര 20,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിങ്കര 18,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കുരുമുളക് അൺകാൽബിൾ നെടുമങ്ങാട് 66,000, കൊച്ചി 69,500, കുരുമുളക് ഗാൽബിൾഡ് കൊച്ചി 71,500. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 20,000, പുനലൂർ 25,200, പുത്തൂർ 24,800. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ആകാശവാണി സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 55 സെക്കൻഡും.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്മ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി JP നദ്ദ. VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റ് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈറ്റിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ശ്രദ്ധ നൽകിയതിന് കുവൈറ്റ് അമീറിന് ശ്രീ മോദി നന്ദി അറിയിച്ചു. ജൽശക്തി മന്ത്രാലയത്തിന്റെ പ്രധാന നദീ സംയോജന ജലസംരക്ഷണ പദ്ധതികൾ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് അവലോകനം ചെയ്തു. നമാമി ഗംഗെ ഉൾപ്പെടെയുള്ള വിവിധ സംരംഭങ്ങളും പദ്ധതികളും വിശദീകരിച്ചതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വകുപ്പിന്റെ മുൻനിര സംരംഭമായ ജൽ സഞ്ജയ് ജൻ ഭാഗീദാരിയെ അദ്ദേഹം പ്രശംസിച്ചു. രാജ്യത്ത് ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് വഴി കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷാ സൌകര്യങ്ങൾ സർക്കാർ നിരന്തരം ശക്തിപ്പെടുത്തി വരികയാണെന്ന് പദ്ധതിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി.
2: ജാ 2.5 കോടി മാതാ ഗർഭാവസ്ഥ ഹർ സാ

0: होती हैं, तो वहां 2.5 करोड़ लोगों को हम इंस्टीट्यूशनल डिलीवरी में हम 90.6% तक पहुंचे और हमारा एंटीनेटल चेकअप जो है वह हमारा 95.9%। तो यह बहुत ही सराहनीय भी है। मैं इसके लिए स्वास्थ्य विभाग को और प्रदेश के सभी स्वास्थ्य पदाधिकारियों को, ऑफिसर्स को, उन सबको बधाई देना चाहता हूं।
1: കഴിഞ്ഞ 12 വർഷമായി ആഗോളവേദിയിൽ ഇന്ത്യയുടെ സ്ഥാനവും ബ്രാൻഡ് ഇന്ത്യയെയും ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി രാജ്യം ഉയർന്നുവന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബിബിജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1ാം തീയതി മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനുശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 21-ന് നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആസ്ഥാനത്തിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: സഭി രാജ്യ മുഖ്യമന്ത്രിയോ അമൃത് പത്രം ലിഖാഹേ. इस बीच में अनेक राज्य के मुख्यमंत्री अपने राज्य की डीजी और चीफ सेक्रेटरी की उपस्थिति में डिस्ट्रिक्ट कलेक्टर की मीटिंग, एसपी की मीटिंग राउंड शुरू किए हैं. हमारी भारत सरकार की सभी संबंधित एजेंसी सारे अपने अपने भूमिका निभा रहे हैं.
1: ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം വിനിമയ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കര അതിർത്തികളിലെ പ്രവർത്തനങ്ങളെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ സമന്വയിപ്പിക്കുന്നതാണ് ഈ ഡിജിറ്റൽ സംവിധാനം. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിനനുസൃതമായി നിർമ്മിച്ച ഈ സംവിധാനം വ്യാപാര സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ദേശീയ സുരക്ഷയും ശക്തമാക്കുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടുത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വയനാട് കോളിയാടി AUP സ്കൂളിലെ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിലെത്തി. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാഫലം നാളെ ലഭിക്കും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കശ്മീർ താഴ്വരയെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന സോജില തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത സൌകര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. ലഡാക്കിലെ മിനിമാർഗിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നിർമ്മാണത്തിന്റെ ഭാഗമായ അവസാനഘട്ട ബ്ലാസ്റ്റ് നിർവഹിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: ഏത് ദുർഘട കാലാവസ്ഥയിലും കശ്മീരും ലഡാക്കും തമ്മിൽ ഗതാഗതം സാധ്യമാക്കുന്ന ചരിത്രപരമായ നിർമ്മാണ പ്രവർത്തനമാണിതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമുദ്രനിരപ്പിൽ നിന്ന് 11,578 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന തുരങ്കം പൂർത്തിയാകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബൈ ഡയറക്ഷണൽ റോഡ് തുരങ്കമായി മാറും. 2028 ഫെബ്രുവരിയോടെ കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. 13.15 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത തയ്യാറാകുന്നതോടെ സോജില ചുരത്തിലൂടെയുള്ള യാത്രാ സമയം 3 മണിക്കൂറിൽ നിന്ന് ഏകദേശം 15 മിനിറ്റായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജപ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ വൻ സംഘർഷം. പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മേഖലയിലെ പ്രമുഖ സിവിൽ സൊസൈറ്റി കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ അധികൃതർ നിരോധിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത്. സാധാരണക്കാർക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ നയത്തെ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ചു. അതേസമയം പാക് അധീന കശ്മീരിൽ പോലീസ് അതിക്രമങ്ങളുണ്ടായെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇത്തരം ക്രൂരതകൾക്ക് അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനെ ഉത്തരവാദിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കാനും പരമാവധി സംയമനം പാലിക്കാനും അദ്ദേഹം എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു. ലെബനൻ, ഇറാൻ, ഗസ എന്നിവിടങ്ങളിലെ വെടിനിർത്തൽ കരാറുകൾ പൂർണ്ണമായും പാലിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനം കാലം കണക്കിലെടുത്താണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. വിബിജി റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
5: യുവവാണി.
6: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.

0: ഇന്ന് യുവവാണി സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആർപോ എന്ന എൻജിഒയിൽ പ്രവർത്തിക്കുന്ന ഷുതിൻ ലാലുമായി മൃദുൻ ജേക്കബ് നടത്തുന്ന അഭിമുഖം കേൾക്കാം. ഇന്ന് യുവാണിയിൽ നമ്മളോടൊപ്പമുള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ്. നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും വെറും ഓർമ്മകളായി മാറാതെ ജീവിക്കുന്ന അനുഭവങ്ങളായി അടുത്ത തലമുറയിലേക്ക് കൈമാറണം എന്നാഗ്രഹിക്കുന്ന ഒരു സംഘടന ആർപോ. ആർപോയുടെ അമരത്ത് നിൽക്കുന്ന ശ്രുതിൻ ലാൽ. ശ്രുതിനാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. നമുക്ക് ശ്രുതിന്റെയും ആർപോയുടെയും വിശേഷങ്ങൾ കേൾക്കാം. ഹായ് ശ്രുതിൻ, സ്വാഗതം.
1: താങ്ക് യു.
0: ആർപോ തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്താണ്? എപ്പോഴാണ് തോന്നിയത് ഇത് ചെയ്യണം എന്ന് തോന്നിയത്? എപ്പോഴാണ്?
1: ഞാൻ ഡൽഹിയിൽ ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് ഡൽഹിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ വീക്കെൻഡ്സിലും അവിടെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക. പുരാണ കില അല്ലെങ്കിൽ റെഡ് ഫോർട്ട്, ജമാ മസ്ജിദ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ, ചാന്ദിനി ചോക്ക് ഒക്കെ, അവിടെയൊക്കെ പോയി അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ ഡൽഹിയിൽ തന്നെ ഇരിക്കുമ്പോഴാണ് കോവിഡ് വന്നത്. ആ ഒരു സമയത്താണ് ജേർണലിസം വിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ മാറി ചിന്തിക്കാനുള്ള ഒരു പ്രചോദനം വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞാൻ കേരളത്തിനെ പറ്റിയിട്ടും കേരളത്തിന്റെ ഒരു ഹിസ്റ്ററിനെ പറ്റിയിട്ടും കൾച്ചറിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നത്. കാരണം ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ്. നമ്മുടെ കൊളോണിയലിസ്റ്റിന്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ അത് തുടങ്ങുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം ജാമറിൻ പോലുള്ള ഒരു ഡൈനാസ്റ്റി അവിടെ ഒരു ഗ്ലോബൽ ട്രേഡിന്റെ ഒക്കെ ഒരു സെന്ററായിട്ട് അതിനെ ഒരു വളർത്തിയെടുത്ത ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള വലിയൊരു കൾച്ചറിന്റെ ഒരു സ്ഥലമാണ്. പക്ഷെ അതൊന്നും എവിടെയും പറയപ്പെടുന്നില്ലല്ലോ. ഇപ്പൊ 1300s ഉണ്ടാക്കിയിട്ടുള്ള പല കൺസ്ട്രക്ഷൻസും ഒക്കെ 1200s എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ആരും പറയപ്പെടുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു. പിന്നെ എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മീഡിയം കൂടി ആയതുകൊണ്ട് ഇനീഷ്യലി ഒരു ഇതിനെപ്പറ്റി ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള രീതിയിലാണ് ആർപോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കോവിഡ് കഴിഞ്ഞ പാടെ തന്നെ, അല്ലെ, ആ സമയത്ത് തന്നെ കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ആർപോ തുടങ്ങാനുണ്ടായി.
0: ആർപോയെ പറ്റി ആദ്യമായി കേൾക്കുന്ന ഒരാൾക്ക് ലളിതമായി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്താണ് ആർപോ ചെയ്യുന്നത്?
1: നമ്മുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജിന്റെ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അത് പ്രിസർവ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, ആ ഒരു ഉദ്ദേശത്തോടെ തുടങ്ങിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ആർപോ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു വൺ വേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അതൊരു വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടതാണത്. ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മൾട്ടിമീഡിയ ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ ആർക്കൈവിംഗ്, അതുപോലെ ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളൊരു സാധനം. കാരണം കൂടുതൽ അവയർനെസ് കൾച്ചറിനും ഹെറിറ്റേജിനും ഹിസ്റ്ററിനെ പറ്റിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള, പിന്നെ കൾച്ചറൽ പ്രാക്ടീഷണേഴ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവെൻഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. ഇനി കൾച്ചറൽ ഹെറിറ്റേജിനൊക്കെ റീസ്റ്റോർ ചെയ്യാനുള്ള പ്രവൃത്തികൾ, ഇപ്പം ആർക്കിടെക്ചറൽ കൺസർവേഷൻ പോലുള്ള, ഞങ്ങൾക്ക് യുനെസ്കോന്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള അതിനാണ്. അപ്പൊ അത് ചെയ്യാറുണ്ട്. പിന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് ഇന്നത്തെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഒരു മാർക്കറ്റ് ലെഡ് ഇന്നത്തെ ഒരു സിസ്റ്റത്തിലേക്ക് കൾച്ചർ പ്രാക്ടീഷണേഴ്സിന് ലൈവ്ലിഹുഡ് ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ ഇൻകം ഉണ്ടാക്കാനോ ഒക്കെ ഉള്ള രീതിയിലുള്ള ബിസിനസ് മോഡൽസ് ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും രീതിയിലുള്ള ഒരു ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇത് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി ആർപോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അണ്ടർ തന്നെ പല പ്രോജക്ടുകളായിട്ടും, പിന്നെ ആർപോ തന്നെ ഇതിന്റെ അലൈഡ് ആയിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ സെറ്റപ്പ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: പല മേഖലകളിൽ ആർക്കിടെക്ചർ ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡോക്യുമെന്റേഷൻ ആയാലും ഫോക്ലോർ ആയാലും ഇതെല്ലാം അണ്ടർലൈങ് ആയിട്ട് നിൽക്കുന്നത് കൾച്ചർ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ വർക്കും, അതിന്റെ ഡോക്യുമെന്റേഷൻ, പ്രിസർവേഷൻ, ഇത് തന്നെയാണ് മെയിൻ ആയി ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഫോക്ലോറിന്റെ അതിനൊരു വായ്മൊഴി പാരമ്പര്യമാണല്ലോ, അതിൽ ഒരുപാട് വർക്കും ചെയ്തിട്ടുണ്ട്. വായ്മൊഴി പാരമ്പര്യം രേഖപ്പെടുത്തുന്നതിലൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രാധാന്യം, ഇപ്പോ നമുക്കിപ്പോ നാടൻപാട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ഈ മേഖലയിൽ തന്നെ ഒരുപാട് കൾച്ചറൽ സമ്പത്തുണ്ട്.
1: അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന്, കൾച്ചറലി നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ്, ഒരുപാട് ഡയലക്ടുകൾ പലതും പ്രിസർവ് ചെയ്യപ്പെടുന്നത് ഫോക്ലോറിൽ കൂടിയാണ്, വാമൊഴിയായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ കൾച്ചറലായിട്ടുള്ള പല നോളജും, അതിപ്പോ ഒരു കൃഷി സംബന്ധമായിട്ടുള്ള നോളജ് ആവാം, ഇപ്പം ആദിവാസി സമൂഹത്തിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാർഡുമായിട്ട് ബന്ധപ്പെട്ട നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ആവാം, ഇതൊക്കെ നിലനിൽക്കുന്ന അവിടെയാണ്. പലപ്പോഴും മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള, എഴുത്ത് പ്രാധാന്യമില്ലാത്ത കമ്മ്യൂണിറ്റികളുടെ നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനങ്ങളും ഭയങ്കരമായിട്ട് വലിയ തോതിൽ നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു സോഴ്സ് ആയിട്ടുള്ള ഒരു ഇപ്പം നിലനിൽക്കുന്നത് അവരുടെ വാമൊഴിയായിട്ടുള്ള കഥകളും പാട്ടുകളും ഒക്കെ തന്നെയാണ്. അപ്പം ആ രീതിയിൽ അവരുടെ ചരിത്രവും എല്ലാം അതിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ആ രീതിയിലും അതുണ്ട്. പിന്നെ എല്ലാവരുടെയും കഥകൾ എന്ന് പറയുന്നത്, അതിപ്പോ ഏതൊരു കമ്മ്യൂണിറ്റിയുടെയും കഥ എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ ഒരു കഥ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ ഒരു ഐഡന്റിറ്റി തന്നെയാണ് നഷ്ടപ്പെടുന്നത്, നമ്മുടെ കഥകളും പാട്ടുകളും. അപ്പൊ അത് നമ്മളൊരു കൾച്ചറൽ ഹോമോജനൈസേഷൻ എന്നുള്ളൊരു രീതിയിലേക്ക് വന്ന് നമുക്ക് നമ്മുടെ സത്വം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ടും ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. വേറൊരു തലം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പല ഫോക്ലോറും കാര്യങ്ങളൊക്കെ ഇപ്പം അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഇവരുടേതാണ് എന്നുള്ള രീതിയിൽ ഇവിടെ രേഖപ്പെടുത്തി വന്നു കഴിഞ്ഞാല് പലപ്പോഴും കേരളത്തിലൊക്കെ തന്നെ ഏറ്റവും ഹിറ്റായിട്ടുള്ള പല പാട്ടുകളും ഫോക്ക് പാട്ടുകളോ അല്ലെങ്കിൽ ഫോക്ക് ലോർ പ്രാക്ടീഷണേഴ്സ് എഴുതിയ പാട്ടുകളോ ഒക്കെയാണ്. പക്ഷെ അവരൊരിക്കലും അതിന്റെ ഒരു എക്കണോമിക് ആയിട്ടുള്ള ബെനിഫിറ്റ് ഒരിക്കലും കിട്ടുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഷെയറിംഗ് ഒന്നും ഉണ്ടാക്കില്ല. അപ്പം ആരുടേതാണ് ആ ഒരു ക്രെഡിറ്റ് ഒക്കെ അസ്ക്രൈബ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും പലപ്പോഴും ഈ ആർക്കൈവിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫോക്ക് ലോർ ഒക്കെ എന്താ പറയാ വാമൊഴിയായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുക എന്ന് പറയുന്നത്.
0: ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫീൽഡ് വർക്കുകൾ നടന്നിട്ടുണ്ടാവും. എന്തെങ്കിലും ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്?
1: ഒരുപാട്. കാരണം ഒരു എന്താ പറയാ ഇപ്പം ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മേ ബി കേരളത്തിലെ വയനാട്ടിലും കർണാടകത്തിലെ കൊടകിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ജൈനു കുറുവ, അല്ലെങ്കിൽ കാട്ടുനായ്ക്ക എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി. അവരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ റാൻഡംലിയാണ് നമ്മൾ അവരെ അടുത്ത് എത്തിപ്പെടുന്നത്. കൊടകിലുള്ള രമേശ് കമ്മ്യൂണിറ്റി ലീഡർ ഉണ്ട്. ആളൊരു 10-25 വർഷമായിട്ട് അവരുടെ കമ്മ്യൂണിറ്റിയുടെ വാമൊഴി പാട്ടുകളും കലകളും ഒക്കെ നിലനിൽക്കണം എന്നുള്ള രീതിയിൽ വളരെ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പൊ ആളുടെ മെയിൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ പോയി റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചില പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് ഒക്കെ വന്ന് അങ്ങോട്ട് ഇവരെ കൂടെ കൊളാബറേറ്റ് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ ചില പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്ചേഞ്ച് നടക്കുന്നു. ഇതൊക്കെ ആകുമ്പോൾ തന്നെ ഒരു ഇനീഷ്യലി ഒരു എൻതൂസിയാസം അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായി. പിന്നെ ഇതിലെ പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് ആയിട്ട് ചാരു ഹരിഹരൻ ട്രിവാൻഡ്രം കാരാണ്. അപ്പൊ ചാരു ഒക്കെ ഇവരുടെ ഒരു മ്യൂസിക്കൽ ടാലന്റ് കണ്ടിട്ട് ഭയങ്കര അത്ഭുതപ്പെട്ടു. എന്നിട്ട് ആള് ഇന്ത്യയിലെ തന്നെ ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ ആണ് മഹീന്ദ്ര പെർക്കഷൻ ഫെസ്റ്റിവൽ ബാംഗ്ലൂർ നടക്കുന്നത്. അതിൽ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ വിളിച്ചു. അങ്ങനെ ഇവര് 3 വർഷം മുമ്പ് എങ്ങാണ്ടുള്ള മഹീന്ദ്ര പെർക്കഷൻ ഫെസ്റ്റിന്റെ ഏറ്റവും ആദ്യത്തെ പെർഫോമൻസ് അവരുടെ കൊളാബറേഷൻ കൂടുതലൊരു പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ അവിടെ പോയപ്പോഴാണ് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ജനകുർബ മ്യൂസീഷ്യൻസിന് വലിയൊരു പോസിബിലിറ്റി ഉണ്ടെന്ന്, ഇത്രയും വലിയ സ്റ്റേജിലൊക്കെ ഞങ്ങൾക്ക് എത്താനൊക്കെയുള്ള ഒരു മനസ്സിലാക്കി. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഒരു ഡീബ്രീഫിംഗ് സെഷൻ ഞാൻ അടക്കം പോയിട്ടുണ്ടായിരുന്നു. അവിടെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ പോയി. അപ്പൊ ഇവര് പറയുന്നുണ്ടായിരുന്നു, ഇത്രയും വലിയ സ്റ്റേജ് ഒക്കെ പോസിബിൾ ആണല്ലേ, ഞങ്ങൾ അവിടെ ഓ ഇൻസ്ട്രുമെന്റ് കണ്ടു, ഇത് കണ്ടു, ഇത് കണ്ടു, അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് പോലെ എന്തെങ്കിലും തരാൻ പറ്റുമോ എന്ന് അവർ തന്നെ നമ്മളോട് ചോദിച്ചു. അപ്പൊ ആദർശിയായിട്ട് നമ്മൾ അത് വന്നപ്പോൾ നമ്മൾ അതിനൊരു പ്രോഗ്രാം ആക്കി

0: ടാറ്റാ ട്രസ്റ്റിന് എഴുതി. ടാറ്റാ ട്രസ്റ്റ് അതിനൊരു ഫെലോഷിപ്പ് പ്രോഗ്രാം ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ വർഷം അതിനൊരു ഫെലോഷിപ്പ് പ്രോഗ്രാം ആയിട്ട്, അതായത് നമ്മൾ വയനാട് കൊടകുന്നായിട്ട് 18 ട്രൈബൽ മ്യൂസീഷ്യൻസിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറെ മ്യൂസിക്കൽ ട്രെയിനേഴ്സ് അവരെ ഇവിടെ വയനാട്ടിൽ വന്ന് ഇവരെ ട്രെയിൻ ചെയ്തു. ഒരു 9 മാസത്തെ ഫെലോഷിപ്പ് പ്രോഗ്രാമിൽ ഇവർക്കെല്ലാം നമ്മൾ മന്ത്ലി സ്റ്റൈപ്പൻഡ് കൊടുത്തു. ഏതൊരു നല്ല മ്യൂസിക് ഇന്ത്യയിൽ തന്നെ ടോപ്പ് ലെവൽ മ്യൂസിക് കോളേജിൽ കിട്ടുന്ന മ്യൂസിക് ട്രെയിനിങ് അവർക്ക് കിട്ടി. അതിന്റെ മുകളിൽ നമ്മൾ അത് മാത്രമല്ല ഒരു കൾച്ചറൽ ലീഡേഴ്സ് എന്നുള്ള രീതിയിൽ വളർത്തിയെടുക്കണ്ടോണ്ട് നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും ലീഗൽ റൈറ്റ്സും പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽ ആയിട്ടുള്ള ലാംഗ്വേജും ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളൊക്കെ അവർക്ക് കൊടുത്തു. അവരിപ്പോ ഒരു നല്ലൊരു ബാൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവരിപ്പം ബാംഗ്ലൂർ പെർഫോം ചെയ്തു, കൊച്ചിയിൽ പല സ്ഥലങ്ങളിലായിട്ട് പോയി പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം അതിലുള്ള ഒരു മ്യൂസീഷ്യൻ അവരിപ്പം അടുത്ത ദിവസം തന്നെ ഡൽഹിയിൽ പോയിട്ട് ഇന്ത്യ ഗേറ്റിന് അടുത്തൊക്കെ ആയിട്ട് ഇൻവൈറ്റ് ചെയ്ത് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവരൊരു ഗോത്ര വിഭാഗത്തിലുള്ള സംഗീതജ്ഞരായിട്ട് കാണണ്ട, അവർ സംഗീതജ്ഞരായിട്ട് കണ്ടാൽ മതി. വളരെ നന്നായിട്ട് പാട്ട് എഴുതാനും നന്നായിട്ട് പാട്ട് പാടാനും നല്ല റിതം സെൻസും എല്ലാം ഉള്ള ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള നല്ല ഡെപ്തിലുള്ള ആൾക്കാരെ മൂവ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ആ ഒരു ലെവലിൽ അവരിപ്പോ എത്തി. അപ്പൊ അതൊരു ഏറ്റവും എനിക്ക് പിള്ളേരിൽ വെച്ചിട്ടുള്ള ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പൊ ഒരു ചെറിയൊരു കാര്യത്തിൽ തുടങ്ങിയതായിരുന്നു, അതിപ്പോ ഇവിടെ എത്തി നിൽക്കുന്നത് എന്ന് പറയുന്നത്.
1: ഏതെങ്കിലും ഒരു പ്രത്യേക കളം വരച്ച് ഇവരെ ഇതിന്ന പാട്ട് അല്ലെങ്കിൽ ഇത് ഗോത്ര വിഭാഗത്തിന്റെ പാട്ട് എന്നൊക്കെ പറയുന്നത് പോലെ മാറ്റി നിർത്താതെ ഇത് സംഗീതമാണ് ഇതിന്.
0: അതെ, അവര് തന്നെ ഞങ്ങളോട് പറഞ്ഞ സാധനമാണ്, ഞങ്ങള് ഗോത്ര സംഗീതജ്ഞ എന്ന് വിളിക്കണ്ട, ഞങ്ങള് സംഗീതജ്ഞ എന്ന് വിളിച്ചാൽ മതി, ഗോത്ര കവി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളെ കവി എന്നുള്ള വിളിച്ചാൽ മതി. കാരണം നമ്മൾ നോക്കുമ്പോഴും അതാണ് കാണുന്നത്, അവരുടെ ഒരു നാച്ചുറൽ ആയിട്ട് തന്നെയുള്ള അവർക്കുള്ള ഒരു ഇൻഹെറന്റ് ആയിട്ടുള്ള മ്യൂസിക്കൽ ടാലന്റ് എന്ന് പറയുന്നത് അതിപ്പം പാട്ടിലുണ്ട്, റിഥത്തിലുണ്ട്, റൈറ്റിംഗിലുണ്ട്, അങ്ങനെ പല രീതിയിലും. അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സെപ്ഷണലി വേറെ ലെവലാണ്. പിന്നെ അവർക്ക് ആകെ വേണ്ടി വന്നത് ഇപ്പം ഒരു പിച്ചിലേക്കൊക്കെ വരാനുള്ള ഒരു ട്രെയിനിങ് ആണ്, അതന്നെ അവർ പറഞ്ഞോണ്ട്. പിന്നെ അവര് നമുക്കും പേടി ഉണ്ടായിരുന്നു, അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുമ്പോ എന്താ പറയാ, നമ്മൾ വേറൊരു സാധനം കൊണ്ടുപോയി ഇമ്പോസ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ ചെയ്ത കാര്യം വെച്ചാൽ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറയുന്ന സാധനത്തിനനുസരിച്ച് നമ്മൾ കരിക്കുലം ഡിസൈൻ ചെയ്തു. അപ്പൊ അവർ പലരും പറഞ്ഞു ഞങ്ങൾക്ക് ക്ലാസിക്കലായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ സാധനങ്ങളൊക്കെ പഠിപ്പിച്ചപ്പോഴേക്ക് ഇവർ കൊന്നക്കോലടക്കം 4-5 മാസത്തിനുള്ളിൽ പറഞ്ഞ് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവർക്ക് അറിയില്ല ഇത് കോംപ്ലക്സ് ആണെന്നുള്ളത്. കാരണം അത്രയും ടാലന്റഡ് ആണ് അവർ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ വണ്ടടിച്ചു. എന്നാലും ഫൈനൽ ആയിട്ടുള്ള പെർഫോമൻസിൽ അവരെന്നെ ഇൻസിസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഈ ടൂൾസ് ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞങ്ങൾക്ക് ഫൈനലി പെർഫോം ചെയ്യേണ്ടതിൽ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ കോമ്പോണൻസ് ഞങ്ങൾക്ക് വേണം, പക്ഷെ ഞങ്ങളുടെ തനതായിട്ടുള്ള ഭാഷയിൽ എഴുതിയിട്ടുള്ള, തനതായിട്ടുള്ള ഞങ്ങളുടെ തീമുകൾ എഴുതിയിട്ടുള്ള, തനതായിട്ടുള്ള താളങ്ങൾ വെച്ചിട്ടുള്ള സാധനങ്ങൾ മതി എന്നുള്ള രീതിയിൽ അവരെന്നെ തീരുമാനമെടുത്തു. അത് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു കാര്യം.
1: ഇതിപ്പോ സംഗീതവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്, സാധാരണ ഇങ്ങനെ ഇതിനായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു കൾച്ചറൽ പ്രിസർവേഷന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു ടീമായാലും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്?
0: ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നാമത് പല ലെവലിൽ കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താ പറയാ, ഇതിപ്പോ ഞങ്ങളൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഒരു ഓർഗനൈസേഷൻ ആണ്, അതായത് ഒരു സിവിൽ സൊസൈറ്റി എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്, ഇതൊരു ബിസിനസ് അല്ല, ഇത് ഗവൺമെന്റും അല്ല. അപ്പോ ഇതെന്താണ് ഈ ഒരു സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ എന്നുള്ള, ഇപ്പൊ ഒരു എൻജിഒ നമ്മൾ വിളിക്കും, അതെന്താന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല, അതൊരു ചലഞ്ച് ആണ്. അപ്പൊ നിങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഞങ്ങളൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണെന്ന് പറയുന്നവരോ എന്താണ്, എസ്പെഷ്യലി കേരളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തോ അജണ്ട അല്ലേ, നിങ്ങൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അങ്ങനെ, കാരണം കൾച്ചർ എന്നൊക്കെ പറയുന്ന ഐഡിയോളജിക്കലി വളരെ സെൻസിറ്റീവ് ആണ്. ആ രീതിയിലൊക്കെ ഉള്ള ഒരു നോക്കിക്കാണലുകൾ അതിന്റെ ഉണ്ട്. ഏറ്റവും രസമായിട്ടുള്ള കാര്യം ഇപ്പം എന്റെ വില്ലേജിൽ തന്നെയാണ്, നമ്മൾ അവിടെ ഉള്ളൊരു നമ്മളെ വില്ലേജ് ടെമ്പിൾ ഉണ്ട്, അവിടുത്തെ ഒരു ഗാർഡിയൻ ഡിറ്റി ആയിട്ട് കണക്കാക്കുന്നതാണ്. അതിന്റെ ഉള്ളിലുള്ള ഒരു മണ്ഡപമുണ്ട്, കർണികാര മണ്ഡപം എന്ന് പറയും, അത് നമ്മൾ റീസ്റ്റോർ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോൾ പ്രദേശത്ത് അത്രയും പഴയൊരു ആർക്കിടെക്ചർ ഇല്ല, ഒരു 400 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു സാധനമായിരുന്നു. അപ്പൊ അതൊരു സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഭയങ്കര എക്കോളജിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ആ അവിടെ അമ്പലത്തിലുള്ള ദേവി ചുറ്റുപാടും മലകളൊക്കെ നോക്കുന്നുള്ളതുകൊണ്ട് ആൾക്കാർ വളരെ എൻവയോൺമെന്റൽ വാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മരം വെട്ടാ സമയത്ത് അത് ചെയ്യല, അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയിൽ അതുപോലെ തന്നെ 5-6 കമ്മ്യൂണിറ്റീസിനെങ്കിലും ഡിഫറെന്റ് കൾച്ചറൽ പെർഫോമൻസ് ഒക്കെ നടക്കുന്ന ഒരു വെന്യൂ കൂടിയാണ്. പ്ലസ് ഇതിന്റെ ഒരു 300-400 വർഷം പഴക്കമുള്ള ഒരു സാധനം ഒരു ബിൽഡിംഗും കൂടിയാണ്. അപ്പൊ നമ്മൾ അതിനെ ഫണ്ടൊക്കെ റേസ് ചെയ്ത് കൺസർവേഷൻ ആർക്കിടെക്ടറെ കൊണ്ടുവന്നിട്ട് അതിനെ റീസ്റ്റോർ ചെയ്തു. എന്നിട്ട് അതിന് ഒരുപാട് ഇന്റർനാഷണൽ അവാർഡ്സ് കിട്ടി, ഇൻക്ലൂഡിംഗ് യുനെസ്കോന്റെ തന്നെ 2 അവാർഡ്, പിന്നെ ഇന്റർനാഷണൽ ഡോമസ് പ്രൈസ് ഇറ്റലിയിൽ നിന്ന്, ഇന്ത്യയിലെ ആർക്കിടെക്ചറൽ കൺസർവേഷൻ അങ്ങനെ അവാർഡ്. പക്ഷേ ഇതിന്റെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടത്തേക്ക് അതിനുശേഷം ഒരു പബ്ലിക് അറ്റൻഷൻ എന്നുള്ള സാധനം ഭയങ്കര ലിമിറ്റഡ് ആയിട്ടേ വന്നിട്ടുള്ളൂ. ഇപ്പൊ ഒരു പബ്ലിക് ലീഡേഴ്സ് ആരും അങ്ങോട്ട് നോക്കിയിട്ട് പോലുമില്ല. കാരണം എവിടെ ഒന്ന് കൾച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിലീജിയസ് ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു കണ്ണിൽ കൂടിയാണ് നമ്മൾ നോക്കുന്നത്, കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ള സാധനം. അതൊരു ചാലഞ്ചിങ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. കാരണം ഒരു വല്ലാതൊരു ഒരു പൊളിറ്റിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ എന്താ ഒരു ഐഡിയോളജിക്കൽ ആയിട്ടോ ഇതിനെ വല്ലാതെ കൾച്ചറിനെ നോക്കി കാണുന്ന ഒരു ഒരു പ്രവണത എന്ന് പറയുന്നത് അത് കുറച്ചൊരു ചാലഞ്ചിങ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ട്.
1: ആ ചലഞ്ച് ഉള്ളപ്പോൾ തന്നെയും ഇപ്പൊ ഇതൊരു കമ്മ്യൂണിറ്റിയാണ് നാടിലെ അമ്പലം.
0: അതെ,
1: ഈ ചലഞ്ച് അവിടെ നിൽക്കുമ്പോഴും ആളുകൾക്ക് അതിനോട്

0: താല്പര്യമുണ്ടെന്നോ അല്ലെങ്കിൽ അവയർനെസ് കൂടുതൽ ഉണ്ടാകുന്നുണ്ടെന്നോ തോന്നിയിട്ടുണ്ടോ ഈ വർക്കുകളൊക്കെ നടക്കും?
1: തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും രസമായിട്ടുള്ളത് ആ അമ്പലത്തിൽ ചില സോഷ്യൽ റീഫോം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് നമ്മളെ മുമ്പിൽ നടക്കുന്നത് നമുക്ക് കാണാം, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള. ഈ അമ്പലത്തിൽ ഇത് നടന്നതിന് ശേഷം ഈ കൺസർവേഷൻ ആർക്കിടെക്ചറിനെ പറ്റിയിട്ട് അവിടെയുള്ള അമ്പലത്തിന്റെ ഭാരവാഹികളാണ് ഇപ്പോൾ അതിന്റെ സ്പോക്സ് പേഴ്സൺസ് ആയിട്ട് മാറിയിട്ടുള്ളത്. കാരണം നമ്മൾ പല അവാർഡിന് ജൂറികളൊക്കെ വരുന്നവർ അവർ പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വേറെ ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അതിന്റെ കൺസർവേഷൻ എന്നുള്ള സാധനം ഭയങ്കരമായിട്ട് പഠിച്ചു. അടുത്ത കാര്യം ഞാൻ നോക്കുന്നത് ഇപ്പോൾ അവിടെ ഹെറിറ്റേജ് വാക്കുകൾ എന്ന് പറഞ്ഞ സാധനത്തിനൊക്കെ അവിടെ വളരെ ഓപ്പൺ അപ്പായി. കാരണം ഒരു ബിലീഫിന്റെ അപ്പുറത്തേക്ക് ആർക്കിടെക്ചറൽ ഹെറിറ്റേജ് എന്നുള്ള രീതിയിൽ ആൾക്കാർ നോക്കി കാണാൻ തുടങ്ങി. അതിൽ എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള, ഇത്രയും കൺസർവേറ്റീവ് ആയിട്ടുള്ള അമ്പലത്തിലെ ആൾക്കാർ ഇപ്പം ഏത് റിലിജനിലുള്ള ആൾക്കാരും അവിടെ നാലമ്പലത്തിന്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും കയറ്റി ഇതിന്റെ ഒരു വേറെ വാല്യൂ വന്നപ്പോഴേക്ക് തന്നെ അവർ ഭയങ്കരമായിട്ട് ഏത് കമ്മ്യൂണിറ്റീനും ഉള്ളിൽ വെൽക്കം ചെയ്യുന്ന ആ രീതിയിലേക്കൊക്കെ ഉള്ളൊരു മാറ്റം അവിടെ സംഭവിച്ചു. ആൾക്കാർ ഓപ്പണപ്പായി. അപ്പൊ അതൊക്കെ ഒരു വലിയൊരു കൾച്ചറൽ ഒരു ഒരു മാറ്റമായിട്ട് നമുക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ള വർക്കിൽ കൂടെ നമ്മൾ സൈലന്റ് ആയിട്ട് നമ്മളൊരു ആക്ടിവിസം മോഡിൽ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെയുള്ള രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതുകൊണ്ട് വരുന്ന മാറ്റങ്ങൾ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്.
0: അപ്പൊ നേരത്തെ ഈ പറഞ്ഞിരുന്നു, അതായത് മ്യൂസിക്കിന്റെ കാര്യം പറഞ്ഞു, പല നമുക്കിപ്പോ ഒരുപാട് മലയാളികൾ ഒരുപാട് പാടുന്ന പാട്ടുകൾ ഒരു പക്ഷേ ഇതുപോലെ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ആയിരിക്കാം, റൈറ്റ്സ് കൊടുക്കാതെ ആരെങ്കിലും അപ്രോപ്രിയേറ്റ് ചെയ്തതായിരിക്കും. ആ കോണ്ടെക്സ്റ്റിൽ തന്നെ ഈ ഡോക്യുമെന്റേഷൻ ഇമ്പോർട്ടന്റ് ആവുന്നു, ഇന്നതാണ് ഇവരുടെയാണ് ഇവരുടേതാണെന്നുള്ളത്. അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്? ഇപ്പൊ എന്തെങ്കിലും ഓൾറെഡി ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണ്, എങ്ങനെയാണ് അതൊരു നമ്മൾ റെസ്പെക്ട്ഫുള്ളി അത് ചെയ്യുന്നത് എങ്ങനെയാണ്?
1: ഞങ്ങൾ രണ്ട് പ്രോജക്ടുകളായിട്ടാണ് അത് ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള എർത്ത് ലോർ എന്ന് പറഞ്ഞൊരു പ്രോജക്ട് ഉണ്ട്. അതിന്റെ അണ്ടറിൽ നമ്മൾ എല്ലാ വർഷവും രണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റീന്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ അവർക്ക് എന്തൊക്കെയാണോ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നത് അവർ പറയുന്നത് അതൊക്കെ ഡോക്യുമെന്റ്, ഇൻക്ലൂഡിംഗ് ലൈക്ക് അവർക്ക് ഏതൊക്കെ പാട്ട് അത് ചെയ്യണം. അപ്പൊ ലാസ്റ്റ് ഇയർ നമ്മൾ മന്നാൻ എന്ന് പറഞ്ഞിട്ട് പളിയർ എന്ന് പറഞ്ഞിട്ട് തേക്കടിയുള്ള കമ്മ്യൂണിറ്റിന്റെ കൂടെ വർക്ക് ചെയ്തത്. അപ്പൊ മന്നാൻ കൂത്തിലുള്ള പാട്ടുകൾ മൊത്തം, അല്ലെ പളിയറുടെ കമ്മ്യൂണിറ്റിയിൽ അവരുടെ പളിയ കൂത്തിലുള്ള പാട്ടുകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഡിജിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ആയിട്ട് വളരെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ഉള്ള നമ്മളെ റോള് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാൻ പവറും എക്യുപ്മെന്റ്സും ഒക്കെ ഉള്ള ഒരു ടീം അവിടെ പോകുന്നു, അവർക്ക് വേണ്ടി നമ്മളിത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പൊ അവരെന്ത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യൂല. പിന്നെ ഇതിലെല്ലാത്തിലും ഒരു എത്തിക്കൽ ആയിട്ടുള്ള ബ്രീഫിംഗ് ആദ്യം നമ്മൾ കൊടുക്കും. അപ്പൊ പറ്റുന്നിടത്തോളം നമ്മൾ കൺസെന്റ് ഫോം എന്നുള്ള രീതിയിൽ അവരെ സൈൻ ചെയ്യിപ്പിക്കാറുണ്ട്. എർത്ത്ലോർ മാത്രമല്ല, ഇത് ഫോക്ലോറിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ലോ കീപ്പേഴ്സ് നമ്മുടെ പ്രോജക്ട് ഉണ്ട് നമുക്ക്. അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാത്രം പോയി കളക്ട് ചെയ്യല്ല, നമ്മൾ പാസ് ഓൺ ചെയ്യുന്ന മെസ്സേജ് നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണില്ലേ. അപ്പൊ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം ഒരു ഫോക്ലോറിന്റെ ഒക്കെ പ്രിസർവേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിലോ ചുറ്റുപാടോ ഏതെങ്കിലും ഒരു ഫോക്ക് ടെയിലോ സോങ്ങോ നല്ല റയർ ആയിട്ടുള്ള ഒരു കാര്യം അറിയുന്ന ഒരാളുണ്ടെങ്കിൽ പോയി അത് നമ്മൾ പറയുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഞങ്ങൾക്ക് അയച്ചൊരു വിത്ത് ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് ഞങ്ങൾ ഈ വീഡിയോ പ്ലസ് ഡീറ്റെയിൽസ് മെറ്റാഡേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഡിജിറ്റലി ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ആ സമയത്തേക്ക് അവരെ കൊണ്ട് കൺസെന്റ് ഒരു ഫോമും നമ്മൾ സൈൻ ചെയ്ത് ഇത് ഇന്ന കാര്യത്തിനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ എഴുതി വാങ്ങിപ്പിക്കും. കാരണം അവർ അവയർ ആയിരിക്കണം ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ചിലവർ പറയും ഇത് പബ്ലിഷ് ചെയ്യേണ്ട, നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചോ, പക്ഷെ പബ്ലിഷ് ചെയ്യണ്ട എന്ന് പറയും. കാരണം ചിലപ്പോൾ അത് പബ്ലിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് റിഡിക്യൂൾ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും ഉണ്ടാവും ഇങ്ങനെ ഫോക്ലോറിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ളൊരു ഇതിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ ലോർ കീപ്പേഴ്സ് പ്രോജക്ടിൽ നമ്മളിപ്പോ ഏകദേശം ഒരു 1900-ത്തിനടുത്ത് ഫോക്ക് ടെയിൽസും സോങ്സും നമ്മൾ ഡിജിറ്റൈസ് ചെയ്ത് വിത്ത് പ്രോപ്പർ മെറ്റാഡേറ്റ വീഡിയോസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ പെർഹാപ്സ് ഏറ്റവും വലിയ ഓപ്പൺ ടു ഓൾ ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആയിരിക്കും അതെന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഒന്നുകിൽ നമ്മൾ തന്നെ പോയി ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ അവരോട് ആദ്യം ഇന്ന കാര്യത്തിനാണ് എന്നുള്ള രീതിയിൽ പറയും. പിന്നെ ഇതെല്ലാം ക്രിയേറ്റീവ് കോമൺ ലൈസൻസിലാണ് നമ്മൾ ഇടുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ ഇതിനെ കാണുന്നതാണ്, ഇത് എവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്തലാണ്. ഇപ്പൊ നാളെ ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി ഒരു പാട്ട് ഒരാളടുത്ത് പോവുകയാണെങ്കിൽ ഇത് ഇവിടെ ഉണ്ട്, ഇത് ഇവരുടേതാണെന്ന് തെളിയിക്കാനുള്ള ഒരു സോഴ്സും കൂടെ ആയിട്ട് ഇവോൾവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റവും അതിനനുസരിച്ച് ഇപ്പോഴും അഡാപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഒരു എന്താ പറയാ, പബ്ലിക്കിന്റെ ഈ ഒരു രീതിയിലുള്ള ട്രഡീഷണൽ നോളജ് എന്ന് പറയുന്നതിൽ ഈ ഫോക്ക് ലോർ ഒന്നും അത്ര സ്ട്രോങ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ വരികയാണെങ്കിൽ തന്നെ ഒരു പ്രയർ യൂസ് എന്നുള്ള രീതിയിൽ അവർക്കിപ്പം ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിന്റെ പാട്ട് ഒരാൾ എടുത്തു കൊണ്ടുപോയിട്ട് അതിനെ കൊമേഴ്സ്യലി യൂസ് ചെയ്ത് അയാൾ പൈസ ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിറ്റിക്ക് എത്തുന്നില്ലെങ്കിൽ വേണമെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് മോറൽ റൈറ്റോ ഇവൻ ലീഗൽ വരെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡാറ്റാബേസ് ആണ്. കാരണം കോർട്ടിൽ പോകുന്നവരെ നിങ്ങളെ ആണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് എന്താണ് തെളിവ് എന്നുള്ളതാണ് ചോദിക്കുക. അപ്പം വേണമെങ്കിൽ പറയാം ഈ ഒരു ഡാറ്റാബേസിൽ ഉണ്ടെന്ന്. ഇങ്ങനെയുള്ള ഡാറ്റാബേസ് നമ്മളത് മാത്രമല്ല പറയുന്നത്, ഇങ്ങനെയുള്ള ഡാറ്റാബേസുകളുടെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതാണ് എന്നുള്ളതാണ്.
0: നമുക്ക് ഈ ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി പോലെ
1: അതുപോലെ അതെ അതെ അതെ അതെ
0: ഈ ടെക്നോളജിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അതെനിക്കൊരു അൺലേണിംഗ് ആയിരുന്നു. ഞാൻ ടെക്നോളജി എത്രത്തോളം ഇത് കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ ഇത് പ്രിസർവ് ചെയ്യാനായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് എത്രത്തോളം കോൺട്രിബ്യൂഷൻ വരുന്നുണ്ടെന്നുള്ളത് ഞാൻ ചിന്തിക്കാതിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ശ്രുതിന് അങ്ങനത്തെ എന്തെങ്കിലും അൺലേണിങ്സോ ലേണിങ്സോ ഉണ്ടായിട്ടുണ്ടോ ഈ പല പല റിമോട്ട് ഏരിയകളിൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പല തരം ആളുകളോടാണല്ലോ വർക്ക് ചെയ്യുന്നത്?
1: മനസ്സിലായി. നമ്മൾ എസ്പെഷ്യലി ഏറ്റവും നമ്മളൊരു മെയിൻ പ്രോജക്ട് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ കൂടെയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൾച്ചർ ഡോക്യുമെന്റ് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ ഒരുപാട് കൾച്ചേഴ്സ് ഉണ്ട്, എല്ലാ റീജിയനും കൾച്ചേഴ്സ് ഉണ്ട്, എല്ലാ കമ്മ്യൂണിറ്റിക്കും കൾച്ചർ, അപ്പം നമുക്ക് എൻഡ്ലെസ് ആണ്. അപ്പൊ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ ഒരു ഇക്വിറ്റിയുടെ പ്രിൻസിപ്പിൾ തുടങ്ങാൻ വെച്ചതാണ്, കാരണം ഏറ്റവും മാർജിനലൈസ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് ആദ്യം തുടങ്ങാന്നുള്ളത്. അതുകൊണ്ടാണ് ട്രൈബലിനും ഫോക്കലും നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ട്രൈബൽ തന്നെ നമ്മൾ വിചാരിച്ചപ്പോൾ നമുക്ക് ഒരു ധാരണ ആദ്യം ഉണ്ടായിരുന്നു, ഓ ട്രൈബൽ എന്നൊക്കെ പറയുന്ന ഒരു ട്രൈബൽ ഇമേജ് ഉണ്ടാവുമല്ലോ, എന്താ പറയാ ഒരു
0: മെയിൻ സ്ട്രീമിൽ
1: മാറി ജീവിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിംഗ് ഇങ്ങനെ ആയിരിക്കണം, അല്ലെ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ആയിരിക്കണം. നമുക്ക് അങ്ങനെയൊന്നുമല്ല, വളരെ നോർമൽ ആയുള്ള ആൾക്കാരാണ്. ആകെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അവർ കൾച്ചറലി ദേ പ്രിഫർ എന്താ പറയാ അവിടെയാണ്, അപ്പൊ ഒരു കുറച്ചുകൂടി ഒരു ഫോറസ്റ്റ് ഒക്കെ ആയിട്ടുള്ള റീജിയനിലാണ്, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് റീജിയനിലാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. കാരണം കൾച്ചറലി അവർ വളർന്നു വന്നിട്ടുള്ളത് അവിടെയാണ്. ഇപ്പൊ ഒരു ഫ്ലാറ്റിൽ വളർന്ന ഒരു കുട്ടി എന്താ ചിലപ്പോൾ ഒരു വില്ലേജിൽ പോയി കഴിഞ്ഞാൽ ബോർഡടിക്കും പോലെ തന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് വളർന്ന ആൾക്ക് ഒരു ബാക്കിയുള്ള സ്ഥലത്തേക്ക് സെറ്റിൽ ചെയ്യാൻ വിഷമമുണ്ടോ? അത്ര മാത്രമേ നമ്മൾ പറഞ്ഞ ഒരു ഡിഫറൻസ് ഉള്ളൂ. മ്യൂസിക്കിൽ തന്നെ ആണെങ്കിൽ ഇപ്പം നമ്മൾ മ്യൂസിക് ട്രെയിനേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്കൊക്കെ നമ്മളടക്കം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഓ ഇവര് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും, എന്താ പറയാ ആ മ്യൂസിക് ഒക്കെ വേറെ എന്തേ ലെവലായിരിക്കും, അങ്ങനെ ഒരു രീതി എന്നാണ് ഒരു ഹൈറാർക്കി ഒക്കെ വെച്ച്. പക്ഷെ പിന്നെ വന്നപ്പോൾ മനസ്സിലായത് ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഏതൊരു ആൾക്കാർ ഉണ്ടാവുന്ന മ്യൂസിക് ടാലന്റ് പോലെ തന്നെ ആയുള്ള മ്യൂസിക് ടാലന്റ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആൾക്കാരാണ്. നമ്മളിപ്പോ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലീഗൽ ആയിട്ടുള്ള ക്ലാസ് ഒക്കെ കൊടുക്കുന്നവരും അവരും ഭയങ്കര കിഡിലായിട്ടുള്ള ചോദ്യങ്ങളും പെർസ്പെക്ടീവ് ഒക്കെ ആയിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നത്. ആകെ ഈ ഒരു സാഹചര്യങ്ങള് ജോഗ്രഫിക്കൽ ആയിട്ടുള്ളതും പിന്നെ കൾച്ചറൽ ആയിട്ടുള്ള അവരുടെ ഔട്ട്ലുക്കും അതൊരു ഏതൊരു സ്ഥലത്ത് ജീവിക്കുന്നതിനനുസരിച്ചുള്ള ഒരു കൾച്ചറൽ രീതിയിലേക്ക് അത് അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രമാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അതാണ് ആൾക്കാർക്ക് ഒരു സ്പെഷ്യലി ട്രൈബൽ എന്നൊക്കെ പറയുന്നതിലുള്ള ഒരു ധാരണ, അത് നമുക്ക് വളരെ ഒരു വ്യത്യാസമായിട്ട്.
0: ഇപ്പോ നമ്മൾ ഡിജിറ്റൽ ഏജിലാണല്ലോ, ആർക്കൈവിംഗ് ഇൻ ഡിജിറ്റൽ ഏജ് അതിന്റെ എങ്ങനെ കാണുന്നു? ഇപ്പൊ പ്രോപ്പർ ഡോക്യുമെന്റ് നമ്മൾ എഴുതി ഒക്കെ പ്രിസർവ് ചെയ്യുന്ന ഒരു സാധനം, ഇപ്പൊ ഇതെല്ലാം നമ്മളിപ്പോ ഓൺലൈനും അല്ലെങ്കിൽ നമ്മളിപ്പോ കരുതുന്നത് ഇത് ഇതായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ഡേറ്റ സ്റ്റോർ ചെയ്യാനും കാലങ്ങളോടെ നിലനിൽക്കുന്നു. അപ്പോ ആർക്കൈവിംഗ് എന്ന ഡിജിറ്റൽ ഏജ് അതിനെ പറ്റിയിട്ടുള്ള വീക്ഷണവും അഭിപ്രായവും എന്താ?
1: കുറെ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും തന്നെ ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് ചെയ്യണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം ആ എക്യുപ്മെന്റ് ഷൂട്ട് ചെയ്യാനുള്ള എക്യുപ്മെന്റ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ എന്താ പറയാ പബ്ലിഷ് ചെയ്യാനുള്ളത് അതൊക്കെ വളരെ എന്താ പറയാ കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു, അല്ലെങ്കിൽ വളരെ കോസ്റ്റ്ലിയുള്ള എക്യുപ്മെന്റ്സ് വേണ്ടിയിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. അതിന്റെ ഒക്കെ ഇപ്പൊ എന്താ ജസ്റ്റ് ഒരു നല്ലൊരു വൃത്തിയുള്ള ഫോൺ ഉണ്ടെങ്കിൽ തന്നെ റെക്കോർഡ് ചെയ്യാം നിങ്ങൾക്ക്, അതിനെ ഇപ്പം AI പോലുള്ള ടൂൾസ് വെച്ച് ട്രാൻസ്ക്രൈബ് ചെയ്യാം, അതിനെ പബ്ലിഷ് ചെയ്യാം, ഇപ്പൊ യൂട്യൂബ് പോലുള്ള സ്ഥലങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇതിന്റെയൊക്കെ പ്ലാറ്റ്ഫോംസ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ യൂട്യൂബിലാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന്റെയൊക്കെ ഒരു കൊമേഴ്സ്യൽ എന്റിറ്റി ആണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കണം. പക്ഷെ എന്നാലോ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് എത്തും. ആ ഒരു സാധനമൊക്കെ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ AI പോലുള്ള ടൂൾസ് വന്നതിന് ശേഷം കുറച്ചുകൂടി ഒക്കെ ആർക്കൈവിംഗ് കുറച്ചുകൂടി ലാംഗ്വേജ് പ്രിസർവേഷൻ ഒക്കെ കൂടുതൽ ഈസി ആവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പല ലാംഗ്വേജുകളും നമ്മളിപ്പം പല ഫോർ ഇൻസ്റ്റൻസ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, നമുക്കിപ്പം വി കാൻഡ് ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റൂല ഇവരെല്ലാ കാലത്തും അത് തന്നെ പഠിച്ച് ഇപ്പൊ ഇംഗ്ലീഷ് ഒന്നും പഠിക്കാണ്ടല്ലേ മെയിൻ സ്ട്രീം മലയാളം പഠിക്കാണ്ടിരിക്കണം. പക്ഷെ ആ ലാംഗ്വേജിന് അതിന്റെ വാല്യൂ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് വേണമെങ്കിൽ ഇപ്പൊ ഒരു മെഷീനെ പഠിപ്പിക്കാം, നല്ല രീതിയിൽ മെഷീനെ പഠിപ്പിച്ചിട്ട് മെഷീൻ്റെ ഉള്ളിൽ സർവേ ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള പോസിബിലിറ്റീസ് കൾച്ചറൽ ഹെറിറ്റേജ് പ്രിസർവേഷനിൽ ലോ കോസ്റ്റ് രീതിയിൽ ഇപ്പൊ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പം മെറ്റാഡേറ്റ കളക്ട് ചെയ്യുന്ന സാധനമാണെങ്കിൽ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫോം പോയിട്ട് ഫില്ല് ചെയ്യേണ്ടിരുന്നത്, ഇപ്പൊ ഒരു വോയിസ് തന്നെ ചിലപ്പം പല സാധനങ്ങളും ഒരു കമ്മ്യൂണിറ്റി പറയുന്ന സാധനം തന്നെ വോയിസിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചിലപ്പം ടെക്നോളജി വെച്ചിട്ട് മെറ്റാഡേറ്റ് ചെയ്തിട്ട് പല സ്ഥലത്തേക്ക് ഇട്ടിട്ട് അതിനൊരു പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ പ്രോസസ്സ് വളരെ ഈസി ആവുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല രീതിയിലാണ് ലാർജ്ലി നമ്മൾ കാണുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പ്രൈവറ്റ് കോർപ്പറേഷൻസ് ആണ് എന്നുള്ളതിന്റെ ഒരു എന്താ പറയാ, അതുപോലെ തന്നെ ഈ പബ്ലിക് ഗുഡ്സ് ഇടാനുള്ള ഇപ്പൊ ഞങ്ങൾ തന്നെ വിക്കിമീഡിയ കോമൺസിൽ നമ്മൾ മാക്സിമം ഇടാൻ നോക്കാറുണ്ട്. പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്, അതിലേക്ക് ഐഡിയൽ ആണ് അതിൽ ചെയ്യുന്നത്. പക്ഷെ അതിലേക്ക് ഇപ്പൊ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ഒരു മിനിറ്റ് വേണമെങ്കിൽ ഇതിലിപ്പം ചിലപ്പം എത്രയോ സമയം അതിന്റെ മുകളിൽ ചെലവാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഈ പബ്ലിക് ആയിട്ടുള്ള ഇതിനെ സ്റ്റോർ ചെയ്യാനുള്ള ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോംസ് ഇതിന് കുറച്ചുകൂടി ഗവൺമെന്റലായിട്ടോ അല്ലെങ്കിൽ എന്താ ഒരു കോർപ്പറേഷൻസിന്റെ അപ്പുറത്തേക്കുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഇതിന് ഇവോൾവ് ചെയ്ത് വരികയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും.
0: ജേർണലിസ്റ്റ് ആയിരുന്നു, അതിനുശേഷം കോവിഡ് സമയത്ത് ഇതിലേക്ക് വന്നു. വ്യക്തിതലത്തിൽ എങ്ങനെ യാത്ര ഋതുവിനെ മാറ്റി എന്ന് എന്തെങ്കിലും തോന്നലുണ്ട്? എന്തെങ്കിലും അതിനെ കുറിച്ച് എന്തെങ്കിലും ഇൻസൈറ്റ് ഉണ്ടോ? ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷം എന്റെ വ്യൂ പോയിന്റ്സ് ഇങ്ങനെയായി, അല്ലെങ്കിൽ എന്റെ വീക്ഷണം ഇങ്ങനെ മാറി, അങ്ങനെ തോന്നിയിട്ടുണ്ട്? എന്തെങ്കിലും ചേഞ്ച് തോന്നിയിട്ടുണ്ട്?
1: അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്നേരം എക്സ്റ്റേണൽ ആയിട്ട് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ഒരു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സാധനം വളരുമ്പോ അതിനനുസരിച്ച് നിങ്ങൾ അഡാപ്റ്റ് ആവുക എന്ന് പറയുന്ന ഒരു ഇന്റേണൽ ചേഞ്ചും കൂടി ഇതിന്റെ ഒരു പാർട്ടാണ്. അതൊരു ഒരു സമയം ഭയങ്കര എന്താ പറയുക നമ്മളെ സന്തോഷം ഉണ്ടാക്കുന്ന സാധനമാണ്, അത് ഇടയ്ക്ക് അത് സ്കേറിയാണ്. കാരണം എന്താ ഇതിന്റെയൊക്കെ മുന്നിൽ നിൽക്കണല്ലോ എന്നുള്ള രീതിയിലുള്ള, കാരണം അതിനനുസരിച്ച് ചിലപ്പോൾ ഓർഗനൈസേഷൻ വളരുന്ന ആ ഒരു പേസ് ചിലപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി ചിലപ്പം നിങ്ങളുടെ നോളജോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡോ നിങ്ങളൊരു ഇന്റേണൽ വേൾഡിനെ മാറ്റിയെടുക്കാനുള്ള ഒരു സാധനം എന്താ പറയുക ചിലപ്പം അത്ര പേസിൽ ചിലപ്പോൾ നടന്നു വരില്ല. മറ്റത് ബിൽഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്, ഇന്റേണൽ ജേർണിയാണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. ഞാൻ കുറച്ചൊരു ഫിലോസഫിക്കൽ
0: പറഞ്ഞു.
1: അതെ അതെ, ആ രീതിയിൽ
0: ഈ ഒരു മേഖലയിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന

0: നേതാക്കളോട് എന്താണ് പറയാനുള്ളത്?
1: ഈ ഒരു മേഖല അത് മാത്രമല്ല, ഇതിപ്പോ ഞാനിപ്പോ ലാർജ്ലി ഒരു സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള ഒരു സാധനത്തിലേക്കാണ് വരുന്നത്. കാരണം സമൂഹമാറ്റം എന്നുള്ളതിന് നിങ്ങൾക്ക് എന്താ പറയാ, എല്ലാവർക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. ആരും മുകളിലേക്ക് നോക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊരു ഡെമോക്രസിയാണ്, എല്ലാവർക്കും അതിനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അപ്പൊ അതൊന്ന് ക്ലവർലി നിങ്ങൾ അല്ലെങ്കിൽ എന്താ സ്മാർട്ടായിട്ട് അത് മനസ്സിലാക്കിയതിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് എനിക്ക് പ്രൂവ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇതിനൊക്കെയുള്ള സപ്പോർട്ട് സിസ്റ്റം പൈസ അതൊക്കെ വരുമോ എന്നുള്ളത് ഞാനും വിശ്വസിക്കുന്നില്ലായിരുന്നു. ഇതിനൊക്കെ ഇവിടെ സപ്പോർട്ട് സിസ്റ്റം പൈസ ഒക്കെ ഉണ്ടെന്നുള്ളത് ഇത് ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു 3 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞു, ശ്രുതിൻ വർക്ക് ചെയ്യൂ ബാക്കിയൊക്കെ വന്നോളൂ എന്നുള്ളത്. എനിക്ക് അന്നേരം വിശ്വാസമില്ല, കാരണം പൈസയ്ക്ക് വേണ്ടി ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇതെങ്ങനെ ഫണ്ട് ചെയ്യുന്നൊക്കെ ഉള്ളത്. ഇപ്പൊ എനിക്ക് മനസ്സിലായത് നമ്മൾ വൃത്തിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല സ്മാർട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എക്കോസിസ്റ്റം ഇവിടെ ഉണ്ട്. റിസോഴ്സ് എന്നൊന്ന് പറയുന്നത് ഇതിനുള്ള ഒരു കൺസ്ട്രെയിൻ ആവൂല. വളരെ ജെനുവിൻ ആയിട്ട് ക്രെഡിബിൾ ആയിട്ടുള്ള രീതിയിൽ ആത്മാർത്ഥതയോടെ സ്മാർട്ടായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏതു സോഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾക്കും നിങ്ങൾക്ക് ഇടപെടാം എന്ന് പറയുന്നത് അതാണ് എന്റെ ഒരു എനിക്കുള്ള ഒരു ലേണിംഗ് എന്ന് പറയുന്നത്.
0: വളരെ നന്ദി ശ്രുതി, ഇത്രയും നേരം ശ്രുതിന്റെ ഈ ഒരു യാത്രയെ പറ്റി സംസാരിച്ചതിന്
1: താങ്ക് യു.
0: ഇനി വരുന്ന വർഷങ്ങളിൽ ഇനിയും ഇനി ഉയരങ്ങളിലേക്ക് പോട്ടെ എന്ന്
1: താങ്ക് യു.
0: താങ്ക് യു വെരി മച്ച്.
1: താങ്ക് യു.

സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആർപോ എന്ന എൻജിഒയിൽ പ്രവർത്തിക്കുന്ന ഷുതിൻ ലാലുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. നമസ്കാരം.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം. പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. സാഹിത്യരംഗത്തിൽ ആദ്യം അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, രേഖ ആർത്താങ്കൾ നടത്തുന്ന പ്രഭാഷണം, കെ എ ബീന എഴുതി അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാഹിത്യരംഗത്തിൽ ആദ്യം അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത സൗഗന്ധിക പൂക്കൾ.
1: നിശാഗന്ധിപ്പൂക്കൾ മഴയേറ്റുലയുന്ന ഈ കർക്കിടക പാതിരാവ് അങ്ങയുടേതാണ്. വാക്കിന്റെ പെരുന്തച്ചൻ അങ്ങ്, ഞാനോ വിക്കൻ കുട്ടി. എങ്കിലും നനയുന്ന ഈ വീടിന്റെ തണുത്ത ഹൃദയത്തിൽ നിന്നും ഏതോ ഇക്താരയുടെ സംഗീതം ഒഴുകിവരുന്നു. ആ നാദബ്രഹ്മത്തിന്റെ ശ്രുതിവിരൽ പിടിച്ചാവട്ടെ ഈ രാവിൽ എന്റെ സ്വപ്നാടനം. നിഴലും വെളിച്ചവും ഒളിച്ചു കളിക്കുന്ന നാലുകെട്ട്, അമർഷത്തോടെ ഒരു കാറ്റ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. നഷ്ടബോധത്തോടെ മറ്റൊന്നകത്തേക്ക് കയറുന്നു. അകലെ താനിക്കുന്നിന്റെ ഓരത്ത് ഗൃഹാതുരമായ കാലം കുന്നിമണികൾ പെറുക്കിക്കൂട്ടുന്നു. കാലം കഥയെഴുതുകയാണ്. ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ കഥയും കവിതയാവുന്നു. തോൽപ്പെട്ടിയുടെ പുറത്തിരുന്ന് താക്കോൽ കൂട്ടം ചുഴറ്റുന്ന സിംഹള പെൺകുട്ടി അനുജത്തെയോ ജ്യേഷ്ഠത്തെയോ, മറുപടിയായെത്തിയ മൗനം നിശബ്ദ സംഗീതമായി ആരെയോ മുറിവേൽപ്പിക്കുന്നു. നാല് കെട്ടിന്റെ നടുമുറ്റത്തെ തുളസിക്കാറ്റ് ഇപ്പോൾ ചണ്ഡമാരുതനായി മഹാഭാരതത്തോളവും വളരുന്നു. ശത്രുക്കളെ ചുഴറ്റിയെറിഞ്ഞ് കുഞ്ഞനുജന്മാർക്ക് കാവൽ നിൽക്കുന്നു. പ്രണയം ആദിമദാഹമായാളിപ്പടർന്ന് സൗഗന്ധികപ്പൂവിനായി കുതിക്കുന്നു. വനസുന്ദരിയുടെ നനഞ്ഞ ചുണ്ടിന്റെ രുചിഭേദമറിയുന്നു. പെണ്ണിന്റെ മാനം കൺമുന്നിൽ ചീന്തിയെറിയുന്നത് കണ്ട് പൊറുതിയില്ലാതെ തിളച്ച എണ്ണയിൽ കൈപൊള്ളിക്കുന്നു. ചുഴലിക്കൊടുങ്കാറ്റായി കുരുക്ഷേത്രത്തിൽ ഉയർന്ന് ഉദ്ധൃതമായ അഹന്തയുടെ മാറുവിളർന്ന് രക്തം കോരിക്കുടിക്കുന്നു. എല്ലാം കഴിഞ്ഞ് മോഹിച്ച ദേവപദമണയുവാൻ വെമ്പുന്ന സോദരർക്കൊപ്പം മഹാമേര് കയറുമ്പോൾ

0: മണ്ണിന്റെ പിൻവിളികേട്ട് തിരിഞ്ഞു നിന്നത് ഭീമസേനനല്ല, അങ്ങാണ്. കഥകൾ ശമിച്ച മൂവന്തിയിൽ ഊഴമറിഞ്ഞെത്തിയ കറുത്ത കോമാളിക്ക് ചുണ്ടുകോട്ടിയ പുഞ്ചിരി സമ്മാനിച്ച് കീഴടങ്ങുമ്പോൾ മനസ്സ് കണ്ട സ്വപ്നമെന്താവാം? നിളയോ കണ്ണാന്തളിയോ നദിക്കരയിൽ ദ്രൗപദി കളഞ്ഞിട്ടുപോയ സൗഗന്ധിക പൂക്കളോ?
1: അടുത്ത കവിത തിരുത്ത്.
2: നിഷ്കളങ്കത നിങ്ങൾ കരുതും പോലെയൊരു പേടമാൻ കിടാവിന്റെ പേടിച്ചമിഴിയല്ല. നിഷ്കളങ്കത നിങ്ങൾ കരുതും പോലെയൊരു പേടമാൻ കിടാവിന്റെ പേടിച്ചമിഴിയല്ല. മുയലിൻ വിറയല്ല, പ്രാവിൻ കുറുകലല്ല, ചിത്രശലഭ

0: കുതൂഹലം. ഭൂപതി വിവസ്ത്രനായി എഴുന്നള്ളിയ നേരം തനിയെ കൂവിപ്പോയ കുഞ്ഞിന്റെ കുതൂഹലം. നിഷ്കളങ്കതയൊരു വെള്ളാരങ്കല്ലിൻ സ്നിഗ്ധമസൃണതയുമല്ല നിഷ്കളങ്കതയൊരു വെള്ളാരങ്കല്ലിൻ സ്നിഗ്ധമസൃണതയുമല്ല ഉരഞ്ഞാൽ നേരിൻ ചോര ഉടനെ പൊടിക്കുന്ന നിശിതമനോജ്ഞത. ഉരഞ്ഞാൽ നേരിൻ ചോര ഉടനെ പൊടിക്കുന്ന നിശിതമനോജ്ഞത. എത്ര കരുതിച്ചെന്നു കൈകളിലെടുത്താലും പൊയ്മുഖം മാന്തിക്കീറും പ്രകാശപ്പൂച്ചക്കുഞ്ഞ്. എത്ര കരുതിച്ചെന്നു കൈകളിലെടുത്താലും പൊയ്മുഖം മാന്തിക്കീറും പ്രകാശപ്പൂച്ചക്കുഞ്ഞ്.
1: എന്ന കവിതയാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ അടുത്തതായി രേഖ ആർത്താങ്കൾ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. സൈബർ ഇടത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാള ഫിക്ഷനിൽ.
2: സൈബർ ഇടത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാള ഫിക്ഷനിൽ. കാലത്തോടും ദേശത്തോടും സംവദിച്ചുകൊണ്ടല്ലാതെ എവിടെയും ഒരു സാഹിത്യ രൂപവും ജന്മമെടുത്തിട്ടില്ല. നമ്മുടെ മലയാളത്തിൽ ജന്മം കൊണ്ടിട്ടുള്ള എല്ലാ സാഹിത്യ രൂപങ്ങളും അതത് കാലത്ത് ഇവിടെയുണ്ടായിട്ടുള്ള വ്യക്തിജീവിതവും സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായവയാണ്. കാലത്തിനനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾ ഏറ്റവും പ്രകടമാകുന്നത് നോവലുകളിലാണ്. 20-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട നോവലുകൾ ആ കാലഘട്ടത്തിന്റെ സാമൂഹിക സാംസ്കാരിക പ്രവണതകൾ അടയാളപ്പെടുത്തുന്നവയായിരുന്നു. ജാതിവ്യവസ്ഥയും മുതലാളിത്ത വിരോധവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രവർത്തനങ്ങളുമൊക്കെ അന്നത്തെ നോവലിന്റെ കഥാപരിസരങ്ങളായി. ബിശപ്പായിരുന്നു അന്ന് ആവിഷ്കരിക്കപ്പെട്ടിരുന്ന ഏറ്റവും തീവ്രമായ വികാരം. 21-ാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ദളിത് ജീവിതവും ഫാസിസ്റ്റ് വിരുദ്ധ മനോഭാവവും പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രവും സ്ത്രീ പരിസ്ഥിതിവാദവുമൊക്കെ 21-ാം നൂറ്റാണ്ടിലെ നോവലെഴുത്തിൽ പ്രബലമായി. പെണ്ണും പ്രകൃതിയും ദളിത് ജീവിതവും ഭിന്ന ലൈംഗികതയും എന്നല്ല, അരികുവൽക്കരിക്കപ്പെട്ട എന്തിനോടുമൊപ്പമാണ് സാഹിത്യമെന്ന് നോവൽ പ്രഖ്യാപിച്ചു. വിവര സാങ്കേതിക വിദ്യയുടെ സ്ഫോടനാത്മകമായ വളർച്ചാ സാധ്യതകൾക്ക് തുടക്കം കുറിച്ചതും ഈ കാലത്താണ്. അന്ന് മലയാളി ഇന്റർനെറ്റെന്നും ഹോട്ട്മെയിൽ ജിമെയിൽ വിലാസങ്ങളെന്നുമൊക്കെ കേട്ടു തുടങ്ങിയിട്ടേയുള്ളൂ 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ. 2000-ൽ എം മുകുന്ദന്റെ നൃത്തമെന്ന നോവൽ ജന്മം കൊണ്ടു. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ എന്നറിയപ്പെടുന്ന കൃതിയാണത്. സൈബർ ലോകം സൃഷ്ടിക്കുന്ന പ്രതീതി യാഥാർത്ഥ്യത്തിന് അടിമയായിപ്പോയ നായകനെയാണ് മുകുന്ദൻ നൃത്തത്തിൽ അവതരിപ്പിച്ചത്. തുടർന്നിങ്ങോട്ട് പ്രമേയത്തിൽ മാത്രമല്ല ആവിഷ്കരണത്തിന്റെ തലത്തിലും സാങ്കേതികതയുടെ നൂതന മാർഗങ്ങൾ നോവലിൽ പ്രകടമായി തുടങ്ങി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 2000-ലെ 3-ാം ദശകത്തിന്റെ അവസാന പടവുകളിലാണ്. അവിടെ എത്തുമ്പോൾ ചില നോവലുകളിലെങ്കിലും താരം സാമൂഹ്യ മാധ്യമങ്ങളാണ്. നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് വെറും മാധ്യമങ്ങൾ മാത്രമല്ല, സമകാലത്തിന്റെ വ്യക്തിസ്വത്വത്തെയും പൊതുബോധത്തെയും രൂപപ്പെടുത്തുന്നതിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് നിഷേധിക്കാനാവില്ല. ദിവസേന കുറച്ചു മണിക്കൂറുകളെങ്കിലും ഏതെങ്കിലും ഒരു സാമൂഹ്യ മാധ്യമത്തിന്റെ ഉമ്മറത്ത് കാറ്റുകൊള്ളാനിരിക്കാത്ത ഒരു മലയാളി ഇന്നുണ്ടാവുമോ? ജീവിതത്തിന്റെ ദർപ്പണമാണ് സാഹിത്യം. അതുകൊണ്ടുതന്നെ സമകാല മലയാള ഫിക്ഷനുകൾ നവമാധ്യമങ്ങളുടെ സാംസ്കാരിക ഭാവുകത്വ നിർമ്മിതിയെ അടയാളപ്പെടുത്തുന്നതിൽ അതിശയിക്കാനൊന്നും തന്നെയില്ല. അറിവിന്റെ ജനാധിപത്യവൽക്കരണം നവമാധ്യമങ്ങളിൽ സുഗമമാണ്. ഇന്ന് നടക്കുന്ന ആശയ സംവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമുള്ള തത്സമയ ഉപാധിയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ. വീഡിയോ കോൺഫറൻസുകളും ബഹുമാധ്യമ സങ്കേതങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. ഇതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃതിയുടെ ഘടനയെയും വായന അനുഭവത്തെയും സമകാല ഫിക്ഷനുകൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അധികാര കൈമാറ്റം രൂപപ്പെടുത്തുന്നതിൽ വരെ സോഷ്യൽ മീഡിയയ്ക്കിന്ന് വലിയ പങ്കാണുള്ളത്. അത്തരമൊരു ജീവിത സാഹചര്യത്തിലാണ് നാം കടന്നുപോകുന്നത്. സമകാലത്തിലെ മലയാള നോവലുകളിൽ നിന്ന് 4 എണ്ണം തിരഞ്ഞെടുത്തുകൊണ്ട് അവയുടെ ആഖ്യാനത്തിൽ സ്വീകരിച്ചിരിക്കുന്ന സൈബർ സാധ്യതകളെ അന്വേഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവൽ അതൊരു ദേശമെഴുത്താണ്. ദേശത്തിലെ ജീവിതമെഴുത്തും ജീവിതത്തിലെ രാഷ്ട്രീയമെഴുത്തും അതിലുണ്ട്. എന്നാൽ കഥാപാത്രങ്ങളുടെ ജീവിത അനുഭവങ്ങളും സൂക്ഷ്മമായ രാഷ്ട്രീയ വിമർശനങ്ങളും അവതരിപ്പിക്കപ്പെടുന്നതും വിശകലന വിചാരണകൾക്ക് വിധേയമാകുന്നതും ആ നോവലിൽ ഫേസ്ബുക്കിൽ കൂടിയാണ്. രണ്ട് നിലപാടുകളെയാണ് നോവലിസ്റ്റ് അതിൽ മുഖാമുഖം നിർത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിലെ പോസ്റ്റുകളും കമന്റുകളുമാണ് നോവലിസ്റ്റ് ഇതിനുപയോഗിക്കുന്നത്. നോവലിന്റെ ആദ്യ അവസാനം വായനക്കാരെ നയിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന് കെ എന്ന എഴുത്തുകാരനും രണ്ട് ഡി കാട്ടൂർ കടവെന്ന ദിമിത്രിയും. ഇടതു സർക്കാരിന്റെ കാലത്ത് സാംസ്കാരിക വകുപ്പിൽ ഉയർന്ന ഉദ്യോഗം കിട്ടിയ ആളാണ് കെ. സർക്കാരിനെയും പാർട്ടിയെയും ന്യായീകരിച്ചുകൊണ്ട് നിരന്തരമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അയാൾ ഇടാറുണ്ട്. അതിന്റെ പേരിൽ ഏറ്റുവാങ്ങുന്ന ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒന്നും അയാളെ തളർത്താറില്ല. ഓരോ FB പോസ്റ്റിലും കാത്തിരുന്ന് കമന്റ് ഇടുന്ന ആളായിട്ടാണ് ഡി കാട്ടൂർ കടവിനെ നോവലിൽ അവതരിപ്പിക്കുന്നത്. സ്വന്തം നേട്ടത്തിനായി ആവശ്യത്തിനും അനാവശ്യത്തിനും പാർട്ടിയെ സ്തുതിച്ച് സംസാരിക്കുന്ന എഴുത്തുകാരനാണ് കെ. കെയുടെ വിചാരങ്ങൾ, ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, നിരീക്ഷണങ്ങൾ, വിമർശനങ്ങൾ ഇവയെല്ലാം അയാൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളിലുണ്ട്. പ്രൈമറി സ്കൂൾ അധ്യാപകനിൽ നിന്നാരംഭിച്ച് കൾച്ചറൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ഡയറക്ടർ സ്ഥാനത്തുനിന്ന് വിരമിക്കുന്നുണ്ട് അദ്ദേഹം. ഇടതുപക്ഷ അനുഭാവം പുലർത്തുന്ന എഴുത്തുകാരൻ എന്ന പരിഗണനയിലാണ് കൾച്ചറൽ കമ്മിറ്റിയിൽ അയാൾ അംഗമാകുന്നത്. അതോടുകൂടി സഞ്ചരിക്കാൻ ഔദ്യോഗിക വാഹനവും ഡ്രൈവറും പേഴ്സണൽ സെക്രട്ടറിയും നിരന്തരം സന്ദർശകരും ആപീസ് മുറിയുമെല്ലാം സ്വന്തമാകുന്നു. 5 വർഷം കൊണ്ട് അധികാരത്തിന്റെ സുഖാലസ്യത്തിൽ ജീവിക്കുന്ന സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ പ്രവർത്തകനായാണ് കെയെ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കേവലം പാർട്ടിയുടെ ന്യായീകരണ തൊഴിലാളിയായി അധപ്പതിക്കുന്ന സാഹിത്യകാരന്മാരുടെ പ്രതിനിധിയാണ് അയാൾ. ചുരുക്കത്തിൽ, സമകാല കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പാപ്പരത്തങ്ങളെ ആണ് കാട്ടൂർ കടവ് എന്ന നോവലിൽ ഈ കെ എന്ന എഴുത്തുകാരനിലൂടെ അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിക്കാനും അതിനെ വിശകലനം ചെയ്യാനും വിചാരണയ്ക്ക് വിധേയമാക്കാനുമായി ഫേസ്ബുക്ക് എന്ന സാമൂഹ്യ മാധ്യമത്തെ അശോകൻ ചെരുവിൽ വളരെ സമർത്ഥമായി ഈ നോവലിൽ ഉപയോഗിക്കുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു നോവലാണ് ഷീല ടോമിയുടെ വല്ലി. വയനാട്ടിലെ കുടിയേറ്റ ജീവിതത്തിന്റെയും പരിസ്ഥിതി കയ്യേറ്റത്തിന്റെയും കഥ പറയുന്ന നോവലാണത്. ഇന്റർനെറ്റും സാമൂഹിക മാധ്യമങ്ങളും തുറന്നിടുന്ന ഇന്ററാക്ടിവിറ്റിയുടെ നൂതന മേഖലകളെ ഷീല ടോമി വല്ലിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നാട്ടിലുള്ള മുത്തച്ഛനും ടെസ്സയും പരസ്പരമയച്ച ഇമെയിലുകളിലൂടെയാണ് ചുറ്റിപ്പിണഞ്ഞുകിടക്കുന്ന വയനാടൻ ജീവിതത്തിലേക്ക് എഴുത്തുകാരി നമ്മെ കൊണ്ടുപോകുന്നത്. 37 അധ്യായങ്ങളിൽ പടരുന്ന വയനാടൻ ജീവിതം 2018 ഓഗസ്റ്റ് 17 ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അവസാനിക്കുന്നത്. ചുരുക്കത്തിൽ, ഇന്റർനെറ്റും ഇമെയിലും ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെയായി നോവലിന്റെ ഘടനയെ ലൈവാക്കി നിർത്താൻ എഴുത്തുകാരിക്ക് കഴിയുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളുടെ ഈ ജനകീയ വശം ഉപയോഗപ്പെടുത്തുമ്പോൾ പാരിസ്ഥിതിക സ്ത്രീവാദത്തിന്റെ പ്രത്യാശാ മുഖം കൂടിയാണ് നോവലിന് ലഭിക്കുന്നത്. കാരണം, പുരുഷാധിപത്യ നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് സ്ത്രീക്ക് തീർക്കാനാവുന്ന സൈബർ സ്വത്വത്തിന്റെ പ്രതിനിധിയായാണ് വല്ലിയിൽ ടെസയെ എഴുത്തുകാരി അവതരിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ തലമുറയുടെ പ്രതിനിധിയാണ് ടെസ. അതുകൊണ്ട് തന്നെ സമകാല ജീവിതത്തിൽ ഏറ്റവും അനുയോജ്യമായ ആഖ്യാന പരിസരം നോവലിൽ ഉപയോഗിച്ചേ മതിയാകൂ. ഹരിത സാവിത്രിയുടെ സിംഗ് എന്ന നോവലാണ് അടുത്തത്. ഒരു പ്രത്യേക വംശത്തിൽ പിറന്നുപോയത് കാരണം ഒരു ജനത അനുഭവിക്കുന്ന കൊടിയ പീഡനത്തിന്റെ കഥ പറയുന്ന നോവലാണ് ഹരിതയുടെ സിൻ. യൂറോപ്പിലെ ബാഴ്സലോണ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിയായ സീത എന്ന മലയാളി പെൺകുട്ടിയാണ് ഈ നോവലിലെ നായിക. അവർ കാമുകനായ അർമാനെ അന്വേഷിച്ച് ടർക്കിയിലേക്ക് പോകുന്നു.

0: ടർക്കിയിലെ മതഭീകര ഭരണകൂടം അവരെ തടങ്കലിലാക്കുന്നു, പീഡിപ്പിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യക്കാരിയായ ഒരു ഗവേഷണ വിദ്യാർത്ഥി മതഭീകര ഭരണകൂടത്തിന്റെ പിടിയിലായ സാഹചര്യത്തിൽ അതിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ പതിയേണ്ട അത്യാവശ്യമുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ജനശ്രദ്ധ എത്തിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഇന്ന് നിമിഷങ്ങൾ മാത്രം മതി. അത്തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് ഹരിത സിമ്മിൽ അവതരിപ്പിക്കുന്നത്. മാധ്യമത്തിന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് ഇന്ത്യക്കാരിയായ സീതയുടെ മോചനം സാധ്യമാക്കുന്നത്. സീതയെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഹരിത കടന്നുപോകുന്നുണ്ട്. അർമാന്റെ വീട്ടിൽ നിന്ന് ടർക്കി പട്ടാളം പിടികൂടി കൊണ്ടുപോയ സീതയെ അന്വേഷിക്കുന്നതിനിടയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പരിശോധിക്കപ്പെടുന്നു. പട്ടാളവുമായി ബന്ധപ്പെട്ട ചില ഫാസിസ്റ്റ് പ്രൊഫൈലുകളിൽ നിന്ന് ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർ കണ്ടെത്തുന്നു. സീതയുടെ ദുപ്പട്ട കഴുത്തിൽ ചുറ്റിക്കൊണ്ട് ഇന്ത്യൻ രുചി ആസ്വദിക്കുന്നു എന്ന പോസ്റ്റാണ് തുടർന്നുള്ള വംശവിദ്വേഷത്തിന്റെ പാപങ്ങളിലേക്കുള്ള താക്കോലായി മാറുന്നത്. ഇന്നത്തെ കാലത്ത് വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനുള്ള ഫലപ്രദമായ മാധ്യമമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ടല്ലോ, അതുതന്നെയാണ് നോവലിലും കഥാകാരി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷകേന്ദ്രിത വ്യവഹാരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഭാഷയെയും ഭാവുകത്വത്തെയും പുനർനിർമ്മിക്കുന്ന നോവലാണ് ആർ രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ. എഴുത്തുകാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഈ നോവൽ എഴുതി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കല്യാണിയുടെയും ദാക്ഷായണിയുടെയും വിശേഷങ്ങൾ വളരെ വേഗത്തിലാണ് കേരള ജനത ഏറ്റെടുത്തത്. എഴുതി തീർത്ത കഥാപരമ്പരയെ സദാചാരപരമായും ആഖ്യാനപരമായും പുനർവിന്യസിച്ചുകൊണ്ട് അത് നോവലായി പിന്നീട് പരിണമിക്കുകയായിരുന്നു. പുരുഷകർത്തൃത്വത്തിൽ മാത്രം അവതരിപ്പിക്കപ്പെട്ട സ്ത്രീ കാമനകളെയാണ് മലയാളിക്ക് കൂടുതൽ പരിചയം. അതിനെ അട്ടിമറിച്ചുകൊണ്ട് സ്ത്രൈണകർത്തൃത്വത്തിന്റെ അപനിർമ്മിതിക്ക് ഭാഷ മാത്രം മാറിയാൽ പോരാ, ആഖ്യാന പരിസരവും മാറേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാവാം നോവലിന്റെ ആഖ്യാനത്തിനായി എഴുത്തുകാരി ആദ്യം ഫേസ്ബുക്ക് തിരഞ്ഞെടുത്തത്. നാലാമതായി നാം പരിശോധിക്കുന്നത് വി ഷിനിലാലിന്റെ സമ്പർക്കക്രാന്തി എന്ന നോവലാണ്. ട്രാക്കിലോടുന്ന സമ്പർക്കക്രാന്തിയുടെ 4 ദിനമാണ് ആ നോവലിന്റെ കഥാപരിസരം. തീവണ്ടി എന്ന രൂപകത്തെ ലോകജീവിത പരിച്ഛേദമായി അവതരിപ്പിക്കുന്നതാണ് ആ നോവൽ. അതിന്റെയും ആഖ്യാന പരിസരം ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. സമ്പർക്കക്രാന്തിയുടെ ട്രാക്കിൽ നിന്നും പറങ്കിക്കപ്പിത്താനായ ഡി അൽമേഡയിലേക്കും 1857 ശിപായി ലഹളയിലേക്കും ആദ്യത്തെ കരിയഞ്ചിനിലേക്കും സമകാല ഫാസിസ്റ്റ് ഭരണകൂടത്തിലേക്കുമൊക്കെ നോവൽ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ഇത്തരത്തിൽ ഒരേ സമയം പലയിടങ്ങളിലേക്ക് വായനക്കാരനെ കൈപിടിച്ചെത്തിക്കുന്നത് കരംചന്ദിന്റെ തത്സമയ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. സംഭവ വിവരണമായാണ് നോവൽ മുന്നോട്ട് നീങ്ങുന്നത്. ഒരു തൊടലിൽ ഏത് ലോകത്തും എത്താനാവുന്ന ചില്ലുപകരണത്തെ വളരെ സമർത്ഥമായാണ് നോവലിസ്റ്റ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകാരണം സിനിമാ സ്ക്രീനിൽ എന്ന പോലെ മാറിമറിയുന്ന വായന അനുഭവമാണ് ഈ നോവൽ നൽകുന്നത്. ഇവിടെ എഴുത്തുകാരന്റെ ഭാവനാ പദ്ധതിക്ക് സൈബർ ലോകം പുതിയ സാധ്യതകളാണ് ഒരുക്കി കൊടുക്കുന്നത്. ചുരുക്കത്തിൽ, വർത്തമാനകാല സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം ആവിഷ്കരിക്കപ്പെടുന്ന ഈ 4 നോവലുകളിലും സൈബറിടത്തിന്റെ ആഖ്യാന സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. സമകാല ജീവിത പരിസരങ്ങളെ ആവിഷ്കരിക്കുമ്പോൾ നോവലുകൾ ന്യൂ റിയലിസത്തിന്റെ പാതയിലാണ്. ആ സാഹചര്യത്തിൽ സത്യാനന്തരകാല ജീവിതത്തിൽ എന്ന പോലെ സത്യാനന്തരകാല നോവലുകൾക്കും അതിനനുയോജ്യമായ ആഖ്യാന പരിസരം ഒഴിവാക്കാനാവില്ലല്ലോ.
1: സൈബറിടത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാള ഫിക്ഷനിൽ രേഖ ആർ താങ്കൾ നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. അടുത്തതായി അനിൽ നീണ്ടകരയുടെ കവിതകൾ തുടർന്നു കേൾക്കാം. വലതു കണ്ണു പൊട്ടിയ നായ റോഡ് മുറിച്ചു കടക്കുമ്പോൾ.
2: വലതു കണ്ണു പൊട്ടിയ നായ റോഡ് മുറിച്ചു കടക്കുവാൻ കവലയിലെത്തുമ്പോൾ വലത്തൂന്ന് ചീറിപ്പാഞ്ഞു വരുന്നു മരണഭയമില്ലാതെ 4 തെമ്മാടികൾ. ഇടത് കണ്ണിൻ കാഴ്ച പൂർണമെന്ന് കരുതിയ നായ മുന്നോട്ടു നീങ്ങുന്നു. ആദ്യമെത്തിയ ബൈക്ക് ഒഴിഞ്ഞുപോയി. രണ്ടാമൻ ഫ്രീക്വന്റ് ഡ്യൂക്ക് മുടിനാരിഴയ്ക്ക്. മൂന്നാമൻ നായയുടെ വലത് ചെവിയും കൊണ്ട് ദാ പറന്നു എന്ന് ഞാൻ ചിന്തിച്ചതും വർത്തുളാകൃതിയിൽ നായ ഇടത്തോട്ട് വെട്ടിത്തിരിഞ്ഞതും സമയത്തിന്റെ ഒരേ ബിന്ദുവിൽ അത് രക്ഷപ്പെട്ടു അവനും. നോക്കൂ, ഓരോ നിമിഷവും ഭൂമിയിൽ ഇതുപോലെ വിസ്മയങ്ങൾ സംഭവിക്കുന്നുണ്ട്.

0: വേഗത കുറഞ്ഞ നാലാമനായി പിന്നിൽ വന്നതുകൊണ്ടാവാം അതിലൊന്നിനിന്ന് സാക്ഷിയായത്. പിന്നിൽ വരുന്നവനെപ്പോഴും സാക്ഷിയോഗം. മുന്നിൽ വരുന്നവനാണ് സംഭവത്തിന്റെ സ്രഷ്ടാവ്, ചരിത്രശില്പി. ആരെയാണ് മൃത്യു ഒഴിഞ്ഞുപോയത്? ഒന്നിനൊരുറപ്പുമില്ല. ആരെയാണ് മൃത്യു ഒഴിഞ്ഞുപോയത്? ഒന്നിനും ഒരുറപ്പുമില്ല. ചിലപ്പോൾ നമ്മുടെ വേഗതയാവും അത്ഭുതത്തിലേക്കുള്ള ദൂരം നിശ്ചയിക്കുക. നാം കണ്ട നായക്കാഴ്ചയെ ഒന്നുകൂടെ അഴിച്ചെടുത്താൽ ഇതുകൂടി ചേർത്തുവയ്ക്കാം. വലത് കണ്ണുപോയ നായ അപകടം മണത്താൽ ഇടത്തോട്ടേ വെട്ടിത്തിരിയൂ. പൊട്ടിയ കണ്ണിന്റെ ഇരുട്ടിലേക്ക് കൂർത്തിരിക്കും അതിന്റെ കേൾവി. കാഴ്ചയുടെ ഏത് രേഖാംശത്തിൽ വച്ചാണ് ഇടത് കണ്ണിന്റെ വെളിച്ചം വലത് കണ്ണിന്റെ ഇരുട്ടുമായി കൂട്ടിമുട്ടുന്നത്? രണ്ട് കണ്ണും പൊട്ടിപ്പോയ മറ്റൊരു നായ ഇതേ സന്ദർഭത്തിൽ ഏത് ദിശയിലേക്കാവും വെട്ടിത്തിരിയുക? ഇങ്ങനെ ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ചുകൊണ്ട് വേമ്പനാട്ടുകായലിലെ ബോട്ടുയാത്ര പോലെ യഥേഷ്ടം നീട്ടിക്കൊണ്ടുപോകാം ജീവിതം മരണവുമായി ഏറ്റുമുട്ടുന്ന ഏത് വിഹ്വല നിമിഷവും.
1: ഒരു കവിത കൂടി കേൾക്കാം. പച്ചത്തത്തകൾ.
0: തെക്കേലുണ്ട് പച്ചത്തത്തകൾ, കൂട്ടിനുള്ളിൽ തീ തിന്നുന്നവർ, തൂവൽ ചന്തം നീക്കപ്പെട്ടവർ, മുഖവും കൂടി മറയ്ക്കപ്പെട്ടവർ. തെക്കേലുണ്ട് പച്ചത്തത്തകൾ, കൂട്ടിനുള്ളിൽ തീ തിന്നുന്നവർ, തൂവൽ ചന്തം നീക്കപ്പെട്ടവർ, മുഖവും കൂടി മറയ്ക്കപ്പെട്ടവർ. നഷ്ടപ്പെട്ടൊരു സ്വാതന്ത്ര്യത്തിൻ ഓർമ്മയിൽ ഓർമ്മ കലങ്ങിയിടുന്നവർ, നഷ്ടപ്പെട്ടൊരു സ്വാതന്ത്ര്യത്തിൻ ഓർമ്മയിൽ

ടിമുടി താപമിയെന്നു വരുന്നുണ്ട് അപ്പഴവീടിൻ ചെറുമക്കൾ. ആ മോഹത്തിൻ ദീനതയോർത്തിട്ട് ആ ദുഃഖത്തിൻ തീയിൽ വെന്തിട്ട് അടിമുടി താപമിയെന്നു വരുന്നുണ്ട് അപ്പഴവീടിൻ ചെറുമക്കൾ. കൂട്ടിൽ നിന്നവരെന്നേക്കും പാവം കിളി.

0: പ്രകാശരശ്മികൾ കൊണ്ടവർ നിർക്കും കൂടെ വേണ്ട പുതുലോകം.
1: അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യരംഗത്തിൽ അവസാനമായി കെ എ ബീന എഴുതി അവതരിപ്പിച്ച കഥയാണ് കഴുത്തുപട്ടകൾ.
2: ആ നഗരം അവൾക്ക് സുപരിചിതമാണെങ്കിലും നായ്ക്കുട്ടികൾക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന കട തേടി ഒരുപാട് അലയേണ്ടി വന്നു. പല സ്ഥലത്തും നായ്ക്കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റും കഴുത്തുപട്ടയും ഒക്കെയുണ്ട്. പക്ഷേ അവൾക്ക് വേണ്ടത് അത്തരം സാധാരണ സാധനങ്ങൾ അല്ലായിരുന്നു. അവളുടെ നായ്ക്കുട്ടിയെ സാധാരണ നായ്ക്കുട്ടിയെപ്പോലെ വളർത്താൻ അവൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. കടക്കാർ പലതരം കഴുത്തുപട്ടകളും ചങ്ങലകളും കാട്ടി അവളെ പ്രലോഭിപ്പിക്കാൻ നോക്കി. ഇത് തീരെ കനം കുറഞ്ഞതാണ്, കഴുത്തിൽ കെട്ടിയിരിക്കുന്നു എന്ന് നായ്ക്കുട്ടി പോലും അറിയില്ല. അവളത് കയ്യിലെടുത്ത് നോക്കി മടക്കി കൊടുത്തു. ദാ ഇത് നോക്കൂ, ഒറിജിനൽ ലെതറാണ്, നല്ല ലുക്കുമുണ്ട്. അവൾക്ക് ദേഷ്യം വന്നു. ഇതൊന്നും എനിക്ക് വേണ്ട, കടക്കാരനും ഒടുവിൽ മടുത്തു. എന്നാൽ പിന്നെ മാഡം ഫോൺ നമ്പറുകൾ പറഞ്ഞു തരുന്ന ഏജൻസിയിൽ വിളിച്ചു നോക്കൂ, ഇപ്പോൾ ഈ നഗരത്തിൽ ഏത് കാര്യവും അറിയുവാൻ അത്തരം ഏജൻസികൾ സഹായിക്കും. വിരൽത്തുമ്പത്ത് വിവരങ്ങൾ നൽകുന്ന ഏജൻസിയുടെ നമ്പർ ആ കടക്കാരൻ അവൾക്ക് കൊടുത്തു. ഒട്ടും വൈകാതെ അവൾ ഏജൻസിയിലേക്ക് വിളിച്ചു. ഒറ്റ ബെല്ലിൽ തന്നെ അപ്പുറത്തു നിന്ന് മറുപടി കിട്ടി. ഹലോ, എന്താണ് വേണ്ടത് പറയൂ. നായ്ക്കുട്ടികൾക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളുടെ നമ്പർ. ചോദ്യം തീരും മുമ്പ് അപ്പുറത്തുനിന്ന് നമ്പർ പറഞ്ഞു തുടങ്ങി. ആ നമ്പറിൽ മറുപടി പറഞ്ഞത് ഒരു കിളിമകൾ നാദമായിരുന്നു. ഹലോ, ഫോർ എവർ വിത്ത് യു, പറയൂ, ആരാണ്, എന്താണ് വേണ്ടത്? എന്റെ നായ്ക്കുട്ടിക്ക് വേണ്ടിയാണ്. എവിടെയാണ് ഈ ഷോപ്പ്? ഒന്ന് വരാനാണ്. നഗരം മധ്യത്തിൽ തന്നെയുള്ള കടയിൽ എത്താനുള്ള വഴി വിശദമായി തന്നെ കിളിപ്പെണ്ണ് പറഞ്ഞുകൊടുത്തു. അതിസുന്ദരമായി സൂക്ഷിക്കുന്ന ഉദ്യാനത്തിലൂടെ അവൾ കടയിലേക്ക് പ്രവേശിച്ചു. കട എന്ന് പറയാനാവില്ല, പഴയ രീതിയിലുള്ള ഒരു കെട്ടിടം.

തീർത്തും തെറ്റായ ധാരണയാണ്. ഒരു നായ്ക്കുട്ടിയെ ഒരുക്കി മെരുക്കി ഒതുക്കി നമ്മുടെ പാകത്തിൽ കൊണ്ടു നടക്കണമെങ്കിൽ അസാധാരണ കഴിവ് വേണം. അതില്ലാത്തവരാണ് പെട്ടുപോകുന്നത്. നിങ്ങളെ കാണുമ്പോഴേ അതിനുള്ള ശേഷിയുണ്ടെന്ന് മനസ്സിലായി. നിങ്ങളെ ഞങ്ങൾ സഹായിക്കും. നിങ്ങളുടെ നായ്ക്കുട്ടി നിങ്ങൾ പറയുന്ന രീതിയിൽ മാത്രം ജീവിക്കാൻ വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം. അവൾക്ക് പെട്ടെന്ന് സമാധാനം തോന്നി. എത്രയോ കാലമായുള്ള ആധിക്ക് പരിഹാരമുണ്ടാവും എന്ന തോന്നൽ അവളെ സ്വസ്ഥയാക്കി. കട ഉടമസ്ഥ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. ചുവരലമാരകളിലും നടുവിലെ മേശപ്പുറത്തും നായ്ക്കുട്ടികൾക്കുള്ള വിവിധ സാധനങ്ങൾ, കഴുത്തുപട്ടകൾ, ചങ്ങലകൾ, ഉടുപ്പുകൾ, സോക്സുകൾ, ഓവർകോട്ടുകൾ ഒക്കെ പ്രദർശനത്തിലെന്ന പോലെ അവൾ കണ്ടു. ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കൂ, എന്തു വാങ്ങിയാലും 100% ഗ്യാരണ്ടി ഉറപ്പാണ്. ആട്ടെ, ഈ നായ്ക്കുട്ടി എത്ര കാലമായി നിങ്ങളുടെ കൂടെ വന്നിട്ട്? എന്താണ് സ്വഭാവം? അതൊക്കെ അറിഞ്ഞാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. 7 വർഷമായി, പാവമാണ്. ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട്, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട്, അങ്ങനെയായിരുന്നു സ്വഭാവം. പക്ഷേ ഈയിടെ ചില മാറ്റങ്ങൾ, അനുസരണ കുറയുന്നത് പോലെ. ഒറ്റയ്ക്ക് നടക്കാനും ഒറ്റയ്ക്ക് ഇരിക്കാനും ഒക്കെയാണ് താല്പര്യം. എന്നോടുള്ള അടുപ്പം കുറയുന്നോ എന്ന് സംശയം. എനിക്ക് ആകെ ടെൻഷനാണ്. എങ്ങനെ നിയന്ത്രിക്കണം എന്നറിയില്ല. ഓ, സ്വാതന്ത്ര്യബോധം ഉണർന്നു കാണും. അത് ഇവരുടെ സ്വഭാവമാണ്. നമ്മൾ ശ്രദ്ധിച്ചു നിൽക്കേണ്ട സമയമാണ്. കണ്ണു തെറ്റിയാൽ തീർന്നു. സ്വാതന്ത്ര്യത്തിന് സമയവും സൗകര്യവും നൽകരുത്. എപ്പോഴും ശ്രദ്ധയോടെ കൂടെ വേണം. കടയുടമസ്ഥയുടെ കണ്ണുകളിൽ ഗൗരവം നിറഞ്ഞു. അവരുടെ സ്വരത്തിൽ അപകടത്തിന്റെ ധ്വനി. അതെങ്ങനെയാ, നമുക്ക് എപ്പോഴും കൂടെ നടക്കാൻ പറ്റുമോ? ടെൻഷൻ കാരണം ഉറക്കം കൂടിയില്ല. എന്നെ രക്ഷിക്കണം. അവളുടെ ശബ്ദമിടറി. വാക്കുകൾക്ക് ദൈന്യത കൈവന്നു. പിന്നെ രക്ഷിക്കാതെ? അതിനല്ലേ ഫോർ എവർ വിത്ത് യു. ഇതൊരു ഗവേഷണ സ്ഥാപനമാണ്. കമ്പ്യൂട്ടർ നിയന്ത്രിത പ്രോഗ്രാമുകൾ വഴി നായ്ക്കുട്ടികളുടെ മനസ്സിനെയും ചിന്തയെയും എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ച് ഞങ്ങൾ എത്ര പഠനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നോ. എല്ലാത്തിനും ഫലവും കിട്ടുന്നുണ്ട്. വരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. അവരോടൊപ്പം അവൾ അടുത്ത മുറിയിലെത്തി. പൂർണമായും ശീതീകരിച്ച ആ മുറിയിൽ പലതരത്തിലുള്ള കഴുത്തുപട്ടകൾ അവൾ കണ്ടു. ഓരോന്നിന്റെയും ഒപ്പം മൊബൈൽ ഫോൺ പോലെ ചെറിയ ഒരു യന്ത്രവും വച്ചിട്ടുണ്ട്. ഈ കഴുത്തുപട്ടകൾ നോക്കൂ, സ്വാതന്ത്ര്യബോധ രോഗമുള്ള നായ്ക്കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഇവയൊക്കെ. ഇവയ്ക്കൊപ്പമുള്ള ഈ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ ഒന്നിനെയും ഭയക്കേണ്ടതില്ല. നായ്ക്കുട്ടിയുടെ പൂർണമായ നിയന്ത്രണം നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഈ റിമോട്ട് കൺട്രോൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ ഈ കഴുത്തുപട്ട കെട്ടി റിമോട്ട് കൺട്രോൾ ഓൺ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലെ പ്രോഗ്രാം അനുസരിച്ച് മാത്രമേ നായ്ക്കുട്ടിക്ക് ജീവിക്കാനാകൂ. അണുവിട വ്യത്യാസം വരുന്നില്ല എന്ന് ഞാൻ ഉറപ്പു തരാം. ഇതും കഴുത്തിലിട്ട് എത്ര എത്ര നായ്ക്കുട്ടികളാണ് അടങ്ങി ഒതുങ്ങി കഴിയുന്നത് എന്നറിയുമോ? അവൾ പ്രതീക്ഷയോടെ കഴുത്തുപട്ടകളിലൂടെ കൈയോടിച്ചു. മിനുസവും മൃദുലവും സുന്ദരവുമായ കഴുത്തുപട്ടകൾ. ഇളം നീല നിറമുള്ള ഒരെണ്ണം അവൾ തെരഞ്ഞെടുത്തു. എനിക്കിതാണ് വേണ്ടത്. മിടുക്കി 1-ാം തരം കഴുത്തുപട്ട തന്നെയാണ് തെരഞ്ഞെടുത്തത്. നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കട നടത്തുന്നത്. നായ്ക്കുട്ടികളെ വരുതിക്ക് നിർത്താൻ കഴിയുന്നവരെയാണ് എനിക്കിഷ്ടം. വരൂ, എന്റെ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രോഗ്രാം ചെയ്തു തരും. അവർ അവളെ അകത്ത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കോട്ടും സൂട്ടും ടൈയും ഒക്കെ ധരിച്ച യുവതി യുവാക്കന്മാർ കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ കണ്ണും നട്ടിരുന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ തിരഞ്ഞെടുത്ത കഴുത്തുപട്ടയും റിമോട്ടും ഒരു കമ്പ്യൂട്ടർ പയ്യനെ ഏൽപ്പിച്ച് പറഞ്ഞു, DCE 8713. പയ്യൻ മുൻപിലെ കമ്പ്യൂട്ടറിൽ ആ നമ്പർ ടൈപ്പ് ചെയ്തു. സ്ക്രീനിൽ ഒരു ഫോം തെളിഞ്ഞു. ഇതാ, ഈ കസേരയിലിരുന്ന് നിങ്ങളുടെ നായ്ക്കുട്ടിയെ എങ്ങനെ ആക്കിയെടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. അതനുസരിച്ച് റിമോട്ട് കൺട്രോളിനുള്ള പ്രോഗ്രാം തയ്യാറാക്കി തരും. അത് ശരിയാവുമ്പോഴേക്ക് ഞാൻ വരാം. പേര്, വയസ്സ്, കമ്പ്യൂട്ടർ പയ്യൻ വിവരങ്ങൾ ചോദിച്ച് മറുപടി ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. അവന്റെ ശബ്ദത്തിന് യന്ത്രത്തിന്റെ കരകരപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി. പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു ചിന്ത പോലും സ്വന്തമായി വേണ്ടല്ലോ അല്ലേ? ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഫുൾ പ്രൂഫും അഡ്വാൻസ്ഡുമാണ്. നായ്ക്കുട്ടിയുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ചലനങ്ങളെ വരെയും റിമോട്ട് കൺട്രോളിലൂടെ നിയന്ത്രിക്കാവുന്ന വിധത്തിൽ പ്രോഗ്രാം നിർമ്മിച്ചു നൽകി, കമ്പ്യൂട്ടർ പയ്യൻ പറഞ്ഞു. കഴുത്തുപട്ട ധരിപ്പിച്ചതിനു ശേഷം റിമോട്ട് കൺട്രോളിലെ ഈ സ്വിച്ച് ഞെക്കുമ്പോൾ നായ്ക്കുട്ടി പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാകും. പ്രോഗ്രാമിൽ ഇല്ലാത്ത ആരോട് മിണ്ടിയാലും ആരെ കണ്ടാലും എന്തു ചെയ്താലും നിങ്ങൾക്കറിയാം. അത്തരം സന്ദർഭങ്ങളിൽ ദാ ഈ ചുവന്ന ലൈറ്റ് തെളിയും. അപ്പോൾ അതിന് കീഴെയുള്ള സ്വിച്ച് അമർത്തിയാൽ നായ്ക്കുട്ടിയുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രണത്തിലാക്കാം. നായ്ക്കുട്ടിയുടെ ദൂരപരിധി 4 കിലോമീറ്റർ ആക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദൂരപരിധി വിട്ടാൽ ലൈറ്റ് കത്തും. അപ്പോൾ സ്വിച്ച് അമർത്തണം. നായ്ക്കുട്ടി മടങ്ങി എത്തിക്കൊള്ളും. മാഡം ധൈര്യമായി മുന്നോട്ട് പോകൂ. ഞങ്ങളുടെ പ്രോഗ്രാം നിങ്ങളെ പൂർണ്ണമായും സഹായിക്കും. ഉടമസ്ഥയും അവൾക്ക് ആത്മവിശ്വാസം നൽകി. ഈ ലോകത്തിലെ എല്ലാ നായ്ക്കുട്ടികൾക്കും ഇത്തരം കഴുത്തുപട്ടകൾ ഉണ്ടാക്കി നൽകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏതവസരത്തിലും ഞങ്ങളെ വിളിക്കാൻ മടി.

0: ിക്കരുത്. രാത്രി വളരെ സ്നേഹത്തോടെ ഓമനിച്ച് കഴുത്തുപട്ട കെട്ടുമ്പോൾ അവൾ നായ്ക്കുട്ടിയോട് പറഞ്ഞു, ഇത് നമ്മുടെ നന്മയ്ക്കാണ്. നല്ല നായ്ക്കുട്ടികൾ എപ്പോഴും അനുസരണയുള്ളവരും അടങ്ങി ഒതുങ്ങി കഴിയുന്നവരുമായിരിക്കും. അലഞ്ഞു തിരിഞ്ഞ് ലോകം കണ്ടു നടക്കുന്നത് നായ്ക്കുട്ടികൾക്ക് നന്നല്ല. ഈ കഴുത്തുപട്ട അത്തരം അപകടങ്ങളിൽ നിന്ന് ഒക്കെ രക്ഷിക്കും.
1: കഴുത്തുപട്ടകൾ കെ എ ബീന എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക് ഇന്നീ പരിപാടിയിൽ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിയാം.
1: എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, അതുവഴി ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി പദ്ധതി ആരംഭിച്ചത്. 2015 ഈ പദ്ധതി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന ആയി നവീകരിക്കുകയും 2016 പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. ജനറിക് മരുന്നുകളായാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുന്നത്. അതായത് ഇവിടെ എത്തുന്നത് രാസനാമത്തിൽ തന്നെയുള്ള മരുന്നുകളാണ്. ജനറിക് മരുന്നുകൾ ഗുണത്തിലും ഫലത്തിലും ഉപയോഗത്തിലും ബ്രാൻഡഡായ മരുന്നുകളെ പോലെ തന്നെയാണ്. കമ്പനികളുടെ വ്യാവസായിക ഉൽപാദനത്തിൽ പുറത്തു വരുമ്പോഴാണ് മരുന്നുകൾക്ക് കമ്പനി അനുസരിച്ചുള്ള പേരുകൾ നൽകുന്നത്. കുറഞ്ഞ വിലയിൽ ലഭ്യമാണെങ്കിലും ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ബ്രാൻഡഡ് മരുന്നുകൾക്ക് തുല്യമാണ് ജനറിക് മരുന്നുകൾ. ഇവ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി സ്റ്റോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ജനറിക് മരുന്നുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, കുറഞ്ഞ വില താഴ്ന്ന ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതല്ലെന്ന് ബോധവൽക്കരണ പരിപാടിയിലൂടെ അവബോധം സൃഷ്ടിക്കുക, എല്ലാ ചികിത്സാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ജനറിക് മരുന്നുകളും നൽകുക, ഈ പദ്ധതിക്ക് കീഴിൽ ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും നൽകുക. ഇങ്ങനെ താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ നൽകുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ പൌരന്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ജനറിക് മരുന്നുകൾ ഇതിനായുള്ള സ്റ്റോറുകൾ വഴി മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. ചെലവ് കുറഞ്ഞ മരുന്നുകളെക്കുറിച്ച് അവയുടെ കുറിപ്പടിയെക്കുറിച്ചുമുള്ള കൂടുതൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടാത്ത ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക, ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കേണ്ടവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ പദ്ധതി വഴി മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നു. ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുകയും അതുവഴി ഒരു വ്യക്തിയുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന വില നിർബന്ധമായും മികച്ച ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നില്ല എന്ന അവബോധം സൃഷ്ടിക്കുക. എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലും ആവശ്യം

0: ഉള്ള ഇടങ്ങളിലെല്ലാം കുറഞ്ഞ ചികിത്സാ ചെലവും എളുപ്പത്തിലുള്ള ലഭ്യതയും വഴി മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ചാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തികാവശംഭരൻ. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈത്ത് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈത്തിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വിദേശനയത്തിന് കീഴിൽ കഴിഞ്ഞ വർഷത്തിനിടെ കാര്യമായ പരിവർത്തനമുണ്ടായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശത്തുള്ള തൊഴിൽ സാധ്യത സുഗമമാക്കിയതായും രാജ്യത്തെ വ്യവസായികൾക്ക് വിദേശ വിപണി പ്രവേശനം ലഭിക്കുന്നതിന് ശക്തമായ പിന്തുണ നൽകിയതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിബിജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1-ാം തീയതി മുതൽ പുതിയ നിയമം നിലവിൽ വരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38-ആയതായി മന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. ഹോട്ടലുകളിലും തട്ടുകടകളിലും കർശന പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. വെള്ളിയാഴ്ച രാവിലെ 10-ന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണയ്ക്ക് ഇഡി സമൻസ് അയച്ചു. സിഎംആർഎൽ എംഡി ശശിധരൻ കർത്ത ഉൾപ്പെടെ ബന്ധപ്പെട്ട 8 പേർക്കും സമൻസ് അയച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെഎസ്യു നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ എസ് സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കൃഷി മന്ത്രാലയത്തിന്റെ ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. സുസ്ഥിര കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മാസം 30 വരെ രാജ്യവ്യാപകമായാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി തുടങ്ങിയവ ചർച്ച ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ചെമ്പക്കുളം തച്ചൻ.

0: വിദ്യാഭ്യാസ രംഗം.
1: വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഊർജ സംരക്ഷണം എന്നിന്റെ ആവശ്യമാണ്. നിലവിൽ ലോകത്ത് ഉടലെടുത്തിരിക്കുന്ന യുദ്ധാന്തരീക്ഷവും ഊർജ സ്രോതസ്സുകളുടെ മേലുള്ള സമ്മർദ്ദവും അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതുന്നതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ ഊർജ സംരക്ഷണം എന്ന വിഷയത്തെ അധികരിച്ച് തൃശൂർ രാമവർമ്മപുരം ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സി ടി അജിത് കുമാർ സംസാരിക്കുന്നു.
2: കാട്ടിൽ ജന്മമെടുത്ത മനുഷ്യവർഗം ഇന്നത്തെ രീതിയിൽ പുരോഗമിച്ചതിന്റെ പ്രധാന കാരണം അവൻ കൈകൾ ഉപയോഗിച്ച് പ്രവൃത്തികൾ നടത്താനും വേട്ട നടത്താനും കൃഷി നടത്താനും തുടർന്ന് ഊർജത്തെ ഉപയോഗപ്പെടുത്തുവാനും തുടങ്ങിയതോടെയാണ്. ഊർജത്തെ ലഭ്യമാക്കുവാനുള്ള ഉറവിടങ്ങൾ അവൻ സ്വയം കണ്ടെത്തി. അതിനുള്ള സാങ്കേതിക വിദ്യയും പതുക്കെ പതുക്കെ അവൻ സ്വായത്തമാക്കി. ആദ്യം തീയെ വരുതിയിലാക്കി മെച്ചപ്പെട്ട ജീവിത സൌകര്യമുണ്ടാക്കി. മൃഗങ്ങളെ ഓടിക്കുവാനും ആഹാരം വേവിച്ചെടുക്കുവാനും ഗുഹയിൽ താപം നിലനിർത്താനും തീ ഉപകാരപ്പെട്ടു. തീയെ സൂക്ഷിച്ചു വയ്ക്കുവാനും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുവാനും അവൻ പഠിച്ചു. യുദ്ധത്തിനും തീ അനിവാര്യമായിരുന്നു. ഊർജത്തെ മെരുക്കുവാൻ സഹായിച്ച ഏറ്റവും പ്രധാന കണ്ടുപിടുത്തം തീയുടെ നിയന്ത്രിത ഉപയോഗമാണ്. കൃഷി കണ്ടെത്തിയപ്പോൾ ചാരമുണ്ടാക്കി കൃഷിക്ക് ഉപയുക്തമാക്കുവാനും തീ ഉപയോഗിച്ചു തുടങ്ങി. ലഭ്യമായ മറ്റൂർജ ശക്തികൾ സൌരോർജവും കാറ്റും ജലശക്തിയുമായിരുന്നു. പരമ്പരാഗതമായി മനുഷ്യവർഗം ഒരു ഊർജ സ്രോതസ് എന്ന നിലയിൽ ആശ്രയിച്ചിരുന്നത് സൌരോർജത്തെയാണ്. പ്രധാനമായും ധാന്യങ്ങളും തുണികളും മറ്റും ഉണക്കുന്നതിനായിരുന്നു സൌരോർജം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കാറ്റ്, വെള്ളത്തിന്റെ ഒഴുക്ക് എന്നിവയും ഊർജാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. ജീവിതത്തിന്റെ മെച്ചപ്പെടുത്തലിന് നിത്യവും ഉപയോഗിച്ചിരുന്ന ഊർജ സ്രോതസ് വിറകും ജൈവവസ്തുക്കളും ആയിരുന്നു. ഇവയും ആത്യന്തികമായി സൌരോർജത്തിന്റെ ഫലമായുണ്ടാകുന്നതാണ്. ധാന്യങ്ങളുടെ പതിരുമാറ്റാനും ജലയാത്രയ്ക്കുമായിരുന്നു കാറ്റിനെ ഉപയോഗിച്ചിരുന്നത്. ധാന്യങ്ങൾ പൊടിക്കുവാൻ കാറ്റും ജലചക്രവും ഉപയോഗിച്ചു. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഗ്രാമങ്ങളിൽ ഇത്തരം മില്ലുകൾ പ്രവർത്തനം നടത്തിവരുന്നു. ചാണക്യന്റെ കാലത്ത് കാറ്റാടി യന്ത്രം ഉപയോഗിച്ച് ജലസേചനം നടത്തിയാൽ രാജ്യത്തിന് കൂടുതൽ നികുതി കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്ന അർത്ഥശാസ്ത്രത്തിൽ സൂചനയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്രകാരം ജലസേചനം നടത്തിയാൽ കുറഞ്ഞ അധ്വാനത്താൽ കൂടുതൽ വിളവ് ഉണ്ടാകുമെന്ന് ചാണക്യന് മനസ്സിലായി കാണും എന്ന് വേണം കരുതാൻ. വെള്ളത്തിന്റെ ഒഴുക്കും സാധനങ്ങൾ കടത്തുന്നതിന് ഉപയോഗിച്ചിരുന്നു. വെള്ളത്തെ ഉയരമുള്ളിടത്ത് തടഞ്ഞു നിർത്തി ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്നതും മറ്റൊരു തരത്തിലുള്ള ഊർജ സംരക്ഷണമായിരുന്നു. ഇത് കൃഷിക്കും യുദ്ധത്തിനും ഉപയോഗിച്ചിരുന്നു. 1800കളിൽ ആവിയന്ത്രങ്ങളുടെ പടപ്പുറപ്പാട് തുടങ്ങി. ഊർജം എവിടെയും ലഭ്യമാകും എന്നതാണ് ആവിയന്ത്രത്തിന്റെ ആവിർഭാവം കൊണ്ടുവന്നത്. നീരാവി കൊണ്ട് യന്ത്രങ്ങളും തീവണ്ടിയും ഓടിക്കാമെന്നായി. ഒരു കൂട്ടം സാങ്കേതിക വിദഗ്ധർ ഇതിന് പുറകിലുണ്ടെങ്കിലും ജെയിംസ് വാട്ടെന്ന എഞ്ചിനീയറാണ് നല്ലൊരു ആവിയന്ത്രം ഉണ്ടാക്കിയെടുത്തത്. വിറകും പിന്നീട് കൽക്കരിയുമായിരുന്നു ഇതിനുള്ള ഇന്ധനം. കൽക്കരിയുടെ ഉപയോഗം ഫലവത്തായതു മുതൽ ലോക ഊർജരംഗം മാറിപറിഞ്ഞു. ഇന്ധനങ്ങൾ നൽകി അവ കത്തിച്ച് നീരാവിയുണ്ടാക്കി യന്ത്രങ്ങളെക്കൊണ്ട് രണ്ടിരട്ടിയോ പത്തിരട്ടിയോ ജോലി ചെയ്യിപ്പിക്കാം എന്നു വന്നു. സാങ്കേതിക വിദ്യയുടെ പുറകിലുള്ള ശാസ്ത്രത്തെ മനുഷ്യൻ കണ്ടെത്തി. പിന്നെ ലോകവികസനം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒത്തുചേരൽ കൊണ്ട് കുതിച്ചുപാഞ്ഞു. പെട്രോളിയം ഊർജ സ്രോതസ്സുകളുടെ മുൻനിരയിലേക്ക് വന്നു. 19-20 നൂറ്റാണ്ടിൽ ജലവും പിന്നെ അണുശക്തിയും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങി. 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഹരിത ഊർജം എന്ന ആശയം ലോകമെമ്പാടും വേരുറച്ചു. ഖനിജ ഊർജം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നതും അവ സംരക്ഷിച്ചുപയോഗിച്ചാലേ വരും തലമുറയ്ക്ക് ഉപയോഗിക്കാനാവുകയുള്ളൂ എന്നതും പുതിയ ഊർജ സ്രോതസ്സുകളെ ഫലവത്തായി ഉപയോഗിക്കുവാൻ ലോകത്തെ പ്രേരിപ്പിക്കുന്നു. മനുഷ്യ പുരോഗതിയുടെ ചരിത്രം ഊർജ സ്രോതസ്സുകളുടെ ചരിത്രം കൂടിയാണ്. ഊർജ സംരക്ഷണത്തിന് അവിടെയേറെ പ്രാധാന്യമുണ്ട്. ലോകമെമ്പാടുമുള്ള ഊർജാവശ്യം ഇന്ന് നിറവേറ്റുന്നത് ഫോസിൽ ഇന്ധനങ്ങളാണ്. പെട്രോളിയം, പ്രകൃതിവാതകം, കൽക്കരി, ലിഗ്നൈറ്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട ഫോസിൽ ഇന്ധനങ്ങൾ. ഷെയിൽ ഗ്യാസ്, മീഥെയിൽ ഹൈഡ്രേറ്റ് അഥവാ മീഥെയിൽ ഐസ് എന്നിവയും ഭാവിയിൽ ഊർജ ഇന്ധനങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടും. ഈ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചാണ് വൻതോതിൽ വൈദ്യുതി ലോകമെമ്പാടും ഉൽപ്പാദിപ്പിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കൽക്കരി നിലയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല വിലയേറിയ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ശോഷണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നുള്ള ഭൂരിപക്ഷം വാഹനങ്ങൾക്കും ഫോസിൽ ഇന്ധനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. പെട്രോളോ ഡീസലോ ഗ്യാസോ കൽക്കരിയോ ആണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ 800 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നുണ്ട്. കൂടാതെ ശരാശരി 7 ഗ്രാം സൾഫർ ഡയോക്സൈഡും 2.4 ഗ്രാം നൈട്രസ് ഓക്സൈഡും ഓരോ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോഴും പുറന്തള്ളൽ നടത്താറുണ്ട്. വൈദ്യുതി വാഹനങ്ങളുടെ കാര്യമെടുത്താലോ ഏതാണ്ട് 60% വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൽക്കരി കത്തിച്ചിട്ടാണ്. അതുകൊണ്ട് വൈദ്യുതി വാഹനങ്ങളുടെ യാത്രയും പെട്രോൾ വാഹനങ്ങളെപ്പോലെ തന്നെ തീരെ കുറയ്ക്കേണ്ടതാണ്. വാഹനം ഓടുന്ന നഗരത്തിൽ മലിനീകരണമില്ലെങ്കിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങളിൽ മലിനീകരണം തീർച്ചയായും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഊർജ്ജ സംരക്ഷണം ഒരു ജീവിതചര്യയായി എല്ലാവരും നടത്തേണ്ടതാണ്. ഊർജ്ജ സംരക്ഷണത്തിന് എന്നും പ്രാധാന്യമുണ്ട്. ഇന്ന് ലോകം ചലിക്കുന്നത് തന്നെ പെട്രോളിയത്തിലും വൈദ്യുതിയിലുമാണെന്ന് പറയാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധം വീണ്ടും ലോകത്തെ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് തള്ളി വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു പക്ഷേ ഊർജ്ജം അമൂല്യമാണെന്നുള്ള സന്ദേശം ലോകത്തിന് കൊടുക്കാനും കാരണമായേക്കാം. അതനുസരിച്ചുള്ള ഗവേഷണങ്ങൾക്ക് ലോകരാജ്യങ്ങൾ കൈകോർക്കാനും മതി. നവ ഊർജ്ജ സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്താനും ഇത് ആക്കം കൂട്ടുന്നുണ്ട്. ഇന്ത്യയും ഈ പ്രതിസന്ധിയിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല. ഇറക്കുമതിയിലൂടെയാണ് നാം പെട്രോളിയത്തിന്റെ ആവശ്യം കൈവരിക്കുന്നത്. അത് കൃത്യമായി ലഭ്യമല്ലെങ്കിൽ ഏത് രാജ്യത്തെപ്പോലെ ഇന്ത്യയിലും ഊർജ്ജക്ഷാമം ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഊർജ്ജ സംരക്ഷണത്തിന് അതിന്റേതായ പ്രാധാന്യമുണ്ട്. ഇതിനു മുമ്പ് ലോകത്തെ ഊർജ്ജക്ഷാമത്തിന്റെ കെടുതിയിലേക്ക് തള്ളിവിട്ടത് 1990 ഇറാഖ് യുദ്ധവും 1973 പെട്രോളിയം പ്രതിസന്ധിയുമായിരുന്നു. 1973 എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ഒറ്റയടിക്ക് പെട്രോളിയത്തിന് 3 ഇരട്ടി വില കൂട്ടി. ലോകമാകെ ഊർജ്ജ പ്രതിസന്ധിയുടെ നടുക്കടലിലേക്ക് വീണു. പക്ഷേ ഇതിന് ചില നല്ല വശങ്ങളുമുണ്ടായി. പെട്രോളിയം തീർന്നുപോകുന്ന ഒരു വസ്തുവാണെന്ന് ലോകരാജ്യങ്ങളും ജനങ്ങളും ഒന്നുകൂടി ഉരുവിട്ടു പഠിച്ചു. പുതിയ ഗവേഷണങ്ങൾ മൂലം വാഹനങ്ങളുടെ മൈലേജ് 4 ഇരട്ടിയായി. അതോടൊപ്പം പുതിയ ഊർജ്ജ സ്രോതസ്സുകളായ സോളാർ, കാറ്റ് തുടങ്ങിയവ കണ്ടെത്താനും അവയുടെ ടെക്നോളജി വികസിപ്പിച്ചെടുക്കുവാനും സംവിധാനങ്ങൾ ഒരുക്കി. ശാസ്ത്രം ഹരിത ഊർജ്ജത്തിന്റെ പുറകെ കൂടി. ഊർജ്ജ സംരക്ഷണം എപ്രകാരം നടപ്പാക്കാം? ഊർജ്ജ സംരക്ഷണം നടപ്പാക്കേണ്ടത് പ്രധാനമായും 3 രീതിയിലാണ്. അതിൽ ആദ്യത്തേത് പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുക എന്നതാണ്. അത് നിർവഹിക്കേണ്ടത് സാങ്കേതിക വിദഗ്ധരാണ്. ഗവേഷണത്തിന് ലോകരാജ്യങ്ങൾ തുക മാറ്റിവെക്കുന്നത് പോലെ നമ്മുടെ രാജ്യവും ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഗവേഷണത്തിന്റെ ഫലമായാണ് വൈദ്യുതി കൂടുതൽ ഉപയോഗിച്ചിരുന്ന ബൾബുകൾ മാറ്റി നാം LED ബൾബുകളും മൈലേജ് കൂടിയ വാഹനങ്ങളും ഉപയോഗിച്ചു തുടങ്ങിയത്. രണ്ടാമത്തെ രീതി വ്യാപകമായ ഊർജ്ജ സംരക്ഷണ പ്രചാരണമാണ്. ഊർജ്ജ സംരക്ഷണ വാരവും ക്ലാസുകളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തുന്നത് ജനമനസ്സുകളിൽ അതിന്റെ പ്രാധാന്യം നൽകുന്നതിനാണ്. ഇത് നമ്മുടെ ശീലമാകണം. ഒരു യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ അങ്ങകലെയുള്ള താപനിലയത്തിൽ 800 ഗ്രാം കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ കലരും എന്ന് നേരത്തെ പറഞ്ഞത് പഠിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തേത് ബദൽ ഊർജ്ജ സ്രോതസ്സുകൾക്കായുള്ള അന്വേഷണവും അതിന്റെ വ്യാപനവുമാണ്. സൌരോർജ്ജം, കാറ്റ്, ജൈവോർജ്ജം എന്നിവയിൽ നിന്നുള്ള ഊർജ്ജ നിലയങ്ങൾ ഇന്ന് വ്യാപകമായി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പരിസ്ഥിതി സൌഹാർദ്ദമാണ്. ലോക നേതാക്കൾ ഇതിനായി കാലാവസ്ഥാ സമ്മേളനങ്ങൾ ചേരുകയും അതിന്റെ അനുരണനങ്ങൾ ജനങ്ങളിലെത്തുകയും ചെയ്യുന്നുണ്ട്. ഊർജ്ജ സംരക്ഷണം നമ്മുടെ ശീലമാക്കിയാൽ രാഷ്ട്രത്തോട് ചെയ്യുന്ന ഒരു സേവനമാണ്. ഊർജ്ജക്ഷമത കൈവരിക്കേണ്ട പ്രധാനപ്പെട്ട മേഖലയാണ് ഗാർഹിക രംഗത്തുള്ള ഇന്ധനങ്ങളുടെ ഉപയോഗം. ഗാർഹിക ഊർജ്ജ ഉപഭോഗം കാര്യക്ഷമമാക്കാൻ വീട്ടിലെ ഓരോ അംഗവും ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി ഇന്ധന

0: ഇത് ഗ്യാസ് കൂടുതൽ ലാഭിച്ചു തരും. ഊർജ്ജം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിലൂടെയും ഊർജ്ജക്ഷമതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും വൈദ്യുതി ലാഭിക്കാനാകും. വൈദ്യുതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വൈകിട്ട് 6 മുതൽ രാത്രി 10 മണി വരെയാണ്. വൈദ്യുതിയുടെ ആവശ്യത്തിന്റെ പീക്ക് ടൈം എന്നാണിത് അറിയപ്പെടുന്നത്. വീട്ടുകാർ വൈദ്യുതിയുടെ വില ഒരേപോലെ കൊടുക്കുന്നുണ്ടെങ്കിലും വിതരണ കമ്പനി വൈകിട്ടത്തെ വൈദ്യുതിയിൽ ഭൂരിപക്ഷവും പുറമേ നിന്നും വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിന് കൂടുതൽ വിലയാണ് അവർ കൊടുക്കുന്നത്. ആത്യന്തികമായി ഇതൊക്കെ ബാധിക്കുന്നത് ജനത്തെയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്നത് ഒന്നോ രണ്ടോ ആവശ്യമില്ലാത്ത ലൈറ്റ് ഓഫ് ആക്കുക എന്നതാണ്. വൈകിട്ട് ആവശ്യമില്ലാത്ത വൈദ്യുതി ഉപകരണങ്ങളായ വാഷിംഗ് മെഷീൻ, വൈദ്യുത മോട്ടോർ, വൈദ്യുത ഇസ്തിരിപ്പെട്ടി, വൈദ്യുത ഹീറ്റർ, ഹോട്ട് പ്ലേറ്റ്, ഇൻഡക്ഷൻ കുക്കർ, കാർ ചാർജിംഗ് തുടങ്ങിയവ രാത്രി 10 മണിക്ക് ശേഷമോ പകലോ ഉപയോഗിക്കുകയാണ് നല്ലത്. പുതിയ താരിഫ് പ്രകാരം രാത്രിയിലെയും പകലത്തെയും വൈദ്യുതിക്ക് KSEB ഇളവ് നൽകുന്നുണ്ട്. വൈദ്യുതി പ്രസാരണ നഷ്ടം കുറയ്ക്കുക എന്നതും വൈദ്യുതി ലാഭത്തിന് ഉതകുന്ന പ്രവർത്തനമാണ്. ഇത് നിർവഹിക്കേണ്ടത് വിതരണ കമ്പനികളും സർക്കാരുമാണ്. ഹൈ വോൾട്ടേജ് ലൈൻ അനുപാതം വർദ്ധിപ്പിച്ച് പ്രസാരണ നഷ്ടം കുറയ്ക്കാവുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ഇതിലുണ്ടായ ശാസ്ത്ര മുന്നേറ്റം വിതരണ കമ്പനിയുടെ ഗവേഷണ വിഭാഗം അനുവർത്തിക്കേണ്ടതാണ്. വിതരണ കമ്പനികൾക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളുമായി കൈകോർത്ത് ഗവേഷണ അടിത്തറ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് ചില നിയന്ത്രണങ്ങളും ഉണ്ടാകേണ്ടതാണ്. പകൽ സമയം പൊതു ചാർജിംഗ് കേന്ദ്രത്തിൽ നിന്ന് ചാർജ് ചെയ്യുന്നവർക്ക് നിരക്ക് വളരെ കുറച്ച് ജനത്തെ ഇതിൽ താൽപര്യം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വൈദ്യുത വാഹന ഉടമസ്ഥരുടെ വീട്ടിൽ TOD മീറ്റർ സ്ഥാപിച്ച് പീക്ക് ടൈം ചാർജിംഗിന് കൂടുതൽ നിരക്കും മറ്റു സമയങ്ങളിൽ കൂടുതൽ സൌജന്യവും നൽകാവുന്നതാണ്. വൈദ്യുതി സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കുകയാണ് ആദ്യം വേണ്ടത്. വൈദ്യുതി ലാഭം മാത്രമല്ല ഇതിന്റെ നേട്ടം. നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട മലിനീകരണം കുറയ്ക്കാനും ഇതുമൂലം കഴിയുന്നുണ്ട്. സൂര്യപ്രകാശവും കാറ്റിന്റെ ഒഴുക്കും ശരിയായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മാത്രമല്ല ഇത് മുറിക്കുള്ളിൽ ഓക്സിജന്റെ അളവും വർദ്ധിപ്പിക്കും. രാത്രി മുഴുവൻ ജനലും വാതിലും അടച്ചിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഓക്സിജൻ കുറഞ്ഞുവരും. ഇത് ആരോഗ്യ പ്രശ്നത്തിലേക്കും വഴിതെളിക്കും. ലൈറ്റിംഗ് ഉപകരണങ്ങളും ഷെയ്ഡുകളും ഇടയ്ക്കിടെ തുളച്ചു വൃത്തിയാക്കി വയ്ക്കുക, ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിക്കുക, വിദൂര നിയന്ത്രണ സ്വിച്ചിംഗ് വൈഫൈ കൊണ്ട് നടത്തുക, ലൈറ്റുകൾ ശരിയായ ഉയരത്തിലും സ്ഥാനത്തും സ്ഥാപിക്കുക, ബ്രഷ്ലെസ് DC ഫാനുകൾ സ്ഥാപിക്കുക, ഫാനും TVയും പോലുള്ള ഏതുപകരണങ്ങളും റിമോട്ടിൽ മാത്രം ഓഫ് ചെയ്യാതെ സ്വിച്ച് ഉപയോഗിച്ച് ഓഫ് ചെയ്യുക, സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക, ഉപയോഗശേഷം കമ്പ്യൂട്ടർ മോണിറ്റർ ഓഫാക്കുക, വൈകിട്ട് 6 മുതൽ 10 മണി വരെയുള്ള സമയത്ത് വൈദ്യുത ഉപകരണികൾ കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക, സോളാർ വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കുക എന്നിവയൊക്കെ വൈദ്യുത സംരക്ഷണ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട വൈദ്യുതി ഉപയോഗ രീതികളുമാണ്. 24 മണിക്കൂറും വൈദ്യുതിയുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ട ഉപകരണമാണ് റെഫ്രിജറേറ്റർ. എന്നാൽ അതിന്റെ സ്വയം പ്രവർത്തന രീതി കൊണ്ട് ഉള്ളിലെ താപനില തൊട്ടറിഞ്ഞ ശേഷം അഥവാ സെൻസറുകൾ പ്രവർത്തിച്ചു മാത്രമേ കംപ്രസറുകൾ പ്രവർത്തിക്കേണ്ടതുള്ളൂ. കംപ്രസർ പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമേ കൂടുതലായി വൈദ്യുതി ഉപയോഗിക്കുകയുള്ളൂ. ഇടയ്ക്കിടെ ഫ്രിഡ്ജ് വാതിൽ തുറക്കുമ്പോൾ അകത്തുള്ള തണുത്ത വായു പുറത്തേക്ക് രക്ഷപ്പെടുകയും പകരം കൂടുതൽ താപനിലയുള്ള അന്തരീക്ഷ വായു ഫ്രിഡ്ജിനുള്ളിൽ കയറുകയും ചെയ്യും. ഇത് കൂടുതൽ വൈദ്യുതി ചിലവാക്കും. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം വൈദ്യുത ഉപകരണങ്ങൾക്ക് അവയുടെ ദക്ഷത അഥവാ എഫിഷ്യൻസി അനുസരിച്ച് സ്റ്റാർ ലേബൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ സ്റ്റാർ ഉള്ളവയാണ് ദക്ഷതയിൽ മുന്നിട്ട് നൽകുന്നത്. ഒരു സാധാരണ ഫ്രിഡ്ജ് പ്രതിദിനം ശരാശരി 1.5 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഫോസ്റ്റ് ഫ്രീ മോഡൽ കൂടുതൽ യൂണിറ്റ് വൈദ്യുതി അധികമായി ഉപയോഗിക്കും. ഐസ് അടിഞ്ഞുകൂടുന്നത് തടയാൻ ഇടയ്ക്കിടെ വൈദ്യുത ഹീറ്റർ പ്രവർത്തിപ്പിച്ച് ഐസിനെ ഉരുക്കിക്കളയുന്ന സംവിധാനമാണിത്. സാധാരണ ഉപയോഗങ്ങൾക്ക് ഫോസ്റ്റ് ഫ്രീ ഫ്രിഡ്ജ് ആവശ്യമില്ല. അത്യാവശ്യം വരുമ്പോൾ വാതിൽ തുറന്നിടുകയാണ് നല്ലത്. അതോടൊപ്പം വൃത്തിയാക്കൽ കൂടി നടത്താം. വൈകുന്നേരം 6 മുതൽ 10 മണി വരെ ഈ പ്രവൃത്തി നടത്തിയാൽ പീക്ക് സമയ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും സാധിക്കും. ഫ്രിഡ്ജിലെ ഏറ്റവും താണ താപനില മുകളിലെ ഫ്രീസർ യൂണിറ്റിലാണ്. ബാക്കി ഭാഗങ്ങൾ അകത്തെ വായുവിന്റെ ഒഴുക്ക് കൊണ്ടാണ് തണുക്കുന്നത്. ഈ വായുവിന്റെ ഒഴുക്കിന് തടസ്സമാകാത്ത രീതിയിലാവണം ഉള്ളിലെ പാത്രങ്ങൾ വയ്ക്കുന്നത്. ഫ്രിഡ്ജിനുള്ളിൽ വെക്കേണ്ടതല്ലാത്ത സാധനങ്ങൾ പോലും പലപ്പോഴും അതിലുണ്ടാകാറുണ്ട്. ലോഹപാത്രങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ആഹാരം വയ്ക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിനുള്ളിൽ ആഹാര സാധനങ്ങൾ അടച്ചു വച്ചിരിക്കണം. അതല്ലെങ്കിൽ ആഹാര വസ്തുക്കളിലെ ജലാംശം ഫ്രിഡ്ജിനുള്ളിൽ നിറയുകയും അത് വൈദ്യുതി ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും.
1: ഊർജ്ജ സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് തൃശൂർ രാമവർമ്മപുരം ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ CT അജിത് കുമാർ നടത്തിയ പ്രഭാഷണത്തിന്റെ 1-ാം ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള

0: 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
2: പ്രിയ ശ്രോതാക്കളെ, ഏറെയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ ഐരൂർ മോഹൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321 അല്ലെങ്കിൽ 9496596321. അതിഥി ചലച്ചിത്ര നടൻ ഐരൂർ മോഹൻ.
3: ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ, നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.